ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:21. ഇന്ന് ശകവർഷം 1948, ആഷാഢം 24. കൊല്ലവർഷം 1201, മിഥുനം 31. 2026 ജൂലൈ 15, ബുധനാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട്.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുനിൽകുമാർ കട്ടാടശ്ശേരി.
2: സുദീർഘമായ യാത്രയുടെ അവസാനം രണ്ട് ബുദ്ധഭിക്ഷുക്കൾ വീതി കൂടിയ നദിക്കരയിലെത്തി. ഉടുവസ്ത്രങ്ങളും മേൽമുണ്ടുകളും അഴിച്ച് മടക്കി കയ്യിൽ വെച്ച് കഴുത്തറ്റമെത്തുന്ന വെള്ളത്തിലിറങ്ങാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു പെൺകുട്ടി അവർക്കടുത്തേക്ക് ഓടി വന്നത്. കടത്തുകാരനില്ലാത്ത നദി കടക്കാൻ തന്നെയും സഹായിക്കണമെന്ന് അവൾ ബുദ്ധഭിക്ഷുക്കളോട് പറഞ്ഞു. വസ്ത്രങ്ങളെല്ലാം അഴിച്ചു കളഞ്ഞ് ഭദ്രമായി കയ്യിൽ വയ്ക്കാനും തൻ്റെ ചുമലിൽ കയറിയിരുന്നു കൊള്ളാനും പറഞ്ഞത് രണ്ടാമത്തെ ബുദ്ധഭിക്ഷുവായിരുന്നു. തനിക്കതൊട്ടും രസിച്ചില്ലെന്ന ഭാവം പ്രകടമാക്കുകയും ചെയ്തു ഒന്നാമൻ. നദിയിലൂടെ നടന്ന് മറുകരയിലെത്തിയ ബുദ്ധഭിക്ഷുക്കളിൽ രണ്ടാമൻ തൻ്റെ ചുമലിലിരിക്കുന്ന പെൺകുട്ടിയെ നദിക്കരയിൽ ഇറക്കി വെച്ച് ഒന്നാമനൊപ്പം വസ്ത്രങ്ങൾ ധരിച്ച് ആശ്രമം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ഏറെ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം ബുദ്ധാശ്രമത്തിന് സമീപമെത്തിയപ്പോൾ ഒന്നാമത്തെ ഭിക്ഷു രണ്ടാമത്തെ ഭിക്ഷുവിനോടായി പറഞ്ഞു, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. തീർത്തും വിവസ്ത്രയായ ഒരു പെൺകുട്ടിയെ ചുമലിലേറ്റി നദി കടക്കുക എന്നത് ഒട്ടും ഭൂഷണമായില്ല. രണ്ടാമത്തെ ബുദ്ധഭിക്ഷുവാകട്ടെ വളരെ നിസ്സംഗതയോടുകൂടി ഇങ്ങനെ പറഞ്ഞു, മിത്രമേ, ഞാൻ ആ കാര്യം മറന്നേ പോയിരിക്കുന്നു. താങ്കളിപ്പോഴും ആ ചിന്തയും ചുമലിലേറ്റി നടക്കുകയാണ്. ഞാനത് ആ നദിക്കരയിൽ ഇറക്കി വെച്ചിരിക്കുന്നു. ദയവ് ചെയ്ത് മനസ്സിൽ നിന്ന് നീ അത് ഇറക്കി വയ്ക്കൂ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നാമൊക്കെയും പലപ്പോഴും ഉള്ളിൽ പേറി നടക്കുന്ന വളരെ മലീമസമായ ചിന്തകളുണ്ടല്ലോ. ആവശ്യമില്ലാത്തവയൊക്കെ ഉപേക്ഷിക്കേണ്ട സമയത്ത് ഉപേക്ഷിക്കുക തന്നെ വേണം. മിത്രതകൾക്ക് പകരം ശത്രുതകൾ പേറി ജീവിക്കുന്നവരോട് സത്യത്തിൽ സഹതാപമാണ് തോന്നുക. ഒടുങ്ങാത്ത പകയുടെയും ദുരാഗ്രഹത്തിൻ്റെയും അനന്തരഫലങ്ങൾ അർഹതയ്ക്കപ്പുറത്തുള്ള മഹാദുരന്തങ്ങളിലേക്കുള്ള യാത്രയായി മാറുന്നത് നാം കാണാറുണ്ട്. വ്യക്തികളിൽ നിന്ന് ദേശങ്ങളിലേക്കും ദേശങ്ങളിൽ നിന്ന് കാലങ്ങളിലേക്കും വ്യാപിക്കുന്ന

0: അജാതശത്രുതകൾ കണ്ണീരിൽ കലാശിക്കുന്നത് കണ്ടവരാണ് നാമൊക്കെ. കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നശിപ്പിക്കപ്പെടരുതെന്ന് പാരസ്പര്യത്തിൻ്റെ കാര്യത്തിൽ നന്നായി ശഠിച്ചിരുന്ന വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. അതിരുകൾ ഭേദിച്ച് വ്യാപരിക്കുന്ന സ്നേഹത്തിൻ്റെ നൈരന്തര്യത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ സുഖം കണ്ടിരുന്ന മനസ്സായിരുന്നു അത്. ജനത വാക്കുകൾക്കപ്പുറം ജീവിക്കുകയും ജീവിതം കൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോഴാണ് അതിരുകൾ വിശാലമാകുന്നത് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. കാലാതീതമായ ചില നന്മകൾക്ക് അത് വളമാവുകയും കാലോചിതമായ ചില വളർച്ചകൾക്ക് അത് വഴിയാവുകയും ചെയ്യും എന്ന് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം കൊണ്ടു. ജനിമൃതികളുടെ പോക്കുവരവുകൾ മനുഷ്യരാശിക്കുമീതേ സൃഷ്ടിക്കുന്ന ചില നിർവികാരതകളെയും അത്തരത്തിൽ തന്നെ കാണാൻ മഹാത്മാവിന് കഴിഞ്ഞിട്ടുണ്ട്. നിരർത്ഥകമായ ഏറ്റുമുട്ടലുകളിൽ നിന്നല്ല, സാർത്ഥകമായ സൗഹൃദഭാവങ്ങളിൽ നിന്നാണ് ഒരു പുതിയ ലോകക്രമം ഉദയം ചെയ്യുന്നതെന്ന് അദ്ദേഹം ആവർത്തിക്കുമായിരുന്നു. നമുക്ക് ഇന്നില്ലാതെ പോകുന്ന ഒരുപാട് നന്മകളിൽ ഏറ്റവും വിലപ്പെട്ടതത്രേ സൗഹൃദ ഭാഷണത്തിൻ്റെയും സന്ധിചേരലിൻ്റെയും സായാഹ്നങ്ങൾ. ഏറ്റവും വലിയ കാലിക നഷ്ടങ്ങളിൽ നാം നിരന്തരം ദുഃഖിക്കുന്നതും അതുകാരണമല്ലേ? ഉൾവലിയുന്നൊരു തീരമായി ഓരോ ആൾക്കൂട്ട മനസ്സും മാറിപ്പോകുമ്പോൾ മഹത്തായൊരു കാലം കൂടി കാഴ്ചയിൽ നിന്ന് ഊർന്നു പോവുകയല്ലേ ചെയ്യുന്നത്? ജീവിതത്തോടുള്ള പ്രണയം പോലും പ്രകടിപ്പിക്കാൻ കഴിയാതെ അരങ്ങൊഴിഞ്ഞു പോകുന്ന മനുഷ്യൻ്റെ നഷ്ടങ്ങൾ എത്ര ദുഃഖകരമാണ്! വിശ്വാസങ്ങളെ ബലി കഴിക്കുവാൻ നാം കാണിക്കുന്ന അവിവേകങ്ങൾക്ക് എന്തു വേഗതയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തൻ്റെ ഉപദേശപ്രസംഗങ്ങളിൽ സൂഫി ഹസൻ ബസരി പറഞ്ഞത് കേൾക്കൂ: ആവശ്യങ്ങളൊന്നുമില്ലാത്തവൻ അനുഗ്രഹീതൻ, അവനെല്ലാം സ്വന്തമാക്കുന്നു. ഏകാന്തതയെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ വിശ്രാന്തിയിലെത്തുന്നു. നോക്കൂ, എത്ര പ്രചോദകവും ചിന്താഭരിതവുമാണ് ആ മൊഴികൾ! വിശ്വാസത്തിനോ വിദ്വേഷങ്ങൾക്കോ വേണ്ടി നാം പാഴാക്കിക്കളയുന്ന ഊർജം കരുതി വയ്ക്കുകയാണെങ്കിൽ അത് ഈ ലോകത്തിൻ്റെ പാതിയെങ്കിലും പ്രകാശം പരത്തിയേക്കാമെന്ന APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നമസ്കരിക്കാം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനിൽ കുമാർ കട്ടാടശ്ശേരി.

0: percent on leather and footwear products, around 12% on textiles and clothing will be reduced to zero. This will significantly enhance the competitiveness of Indian exporters in the UK market, generate new opportunity for farmers, fishermen, MSMEs and manufacturers, and strengthen India's integration into global value chains. With Rohan, Aman Yadav, Akashvani News, Delhi.
1: Union Minister of Coal and Mine G. Kishan Reddy will launch the 8th tranche of auction of critical and strategic mineral blocks in New Delhi today. Minister of Mines has said that it comprises 20 critical and strategic mineral blocks spread across 9 states, including 13 newly identified blocks and 7 blocks being offered under the second attempt. The mineral portfolio includes molybdenum, graphite, glauconite, rare earth elements, titanium, tungsten, potash, lithium, cesium and rubidium. These minerals are critical for clean energy, advanced manufacturing, fertilizers, defense and other strategic sectors. With 7 tranches of auction completed, the ministry has successfully auctioned 56 out of 88 critical and strategic mineral blocks, achieving a success rate of over 63%. India will host the 12th BRICS Labour and Employment Ministers meeting in Hyderabad beginning today. The two-day meeting will bring together Labour and Employment Ministers and senior officials from BRICS member countries under India's BRICS chairship theme, Building for Resilience, Innovation, Cooperation and Sustainability. Union Labour and Employment Minister Dr. Mansukh Mandavia will chair the meeting. The ministers will deliberate on 4 priority areas, including advancing social security and formalization of labour markets and enhancing women's participation and inclusion in the workforce. In football, Spain stormed into the final of FIFA World Cup 2026 after producing a commanding 2-0 victory over France in the first semi-final clash at Dallas Stadium in Texas, US last night. Mikhail Oyarzabal opened the scoring in the 22nd minute before Pedro Porro made sure of the win with a brilliant second goal. 16 years since winning its first World Cup trophy, La Roja will face Argentina or England in final at New Jersey's MetLife Stadium on Sunday night. In another semi-final clash, defending champions Argentina will face England tonight at Atlanta Stadium. The match is scheduled to begin at 12:30 a.m. Indian time. In cricket, India defeated England by 6 wickets in the first of the 3-match ODI series at Edgbaston, Birmingham last night. Chasing a target of 259 runs set by England, India scored 262 for 4 in 45.2 overs. Skipper Shubman Gill retired hurt with a top score of 80 runs. And that is the end of this news bulletin.
2: Akashavani, Kozhikode. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. ഇടശ്ശേരിയുടെ നീർപ്പോളകൾ എന്ന കവിത കെ എം ഭാരതി ആലപിക്കുന്നു. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7 മണിക്ക് ഓപ്പൺ ഫോറം, സ്മൃതി സാക്ഷ്യം. തുടർന്ന് ആരോഗ്യം അമൂല്യം, ബാജിഷ യു പങ്കെടുക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജുവലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില. എട്ട് ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 വാർത്താ ജാലകം, തുടർന്ന് സുവർണ മലരുകൾ. 9:30 ലളിതഗാനങ്ങൾ. 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ.

ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ചാക്യാർ കൂത്ത്, കലാമണ്ഡലം മാണി വാസുദേവ ചാക്യാർ അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. വിളകളുടെ മഴക്കാല കുമിളി രക്ഷയ്ക്ക് ബോഡോ മിശ്രിതവും കുഴമ്പും. അടുക്കളമുറ്റത്തെ കോഴി വളർത്തലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ഷബ്ന മുഹമ്മദ് അലി അവതരിപ്പിക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. 8 മണിക്ക് റിയൽ എഫ് എം പോഡ്കാസ്റ്റ്. 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 രവിവാസരിയ അഖിൽ ഭാരതീയ സംഗീത സഭയിൽ പി ടി കൈലാഷ് ചന്ദ് ശർമ്മയുടെ പുല്ലാങ്കുഴൽ വാദനം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11

0: 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 രവിവാസരിയ അഖിൽ ഭാരതീയ സംഗീത സഭയിൽ പി ടി കൈലാഷ് ചന്ദ് ശർമ്മയുടെ പുല്ലാങ്കുഴൽ വാദനം, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ലളിതഗാനം. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
1: കാവ്യാഞ്ജലി.
2: ഇന്ന് ഒരു ഇടശ്ശേരി കവിത, നീർപ്പോളകൾ. ആലാപനം കെ എം ഭാരതി.

0: ഏലം.
1: നീർപ്പോളകൾ, ഇടശ്ശേരി കവിതയാണ് നിങ്ങൾ കേട്ടത്. കെ എം ഭാരതി ആലപിച്ചത്.
2: കാവ്യാഞ്ജലി.
3: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം ഇന്നാദ്യം ടി എം സൗന്ദർരാജൻ പാടിയ ഗാനം.

0: പ്രഭാതഗീതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ.
1: കോഴിക്കോട് നഗരത്തിന്റെ സുരക്ഷയ്ക്ക് കാവലായിരുന്ന, നഗരത്തിന്റെ നെഞ്ചിടുപ്പുകൾക്കൊപ്പം ഓടിയെത്തിയിരുന്ന ബീച്ച് ഫയർ സ്റ്റേഷനിലെ അവസാന യൂണിറ്റിനും കഴിഞ്ഞ ദിവസത്തോടെ നഗരം വിടേണ്ടി വന്നു. നഗരത്തിൽ എവിടെയെങ്കിലും ഒരു തീപിടുത്തമോ അത്യാഹിതമോ ഉണ്ടായാൽ ഇനി ആ ചുവന്ന വണ്ടികൾ സൈറൺ മുഴക്കി കുറച്ചധികം ദൂരെ നിന്ന് ഓടിയെത്തണം. ഒന്നുകിൽ മീൻചന്തയിൽ നിന്ന്, അല്ലെങ്കിൽ വെള്ളിമാടുകുന്നു നിന്ന്. കോഴിക്കോട് ബീച്ചിനോട് ചേർന്ന് കോർപ്പറേഷൻ ഓഫീസിന് പിന്നിലായി സ്ഥിതി ചെയ്തിരുന്ന പഴയ കെട്ടിടത്തിലായിരുന്നു ബീച്ച് ഫയർ സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത്. അതീവ അപകടാവസ്ഥയിലായതിനെ തുടർന്ന് 2023 സെപ്റ്റംബർ 7 ഈ കെട്ടിടം പൊളിച്ചുമാറ്റുകയായിരുന്നു. കെട്ടിടം പൊളിച്ചതോടെ 8 അഗ്നിരക്ഷാ യൂണിറ്റുകളിൽ നിന്ന് ഒരു യൂണിറ്റ് മാത്രം നിലനിർത്തി ബീച്ച് ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം ഇതേ കോമ്പൌണ്ടിലുള്ള ക്വാർട്ടേഴ്സ് കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി മാറ്റി. അപകടാവസ്ഥയിലായ ക്വാർട്ടേഴ്സ് കെട്ടിടത്തിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ആ അവസാന യൂണിറ്റിനെയാണ് കഴിഞ്ഞ ദിവസം മീൻചന്ത ഫയർ സ്റ്റേഷന് പിന്നിലുള്ള ക്വാർട്ടേഴ്സ് കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ആ പടിയിറക്കത്തിന്റെ വേദന പങ്കുവയ്ക്കുകയാണ് ബീച്ച് ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സനൽ.

0: വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ബീച്ച് നിലയത്തിലെ കെട്ടിടം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് 2023 സെപ്റ്റംബർ മാസമാണ് പൊളിച്ചു മാറ്റുന്നത്. പുതിയ കെട്ടിടത്തിന് വേണ്ടിയിട്ട് 17 കോടി രൂപയുടെ ഒരു പദ്ധതി തയ്യാറാക്കിയെങ്കിലും ഭരണാനുമതി കിട്ടാത്തതിനാൽ അത് വൈകിയാണ് ഉണ്ടായത്. താൽക്കാലികമായിട്ട് മറ്റ് കെട്ടിടങ്ങളിലെവിടെയെങ്കിലും മാറാനുള്ള ശ്രമം തുടർന്നെങ്കിലും ഇതുവരെ അതിന് സാധിച്ചില്ല. ഏറ്റവും ഒടുവിൽ കോർപ്പറേഷന്റെ സ്റ്റേഡിയം ആണ് പ്രതീക്ഷിച്ചത്. ഏറ്റവും ഒടുവിലായിട്ട് ഒരു മീറ്റിംഗ് നടന്നതിലും അത് നമുക്ക് കിട്ടില്ല എന്നൊരു ഉറപ്പാണ് വന്നത്. അതായത് നിലവിലെ ഫുട്ബോൾ അസോസിയേഷൻകാർക്ക് അവർ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ചില റൂമുകൾ നിലവിൽ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിലും മത്സരം നടക്കുന്ന സമയങ്ങളിൽ ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നതിനാൽ നമുക്ക് മറ്റ് ആർക്കും അത് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ശക്തമായ നിലപാട് അവരെടുത്തതിനാൽ നമുക്കത് കിട്ടാതെ പോയി. മറ്റു വഴികളൊന്നും ഇല്ലാത്തതിനാലാണ് തൊട്ടടുത്ത ഫയർ സ്റ്റേഷനായ മിഞ്ചന്ത നിലയത്തിലേക്ക് വരേണ്ടി വന്നത്. അപ്പോൾ ഇതിലെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 6-7 കിലോമീറ്റർ ദൂരെ നിന്നും വേണം നമുക്ക് സിറ്റിയിലോട്ട് എത്തിച്ചേരാൻ. അപ്പോൾ അതിൻ്റെതായ ഒരു താമസം അവിടെ ഉണ്ടാവും. ഒരു തീപിടുത്തമോ ആളപായമോ ഉണ്ടായാൽ പെട്ടെന്ന് നമുക്കവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല. അപ്പോൾ നിലവിലെ പ്രശ്നത്തിന് താൽക്കാലികമൊരു പരിഹാരം എന്ന് പറയുന്നത് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു അനുയോജ്യമായ ഒരു കെട്ടിടം നമുക്ക് അനുവദിച്ച് തരിക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി പൊതുജനങ്ങളും വ്യാപാരികളും കൂടി ഞങ്ങളോടൊപ്പം നിന്ന് ശ്രമിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഈ സമയത്ത് പറയാനുള്ളത്.
1: നഗരത്തിലെ വലിയൊരു വിഭാഗം വ്യാപാരികളും ജനങ്ങളും ഈ തീരുമാനത്തിൽ ആശങ്കപ്പെടുന്നവരാണ്. വലിയ കോംപ്ലക്സുകളും വൻകിട ടെക്സ്റ്റൈൽസുകളും നിറഞ്ഞ നഗരമാണിത്. ഒരു തീപിടുത്തമോ മറ്റോ ഉണ്ടായാൽ ട്രാഫിക്കും സിഗ്നലും കടന്ന് ഒരു ഫയർഫോഴ്സ് വണ്ടിയെത്താൻ എടുക്കുന്ന സമയം അപകടത്തിന്റെ വ്യാപ്തി കൂട്ടുമെന്ന് പറയുന്നു മിഠായി തെരുവിലെ കച്ചവടക്കാരനായ CP അബ്ദുറഹ്മാൻ.
2: മിഠായി തെരുവ്, മൊയ്തീൻപള്ളി, കോട്ട റോഡ്, കോൻകോ ബസാർ, ഈ സ്ഥലങ്ങളെല്ലാം വളരെ കൂടി 1500 ചില്ലാനും കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഒരു സ്ഥാപനത്തിലെ ഏകദേശം 4-5 പണിക്കാർ, അവരെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ, ആ കടകളിലേക്കൊക്കെ വരുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആളുകൾ, നാനാവിധത്തിലുള്ള പല പ്രദേശങ്ങളിലുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന, തിരക്ക് പിടിച്ചിരിക്കുന്ന ഈ നഗരത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലം തൊട്ടിട്ടേ ഉള്ള ഈ ഒരു നമ്മളെ നഗരത്തിന് വേണ്ടി അത്യാവശ്യം വേണ്ടിയ സംഗതികളിൽപ്പെട്ട ഒന്നായ ഈ ഫയർ സ്റ്റേഷൻ കോഴിക്കോട് ടൗണിൽ നിന്നും മാറ്റാം, പറിച്ചു നട, അത് വലിയ സങ്കടമുണ്ട്. എത്ര എത്ര അപകടങ്ങളാണ് കോഴിക്കോട് സിറ്റിയിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷം എടുത്തു നോക്കൂ നിങ്ങൾ, എത്ര എത്ര മരണങ്ങളാണ്, എത്ര എത്ര തീപിടുത്തങ്ങളാണ് കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത്. ഈ ഇങ്ങനത്തെ ഈ തീപിടുത്തങ്ങളൊക്കെ മിക്ക സമയങ്ങളിലും എല്ലാ വർഷവും കോഴിക്കോട് സിറ്റിയിൽ ഒരു തീപിടുത്തം ഉണ്ടാവും. അവസാനമായിട്ട് കോഴിക്കോട് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ ഒരു തീപിടുത്തം ഉണ്ടായത് അത് ഫയർ സ്റ്റേഷൻ ഓടി വന്ന് കെടുത്തിനെ കൊണ്ടാണ് അടുത്ത കടയിലോ തീപിടിക്കാതെ ബിൽഡിങ്ങിനെ നമ്മൾ ആളുകളെ കാത്തു രക്ഷിച്ചത്. അപ്പോൾ അങ്ങനെ സ്തുത്യർഹമായ സേവനം നടത്തുന്ന ഈ ഫയർ സ്റ്റേഷന് അതിലെ സേനാംഗങ്ങൾക്ക് മനോവീര്യം കെടുത്തുന്ന തരത്തിലാണ് നമ്മളെ കോഴിക്കോട് സിറ്റിയിൽ നിന്നും ഈ ഫയർ സ്റ്റേഷൻ മാറ്റിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന മീഞ്ചന്തയിലേക്ക് മാറ്റുന്നത്. അതിൻ്റെ അത് ആവശ്യമില്ലായിരുന്നു. നമുക്ക് ഇവിടെ തന്നെ സ്ഥല സൗകര്യങ്ങൾ ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു. അപ്പം അവിടെ നമുക്ക് അതൊന്ന് സൗകര്യം ചെയ്തു കൊടുത്താൽ മതിയായിരുന്നു. നമുക്കിപ്പോൾ ബീച്ചിലുണ്ടായിരുന്ന സൗകര്യങ്ങൾ, നമുക്ക് പോർട്ടിൻ്റെ കുറേ സ്ഥലങ്ങളുണ്ട്, അതല്ലാതെ നമുക്ക് LIC അവിടെ സ്ഥലങ്ങളുണ്ട്, മോഡൽ സ്കൂളിൻ്റെ സൈഡിലേക്ക് നമുക്ക് അവിടെ നമുക്ക് സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ KDFA ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നമുക്കവിടെ സൗകര്യം കുറവുണ്ടെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് അപ്പുറത്തേക്ക് വെക്കായിരുന്നു. ഇത് നേരെ മാറ്റി ഇവിടുന്നൊക്കെ മാറ്റിയിട്ട് മീൻചന്ത കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തീപിടുത്തോ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഫയർ യൂണിറ്റൊക്കെ കോഴിക്കോട് നഗരത്തിലേക്ക് വരാൻ ഈ ട്രാഫിക് ബ്ലോക്കൊന്നും വാഹന നിരകളുടെ ആ ബ്ലോക്കൊന്നും കോഴിക്കോട് സിറ്റിയിലേക്ക് അത് എത്ര സമയമെടുക്കും? അത് വലിയൊരു വമ്പിച്ച നഷ്ടമല്ല ഉണ്ടാവുക? അത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല.
1: കോർപ്പറേഷന് കീഴിലുള്ള സ്റ്റേഡിയം വളപ്പിലേക്ക് ബീച്ച് ഫയർ സ്റ്റേഷൻ മാറ്റാൻ ആദ്യം ആലോചിച്ചിരുന്നുവെന്നും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വിഷയത്തിൽ എതിർപ്പ് അറിയിച്ചതോടെയാണ് അവസാന നിമിഷം ബീച്ച് ഫയർ സ്റ്റേഷൻ മീൻചന്തയിലേക്ക് മാറ്റേണ്ടി വന്നതെന്നും പറയുന്നു കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ.
3: ഫയർ സ്റ്റേഷൻ മാറ്റേണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫയർ സ്റ്റേഷന്റെ ഉദ്യോഗസ്ഥർ നമ്മുടെ അടുത്ത് വന്നിരുന്നു, മുമ്പ് ആഫീസിൽ വന്നിരുന്നു. അവർക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലം കോർപ്പറേഷൻ പരിധിക്കകത്ത് നഗരത്തിന്റെ മധ്യത്തിലെവിടെ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു നിർദ്ദേശം വന്നിരുന്നു സ്റ്റേഡിയത്തിന്റെ അകത്ത് ഒരു ചെറിയ സൗകര്യം ചെയ്യാൻ വേണ്ടി. സ്റ്റേഡിയത്തിന്റെ പുറത്തായിട്ട് ആ പ്രവേശന കവാടത്തിലെ ഒരു ആഫീസിനും വാഹനം നിർത്താനും ജീവനക്കാർക്ക് താമസിക്കാനും ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ആ നിലയിൽ നമ്മൾ കോർപ്പറേഷന്റെ സ്റ്റേഡിയം നമ്മളിപ്പം

0: കെഎഫ്ഐക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. നടത്തിപ്പിന് അവർക്ക് അഗ്രിമെന്റ് വെച്ച് കൈമാറിയിട്ടുള്ളതാ. അപ്പൊ കെഎഫ്ഐയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രതിനിധികളും ഫയർ സ്റ്റേഷന്റെ പ്രതിനിധികളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറും ഞാനും അതുപോലെ സെക്രട്ടറി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഒക്കെ സ്ഥലം സന്ദർശിച്ചു. അങ്ങനെ ഇരുകൂട്ടർക്കും ഒരു യോജിപ്പിലെത്താൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളൊക്കെ പരസ്പരം ആലോചിച്ചെങ്കിലും അന്ന് കെഎഫ്ഐയുടെ ആളുകൾ പറഞ്ഞത് വലിയ വലിയ കളികളെല്ലാം ഇവിടെ നടക്കാനിരിക്കാൻ പോകുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിൽ അവർക്ക് ഓഫീസിന് ഇങ്ങനെ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ വലിയ കളികളൊക്കെ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ് വരിക എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യഘട്ടത്തിൽ അവരങ്ങനെ വാദങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ അല്പം കൂടി സ്ഥലപരിമിതി ഒന്നുകൂടി കുറച്ചു, അവരുടെ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം ഒക്കെ പ്രവർത്തിപ്പിക്കാനുള്ള സ്ഥലം ഒക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ ഏരിയ ഒക്കെ ഞങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് കുറച്ചുകൂടി പരിമിതപ്പെടുത്തിയ ഒരു സൗകര്യത്തിൽ ഫയർ സ്റ്റേഷന് സ്ഥലം അനുവദിക്കാനുള്ള ശ്രമം രണ്ടാം ഘട്ടം നടത്തി. അങ്ങനെ 3 തവണ ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തിരിക്കുന്നു ജോയിന്റ്. അതിലെ ഒന്നും കെഎഫ്ഐയുടെ ആളുകളുടെ ഭാഗത്തുനിന്ന് പിന്നീട് അവർക്ക് അതിന് അനുമതി നൽകാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. വലിയ വലിയ കളികളൊക്കെ അവിടെ നഷ്ടപ്പെടാനാണ് ഇടവരിക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്നുള്ളത്. അപ്പൊ അത് ഞങ്ങൾ അവരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ആ മീറ്റിംഗിൽ അവരെ ഇതേ അഭിപ്രായം ആവർത്തിക്കുക മാത്രമല്ല ഞങ്ങളുടെ അഭിപ്രായമായിട്ട് റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ടായി. അപ്പോ അങ്ങനെ ഒരു നിലപാടിൽ അവർ നിൽക്കുകയാണ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് സ്റ്റേഡിയത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. മറ്റെവിടെയെങ്കിലും പട്ടണത്തിന്റെ അകത്ത് അങ്ങനെ ഒരു സാധ്യതയുള്ള സ്ഥലം ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്.
1: ബീച്ച് ഫയർ സ്റ്റേഷനായി സ്ഥലം മാത്രം പോരാ, കെട്ടിടം കൂടി വേണം എന്നതാണ് മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നതിന് തടസ്സമായതെന്നും ശ്രമം തുടരുമെന്നും മേയർ കൂട്ടിച്ചേർക്കുന്നു.
0: ഞാൻ MLA ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേഷൻ മാത്രമല്ല നഗരത്തിന്റെ പൊതു താല്പര്യമല്ലേ നമുക്ക് ഇവിടെ നിലനിർത്തേണ്ടത്. എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ മീൻചേന്തയിൽ നിന്നും വെള്ളിമാട് കൊന്നൊന്നും ഫയർ എഞ്ചിൻ ഇവിടെ എത്താൻ എടുക്കുന്ന ഒരു സമയവും ഇപ്പോഴത്തെ ഒരു ഗതാഗത കുരുക്കും എല്ലാം നോക്കുകയാണെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണത്. അതുകൊണ്ട് നമുക്ക് സാധ്യമായ മാർഗങ്ങൾ ഞങ്ങൾ നോക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ കാലി സ്ഥലം മാത്രം പോരാ, കെട്ടിടം കൂടെ വേണം. കാരണം ജീവനക്കാർക്ക് താമസിക്കാൻ ആ പി സംവിധാനത്തിനൊക്കെ ഉള്ള സൗകര്യം വേണം. അപ്പം പെട്ടെന്ന് അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നഗരത്തിന് നഷ്ടപ്പെട്ടു പോകാതെ നിലനിർത്തേണ്ടത് ആവശ്യമാണെന്നുള്ളത് ഏറ്റവും പ്രധാനം തന്നെയായിട്ട് കാണുകയാണ്. നമുക്ക് ആ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കോർപ്പറേഷന്റേതായ ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളില്ല എന്നുള്ളതാണ് പ്രധാനം. ലഭ്യമാവാത്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ ആ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല, ഇനി ഒരു ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്.
1: തീ പടരുമ്പോൾ അതിന് സിഗ്നലുകളിലെ ഗതാഗത കുരുക്കുകൾ മനസ്സിലാകുകയില്ല. വലിയങ്ങാടിയുടെ, പാളയത്തിന്റെ, മിഠായിത്തെരുവിന്റെ ഇടനാഴികളിൽ എപ്പോഴെങ്കിലും ഒരു ദുരന്തത്തിന്റെ കനൽ വീണാൽ മീൻചന്തയിൽ നിന്നോ വെള്ളിമാടുകുന്നിൽ നിന്നോ ഉള്ള ആ സൈറണുകൾ അടുത്തെത്തുമ്പോഴേക്കും നഗരം ചാമ്പലായിട്ടുണ്ടാകും. ഇത് വെറും ഒരു ഓഫീസിന്റെ പടിയിറക്കമല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവന്റെ സുരക്ഷയ്ക്കുമേലുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ്. ദുരന്തങ്ങൾ സംഭവിച്ച ശേഷം അനുശോചനം രേഖപ്പെടുത്തിയിട്ട് കാര്യമില്ല. ദുരന്തം വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ഉണ്ടാവേണ്ടത്. ബീച്ചിലെ ആ പഴയ മണ്ണിൽ പുതിയ കെട്ടിടത്തിൽ നമ്മുടെ നഗരത്തിന്റെ രക്ഷാസേന തിരികെ എത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്ന് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കിയത് ഖാസിദ കലാം. ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ആകാശവാണി കോഴിക്കോട്.
1: ചുറ്റുവട്ടം
0: മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഗോൾ ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും എക്സിബിഷൻ 10 മണിക്ക് ആരംഭിക്കും. ആനിഹാൾ റോഡിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ ആഗോള യുവജന നൈപുണ്യ ദിനാചരണത്തോടനുബന്ധിച്ച് സെമിനാർ 11 മണിക്ക് ആരംഭിക്കും. മാനാഞ്ചിറ ഗവൺമെന്റ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭാഷാ സമന്വയ വേദിയുടെ നേതൃത്വത്തിൽ MD ജന്മദിനാഘോഷം ഡോക്ടർ ആർസു ഉദ്ഘാടനം ചെയ്യുന്നു ഉച്ചയ്ക്ക് 2 മണിക്ക്.
1: ചുറ്റുവട്ടം
0: ട്രെയിൻ സമയം ഇന്ന് രാവിലെ 6:42 കോഴിക്കോട് എത്തിച്ചേരേണ്ട ഷൊർണൂർ കണ്ണൂർ മെമു 15 മിനിറ്റും 7:27 എത്തിച്ചേരേണ്ട ചെന്നൈ മംഗലാപുരം മെയിൽ 13 മിനിറ്റും വൈകിയോടുന്നു. രാവിലെ 9 മണി വരെ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റ് യാത്രാവണ്ടികൾ കൃത്യസമയം പാലിക്കുന്നു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മെയിൽ ബോക്സ് ഞായറാഴ്ച

0: ചുകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി ചരിത്രം കുറിച്ച് ഡോക്ടർ അനിൽ മേനോൻ. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മലയാളിയായ നാസ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ അടങ്ങുന്ന സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സോയൂസ് MS-29 പേടകത്തിലായിരുന്നു യാത്ര. കസാഖിസ്ഥാനിൽ ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോട്ടർ ദുബ്രോവ്, അന്ന കിഗിന എന്നിവരാണ് അനിൽ മേനോനൊപ്പം യാത്രയിൽ. അദ്ദേഹത്തിന്റെ ആദ്യ ബഹിരാകാശ യാത്രയാണിത്. ബഹിരാകാശത്ത് 8 മാസം ചെലവഴിക്കുന്ന സംഘം 2027 ഏപ്രിലായിരിക്കും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുക. മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണ പുരോഗതി ലക്ഷ്യമിട്ട് വിവിധ പരീക്ഷണങ്ങൾക്ക് അനിൽ മേനോൻ നേതൃത്വം നൽകും. ഇന്ത്യയിലെ സ്കൂൾ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ സഹിതമാണ് സോയൂസ് റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നതെന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസി പ്രതിനിധി യെലേന റെമിസോവ അറിയിച്ചു. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യു കെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് ആദ്യ ചരക്കുകളുടെ കയറ്റുമതി കൊച്ചി തുറമുഖത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്നലെ വൈകിട്ട് വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിൻ്റെ നേതൃത്വത്തിൽ കൊച്ചി കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണർ ഡോക്ടർ ടിജു ടി ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ആദ്യത്തെ ചരക്ക് കയറ്റുമതി ഏറെ അഭിമാനകരമാണെന്നും ഇത് ചരിത്ര മുഹൂർത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ യു കെ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ

0: ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും കയറ്റുമതിയിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൻ ഉസൈദ് അറിയിച്ചു. ആദ്യ ചരക്കിൽ മറയൂർ ശർക്കര ഉൾപ്പെടെ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് കയറ്റിയച്ചത്. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കമാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരതാ നിർമ്മാണം എന്ന പ്രമേയത്തിലാണ് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ തൊഴിൽ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം. രാജ്യത്തിൻ്റെ ഊർജ്ജസുരക്ഷ ശക്തിപ്പെടുത്താനും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാനും ഇന്ത്യ ആണവോർജ്ജ പദ്ധതികൾ ക്രമാനുഗതമായി വിപുലീകരിക്കുകയാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചു. നിലവിൽ ഇന്ത്യയിൽ 7 കേന്ദ്രങ്ങളിലായി 24 ആണവ റിയാക്ടറുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ 8,000 MW ശേഷിയോടെ 10 റിയാക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം കൂടി പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്തോനേഷ്യയിലെ നാഷണൽ എനർജി കൗൺസിൽ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. ശുദ്ധമായ ഊർജം രാജ്യത്തെ കർഷകരിലേക്കും വീടുകളിലേക്കും നേരിട്ടെത്തിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച സുസ്ഥിര പുരോഗതി ചർച്ചയിൽ പങ്കുവച്ചതായി പ്രഹ്ലാദ് ജോഷി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിൽ രാവിലെയാണ് കൂടിക്കാഴ്ച. ലഹരി കേന്ദ്രങ്ങൾ കണ്ടെത്താനും വ്യാപനം തടയാനും നടത്തുന്ന സംയുക്ത നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. ലഹരിക്കെതിരെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെയും രമേശ് ചെന്നിത്തല കണ്ടിരുന്നു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവതലമുറ കായിക രംഗത്ത് ശ്രദ്ധ പതിപ്പിച്ച് ആരോഗ്യ ജീവിതശൈലി സ്വീകരിക്കണമെന്ന് ഉത്തരമേഖല IG പുട്ട വിമലാദിത്യ പറഞ്ഞു. കുന്ദമംഗലം MLA MA റസാക്ക് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാൻ ഗോൾവണ്ടി പര്യടനത്തിൻ്റെ സമാപന സമ്മേളനം കോഴിക്കോട് ബീച്ചിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ ഇന്ന് വിധിക്കും. പാലക്കാട് 4ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസിയായ ചെന്താമരാക്ഷൻ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2025 ജനുവരി 27 നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിൻ്റെയും ഭാര്യ ലൊവേനി തോമസിൻ്റെയും സംസ്കാരം ഇന്ന് വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമാപ്പള്ളിയിൽ നടത്തും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ രാവിലെ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഈ മാസം 7 AC തോമസും ലൊവേനിയും 32 സംഘത്തോടൊപ്പം വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പോയത്. ഫുക്വോക്ക് ദ്വീപിന് സമീപം വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞ് ഇവരുൾപ്പെടെ 15 പേരാണ് മരിച്ചത്. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവാക്കൾക്ക് തൊഴിൽ, മാന്യമായ ജോലി, സംരംഭകത്വം എന്നിവയ്ക്ക് ആവശ്യമായ കഴിവുകൾ നൽകുന്നതിൻ്റെ പ്രാധാന്യം ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടുന്നതിനാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും July 15 ലോക യുവജന നൈപുണ്യദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫ്രാൻസിനെതിരെ ആധികാരിക ജയത്തോടെ സ്പെയിൻ ഫിഫ ലോകകപ്പ് ഫൈനലിൽ പ്രവേശിച്ചു. ടെക്സാസിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ 1ാം സെമിഫൈനലിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: കിലിയൻ എംബാപ്പെ എന്ന പവർ ഹൗസിനെ അതിസമർത്ഥമായി പൂട്ടിയ സ്പെയിൻ പ്രതിരോധക്കാർ ഫുട്ബോൾ ലോകകപ്പിൽ തുടർച്ചയായ 3ാം ഫൈനൽ എന്ന ഫ്രാൻസിന്റെ സ്വപ്നം നുള്ളിയെറിഞ്ഞു. പേരും പെരുമയും ഏറിയ ഫ്രാൻസ് ആക്രമണ നിരയെ വരച്ച വരയിൽ നിർത്തിയാണ് സ്പെയിനിന്റെ വിജയം. ഫ്രാൻസിന്റെ പടനീക്കങ്ങളെല്ലാം കുക്കുറല അടക്കമുള്ള അത്യുദ്ധാനികൾ പടുത്തുയർത്തിയ സ്പാനിഷ് പ്രതിരോധത്തിൽ തട്ടിത്തെറിച്ചു. എംബാപ്പയും ഓസ്മാൻ ചെമ്പലയും ബർക്കോളയും ഒലിസയും പതറിയപ്പോൾ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് പാരമ്പര്യ വൈരികളെ വീഴ്ത്തി സ്പെയിൻ ഒരിക്കൽ കൂടി കപ്പിനരികെ എത്തുന്നു. 22ാം മിനിറ്റിൽ മൈക്കൽ ിലൂടെ ലീഡെടുത്ത സ്പെയിൻ 58ാം മിനിറ്റിൽ പെഡ്രോ പോറയിലൂടെ ഗോൾവെട്ട പൂർത്തിയാക്കി. കളിയുടെ അവസാന മിനിറ്റുകളിൽ ജീവനു വേണ്ടി ഫ്രഞ്ച് സൈന്യം ആഞ്ഞു പിടിച്ചെങ്കിലും ആക്രമണത്തിന്റെ മുനയൊഴിച്ച് സ്പാനിഷ് സംഘം വിജയം കൈപ്പിടിച്ചൊതുക്കി. ഇന്ന് നടക്കുന്ന അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടത്തിലെ വിജയികളായിരിക്കും കലാശപ്പോരിൽ സ്പെയിനിന്റെ എതിരാളികൾ.
0: ബിർമിംഗ്ഹാമിലെ എഡ്ജ്ബാസ്റ്റണിൽ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 262 റൺസ് എടുത്തു. പരമ്പരയിലെ 2ാം മത്സരം കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30. 2027 വേനൽക്കാലം കേരളത്തിൽ കടുത്തതായിരിക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിൽ സമഗ്ര പദ്ധതിക്ക് തുടക്കമായി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ജില്ലയിൽ ഇപ്പോൾ പെയ്യുന്ന മഴവെള്ളം സംരക്ഷിച്ചു നിർത്തുന്നു.

0: ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തദ്ദേശ സ്ഥാപന തലത്തിൽ മഴക്കുഴികൾ ഉൾപ്പെടെ നിർമ്മിക്കുമെന്നും ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ കെ കെ സുബേർ ആകാശവാണിയോട് പറഞ്ഞു.
1: പരമാവധി ഈ വെള്ളത്തെ പിടിച്ചു നിർത്താൻ ആവശ്യമായ വിവിധ തരത്തിലുള്ള തടയണകൾ, മഴക്കുഴികൾ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളുടെ കൂടി സഹായത്തോടുകൂടി നടപ്പാക്കുകയും അടുത്ത വർഷം വരാൻ പോകുന്ന വരൾച്ചയെ നേരത്തെ കണ്ട് അവയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, അത്തരം ഒരു വരൾച്ച വരികയാണെങ്കിൽ അതെങ്ങനെ നേരിടണം എന്നുള്ള സംവിധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടി ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ 14 വകുപ്പുകളുടെയും അതോടൊപ്പം തന്നെ അക്കാദമിക് സ്ഥാപനങ്ങളുടെയും വിദഗ്ധരുടെയും ഒരു വർക്ക്ഷോപ്പ് നടത്തി അതിനകത്ത് നിന്ന് ഒരു പ്രാഥമിക പ്ലാൻ ഉണ്ടാക്കുകയും കൂടുതൽ വിദഗ്ധരുടെ അഭിപ്രായത്തിനായിട്ട് അത് അയച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്.
2: ആനക്കാമ്പോയിൽ കള്ളടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്ന് DYFI കോഴിക്കോട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത യാഥാർത്ഥ്യമാകുന്നതോടെ ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്ന് സമ്മേളനം അംഗീകരിച്ച പ്രമേയം വ്യക്തമാക്കി. കണ്ണൂർ പയ്യന്നൂരിൽ ചികിത്സാപ്പിഴവിനെ തുടർന്ന് 1.5 മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ്കുമാർ പറഞ്ഞു. പയ്യന്നൂർ എരമംഗലത്തെ വീട്ടിലെത്തി കുട്ടിയുടെ അച്ഛനെയും കുടുംബാംഗങ്ങളെയും കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി ചരിത്രം കുറിച്ച് ഡോക്ടർ അനിൽ മേനോൻ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: സ്മൃതി സാക്ഷ്യം.
1: അദ്ദേഹത്തിന്റെ മലയാള ഗദ്യം അത്ര എനിക്കിഷ്ടായി. പിന്നെ അതിൽ യുക്തി, അതെന്നെ വളരെ സ്വാധീനിച്ചു. ഞാനിത് ആവർത്തിച്ച് വായിച്ചു. അപ്പോഴാണ് ആ പുസ്തകത്തിന്റെ പേര് ഭാരത പര്യടനം എന്ന ആ പുസ്തകത്തിൽ കണ്ടത്.
2: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരൻ എം എൻ കാരശ്ശേരി.
1: എന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ അനുഭവങ്ങളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുക ബുദ്ധിമുട്ടാണ്. അതിലിപ്പോ സാധാരണഗതിയിലുള്ളപ്പോ ഉമ്മയുടെ മരണം, അല്ലെങ്കിൽ ബാപ്പയുടെ മരണം, അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത സുഹൃത്തിന്റെ മരണം, അല്ലെ ഒരു ഗുരുനാഥന്റെ മരണം, അങ്ങനെയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് വരിക. അതിനൊക്കെ ഒരു മൂല്യമല്ലേ, മൂല്യമുണ്ട്. പക്ഷെ ഞാന് അതൊക്കെ വ്യത്യാസമായിട്ട് എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച ഒരു എഴുത്തുകാരനെ പറ്റി പറയാം. ആ എഴുത്തുകാരന്റെ പേര് കുട്ടികൃഷ്ണമാരായിരുന്നു. അദ്ദേഹം 1900 ജനിച്ചു, 1973 മരിച്ചുപോയി. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ ആദ്യം കാണുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹമാണ്. അദ്ദേഹത്തെ കാണുന്നത് വളരെ മോഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഓർമ്മയൊക്കെ നശിച്ച് ആൾക്ക് കാണാൻ വയ്യാത്ത അവസ്ഥയിലാണെന്ന് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയില്ല. എങ്ങനെയാണ് ഞാൻ ഈ എഴുത്തുകാരനെ കണ്ടെത്തിയത് എന്ന് പറയാം. അപ്പൊ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അന്നേ തന്നെ എനിക്ക് വായിക്കാൻ വളരെ ഇഷ്ടമാണ്. വീട്ടില് അത്രയധികം പുസ്തകങ്ങളില്ല, പിന്നെ നാട്ടിലെ ലൈബ്രറിയിലൊക്കെ വളരെ പുസ്തകങ്ങൾ കുറവ്, അതൊക്കെ ഞാൻ വേഗം വായിച്ചു തീർത്തു. അപ്പൊ അന്നത്തെ എന്റെ ഒരു പണി, പാഠപുസ്തകം കിട്ടിയാൽ അത് മുഴുവൻ വായിക്കും, പ്രത്യേകിച്ച് മലയാളം, സോഷ്യൽ സ്റ്റഡീസ്, ഇംഗ്ലീഷ് ഒക്കെ. 10-ാം തരത്തിൽ പഠിക്കുമ്പോൾ മലയാള പാഠപുസ്തകത്തില് 2 അഭിവാദനങ്ങൾ എന്ന് ഒരു തലക്കെട്ടിലൊരു ലേഖനം, സൂര്യൻ ഉദിച്ചു എന്നാണ് തുടങ്ങുന്നത്. വളരെ നാടകീയമായിട്ട് തുടങ്ങി. മഹാഭാരത കഥയാണ്. ഒരു ഭാഗത്ത് പാണ്ഡവര്, ഒരു ഭാഗത്ത് കൗരവര്. കുരുക്ഷേത്രത്തിൽ അവര് യുദ്ധസന്നദ്ധരായി പരസ്പരം അഭിമുഖം നിൽക്കുകയാണ്. ഈ സമയത്ത് പാണ്ഡവ പക്ഷത്തെ ഏറ്റവും മുതിർന്ന ആള്

യുധിഷ്ഠിരൻ. അദ്ദേഹം മറുവശത്തുള്ള തങ്ങളുടെ പിതാമഹൻ ഭീഷ്മരെ വണങ്ങാൻ വേണ്ടി പോവാണ്, അഭിവാദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ കഷ്ടം എന്ന് വെച്ചാല് ഈ രണ്ടു ഭാഗത്തുള്ളത് ബന്ധുക്കളും കുടുംബക്കാരും ഗുരുനാഥന്മാരും ശിഷ്യന്മാരും അളിയന്മാരും ഒക്കെ ആണ്. അപ്പോ യുധിഷ്ഠിരൻ അതായത് പാണ്ഡവ ജ്യേഷ്ഠൻ ആ യുദ്ധഭൂമിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ വണങ്ങി അഭിവാദ്യം അർപ്പിച്ചു, ആദരിച്ചു, അദ്ദേഹം അനുഗ്രഹിച്ചു, പറഞ്ഞയച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ വേറെ ഒരു അഭിവാദ്യം വരുന്നുണ്ട്. അത് കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഭീഷ്മര് യുദ്ധത്തില് തേരിൽ നിന്ന് വീണ് ശരശയ്യയിൽ കിടക്കുകയാണ്. എവിടെ? യുദ്ധക്കളത്തിൽ, കുരുക്ഷേത്ര ഭൂമിയിൽ തന്നെ. അപ്പൊ അദ്ദേഹം മരണം കാത്തു കിടക്കുകയാണ്. ദക്ഷിണായനം കഴിഞ്ഞാലേ മരണം ഉണ്ടാവുള്ളൂ. അദ്ദേഹം താൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് മരിക്കാൻ വരം കിട്ടിയ ആളാ, സ്വച്ഛന്ത വൃത്തി എന്ന് പറയും, അങ്ങനെ വരള്ള ആളാണ്. അപ്പൊ അവിടെ ആളൊന്നും ഇല്ല എന്നായ സമയത്ത്, സന്ധ്യാസമയത്ത് കർണൻ ഭീഷ്മരെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പൊ കർണൻ ആരാണ്? കർണൻ ശരിക്കും ഈ പാണ്ഡവരുടെ അമ്മയായ കുന്തി പെറ്റതാണ്. പക്ഷെ അവരുടെ കല്യാണത്തിന് മുമ്പേ ജനിച്ച കുട്ടിയായതുകൊണ്ട് അത് രഹസ്യമാണ്. കർണൻ വളരുന്നത് അതിരഥൻ എന്ന് പറയുന്ന ഒരു സൂതന്റെ, ഒരു തേർതളിക്കാരന്റെ കുടുംബത്തിലാണ്. കർണൻ എപ്പോഴും ദുര്യോധന പക്ഷത്തിന്റെ ആളാണ്. കൗരവരുടെ മുതിർന്ന ജ്യേഷ്ഠന്റെ പേരാണ് ദുര്യോധനൻ. അവരും ഒരു വലിയ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് കൗരവ പക്ഷത്താണ് കർണൻ യുദ്ധം ചെയ്യുന്നത്. ആ പക്ഷത്ത് തന്നെയാണ് ഭീഷ്മനുള്ളത്. പക്ഷെ അവര് തമ്മില് മിക്ക സമയത്തും യോജിപ്പുണ്ടായിരുന്നില്ല. കർണന്റെ അഭിപ്രായങ്ങളെ പലപ്പോഴും ഭീഷ്മര് ഖണ്ഡിച്ചിട്ടുണ്ട്, കുറ്റം പറയും. അയാൾ നല്ല വില്ലാളി വീരനാണ് എന്നൊരിക്കലും പരസ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല. പിന്നെ അയാളുടെ ജാതി സൂചിപ്പിച്ചും അയാളുടെ കഴിവില്ലായ്മ, ഇല്ലാത്ത കഴിവില്ലായ്മ എടുത്തു പറഞ്ഞൊക്കെ നിന്ദിക്കുന്ന ഒരാളാണ് ഭീഷ്മര്. പക്ഷെ അദ്ദേഹം വളരെ മുതിർന്ന ആളാണ്. രണ്ടു കുലത്തിന്റെയും പിതാമഹനാണ്. പാണ്ഡവർക്കും കൗരവർക്കും ഒരുപോലെ പിതാമഹനാണ് ഭീഷ്മര്. അപ്പൊ അദ്ദേഹത്തെ മരണാസന്നായി കിടക്കുന്ന ഭീഷ്മരെ കണ്ടു വന്ദിക്കാൻ വേണ്ടി കർണൻ വരിക. കർണനെ പിതാവ് മകനെ എന്ന പോലെ ആശ്ലേഷിച്ചു എന്ന് കവി പറയണ്ട്. മനസ്സ് തുറന്ന് രണ്ടാളും സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഭീഷ്മനോട് അനുഗ്രഹം വാങ്ങി കർണൻ പോവുകയാണ്. അപ്പൊ ഈ രണ്ട് അഭിവാദനങ്ങളെ താരതമ്യപ്പെടുത്തുകയാണ് കുട്ടികൃഷ്ണമാരാര്. അദ്ദേഹം പറയുന്നത് ആദ്യത്തെ അഭിവാദനത്തിന് രൂപോജ്വലത കൂടും, പക്ഷെ ഭാവോജ്വലത കൂടുന്നത് രണ്ടാമത്തെ അഭിവാദനത്തിനാണ്. ഒന്നാമത്തെ എന്താ വിശേഷം? അത് പതിനായിരക്കണക്കിന് ആളുകളുടെ മുമ്പിലാണ്, അതൊരു പ്രകടനമാണ് എന്ന് പറയാം. കാരണം എതിർപക്ഷത്താണെങ്കിലും മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയുന്ന കൂട്ടരാണ്, ധർമ്മനിഷ്ഠ ഉള്ളവരാണ് പാണ്ഡവര് എന്ന് പറയാൻ വേണ്ടിയെന്ന് പറയാം. കർണൻ അങ്ങനെ യാതൊരു ലക്ഷ്യമില്ല, ആരില്ലാത്തപ്പോഴാണ് അദ്ദേഹം കാണാൻ വരുന്നത്. അപ്പൊ മാരാർ പറയണ്ടായില്ല, ഇപ്പോ ഇത്തവണയും അദ്ദേഹം ക്ഷോഭിച്ച് തന്നെ ചീത്ത പറയാനാണ് ഭാവമെങ്കിൽ അധികം ആള് കേൾക്കണമെന്ന് വെച്ചിട്ടായിരിക്കാം. അപ്പോ ആ കാര്യം ആവിഷ്കരിച്ച രീതി, അദ്ദേഹത്തിന്റെ മലയാള ഗദ്യം അത്ര എനിക്കിഷ്ടായി. പിന്നെ അതിൽ യുക്തി, അതെന്നെ വളരെ സ്വാധീനിച്ചു. ഞാനിത് ആവർത്തിച്ച് വായിച്ചു. അപ്പോഴാണ് ആ പുസ്തകത്തിന്റെ പേര് ഭാരത പര്യടനം എന്ന ആ പുസ്തകത്തിൽ കണ്ടത്. അപ്പൊ അത് ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ പിന്നീട് ഭാരത പര്യടനം കോളേജ് ചേർന്നപ്പോൾ വാങ്ങി വായിച്ചു. മാരാരുടെ എല്ലാ കൃതികളും വായിച്ചു. ആ എല്ലാ കൃതികളുടെയും ഒരു ശേഖരം, അപൂർവ ശേഖരം, വളരെ കാലം എൻ്റെ അടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാന് എം ഫിൽ പരീക്ഷ എഴുതാൻ നേരത്ത് ഭാരത പര്യടനത്തെ പറ്റിയാണ് ഞാനൊരു പ്രബന്ധം എഴുതിയത്. ആ പ്രബന്ധം പിന്നീട് പുസ്തകമായിട്ട് വന്നു. ആ പുസ്തകത്തിന്റെ പേര് മാരാരുടെ കുരുക്ഷേത്രം എന്നാണ്. അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിരൂപകൻ, എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച എഴുത്തുകാരൻ ആരെന്ന് വെച്ചാൽ കുട്ടികൃഷ്ണ മാരാരാണ്. എന്റെ ജീവിതത്തിലുടനീളം എന്റെ എഴുത്തിനെയും ആലോചനയെയും എന്റെ ക്ലാസ്സിനെയും ഒക്കെ അത് സ്വാധീനിച്ചിട്ടുണ്ടാവും. കാരണം അദ്ദേഹം പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ യാന്ത്രികമായ സാഹിത്യ സമീപനത്തിനെതിരായിരുന്നു മാരാർ. ആ വഴിക്കാണ് ഞാനും വന്നത്. അപ്പോ ഞാൻ മാരാരുടെ ഒരു ഏകലവ്യനാണ് എന്ന് പറയാം. അദ്ദേഹം എന്നെ നേരിട്ട് പഠിപ്പിച്ചിട്ടില്ല എന്നേ. ഇന്ന് ആലോചിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കിയ വളരെ പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് അഭിവാദനങ്ങൾ എന്നുള്ള ലേഖനം വായിച്ചതാണ്. ഇത് കേൾക്കുന്ന ആളുകളോടുള്ള എന്റെ അപേക്ഷ, നിങ്ങൾ കുട്ടികൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം എന്നുള്ള പുസ്തകം വായിക്കണം. അതിൽ ചില ഭാഗങ്ങൾ ആവർത്തിച്ച് വായിക്കണം. അത് നമ്മുടെ മൂല്യബോധത്തെ, നമ്മുടെ ജീവിത വീക്ഷണത്തെ, നമ്മുടെ ദർശനത്തെ, നമ്മുടെ പെരുമാറ്റത്തെ ഒക്കെ സ്വാധീനിക്കാനിടയുണ്ട് എന്നാണ് എന്റെ വിചാരം. കാരണം ആ കൃതിയിൽ തെളിഞ്ഞു കണ്ട നീതിബോധത്തിന്റെ, ധാർമ്മിക ബോധത്തിന്റെ, അഹിംസാ ബോധത്തിന്റെ വഴിക്ക് നടക്കാനാണ് ഞാൻ പിൽക്കാലത്ത് ശ്രമിച്ചത്. കുട്ടികൃഷ്ണ മാരാര് ഗാന്ധി മാർഗത്തിൽ ഉള്ള ഒരാളാണ്, ഗാന്ധി യുഗത്തിന്റെ സൃഷ്ടാവാണ് മാരാര്. അതുകൂടി ഈ സമയത്ത് നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. കാരണം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് വെറുപ്പിനെതിരായിട്ട് സ്നേഹത്തിന്റെ സന്ദേശം പകരുന്ന കൃതികളാണ്. അത്തരം കൃതികൾ കാവ്യങ്ങളിലും
നോവലുകൾ

0: ഒക്കെ ഉണ്ടാവും. പക്ഷേ നിരൂപണ കൃതികളിൽ ആ തരത്തിലുള്ള ഒരു മഹത്തായ സന്ദേശമുള്ള പുസ്തകം മലയാളത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒന്നാമത് ഞാൻ പറയാൻ പോകുന്നത് ഭാരതവരണം എന്നുള്ള പേരാണ്. അത് 1950 ഇറങ്ങിയ പുസ്തകമാണ്. ഇപ്പോഴും അതിൻ്റെ കോപ്പികൾ കിട്ടാനുണ്ട്. മാരാർ സാഹിത്യ പ്രകാശം അത് അച്ചടിച്ച് ഇപ്പോഴും വിതരണം ചെയ്യുന്നുണ്ട്. 10-75 കൊല്ലം കഴിഞ്ഞിട്ടും ആ നിരൂപണ കൃതി ഇന്നും തെളിമയോടെ പുതുമയോടെ നിലനിൽക്കുന്നു.
1: സ്മൃതി സാക്ഷ്യം.
2: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ ഇതുവരെ തന്റെ ഓർമ്മകൾ പങ്കുവച്ചത് എഴുത്തുകാരൻ M.N. കാരശ്ശേരി.
1: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: ആകാശവാണി കോഴിക്കോട്.

0: ആരോഗ്യം അമൂല്യം.
1: ഗർഭകാല പൂർവ പരിചരണം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിലെ ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ബാജിഷ യു.
2: ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതിന് മുൻപ് തന്നെ ആരോഗ്യ പരിരക്ഷ തേടുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ആരോഗ്യപൂർണമായ ഗർഭാവസ്ഥയ്ക്കു വേണ്ടി ഗർഭിണിയാകുന്നതിനു മുൻപേ ദമ്പതികൾ സ്വീകരിക്കുന്ന മാർഗങ്ങളെയാണ് ഗർഭകാല പൂർവ്വ പരിചരണം എന്ന് പറയുന്നത്. ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കുന്നത് വഴി ഗർഭധാരണത്തിനും രക്ഷാകർത്തൃത്വത്തിനും ശാരീരികമായും വൈകാരികമായും തയ്യാറെടുക്കുവാൻ ദമ്പതികൾക്ക് സാധിക്കുന്നു. കൂടാതെ മാതൃപിതൃ ശിശു ആരോഗ്യം മെച്ചപ്പെടുത്താനും ആരോഗ്യ പ്രശ്നങ്ങളുള്ള അമ്മമാരെ കണ്ടെത്താനും അത് നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ഗർഭകാല സങ്കീർണതകൾ ഒഴിവാക്കി ആരോഗ്യമുള്ള ഗർഭധാരണവും പ്രസവവും ഉറപ്പിക്കാനും സഹായിക്കുന്നു. ഗർഭധാരണത്തിന് കുറഞ്ഞത് 3 മാസം മുമ്പെങ്കിലും ഗർഭകാല പൂർവ്വ പരിചരണം ആരംഭിക്കേണ്ടതാണ്. എന്തെല്ലാമാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന ഘടകങ്ങൾ എന്ന് നോക്കാം. ഒന്നാമതായി പോഷകാഹാരം. ഗർഭകാലത്തെ പോഷകക്കുറവ്, വിളർച്ച, വെള്ളക്കുറവ്, മാസം തികയാതെയുള്ള പ്രസവം, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചക്കുറവ്, മറ്റ് ജനന വൈകല്യങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം. അതിനാൽ ഗർഭധാരണത്തിനൊരുങ്ങുന്ന സ്ത്രീകൾ ഫോളിക് ആസിഡും ഇരുമ്പും ധാരാളമുള്ള ഭക്ഷണങ്ങളായ പച്ചിലക്കറികൾ, പുളിയുള്ള പഴങ്ങൾ, ബീൻസ്, ശർക്കര, കരൾ, മാതളനാരങ്ങ, ഉണങ്ങിയ മുന്തിരി, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഫോളിക് ആസിഡ് ഗുളികകൾ ഗർഭധാരണത്തിന് കുറഞ്ഞത് 3 മാസം മുമ്പ് ആരംഭിക്കുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിനും നാഡീവ്യൂഹത്തിനും ഉണ്ടാകുന്ന വൈകല്യങ്ങൾ തടയാൻ സഹായിക്കുന്നു. ഗർഭധാരണ സമയത്ത് ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഗർഭധാരണ സമയത്തെ അമിതവണ്ണം, ഗർഭകാല പ്രമേഹം, അമിത രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് കാരണമായേക്കാം. അതുപോലെ അമ്മയുടെ ഭാരക്കുറവ്, ഗർഭകാലത്തെ വിളർച്ച, കുഞ്ഞിന്റെ വളർച്ചക്കുറവ് എന്നിവയ്ക്ക് കാരണമാകാം. അടുത്തതായി ആരോഗ്യകരമായ ജീവിതശൈലി. പ്രത്യക്ഷമായും പരോക്ഷമായുമുള്ള പുകവലി, മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ ഒഴിവാക്കേണ്ടതാണ്. കൃത്യമായ ഉറക്കം, വ്യായാമം എന്നിവ അത്യാവശ്യമാണ്. ഭ്രൂണത്തിന്റെ ആരോഗ്യപരമായ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന കീടനാശിനികൾ, കാർഷിക രാസവസ്തുക്കൾ, റേഡിയേഷൻ, മറ്റു രാസവസ്തുക്കൾ എന്നിവയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം കഴിക്കുക. വളർത്തുമൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക. ശാരീരികമായും മാനസികമായും ദമ്പതികൾ ആരോഗ്യവാന്മാരാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ നേരത്തെ കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. മാനസിക പിരിമുറുക്കം അമ്മയെയും കുഞ്ഞിനെയും ദോഷകരമായി ബാധിക്കും. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ, വ്യായാമങ്ങൾ, കൗൺസിലിംഗ് എന്നിവ ചെയ്യാവുന്നതാണ്. സ്ഥിരമായ എന്തെങ്കിലും അസുഖത്തിന്, ഉദാഹരണമായി പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, അപസ്മാരം, തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് മരുന്ന് കഴിക്കുന്നവർ

ഗർഭിണിയാകാൻ ആഗ്രഹിക്കുമ്പോൾ ഡോക്ടറെ സമീപിച്ച് നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. നിലവിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഗർഭധാരണത്തിന് സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുക. ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടാകുന്ന അണുബാധ, മാസം തികയാതെയുള്ള പ്രസവം, ഗർഭച്ഛിദ്രം, ജനന വൈകല്യങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. ആയതിനാൽ പകർച്ചവ്യാധികൾക്കുള്ള കുത്തിവെപ്പുകൾ, പ്രധാനമായും റുബെല്ല, ചിക്കൻ പോക്സ്, മഞ്ഞപ്പിത്തം എന്നിവയ്ക്കെതിരെയുള്ള വാക്സിനുകൾ എടുത്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ലൈംഗിക രോഗങ്ങളായ സിഫിലിസ്, HIV എന്നീ രോഗങ്ങൾ ഇല്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ദമ്പതികൾ കുടുംബാസൂത്രണ മാർഗങ്ങളെക്കുറിച്ചുള്ള അവബോധം നേടേണ്ടതാണ്. അതുവഴി ഗർഭധാരണത്തിനുള്ള ശരിയായ സമയം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞ് കുടുംബത്തിനും സമൂഹത്തിനും ഒരു മുതൽക്കൂട്ടാണ്. ഗർഭധാരണത്തിന് മുമ്പുള്ള ശരിയായ പരിചരണവും ആരോഗ്യകരമായ ജീവിതശൈലിയും അമ്മയുടെയും കുഞ്ഞിന്റെയും അതുവഴി സമൂഹത്തിന്റെ

0: റുബെല്ല, ചിക്കൻ പോക്സ്, മഞ്ഞപ്പിത്തം എന്നിവയ്ക്കെതിരെയുള്ള വാക്സിനുകൾ എടുത്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ലൈംഗിക രോഗങ്ങളായ സിഫിലിസ്, HIV എന്നീ രോഗങ്ങൾ ഇല്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ദമ്പതികൾ കുടുംബാസൂത്രണ മാർഗങ്ങളെക്കുറിച്ചുള്ള അവബോധം നേടേണ്ടതാണ്. അതുവഴി ഗർഭധാരണത്തിനുള്ള ശരിയായ സമയം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞ് കുടുംബത്തിനും സമൂഹത്തിനും ഒരു മുതൽക്കൂട്ടാണ്. ഗർഭധാരണത്തിന് മുമ്പുള്ള ശരിയായ പരിചരണവും ആരോഗ്യകരമായ ജീവിതശൈലിയും അമ്മയുടെയും കുഞ്ഞിന്റെയും അതുവഴി സമൂഹത്തിന്റെയും ഭാവിയെ കൂടുതൽ സുരക്ഷിതമാക്കുന്നു. ആയതിനാൽ ശരിയായ അറിവും സമയോചിതമായ തയ്യാറെടുപ്പും ദമ്പതികൾക്ക് അനിവാര്യമാണ്.
1: ഗർഭകാല പൂർവ്വ പരിചരണം സംസാരിച്ചത് ബാജിഷ യു.

0: ആകാശവാണി കോഴിക്കോട്.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
2: അതേ, മാതൃഭൂമി തൊഴിൽ വാർത്തയാണ്. പറ്റക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
3: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
4: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
3: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. MCCയിൽ 19 ഒഴിവ്. കണ്ണൂർ തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെന്റർ സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 19 ഒഴിവുകളുണ്ട്, കരാർ നിയമനമാണ്. സ്റ്റാഫ് നഴ്സ് ഒഴിവ് 8, റെസിഡന്റ് സ്റ്റാഫ് നഴ്സ് ഒഴിവ് 3, അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ഒഴിവ് 3, റെസിഡന്റ് ഫാർമസിസ്റ്റ് ഒഴിവ് 3, റെസിഡന്റ് ടെക്നീഷ്യൻ ഒഴിവ് 1, അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് 1. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അവസാന തീയതി ജൂലൈ 25. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.mcc.kerala.gov.in അല്ലെങ്കിൽ www.mcconline.in എന്ന വെബ്സൈറ്റ് കാണുക. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ 780 അപ്രന്റീസ് ഒഴിവ്. ചെന്നൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷിക്കാം. ബിരുദധാരികൾക്കാണ് അവസരം. 750 ഒഴിവുകളുണ്ട്. ഇതിൽ 33 ഒഴിവ് കേരളത്തിലാണ്. ഒരു വർഷമാണ് പരിശീലനം. തിരഞ്ഞെടുപ്പിനായുള്ള ഓൺലൈൻ പരീക്ഷ ഓഗസ്റ്റ് 2 നടത്തും. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം തത്തുല്യം. അപേക്ഷ www.bfsisse.com അല്ലെങ്കിൽ https://beep.bfsisse.com ഓൺലൈനായി അപേക്ഷിക്കണം. അവസാന തീയതി ജൂലൈ 20. അപേക്ഷിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് www.iob.bank.in എന്ന വെബ്സൈറ്റ് കാണുക. കോട്ടൺ കോർപ്പറേഷൻ 148 എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ഒഴിവ്. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിൽ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രാജ്യത്തെ വിവിധ ഇടങ്ങളിലുള്ള കോർപ്പറേഷന്റെ ഓഫീസുകളിലായിരിക്കും നിയമനം. 148 ഒഴിവുകളുണ്ട്. മാനേജ്മെന്റ് ട്രെയിനി, മാർക്കറ്റിംഗ് ഒഴിവ് 8, മാനേജ്മെന്റ് ട്രെയിനി അക്കൗണ്ട്സ് ഒഴിവ് 8, ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവ് 50, ജൂനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഒഴിവ് 50, ജൂനിയർ അസിസ്റ്റന്റ് ജനറൽ ഒഴിവ് 30 എന്നിങ്ങനെ വിവിധ തസ്തികകളിലായി 148 ഒഴിവുകളുണ്ട്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് https://cotcorp.org.in എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 24. ആർമിയിൽ 381 എഞ്ചിനീയർ ഒഴിവ്. ഇന്ത്യൻ ആർമിയിലെ ടെക്നിക്കൽ വിഭാഗങ്ങളിലേക്കുള്ള 68th ഷോർട്ട് സർവീസ് കമ്മീഷൻ റിക്രൂട്ട്മെന്റ് അപേക്ഷ ക്ഷണിച്ചു. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. 381 ഒഴിവുകളുണ്ട്. എഞ്ചിനീയറിംഗ് സ്ട്രീം: സിവിൽ 75, കമ്പ്യൂട്ടർ സയൻസ് 60, ഇലക്ട്രിക്കൽ 33, ഇലക്ട്രോണിക്സ് 64, മെക്കാനിക്കൽ 101, മറ്റ് വിഷയങ്ങൾ 17. അപേക്ഷ: പുരുഷന്മാർക്ക് ഓഗസ്റ്റ് 7 വരെയും വനിതകൾക്ക് ഓഗസ്റ്റ് 6 വരെയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് കാണുക.

0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി അടുത്ത ചൊവ്വ കാലത്ത് 7:05.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
2: ആകാശവാണി കോഴിക്കോട്.

0: കൃഷിദീപം.
1: മഴക്കാലത്ത് തെങ്ങിനെ ബാധിക്കുന്ന ഒരു കുമിൾ രോഗമാണ് കൂമ്പുചീയൽ. എല്ലാ പ്രായത്തിലുള്ള തെങ്ങുകളെയും ഈ രോഗം ബാധിക്കുമെങ്കിലും പ്രായം കുറഞ്ഞ തെങ്ങുകളിലാണ് ഈ രോഗം കൂടുതലായും കാണുന്നത്. തൈകളുടെ കൂമ്പോല മഞ്ഞ നിറമാവുകയും കടഭാഗത്ത് വച്ചു തന്നെ ഒടിഞ്ഞു തുടങ്ങുകയും ചെയ്യും. ഓലകളുടെ കടഭാഗവും മണ്ടയിലെ മൃദുകോശങ്ങളും അഴുകി ദുർഗന്ധം വമിക്കും. അഴുകൽ തടിയിലേക്ക് വ്യാപിക്കുന്നതോടെ മറ്റ് ഓലകളും ഒടിഞ്ഞു തൂങ്ങും. പ്രാരംഭത്തിൽ തന്നെ ഈ രോഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ തെങ്ങ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. രോഗം ആരംഭിക്കുമ്പോൾ തന്നെ മണ്ടയിലെ അഴുകിയ ഭാഗങ്ങൾ ചെത്തിമാറ്റി ബോഡോ കുഴമ്പ് തേച്ച് പുതിയ കൂമ്പ് വരുന്നതുവരെ മഴയിൽ നിന്നും സംരക്ഷിക്കണം. രോഗം ബാധിച്ച തെങ്ങിൽ നിന്ന് നീക്കം ചെയ്ത ഭാഗങ്ങൾ കത്തിച്ചു കളയണം. രോഗം ബാധിച്ച തെങ്ങിനും ചുറ്റുമുള്ളവയ്ക്കും 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കണം. പോഷക സമൃദ്ധമായ ഒരു ഇലക്കറിയാണ് സെലറി. ഇത് തണുപ്പും ഈർപ്പവും ഇഷ്ടപ്പെടുന്നു. വിത്തുപാകി മുളയ്ക്കുന്ന തൈകൾ 30 സെന്റിമീറ്റർ അകലത്തിൽ ഇളക്കി നടാം. സെലറി നിരോക്സീകാരക സമൃദ്ധമായ ഇലക്കറി കൂടിയാണ്. ദഹന സഹായിയാണ്. ഹൃദയാരോഗ്യ സംരക്ഷകനും കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നവയുമാണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കുകയും കരൾ രോഗങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യും. ശരീരഭാരം കുറയ്ക്കുകയും അണുനശീകരണം നടത്തുകയും ചെയ്യും. കൂടാതെ മൂത്രാശയ രോഗങ്ങൾ തടയും.

0: കൃഷിദീപം.
1: ആകാശവാണി കോഴിക്കോട്.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
4: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ SRC കമ്മ്യൂണിറ്റി കോളേജ് ആരംഭിക്കുന്ന 6 മാസത്തെ സർട്ടിഫിക്കറ്റ് ഇൻ റിഥമിക് ഫിറ്റ്നസ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. 10ാം ക്ലാസ്സാണ് യോഗ്യത. ഉയർന്ന പ്രായപരിധിയില്ല. കോഴ്സ് സംബന്ധിച്ച വിശദാംശങ്ങൾ www.srcc.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിശദവിവരങ്ങൾക്ക് കാട്ടിക്കുളം ശ്രീ പ്രണവം യോഗ്യ വിദ്യാപീഠം എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, മാനന്തവാടി സമഗ്ര യോഗ ആൻഡ് മെഡിറ്റേഷൻ സെന്റർ എന്നിവയുമായി ബന്ധപ്പെടാം. ദേശീയ ആരോഗ്യ ദൗത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 18 വൈകുന്നേരം 5 PM അപേക്ഷിക്കണം. വെബ്സൈറ്റ് www.arogyakeralam.gov.in. ഫോൺ നമ്പർ 04-83-27-30-313. മലപ്പുറം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ഇന്ന് രാവിലെ 10 മണിക്ക് ബ്ലഡ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ബയോഡേറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ആധാർ അല്ലെങ്കിൽ മറ്റ് സർക്കാർ അംഗീകൃത ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എന്നിവ ഇന്ന് വൈകിട്ട് 4 PM പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് ഓഫീസിൽ നേരിട്ട് ലഭ്യമാക്കണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകൾ കരുതണം. കൂടുതൽ വിവരങ്ങൾ

0: നിങ്ങൾക്ക് 0493 3226 3 2 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. 2026-27 അധ്യയന വർഷത്തിൽ പ്ലസ് വൺ ITI ഡിഗ്രി PG TTC പോളിടെക്നിക് എന്നീ കോഴ്സുകളിലേക്ക് ഒന്നാം വർഷ പ്രവേശനം ലഭിച്ച മലപ്പുറം ജില്ലയിലെ അർഹരായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രാരംഭ ചെലവുകൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന് നിലമ്പൂർ ITDP ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ഹോസ്റ്റലുകളിലോ സ്ഥാപനങ്ങളിലോ താമസിച്ച് പഠിക്കുന്നവർ ഒഴികെയുള്ള പണിയ, കാട്ടുനായ്ക്ക, അറനാടൻ, ചോലനായ്ക്ക സമുദായങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സഹായം ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് 9496-07-03-68, എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് 9496-07-03-69.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers, Mavur Road, Kozhikode. Sevana Varthakal.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
0: Aakashavani, Kozhikode. Ini 7:25 ne malayalathil varthakal kelkam. Thiruvananthapuram relay.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. കരാറിലൂടെ 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും നികുതിയിളവ്. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ സംസ്കാരം ഇന്ന് കൊട്ടാരക്കരയിൽ. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്ന പ്രമേയവുമായി ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാൻ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ലക്ഷ്യമിടുന്നു. കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%ത്തിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18% തുകൽ പാദരക്ഷാ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്ക് 12% വരെയും ഉണ്ടായിരുന്ന തീരുവ ഇനിയുണ്ടാകില്ല. വ്യാപാര കരാറിന് കീഴിൽ യുകെയിലേക്കുള്ള ആദ്യ ചരക്ക് കൊച്ചിയിൽ നിന്ന് ഇന്നലെ ഫ്ളാഗ് ഓഫ് ചെയ്തു. യുകെയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ തൊഴിൽ സഞ്ചാരവും മത്സരശേഷിയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ സാമൂഹിക സുരക്ഷാ കരാറും ഇന്ന് പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ 2nd വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 മില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ യോഗം ഇന്ന് ഹൈദരാബാദിൽ ആരംഭിക്കും. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നിവ യോഗത്തിൽ ചർച്ചയാകും. സാമൂഹിക സുരക്ഷ, തൊഴിൽ വിപണികളുടെ ശാക്തീകരണം, തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ മന്ത്രിമാർ ചർച്ച ചെയ്യും. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു.
2: പശ്ചിമേഷ്യ ജോ ഭീ ഗതിവിധിയാ ചൽ റഹി ഹൈ ഉസ് പർ ഹം ലഗാതാർ നസർ റഖേ ഹുവേ ഹൈ ഹമാരാ മാൻനാ ഹൈ കി

0: स्ट्रेट ऑफ हॉर्मुज के रास्ते सुरक्षित और आजाद नौ परिवहन और व्यापार के पक्ष जिसका हम हमेशा से बात करते रहे हैं, इससे यह सुनिश्चित किया जा सकता है कि लोगों का आर्थिक सुरक्षा, उनके ऊर्जा का सुरक्षा पूरे दुनिया में, सिर्फ भारत में नहीं, पूरे दुनिया में उस पर आधारित है।
1: സ്പെയിൻ സന്ദർശനം പൂർത്തിയാക്കി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലെത്തി. ബെൽജിയം ഉപപ്രധാനമന്ത്രി ഡേവിഡ് ക്ലാരൻവാളുമായി ശ്രീ ഗോയൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, ലോജിസ്റ്റിക്സ്, തൊഴിൽ ശക്തി എന്നിവയിൽ ഇന്ത്യ ബെൽജിയം സഹകരണം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പരിവർത്തന സാധ്യതകളെക്കുറിച്ച് ഇരു നേതാക്കളും അഭിപ്രായം പങ്കുവച്ചു. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാനാകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിൽ ഉണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും അദ്ദേഹം അറിയിച്ചു. ധാതു ബ്ലോക്കുകളുടെ എട്ടാംഘട്ട ലേലം കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 9 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന 20 നിർണായകവും തന്ത്രപരവുമായ ധാതു ബ്ലോക്കുകൾ എട്ടാംഘട്ടത്തിൽ ഉൾക്കൊള്ളുന്നതായി ഖനി മന്ത്രാലയം അറിയിച്ചു. ഹരിയാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10 ദിവസം കൂടി നീട്ടി. പുതുക്കിയ സമയക്രമമനുസരിച്ച് ഈ മാസം 24 വരെ വിഎൽഒമാർ വീടുകൾ തോറും സന്ദർശിക്കും. ഇന്നലെ വരെയായിരുന്നു നേരത്തെ സമയം അനുവദിച്ചിരുന്നത്. കരട് വോട്ടർപട്ടിക ഈ മാസം 31 പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 7:17 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വിയറ്റ്നാമിൽ ബോട്ട് മുങ്ങി മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാവിലെ 10 മുതൽ 3 വരെ പുലമൺ മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3 ജൂബിലി മന്ദിരം ചാപ്പലിലെ ശുശ്രൂഷയ്ക്ക് ശേഷം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ സംസ്കാരം നടക്കും. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ആദ്യ സെമിയിൽ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 പരാജയപ്പെടുത്തിയാണ് സ്പെയിനിന്റെ മുന്നേറ്റം. 2 സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് അർദ്ധരാത്രി 12:30 മത്സരം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സ്വപ്നങ്ങൾ തോളിലേറ്റി വീണ്ടും ഒരു വലിയ പോരാട്ടത്തിനിറങ്ങുന്ന ഫുട്ബോൾ മാന്ത്രികൻ ലയണൽ മെസ്സി, കൂടെ രക്തവും ജീവനും നൽകാൻ തയ്യാറായ ഒരു തകർപ്പൻ സ്ക്വാഡ്. മറുവശത്ത് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഫിനിഷർ ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ട്, കൂടെ മിന്നും ഫോമിലുള്ള ജൂഡ് ബെല്ലിംഗ്ഹാം, മുന്നേറ്റത്തിന് അതിവേഗം നൽകാൻ സാക്ക. 1986 ഇതിഹാസ താരം മറഡോണയ്ക്ക് മുന്നിൽ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ വീണ കണ്ണീരോർമ്മകൾക്ക് പകരം വീട്ടാനുള്ള സുവർണ അവസരമായാണ് ഇംഗ്ലണ്ട് സെമി പോരാട്ടത്തെ കാണുന്നത്. ലോക ഫുട്ബോളിൽ 6 പതിറ്റാണ്ട് പഴക്കമുള്ള അർജന്റീന ഇംഗ്ലണ്ട് വൈരത്തിലേക്ക് മെസ്സി കൂടി വരുന്നതോടെ പോരാട്ടങ്ങളുടെ പോരാട്ടമാവും നടക്കുക. ചില മത്സരങ്ങൾ പോയിന്റിന് വേണ്ടിയല്ല, ചിലത് കിരീടത്തിന് വേണ്ടിയുമല്ല, അത് ചരിത്രം എഴുതാൻ വേണ്ടിയാണ്.
1: 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 ജയം. ബർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 നഷ്ടത്തിൽ 262 റൺസ് നേടി. ഇന്ത്യയ്ക്ക് 4 വീഴ്ത്തിയ അക്സർ പട്ടേലാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. 2 മത്സരം നാളെ വൈകുന്നേരം 5:30 നടക്കും. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവാക്കളെ നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ കഴിവുകളിൽ സജ്ജരാക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ജൻശിക്ഷൺ സംസ്ഥാൻ തിരുവനന്തപുരവും പ്രാദേശിക പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി നടത്തുന്ന പരിപാടികൾക്ക് മുന്നോടിയായി ശംഖുമുഖത്ത് റാലി സംഘടിപ്പിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം അമേരിക്ക പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് സഞ്ചാരത്തിനായി ഹോർമുസ് തുറന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നും ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ എല്ലാ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി.

0: വേഷ ജമ്മു കശ്മീരിൽ സ്കൂൾ കുട്ടികൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം പ്രതിഷേധം സംഘടിപ്പിച്ചു. പാക് സൈന്യത്തിന്റെ സഹായത്തോടെ പ്രദേശത്ത് ഇസ്ലാമാബാദ് നടപ്പിലാക്കിയ ദീർഘകാല നിയന്ത്രണത്തിനെതിരെയാണ് പ്രതിഷേധം. റാവലക്കോട്ടയിലെ ഈദ്ഗാഹ് ഗ്രൌണ്ടിൽ സമാധാനത്തിന്റെ പ്രതീകമായി വെള്ളക്കൊടിയുമായാണ് കുട്ടികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. ആത്മനിർഭർ പഞ്ചായത്ത് പരിപാടിയുടെ കീഴിൽ പഞ്ചായത്ത് രാജ് മന്ത്രാലയം സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ വെർച്വൽ ഔട്ട്റീച്ച് വർക്ക്ഷോപ്പുകൾ സമാപിച്ചു. ഛത്തീസ്ഗഡ്, പഞ്ചാബ്, അസം, അരുണാചൽ പ്രദേശ്, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ 7 സംസ്ഥാനങ്ങൾ പങ്കെടുത്തു. സുസ്ഥിര വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുന്നതിന് പ്രാദേശിക വിഭവങ്ങളും നൂതന ആശയങ്ങളും പ്രയോജനപ്പെടുത്താൻ പഞ്ചായത്ത് രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് സ്ഥാപനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കരാറിലൂടെ 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും നികുതി ഇളവ്. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ സംസ്കാരം ഇന്ന് കൊട്ടാരക്കരയിൽ. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്ന പ്രമേയവുമായി ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: ചോദ്യരൂപേണയുള്ള വാചകങ്ങളിൽ അല്ലാതെയും വൈ എന്ന പദം ഉപയോഗിക്കാം. കാരണം അവതരിപ്പിക്കുക, അഭിപ്രായം പ്രകടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ചോദ്യരൂപേണ അല്ലാത്ത വാചകങ്ങളിലും വൈ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. ഇൻ നോൺ ക്വസ്റ്റ്യൻ സെന്റൻസസ് വൈ ഇസ് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് റീസൺ ഓർ എക്സ്പ്രസ് എ ഫീലിംഗ് ഓർ ഒപ്പീനിയൻ. വൈ WHY വൈ എന്തുകൊണ്ട്, എന്തിന്. ഐ ഡോണ്ട് നോ വൈ ദീസ് പീപ്പിൾ ആർ ഷൗട്ടിംഗ്. ഈ ആളുകൾ എന്തിനാണ് ഒച്ച വയ്ക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല. ഐ ഡു നോട്ട് നോ വൈ ദീസ് പീപ്പിൾ ആർ ഷൗട്ടിംഗ്. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഷീ ഈസ് ബിഹേവിംഗ് ലൈക്ക് ദിസ്. അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഷീ ഈസ് ബിഹേവിംഗ് ലൈക്ക് ദിസ്. Now I know why she was angry. ഇപ്പോഴെനിക്കറിയാം അവൾ എന്തിനായിരുന്നു ദേഷ്യപ്പെട്ടത് എന്ന്. Now I know why she was angry. I was very tired and slept off early. That was why I could not attend your call last night. ഞാൻ വളരെ ക്ഷീണിതയായിരുന്നു, നേരത്തെ ഉറങ്ങിപ്പോയി. അതുകൊണ്ടായിരുന്നു ഇന്നലെ രാത്രി താങ്കളുടെ കോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. I was very tired and slept off early. That was why I couldn't attend your call last night. I want to know why they did not attend the exam. Avar endukondana pareeksha ezhudathirunnathu ennu enikku ariyanam. I want to know why they did not attend the exam. Friends, bhasha aashayavinimayathinulla oru upakaranamaanu. ആശയവിനിമയം മെച്ചപ്പെടുന്നതോടുകൂടി ബന്ധങ്ങളും മെച്ചപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഭാഷ മെച്ചപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതും. ഡിയർ ഫ്രണ്ട്സ്, ലാംഗ്വേജ് ഇസ് എ ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ. ക്ലിയറർ ആ കമ്മ്യൂണിക്കേഷൻ, ബെറ്റർ ആ റിലേഷൻഷിപ്സ്. ദാറ്റ് ഇസ് എക്സാക്ട്ലി വൈ വി ഷുഡ് വർക്ക് ഓൺ ഇംപ്രൂവിംഗ് ആ ലാംഗ്വേജ്.
2: English matters.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45
3: റിയൽ എഫ് എമ്മിൽ

0: 40 40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ആകാശവാണി കോഴിക്കോട്.
3: നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്.
1: തീരെ ചെറുതിലെ സാംസയെ സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നത് സ്റ്റീഫനായിരുന്നു. അതിനായി സ്റ്റീഫൻ രാവിലെ തന്നെ വീട്ടിലെത്തും. സാംസയുടെ അമ്മ പറഞ്ഞാൽ വിറക് കീറിക്കൊടുക്കും, തേങ്ങ പൊതിച്ചു കൊടുക്കും, പറമ്പിൽ നടന്ന് പാക്കുകൾ പെറുക്കി വടിയിൽ വയ്ക്കും. ഭ്രാന്തുള്ളവർക്ക് വിശപ്പ് കൂടുതലാണ്. സാംസയുടെ അമ്മ നൽകുന്ന വലിയൊരു പ്ലേറ്റ് ചോറ് അല്ലെങ്കിൽ കപ്പപ്പുഴുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റീഫൻ കഴിക്കും. അതിനായി പ്രത്യേക കറികളൊന്നും വേണമെന്നില്ല. ഉപ്പുള്ളപ്പോൾ വേറെ കറി എന്തിനാണെന്നായിരുന്നു അവന്റെ സംശയം. സ്കൂളിലെ ആദ്യത്തെ വർഷം പകുതിയോളം കാലമാണ് സ്റ്റീഫൻ സാംസയെ സ്കൂളിൽ കൊണ്ടാക്കിയത്. സ്റ്റീഫൻ പുസ്തകവുമായി നടക്കും, ഒപ്പം ഒന്നാം ക്ലാസ്സിലെ സാംസയും. ചിലപ്പോഴൊക്കെ അവൻ സാംസയെ എടുത്ത് തോളിൽ വയ്ക്കാമെന്ന് പറയും. എന്നാൽ നാണക്കേട് കാരണം സാംസ അതിന് സമ്മതിക്കില്ല. പോകും വഴി മോൻ എന്ന് വിളിപ്പേരുള്ള വേറൊരു ഭ്രാന്തൻ താമസിക്കുന്ന വീടുണ്ട്. മോനെ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ജനൽ വഴി അവന് ലോകം കാണാം. കൈകൾ പുറത്തേക്കിടാം. മുറിക്കകത്ത് തുണിയില്ലാതെ നടക്കുകയാണ് ഏതു സമയവും മോൻ. അവൻ അതുവഴി സ്കൂളിൽ പോകുന്ന കുട്ടികളെ നിസ്സാരമായ തെറികൾ വിളിക്കും. കയ്യിൽ എന്തെങ്കിലും തടഞ്ഞാൽ അവർക്ക് നേരെ എറിയും. ചെറിയ കുട്ടികൾ ഓടിമാറുമ്പോൾ മുതിർന്ന പിള്ളേർ മോന്റെ ജനലിനടുത്തുനിന്ന് ആർപ്പിടുകയും കൂവുകയും ചെയ്യും. അവന്റെ ഭ്രാന്ത് മൂപ്പിക്കാനാണ് അവരുടെ ശ്രമം. സ്കൂളിൽ രണ്ടാം ബെല്ല് അടിക്കുന്നതുവരെ അവരവിടെ തുടരും. സ്കൂൾ തുടങ്ങാറാകുമ്പോൾ വലിയ ബഹളവുമായി ഓടിപ്പോകും. പിന്നെ കുട്ടികൾ വരുന്ന സമയം വരെ മോൻ മുറിയിൽ അക്ഷമനായി തലങ്ങും വിലങ്ങും നടക്കും. സാംസയുമായി സ്കൂളിലേക്ക് നടന്ന ആദ്യത്തെ ദിവസം മോൻ പുറംലോകത്തെയും പുറംലോകം മോനെയും കാണുന്ന ജനലിനരികിലെത്തിയപ്പോൾ സ്റ്റീഫൻ അവിടെ ഗൗരവത്തോടെ നിന്നു. അപ്പോൾ ആ സമയം അവിടെ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോന്റെ നിഴൽ അകത്ത് കാണാം. ഡാ മോനെ, ഇങ്ങോട്ട് വന്നേടാ. സ്റ്റീഫൻ അകത്തേക്ക് നോക്കി അതിലും ഗൗരവത്തിൽ വിളിച്ചു. വിളികേട്ട് മോൻ ജനലിനരികിലെത്തി. കഥകൾ വായിച്ചു തുടങ്ങിയ പിൽക്കാലത്ത് ചിത്രകഥകളിലെ ഭൂതത്തെപ്പോലെ എന്നാണ് സാംസ ആ സമയത്തെ മോനെ ഓർക്കുന്നത്. കുളിക്കാതെ ചപ്രമായിപ്പോയ മുടി, ചെറിയ ചുവപ്പുള്ള കണ്ണ്, എപ്പോഴും അല്പം തുറന്നുപിടിക്കുന്ന വായ, നെഞ്ചിന് താഴെയുള്ള ഭാഗം ഭിത്തി കൊണ്ട് മറഞ്ഞിരിക്കുന്നു. എടാ, നിനക്ക് വട്ടാണ്. ആണല്ലോ, സ്റ്റീഫൻ മോനെ നോക്കി ചോദിച്ചു. മോൻ സമ്മതിക്കുന്നത് പോലെ മൗനം പാലിച്ചു. എനിക്കതിലും വലിയ വട്ടാണ്. ദേ ഇത് കണ്ടോ? കാലിൽ ചങ്ങലയിട്ട് ഉണങ്ങിയതിന്റെ പാട് സ്റ്റീഫൻ കാണിച്ചു. അതുകൊണ്ട് എന്റെ അടുത്ത് വേഷം കെട്ട് വേണ്ട. വട്ട് നീ എന്നെ പഠിപ്പിക്കരുത്. ആടിച്ചു ഞാൻ കരണക്കുറ്റി പൊട്ടിക്കും. സ്റ്റീഫൻ സാംസയെ മുന്നിലേക്ക് നിർത്തി. ഇവനെയെങ്ങാനും വല്ലതും ചെയ്താൽ, പറഞ്ഞാൽ അടിക്കാൻ എന്ന പോലെ സ്റ്റീഫൻ കയ്യൊങ്ങി കാണിച്ചു. മോൻ ഒന്നും മിണ്ടാതെ ബഹുമാനത്തോടെ 5 വയസ്സുള്ള സാംസയെ ശ്രദ്ധിച്ചു. സ്റ്റീഫൻ മുന്നറിയിപ്പ് പോലെ തിരിഞ്ഞ് നോക്കി നോക്കി സാംസയുമായി സ്കൂളിലേക്ക് നടന്നു. അതിൽ പിന്നീട് തനിയെ നടന്നുപോകാൻ തുടങ്ങിയപ്പോഴും മോൻ സാംസയെ ബഹുമാനത്തോടെ നോക്കി. വലിയ ബഹളമുണ്ടാക്കുന്ന സമയത്തും അവനെ കണ്ടാൽ ഒച്ച നിർത്തി. സാംസയുടെ 7ാം ക്ലാസ് വരെ അങ്ങനെ തുടർന്നു. ആ വർഷം ജനുവരിയിലാണ് മോൻ അതേ മുറിയിൽ മരിച്ചു കിടന്നത്. ഇന്റർവെൽ സമയത്ത് സ്കൂളിന് കിഴക്കുവശമുള്ള വഴിയിൽ കൂടി വളരെ കുറച്ചുപേർ അവന്റെ ശവം ചുമന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോയി. സാംസയുടെ ചില സഹപാഠികൾ വിസിലടിച്ച് മോനെ പ്രകോപിപ്പിക്കാൻ നോക്കി. പക്ഷേ ഇത്തവണ കാര്യം നടന്നില്ല.
3: നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു.
2: ആകാശവാണി കോഴിക്കോട്.

അഭിനയ കുലപതിയായി മാറിയ മഹാനടൻ തിലകന്റെ ജന്മദിനം. 5 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ 200-ലധികം സിനിമകളിലൂടെ അനശ്വര കഥാപാത്രങ്ങൾ സമ്മാനിച്ച് തലമുറകൾക്ക് പ്രചോദനമായ നടൻ. അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ ശ്രദ്ധേയ പ്രകടനങ്ങളിലൊന്നായ ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം ഹരിചരണും സംഘവും പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ആകാശവാണി കോഴിക്കോട്.
1: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
2: പതിമൂന്നാമത് മേളകർത്താരാഗമായ ചാരുകേശിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന രാഗം.

0: ഷഡ്ജം, ചതുർശ്രുതിരിഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കൈശികനിഷാദം എന്നിവയാണ് ചാരുകേശിയിലെ സ്വരസ്ഥാനങ്ങൾ. ധാ, നീ എന്നീ നോട്ടുകളാണ് ഇതിൻ്റെ ഏറ്റവും രാഗഛായ കൊടുക്കുന്നത്. സരിഗമപ വരെ പാടുമ്പോൾ ശങ്കരാഭരണമായിട്ടേ തോന്നുള്ളൂ.
1: സരിഗമപ
0: എന്ന് പാടുമ്പോൾ ശങ്കരാഭരണം പോലെ തോന്നും.
1: സരിഗമപദ നീ സ,
0: കുറച്ച് പതിഞ്ഞ കാലത്തിൽ പാടുമ്പോഴാണ് ഈ രാഗത്തിൻ്റെ ഒരു ഭാവവും ഒരു ബ്യൂട്ടിയും ഒക്കെ പുറത്തു വരാറുള്ളത്. സ്വാതിരുനാൾ മഹാരാജാവ് എഴുതി വളരെ പ്രചാരത്തിലുള്ള ഒരു കൃതിയുണ്ട്.
1: കൃപയാ പാലയ ചൗരേ,
0: ഇതിൽ വളരെ ജനപ്രിയമായ ചില ചലച്ചിത്ര ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദേവരാജൻ മാസ്റ്റർ ഒരു പാട്ടുണ്ട്.

0: ആകാശവാണി കോഴിക്കോട്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.

ആർ സുന്ദർരാജന്റെ സംവിധാനത്തിൽ 1984 റിലീസ് ചെയ്ത വൈദേഹി കാത്തിരുന്താൾ എന്ന ചിത്രത്തിൽ പി സുശീല, വാണി ജയറാം, ഉമാരമണൻ എന്നീ ഗായികമാർക്ക് പുറമെ എസ് ജാനകിയും ആലാപന സാന്നിധ്യം കുറിക്കുന്നുണ്ട്. വാലി രചിച്ച് ഇളയരാജ ചിട്ടപ്പെടുത്തിയ ചടുലമായ ഈ നൃത്തഗാനത്തിൽ ജാനകിയോടൊപ്പം ടി എസ് രാഘവേന്ദ്ര എന്ന കലാകാരനും സ്വരജതികൾ പാടുന്നുണ്ട്. ഗായകനും സംഗീത സംവിധായകനും നടനുമായ ടി എസ് രാഘവേന്ദ്ര ഈ ചിത്രത്തിൽ നടി രേവതി വേഷം പകർന്ന വൈദേഹിയുടെ പിതാവായി അഭിനയിക്കുന്നുമുണ്ട്.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയലോകം.
2: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനകം 8 മണിക്ക് സമാചാർ പ്രഭാത്, 8:15 മോർണിംഗ് ന്യൂസ്, ഡൽഹി റിലേ.

ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായ അപ്രതിത ബാനർജിയുമായുള്ള അഭിമുഖം കേൾക്കാം. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ജനിച്ചു വളർന്ന അപ്രതിത ബംഗാളിയാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ആകാശവാണിയുടെ എ ഗ്രേഡ് ആർട്ടിസ്റ്റായ അപ്രതിത കഴിഞ്ഞ 29 വർഷമായി കേരളത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു വരുന്നു. അതുകൊണ്ടുതന്നെ അവരുടെ കർമ്മമണ്ഡലം കേരളമാണ്. അപ്രതിതയുമായി സംസാരിക്കുന്നത്

0: ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു.
1: അതെ,
0: മലയാളം പാട്ടുകൾ കേൾക്കാറുണ്ടോ പാടാറുണ്ടോ?
1: കേൾക്കാറുണ്ട്, പാടാറ് വളരെ കുറവാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളത് കുറേ പാട്ടുണ്ട്.
0: ഹിന്ദുസ്ഥാനി ഉപയോഗിച്ചിട്ടുള്ള മലയാളം പാട്ടുകൾ ഉണ്ട്. MS ബാബുരാജിന്റെ പാട്ടുകൾ ആ തരത്തിൽ വരുന്നതാണ്. ആ പാട്ടിൽ ഏതെങ്കിലും ഒന്ന് പാടാമോ?
1: എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴേ പറയും അത്.

0: ഐ ലവ് ദിസ് കോമ്പോസിഷൻ. സോ അങ്ങനെ എല്ലാവർക്കും മീൻസ് ഞാൻ ഈ രണ്ട് പേര് മാത്രം പറഞ്ഞതേ ഉള്ളൂ.
1: ബംഗാളി
0: മലയാളി കണക്ഷൻ പറയുമ്പോൾ നമുക്ക് സലീൽ ചൗധരിയെ പറയാതെ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ബംഗാളിയിലുള്ള പാട്ടുകളും ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാകും, ഇതുപോലെ മലയാളത്തിലുള്ള പാട്ടുകളും കേട്ടിട്ടുണ്ടാവും. അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം.
1: ബംഗ്ലാ പാടാം,
0: യു കൻ ടെൽ മീ ദ.
1: ശരി, ശ്രമിച്ചു.
0: വിച്ച് വൺ ഈസ് ദ മലയാളം?

0: തുമ്പി തുമ്പി തുള്ളാൽ വായോ ലാലാ.
1: സംഗീത സംവിധായകരെ കുറിച്ച് പറഞ്ഞു, ഇഷ്ടമുള്ള ഗായകർ ആരൊക്കെയാണ്?
2: ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിൽ സ്റ്റാർട്സ് ഫ്രം ബഡേ ഗുലാം അലി ഖാൻ, കൊച്ചു വയസ്സ് മുതൽ നസാഖത്ത് അലി സലാമത്ത് അലി, അവരൊക്കെയാണ് കൊച്ചു വയസ്സ് മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ സമയം പറഞ്ഞ നമ്മുടെ വലിയ ലോസായി ഉസ്താദ് റാഷിദ് ഖാൻ. റാഷിദ് ഖാൻ സാറിനെ പാട്ട് ലൈക്ക് ഒരു ക്രീമാണ്, എല്ലാ ഖറാനസിൻ്റെ ഒരു ക്രീമായിട്ടാണ് റാഷിദ് ഖാൻ സാറിന് പാട്ട് നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മുടെ ഈ ഖറാന പറഞ്ഞത് കാര്യം എന്താണ്, ബേസിക് വിൽ ബി സെയിം ഈച്ച് ആൻഡ് എവറി ഖറാന. ഹിന്ദുസ്ഥാനി ഖറാന പറഞ്ഞ ഒരു സ്ഥലമിന് അവിടെ ഡെവലപ്പ് ചെയ്ത സ്റ്റൈൽ, ആ സ്ഥലമിന് ഉള്ളത് പാരമ്പരികമായ ഉള്ളത് ഒരു മ്യൂസിക് സ്റ്റൈൽ ഉണ്ടായിരിക്കും. ഹിന്ദുസ്ഥാനി സംഗീതം ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിനും ഒരു ട്രഡീഷണൽ സ്റ്റൈൽ കൂടെ ചേർത്ത് അതിനെ ഒരു ഇൻഫ്ലുവൻസ് ആ സ്റ്റൈലിൽ കാണും. അപ്പോൾ രാജസ്ഥാനിന് പറഞ്ഞ സ്റ്റൈൽ ഓഫ് സിംഗിങ് ഈസ് വെരി ഫാസ്റ്റ്.

0: വക്ര സ്റ്റൈലാണ്, യു പി സ്റ്റൈൽ പറയണ കുറച്ച് റൊമാൻറ്റിസിസം കൂടുതലാണ്, ഒരു ഓപ്പൺനെസ് ഉണ്ട്. ഗ്വാലിയറാണ് വളരെ ഗാംഭീര്യമായ ഒരു സ്റ്റൈലാണ്. ഓരോരോ സ്ഥലമിൽ അവിടുത്തെ റീജിയണൽ ഇത് ഇൻഫ്ലുവൻസ് ആയി. പിന്നെ ആരെയാണ് അത് ഡെവലപ്പ് ചെയ്തത്, അവർക്ക് സ്വന്തം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് എല്ലാം ചേർത്താണ് ഒരു സ്റ്റൈൽ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ എല്ലാ ഖരാന നമ്മൾ പറഞ്ഞ ബേസിക് സ്വരരചന, ബേസിക് പ്രാക്ടീസ്, നമ്മുടെ വോയിസ് യൂസ് ചെയ്യാന രീതി, പിന്നെ താളം, താളം വിളമ്പിത്തായാലും ദ്രുത്തായാലും അതിനെ പഠിപ്പിക്കാന രീതി, ബേസിക് എല്ലാത്തിലും അത് സെയിം ആണ്. ഫൈൻ ഫൈൻ നമ്മൾ ചെയ്യുമ്പോഴേ അതിനെ ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ ആ ഗുരുവിനെ ഇൻഫ്ലുവൻസ് കൂടുകയാണ് കാലം ദന്ത ഖരാന. കാരണം ഇത് ഗുരുമുഖി വിദ്യ അല്ലേ, സംഗീതം മൊത്തം ഒരു ഗുരുമുഖി വിദ്യയാണ്. നമ്മൾ എഴുതിട്ട് എത്ര നൊട്ടേഷൻ എഴുതിയാൽ എത്ര ആയാലും നമ്മുടെ ഫ്രണ്ടിലെ ഗുരു പാടുന്നത് സ്റ്റൈലാണ് നമ്മൾ ഫസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നത്.
1: കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി, അതിനുശേഷം സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങാം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എന്ന് തീരുമാനം എടുക്കുന്നതും തുടങ്ങുന്നതും ഒക്കെ എപ്പോഴാണ്?
0: 2008 വരെ റെന്റഡ് ഹൗസിലായിരുന്നു, പിന്നെയാണ് സ്വന്തം വീടൊക്കെ വെച്ചു. അതിന് മുന്നേ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി, പക്ഷെ സ്വന്തം വീട്ടിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്തെങ്കിലും തുടങ്ങാൻ അത്ര കറേജ് എനിക്കില്ലായിരുന്നു. വീട് വെച്ച ശേഷമാണ് അത് തീരുമാനിച്ചു. 2008 എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്ഥാപനം ചെയ്തത്. ഞാൻ പഠിപ്പിക്കുന്നത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മെയിൻ ആണ്, പക്ഷെ അതിന് കൂടെ നോർത്ത് ഇന്ത്യൻ ഉള്ളത് രവീന്ദ്രസംഗീതായാലും പിന്നെ ലൈറ്റ് മ്യൂസിക് ആയാലും ഭജനായാലും ഗീതായാലും ഗസലായാലും എല്ലാത്തിലും ഞാൻ എൻ്റെ കീഴിൽ പഠിക്കുന്ന ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെ പിന്നെ ഞാൻ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യും. 8 വർഷം 10 വർഷം ഹിന്ദുസ്ഥാനി പഠിച്ചു പറഞ്ഞിട്ട് ഒരു കുട്ടി പുറത്തു പോയാൽ അവർക്ക് ഭജന അറിഞ്ഞൂടാ, ഗസൽ അറിഞ്ഞൂടാ, പിന്നെ രവീന്ദ്രസംഗീത അറിഞ്ഞൂടാ പറഞ്ഞ അത് ഗുരുവിന് നെഗറ്റീവ് പോയിന്റ് ആണ്.
1: ഇതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം കൂടെ മനസ്സിലാക്കുമ്പോഴേ അത് പൂർണ്ണമായിട്ടും നമുക്ക് കേൾക്കുന്നവരിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ രവീന്ദ്രസംഗീതമൊക്കെ പഠിപ്പിക്കുമ്പോഴും പിന്നീട് കുട്ടികൾ പെർഫോം ചെയ്യുമ്പോഴും ഒക്കെ അതിലൊരു തൃപ്തി തോന്നാറുണ്ടായിരുന്നോ?
0: ഡെഫിനറ്റ്ലി. ഒരു കുട്ടി ഏത് വയസ്സായാലും അവര് നമ്മൾ പറഞ്ഞത് മീനിങ് അനുസരിച്ച് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്ത് ആ ഭാവത്തിൽ ഒരു പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഞാൻ പാടിയത് ശരി, കാരണം എനിക്കറിയാം, സ്റ്റുഡൻറ്റിനെ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ആ അവര് മനസ്സിലാക്കി അത് അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിച്ചിട്ട് പാടുമ്പോഴേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ സ്വന്തം പാടിത്തുന്നത് എനിക്ക് കിട്ടാറില്ല. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ പഠിപ്പിക്കാൻ ഇതിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റൈൽ മനസ്സിലാക്കി, അവർക്ക് വോയിസിൻ്റെ സ്റ്റൈൽ മനസ്സിലാക്കി, അവർക്ക് അങ്ങനെയാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്.
1: നമുക്കൊരു രവീന്ദ്രസംഗീതം പാടിത്തരാമോ?
0: ജ്യോതി

0: চলো রে, যদি তোর ডাক শুনে কেউ না আসে তবে একলা চলো রে। നമ്മുടെ സത്യപഥത്തിലെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം, നമുക്കറിയാം ദാറ്റ് വി ആർ ഇൻ പാത്ത് ഓഫ് ട്രൂത്ത്. ആ ഒരു സമയം വിളിച്ച ശേഷം തന്നെ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ നമുക്ക് പോകണം. പാരമ്പര്യത്തിൽ തന്നെ നിൽക്കുമ്പോഴും പുതിയ പരീക്ഷണങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് ആശയം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണോ പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികൾ, ഓട്ടിസമുള്ള കുട്ടികൾ, പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികൾ, അവർക്കൊക്കെ മ്യൂസിക് തെറാപ്പി നൽകാൻ തീരുമാനിക്കുന്നതും അങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതും?
1: ഞാൻ ആക്ച്വലി എൻ്റെ മൂത്ത മോന് കൊച്ച് വയസ്സുള്ളത് സമയം ഒരു വർക്ക്ഷോപ്പിനാണ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ സ്പെഷ്യൽ ചിൽഡ്രൻ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോലത്തെ കുട്ടികൾക്ക് കണ്ട ശേഷം ആ സമയം തന്നെ തോന്നിയത് സംഗീതം വെച്ച് നമുക്ക് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ഈ ലൈഫിൽ ഞാൻ എന്തെങ്കിലും അതിനു വേണ്ടി ചെയ്യും. എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥ ഒരു ഹെൽത്തി ചൈൽഡാണ്. എന്തെങ്കിലും പ്രശ്നം വെച്ചാൽ, കുട്ടികൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പോലത്തെ പ്രശ്നം വന്നു പോയാൽ നമ്മുടെ സൊസൈറ്റിക്ക് അകത്ത് അവർക്ക് ഒരു മുഖ്യധാര മീൻസ് ഒരു മെയിൻ സ്ട്രീമിനെ കൊണ്ടുവരാൻ ഡ്യൂട്ടി നമ്മുടെ എല്ലാവർക്കും ഉണ്ട്. ആ ഒരു കറേജ് വേണം, ആഗ്രഹം വേണം. കൗൺസിലിംഗ് ചെയ്യാനേ ഒരു സ്റ്റൈലാണ് നമുക്ക് പഠിക്കണം. നമ്മുടെ കുട്ടീനെ കൂടെ ഒരു കുട്ടിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനെ കുറിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് അറ്റൻഷൻ കുറവുണ്ടെങ്കിൽ, അവർക്ക് സ്പീച്ചിന് പ്രശ്നമുണ്ടെങ്കിൽ മ്യൂസിക് വെച്ച് സ്പീച്ച് കറക്റ്റ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ട്യൂണ് ഓർമ്മ കാണും. അപ്പൊ ട്യൂൺ നമ്മുടെ ഓർമ്മിച്ച ഓട്ടോമാറ്റിക്കലി സ്പീച്ച് പറയാനും ഒരു ആഗ്രഹം കുട്ടികൾക്ക് കാണും.
0: പലപ്പോഴും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് സംഗീതത്തോട് ഒരു പ്രത്യേക താല്പര്യവും കാണും.
1: ഉണ്ട് ഉണ്ട്, അത് ഒരു സ്പെഷ്യൽ ചിൽഡ്രന് അത് ഉണ്ട്. അത് ഡൗൺ സിൻഡ്രോം ഉള്ളത് കുട്ടികൾക്ക്, ഓട്ടിസം ആൻഡ് ഐ ഡി ഓൾസോ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, അവർക്ക് തന്നെ ഈ മ്യൂസിക്കെ പറ്റിയ ഒരു ആഗ്രഹമുണ്ട്. അവർക്ക് മനസ്സിലാക്കും.

0: ഓട്ടിസം ഉള്ളത് കുട്ടിക്ക് അവർക്ക് സൗണ്ട് വളരെ നന്നായിട്ട് മനസ്സിലാവും. നാദം, വോയിസിന് ഒരു പ്രൊജക്ഷൻ ഉണ്ടല്ലോ, അത് വളരെ നന്നായിട്ട് നമ്മുടെ ഉറച്ചു പറഞ്ഞാൽ അവരെ പേടിക്കും. നമ്മൾ സോഫ്റ്റ്ലി പറഞ്ഞാൽ അവരൊക്കെ മനസ്സിലാക്കും. അത് നമ്മൾ ട്യൂണിൽ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. ആ രീതിയിലാണ് ഞാൻ ഈ കാര്യം തുടങ്ങിയത്. ഇപ്പോൾ ടോട്ടലി അറ്റൻഷൻ സ്പാൻ കൂട്ടാൻ വേണ്ടി, സ്പീച്ച് ഇല്ലാത്ത കുട്ടികൾക്ക് സ്പീച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു റിസർച്ച് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
1: അതിനൊരു ഫലം എന്തെങ്കിലും കണ്ടു?
0: ഫലം നന്നായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം വളരെ ഹൈപ്പർ ആയിട്ട് ഓട്ടിസം കുട്ടികളുണ്ടായിരുന്നു. അവരെ പിന്നെ അത്ര വാശി പിടിച്ച കുട്ടികളായിരുന്നു. സൗണ്ട് ഉണ്ട്, പക്ഷെ വാക്കില്ല. ഞാൻ 40 ഡേയ്സ് ആയിട്ടാണ് ഇങ്ങനെ കൗൺസിലിംഗ് തെറപ്പിയാണ് കൊടുക്കുന്നത്. തെറപ്പി കൊടുക്കുന്നത് മീൻസ് ഈ പാട്ട് പഠിപ്പിക്കുന്നില്ല. ഈ പാട്ട് കേട്ട് കുട്ടിക്ക് എന്താണ് മനസ്സിന് വരുന്നത്, ആ കുട്ടിക്ക് കുറച്ച് നമുക്ക് ഒരു കൺട്രോളിന് കൊണ്ടുവരാൻ, അവർക്ക് മാനസികമായ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയാണ്. അത് കിട്ടിയ ശേഷം മാത്രം ആ കുട്ടീനെ അറ്റൻഷൻ വരുള്ളൂ. ആ കുട്ടിക്ക് സ്ട്രെസ്സിനെ മാറ്റി ഒരു കാര്യത്തിൽ കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് മ്യൂസിക്കിന് യൂസ് ആണ് നമ്മൾ ചെയ്യുന്നത്.
1: ഒരുപാട് ആഘോഷങ്ങളുള്ള സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. ബംഗാളിലായാലും ഛത്തീസ്ഗഡിലായാലും ഒക്കെ ആഘോഷങ്ങളാണ്. കേരളത്തിലും ആഘോഷങ്ങൾക്ക് കുറവില്ല.
0: എന്റെ സെലിബ്രേഷൻ ആണ് ഡെയിലി പഠിപ്പിക്കണം, റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകണം. ഡെയിലി ഒരു പുതിയ ചിന്ത, ഒരു കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ, എന്തെങ്കിലും പുതിയ പഠിക്കാൻ ആ ഒരു ആഗ്രഹം.
1: എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു.
2: ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായ അപരദിത ബാനർജിയുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. അപരദിതയുമായി സംസാരിച്ചത് ഐശ്വര്യ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം രേഖാ മേനോൻ പാടിയ ഗാനം, രചന ഖാൻകാവിൽ, സംഗീതം ഹരിപ്പാട് KPN പിള്ള.

0: നമസ്കാരം. വാർത്താചാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ 8 പേരുടെ മരണം സ്ഥിരീകരിച്ചതാണ് പോയ വാരത്തിലെ പ്രധാന വാർത്ത. അവസാനത്തെയാളുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയതോടെയാണ് മരണസംഖ്യ 8. മരിച്ചവരെല്ലാം ഇതര സംസ്ഥാനക്കാരാണ്. തുരങ്ക നിർമ്മാണ സ്ഥലത്തെ ഓവുചാലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരും സുരക്ഷാ ജീവനക്കാരുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെക്കുറിച്ച് ദുരന്ത നിവാരണ വകുപ്പ് സമഗ്ര അന്വേഷണം നടത്തും. അന്വേഷണത്തിന് ഗവൺമെന്റ് 5-അംഗ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ വിജയകരമായി സമാപിച്ചു. കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗം ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനത്തിന് സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതു മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയായി. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചതാണ് യോഗത്തിന്റെ പ്രധാന നേട്ടം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ യാത്ര തിരിച്ചു. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. സോയൂസ് 21A റോക്കറ്റിലാണ് പേടകം വിക്ഷേപിച്ചത്. റഷ്യക്കാരായ പ്യോത്തർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവരും അനിലിന് ഒപ്പമുണ്ട്. ഗവേഷണത്തിന്റെ ഭാഗമായി സംഘം 8 മാസത്തോളം ബഹിരാകാശത്ത് തുടരും. ചാന്ദ്ര ചൊവ്വ പര്യവേഷണവുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങൾക്കായാണ് യാത്ര. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഗായിക എസ് ജാനകിയുടെ വിയോഗമാണ് ദേശീയ തലത്തിലെ പ്രധാന വാർത്ത. കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും സംഗീതാസ്വാദകരും അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിൽ ശനിയാഴ്ച വൈകിട്ടായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവുമടക്കം നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ ജാനകിയമ്മ ആസ്വാദക ഹൃദയങ്ങളെ തൊട്ടുണർത്തിയാണ് വിടചൊല്ലിയത്. വിയറ്റ്നാമിലെ ഫുക്വോക്ക് ദ്വീപിന് സമീപമുണ്ടായ ബോട്ടപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 15 ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ ഭൌതികദേഹം നാട്ടിലെത്തിച്ചു. വിയറ്റ്നാം എയർലൈൻസ് വിമാനത്തിൽ മുംബൈയിലെത്തിച്ച മൃതദേഹങ്ങൾ ആന്ധ്രാപ്രദേശ്, കേരളം, തമിഴ്നാട് ഗവൺമെന്റുകളുടെ ഏകോപനത്തോടെയാണ് അതത് സംസ്ഥാനങ്ങളിലെത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറിയത്. ദുരന്തമുഖത്ത് അടിയന്തര സഹായങ്ങൾ നൽകിയ വിയറ്റ്നാം അധികൃതർക്കും ഗവൺമെന്റിനും ഇന്ത്യൻ എംബസി നന്ദി രേഖപ്പെടുത്തി. 32 ഇന്ത്യൻ വിനോദസഞ്ചാരികളും 4 പ്രാദേശിക ജീവനക്കാരുമായി സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അപകടമുണ്ടായത്. കോംഗോയിൽ പടർന്നു പിടിക്കുന്ന എബോള വൈറസിനെതിരെ വികസിപ്പിച്ച പുതിയ വാക്സിൻ UKയിൽ മുതിർന്നവരിൽ ഉടൻ പരീക്ഷിക്കും. ബുന്ദിബുഗ്യോ വിഭാഗത്തിൽപ്പെട്ട എബോളയെ ചെറുക്കാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഈ വാക്സിൻ 18-നും 55-നും ഇടയിൽ പ്രായം

ക്കാരായ 50 സന്നദ്ധ പ്രവർത്തകരിലാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷിക്കുക. വാക്സിന്റെ സുരക്ഷിതത്വവും പ്രതിരോധ ശേഷിയും വിലയിരുത്തുകയാണ് പരീക്ഷണത്തിന്റെ ലക്ഷ്യം. നിലവിൽ വികസിപ്പിക്കുന്ന 4 വാക്സിനുകളിൽ ക്ലിനിക്കൽ പരീക്ഷണ ഘട്ടത്തിലേക്ക് കടക്കുന്ന ആദ്യ വാക്സിനാണ് ഇത്.

വയനാട് മേപ്പാടിക്ക് സമീപം കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് കേരളം. എട്ടു ജീവനുകൾ പൊലിഞ്ഞ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം ദുരന്തങ്ങളെക്കുറിച്ചും പ്രതിരോധ മുൻകരുതൽ നടപടികളെക്കുറിച്ചുമാണ് ഇന്നത്തെ വാർത്താജാലകം ചർച്ച ചെയ്യുന്നത്. അതിഥിയായി നമുക്കൊപ്പം വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷ.

0: വയനാട് ഉൾപ്പെടെ കേരളത്തിലെ മലയോര മേഖലകളിൽ മഴക്കാലം ഇപ്പോൾ ഭീതിയുടെ കാലം കൂടിയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമൊക്കെ ജനങ്ങൾക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. കാലാവസ്ഥയിലുണ്ടായ മാറ്റവും കുറഞ്ഞ സമയത്തുണ്ടാകുന്ന കനത്ത മഴയും മാത്രമല്ല, ഭൂവിനിയോഗവും നിർമ്മാണ പ്രവർത്തനങ്ങളും ഇത്തരം അപകടങ്ങളിലൂടെ ആക്കം കൂട്ടുന്നു. കഴിഞ്ഞ ദിവസം കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലുൾപ്പെടെ പ്രകൃതി ദുരന്തങ്ങളുടെയും അപകടങ്ങളുടെയും തോതിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിലുണ്ടായ വർധന ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്.
1: നമ്മുടെ കേരളത്തിലെ മലയോര മേഖലയിൽ ആകാശത്ത് കാർമേഘം ഉണ്ടായാൽ കർഷകരും അവിടെ താമസിക്കുന്ന ജനങ്ങളും ആകെ ഭീതിതരാണ്. പ്രധാനപ്പെട്ട കാരണം നല്ല മഴ പെയ്ത്തുണ്ടാകുമ്പോൾ വൻതോതിലുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും കേരളത്തിൽ നടക്കുന്നുണ്ട്. സമീപകാലത്തായിട്ട് കേരളത്തില് മഴയുടെ വിതരണ രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു കാരണമാണ്. അതോടൊപ്പം തന്നെ ഭൂവിനിയോഗം, മലഞ്ചരിവുകളിൽ സമീപകാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന റിസോർട്ടുകൾ, ഓഫ് റോഡ് ടൂറിസം, ഗ്രാനൈറ്റ് മൈനിങ്, കൽക്കോറികൾ തുടങ്ങിയ കാരണങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. മറ്റൊരു കാരണം, നല്ല നിബിഡമായ കാടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് പ്ലാന്റേഷനുകൾ ഉണ്ടായതും ജനങ്ങൾ കുടിയേറി താമസിച്ചതും. അവിടെയൊക്കെ തന്നെ ഉണ്ടാവുന്ന കൃഷി പോലും അശാസ്ത്രീയമാണ്. സ്വാഭാവികമായിട്ടും ദുർബലമായ ഈ പ്രദേശത്ത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുകളും ഉണ്ടാവും.
0: കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ നൽകുന്ന കാലാവസ്ഥാ പ്രവചനങ്ങളും ഓറഞ്ച് റെഡ് അലർട്ടുകളും അപകടങ്ങൾക്ക് പിന്നാലെ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. കള്ളാടി അപകടത്തിന്റെ പശ്ചാത്തലത്തിലും അന്നേ ദിവസം യെല്ലോ അലർട്ട് മാത്രമാണ് നൽകിയിരുന്നതെന്ന തരത്തിൽ ചർച്ചകൾ വന്നിരുന്നു. പ്രാദേശിക ഉരുൾപൊട്ടലുകളെ കൃത്യമായി പ്രവചിക്കാൻ ഇത്തരം മഴ മുന്നറിയിപ്പുകൾ അപര്യാപ്തമാണെന്നത് ദൌർഭാഗ്യകരമാണ്. ആഗോള താപനമടക്കം കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് പുറമെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ നിർമ്മാണങ്ങളും കൃഷിരീതികളും ശാസ്ത്രീയ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ടത് പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനും പ്രതിരോധിക്കാനും അനിവാര്യമാണ്.
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന മഴ മുന്നറിയിപ്പ് കൃത്യമായി വരാറുണ്ട്. പക്ഷേ ഈ കള്ളാടി ദുരന്തത്തിനും അതുപോലെ തന്നെ മുണ്ടക്കൈ ദുരന്തത്തിന്റെയും തലേന്ന് അവിടെ മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചത്. വയനാട്ടിൽ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ ചെരുവുകളിൽ കാലാകാലങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ അത്ര തന്നെ അന്ന് ഈ രണ്ടു ദിവസവും പെയ്തിട്ടില്ല. മഴയുടെ പ്രവചനം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അലാം സിസ്റ്റോ അതല്ലെങ്കിൽ അതുപോലെതായ ആധുനികമായ സംവിധാനങ്ങളോ ഉണ്ടാക്കേണ്ടതാണ്, ഉണ്ടാവേണ്ടതുമാണ്. അത്തരത്തിലുള്ളതായ ശാസ്ത്രീയമായ മുന്നറിയിപ്പുകളും ജനങ്ങളെ ബോധവൽക്കരിക്കലും തീർച്ചയായിട്ടും ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ഒരാവശ്യം തന്നെയാണ്. അതിനുള്ള ശ്രമങ്ങളൊന്നും നമ്മൾ ഈ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷവും നടന്നിട്ടില്ല. ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളതായ ജനങ്ങളെയും അവിടുത്തെ കൃഷിയെയും കുറിച്ച് ഒരു സമഗ്രമായ ശാസ്ത്രീയ പഠനം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. അങ്ങനെ മനുഷ്യനാശം നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
0: പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പുകൾ നൽകിയാലും അവ അവഗണിക്കുന്നവരും നമുക്കിടയിലുണ്ട്. പലപ്പോഴും മുന്നറിയിപ്പുകൾ ജാഗ്രതയോടെ എടുക്കാത്തത് അപകടങ്ങളുടെ ആഴം കൂട്ടുന്നു. മുന്നറിയിപ്പുകളെ ജാഗ്രതയോടെ സമീപിക്കുന്നതിലും മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിലും പൊതുജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കേണ്ടതും അനിവാര്യമാണ്. ഇതിൽ ഭരണകൂടങ്ങൾക്കും സുപ്രധാന പങ്കുവഹിക്കാനുണ്ട്.
1: ദുരന്തങ്ങളെ കുറിച്ചുള്ളതായ മുന്നറിയിപ്പുകൾ നൽകിയാലും ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഇത്തരം മുന്നറിയിപ്പുകൾ അവഗണിക്കാൻ പാടില്ല എന്ന് നിർബന്ധിക്കേണ്ടതുണ്ട്. അതിനെതിരായി ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവർക്കെതിരായി നടപടി ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം സർക്കാരിന്റെ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രക്ഷാപ്രവർത്തനങ്ങൾ കുറെ കൂടി ഫലപ്രദവും ശക്തവുമാവേണ്ടതുണ്ട്. അത് എന്റെ അഭിപ്രായത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും ക്ലബ്ബുകൾ, വായനശാലകൾ തുടങ്ങിയുള്ള ആൾക്കാരെ ഒക്കെ തന്നെ അതിനുവേണ്ടി ഒരു വകുപ്പ് തന്നെ അല്ലെങ്കിൽ കുറച്ച് ഉദ്യോഗസ്ഥർ തന്നെ വരും കാലങ്ങളിൽ ഉണ്ടാവേണ്ടതുണ്ട്.

0: ഓരോ ദുരന്തമുണ്ടാകുമ്പോഴും രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തുന്നത് നാട്ടുകാർ തന്നെയാണ്. എന്നാൽ ഇവരാരും ശാസ്ത്രീയ രക്ഷാപ്രവർത്തനങ്ങളിൽ പരിശീലനം നേടിയവരാകണമെന്നില്ല. അഗ്നിശമന സേനയും ദുരന്ത പ്രതികരണ സേനകളുമെല്ലാം എത്തുന്നതിനു മുമ്പ് ദുരന്ത മേഖലയിലെത്തുന്ന നാട്ടുകാർക്ക് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകേണ്ടത് അനിവാര്യമാണ്. നിരവധി ദുരന്ത സാധ്യത മേഖലകൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന കേരളത്തിൽ റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യം, KCB തുടങ്ങി വിവിധ വകുപ്പുകൾക്കൊപ്പം നാട്ടുകാരും ഏകോപിച്ച് പ്രവർത്തിക്കേണ്ടത് ഫലപ്രദമായ രക്ഷാപ്രവർത്തനത്തിൽ ഏറെ പ്രധാനമാണ്.
1: നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ളതായ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമോ പരിശീലനമോ നമ്മുടെ പ്രാഥമികമായ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു അറിവും അവർക്ക് കൊടുക്കുന്നില്ല. എന്നാൽ നാട്ടുകാരുടെയിൽ നിന്നിറങ്ങുന്ന വെറും മാനുഷികത കൊണ്ടും അവരിൽ അന്തർലീനീയമായിട്ടുള്ള സഹജീവി സ്നേഹം കൊണ്ടും രക്ഷാപ്രവർത്തനത്തിന് ചാടിയിറങ്ങുന്ന ചെറുപ്പക്കാർ വലിയ രീതിയിൽ അപകടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി ആലോചിക്കുകയും അത് നമ്മള് ഭരണകൂടത്തെയും നമ്മുടെ പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുകയും അവരുടെ സപ്പോർട്ടോടുകൂടി അത്തരം കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കേണ്ടതും അത്യാവശ്യമാണ്.
0: ഉരുൾപൊട്ടലുൾപ്പെടെ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ അപകട സാധ്യതാ മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ മുൻകൂട്ടി സജ്ജീകരിക്കാറുണ്ട്. ക്യാമ്പുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനൊപ്പം ദുരന്തബാധിതർക്ക് മാനസിക പിന്തുണ നൽകാൻ കൂടുതൽ ഫലപ്രദമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതും അനിവാര്യമാണ്. ഓരോ അപകടത്തിന്റെ പശ്ചാത്തലത്തിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിൽ നൽകുന്ന ശ്രദ്ധ അപകടത്തിനിരയായവരുടെയും കുടുംബങ്ങളുടെയും മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിൽ ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്.
1: ഉരുൾപൊട്ടൽ പോലെയുള്ളതായ പിന്നെ ദുരന്തങ്ങളുടെ മുന്നോടിയായിട്ട് എവിടെയെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ കേരളത്തിൽ ഉണ്ടാക്കിയതായിട്ട് എനിക്കറിയില്ല. നമ്മളൊക്കെ അത് കുറെ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലും അതുണ്ടാവണം. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തരം സ്ഥിരം ക്യാമ്പുകൾ ഉണ്ടാവണം. മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ളതായ ഒരു സൗകര്യങ്ങളല്ല ഉള്ളത്. വയനാട് പോലെ, ഇടുക്കി പോലെ ഹൈലി ഹസാർഡസ് ആയിട്ടുള്ളതായ പ്രദേശങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്. പിന്നെ ആ ദുരന്തത്തെ അതിജീവിച്ചവരുടെ ജീവിത നിലവാരത്തിനൊപ്പം മാനസികപരമായവും ധാർമ്മികമായവും നിലനിൽക്കാൻ ആവശ്യമായ ഒരു പിൻബലം കിട്ടാവുന്ന ആധുനികമായ എല്ലാ മുറകളും നമ്മൾ പ്രയോഗിക്കേണ്ടതുണ്ട്. നമ്മളത് ചെറിയ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്, അത് ഡെവലപ്പ് ചെയ്യേണ്ടതായ ഒരു സംഭവം നടന്നിട്ടില്ല.
0: കേരളം തുടർച്ചയായി പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മലയോര പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം മുന്നറിയിപ്പുകൾക്കും പ്രതിരോധ രക്ഷാപ്രവർത്തനങ്ങൾക്കുമപ്പുറം ഒരു ദീർഘകാല പ്രതിരോധം ആവശ്യമാണ്. ഇത് അസാധ്യമല്ലെങ്കിലും ഏറെ ശ്രമകരമാണെന്നത് വസ്തുതയാണ്. പ്രകൃതി സൗഹൃദ വികസനത്തിൽ കർശന വ്യവസ്ഥകൾ തീർത്ത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ആദ്യപടി. ഒപ്പം ദുരന്തങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ സ്വന്തം ജീവിതശൈലിയിലും ചുറ്റുപാടുകളിലും മാറ്റം വരുത്തേണ്ടതും അനിവാര്യമാണ്.
1: കേരളത്തിൽ ഏതാണ്ട് സർവ്വസാധാരണമായിട്ടുള്ളതായ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളുടെയും പശ്ചാത്തലത്തിൽ അതിന്റെ പ്രതിരോധ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അപ്പുറം ദീർഘകാലത്തേക്കുള്ളതായ ഒരു സ്ട്രാറ്റജി നമ്മുടെ ഭരണകൂടം ഉണ്ടാക്കേണ്ടതുണ്ട്. ഒരു 10 വർഷം മുമ്പ് തന്നെ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി മലഞ്ചെരുവുകളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു കണക്കെടുത്തിരുന്നു. അങ്ങനെ കണക്കെടുത്തതിൽ ഏതാണ്ട് 4000 കുടുംബങ്ങൾ അരക്ഷിതമായ പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും അവരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട ഒരു സ്ഥലമാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മുടെ മലഞ്ചരിവുകളിൽ, പ്രത്യേകിച്ച് പശ്ചിമഘട്ട മലനിരകളുടെ കിഴക്കും പടിഞ്ഞാറുമായിട്ടുള്ളതായ മലഞ്ചരിവുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ ഭൂവിനിയോഗത്തിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. പ്രത്യേകിച്ച് ടൂറിസത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ അട്രോസിറ്റിയാണ് പ്രകൃതിക്ക് പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് അവസാനിപ്പിക്കണം. അതിനു പുറമെ ജനങ്ങളുമായി സംവദിച്ച് ഒരു സമഗ്രമായ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടല്ലാതെ വരുന്ന 4-5 കഴിഞ്ഞാലെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ കേരളത്തിൽ ഇല്ലാതാക്കാൻ മാർഗമുള്ളൂ.
0: സംസ്ഥാനത്തെ മലയോര പ്രദേശത്തെ ജനങ്ങൾ ഓരോ മഴക്കാലവും ഭീതിയോടെ കഴിയേണ്ടി വരുന്ന ദുരവസ്ഥയ്ക്ക് ഒരു പരിധിവരെ കാരണം പ്രകൃതിയെ പരിഗണിക്കാതെ നാം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കൂടിയാണ്. കൃത്യമായ പാരിസ്ഥിതിക പഠനങ്ങളും സുരക്ഷാ നടപടികളും ഉറപ്പാക്കി മാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ഭാവിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഒപ്പം ആഗോളതലത്തിൽ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും മഴയുടെ അളവിലെ വ്യതിയാനങ്ങളുമെല്ലാം ഇത്തരം അപകടങ്ങളുടെ ആക്കം കൂട്ടുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതലുകളും പ്രതിരോധവും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നു. മലയോര മേഖലകൾ

0: വാർത്താചാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ഭാദുഷ. അവതരണം ഫസ്ന ഫാത്തിമ, വി കെ സുരേഷ്. എഡിറ്റർ വി കെ സുരേഷ്. തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.
1: ആകാശവാണി കോഴിക്കോട്.

0: ഭക്ഷണ സമിതി പ്രസിഡന്റ് എൻ ഭാദുഷ. അവതരണം ഫസ്ന ഫാത്തിമ, വി കെ സുരേഷ്. എഡിറ്റർ വി കെ സുരേഷ്. തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.
1: ആകാശവാണി കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: ആദ്യം യേശുദാസ് പാടിയ ഗാനം, ചിത്രം തേനും വയമ്പും. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: അഗ്നിശരം എന്ന ചിത്രത്തിലെ ഗാനം ജയചന്ദ്രൻ പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: സുവർണ മലരുകൾ.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
0: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400224440.
0: 9400224440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം ജയചന്ദ്രൻ പാടിയ ഗാനം, രചന കാപ്പിൽ വി. സുകുമാരൻ.

ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് എന്നറിയപ്പെടുന്ന, അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ വിശദീകരിക്കുന്നത്. IBD എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാരീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
2: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആദ്യമേ എന്താണ് IBD എന്ന് നോക്കാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന രോഗത്തിന്റെ ചുരുക്കപ്പേരാണ് IBD. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ബവൽ എന്ന് വെച്ചാൽ കുടലെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ വൻകുടലും ചെറുകുടലും ചേരുന്നതാണ് ബവൽ എന്ന് പറയുന്നത്. ഈ കുടലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുടലിന് വരുന്ന ഇൻഫ്ലമേഷൻ, അതായത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നുള്ളതാണ് ഈ IBD എന്ന അസുഖത്തിന്റെ എക്സ്പാൻഷൻ, അല്ലെ മുഴുവൻ പേര്. നമ്മുടെ സമൂഹത്തിൽ, ലോകം ഒട്ടാകെ തന്നെ, കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ തന്നെ, കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഈ IBD രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. താരതമ്യേന നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു അസുഖമാണ് IBD. ഇതിന് രണ്ട് വകഭേദങ്ങളുണ്ട്, രണ്ട് തരത്തിലാണ് ഈ അസുഖത്തെ തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് വിളിക്കുന്ന ഒരു അസുഖം. രണ്ട്, ക്രോൺസ് ഡിസീസ് എന്ന് വിളിക്കുന്ന അസുഖം. ഈ രണ്ട് അസുഖങ്ങളോട് ഒന്നിച്ചു ചേർന്നാണ് IBD എന്നറിയപ്പെടുന്നത്. IBD അസുഖത്തിന് രണ്ട് തരംതിരിവുണ്ട്. വൻകുടലുകളെ പ്രധാനമായിട്ടും ബാധിക്കുന്ന അസുഖമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. എന്നാൽ ചെറുകുടലിലും വൻകുടലിലും, അതായത് അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രോൺസ് ഡിസീസ് ബാധിക്കാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയിട്ട് കൂടുതലായിട്ട് വൻകുടലിനെ ആയിരിക്കും ബാധിക്കുന്നത്. ഇങ്ങനെ രണ്ട് തരംതിരിവ് ഈ അസുഖത്തിനുണ്ട്. ഈ രണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസും ചേർന്നിട്ടാണ് IBD അല്ലെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ കേരളത്തില് ഈ അസുഖത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതായിട്ട് നേരത്തെ പറഞ്ഞു. ഈ രോഗികളുടെ എണ്ണം കുറവാണെങ്കിലും ഈ രോഗം വന്നവർക്ക് ഈ അസുഖം മൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഈ അസുഖത്തിൽ അൾസർ ഫോർമേഷനാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം കുടലിൽ മൊത്തത്തിൽ അൾസറായിട്ടങ്ങ് അൾസറേഷൻ വരുന്നു. ഇത് സാധാരണ നമ്മൾ കാണുന്ന അൾസറിനെ കൂട്ടല്ല, നീണ്ടു നിൽക്കുന്ന അൾസറാണ്. ചികിത്സിച്ചാലും ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവാണ്. സാധാരണ ചികിത്സയിൽ ഈ അസുഖത്തിൻ്റെ ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നീണ്ട ചികിത്സയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അതായത് ഈ അസുഖത്തിൻ്റെ അൾസറിൻ്റെ കാലാവധി നീണ്ടു നീണ്ടു പോകുമെന്നാണ് ചുരുക്കം. എന്നാൽ ഈ IBD രോഗം നിർണയത്തിന് ശേഷം അതിന് അതിൻ്റെതായ മരുന്ന് കഴിച്ചാൽ ഈ അൾസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ അപൂർവമായിട്ടെങ്കിലും ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട് അൾസറിൻ്റെ ആവർത്തനം വരുന്നു, വയറ്റിലെ വയറ്റിളക്കം, വയറ്റുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വരാറുണ്ട്. ആ അസുഖം ചികിത്സിക്കുന്നു, താൽക്കാലികമായിട്ട് കുറയുന്നു, വയറിളക്കം പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നീട് വരുന്നു. ഇങ്ങനെ വിട്ടുമാറി വന്നും പോയി നിൽക്കുന്ന വയറിളക്കം ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഈ വയറിളക്കം സാധാരണഗതിക്ക് ഒരു വ്യക്തിക്ക് 2 അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്ക്

അപ്പുറത്ത് പോകാറില്ല. നമ്മുടെ ഫുഡ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വരുന്ന വയറിളക്കം. അപ്പോൾ വയറിളക്കം ഐ വി ഡി രോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സാധാരണഗതിക്ക് പെട്ടെന്ന് മാറുന്ന ഫുഡ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങാമെങ്കിലും ഈ വയറിളക്കം നീണ്ടുപോകും. 5, 6, 7, 8 മാസങ്ങൾ അല്ലെ അതിന് മുകളിലോട്ട് നീണ്ടുപോകും. അപ്പോൾ നീണ്ടു നിൽക്കുന്ന വയറിളക്കം ഐ വി ഡി രോഗമാണോ എന്ന സംശയത്തിന് കാരണമാകും. രണ്ടാമതായി വയറിന് വേദന, അത് പൊക്കിളിന് ചുറ്റുമോ അടിവയറ്റിലോ ആയിരിക്കും വേദന വരുന്നത്. ഈ വേദനയെ തുടർന്ന് രോഗിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നും വിസർജ്യം നടത്തണമെന്നും തോന്നാറുണ്ട്. അതിനുശേഷം ടോയ്ലറ്റിൽ പോയതിനു ശേഷം ഇവർക്ക് ഈ രോഗലക്ഷണം വയറുവേദന കുറയുന്നതായിട്ടും കാണാറുണ്ട്. ഇത് ആവർത്തിച്ച് വയറുവേദന, പിന്നെ വയറ്റിളക്കം, പിന്നെ മലം പോയിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പോകണം എന്നുള്ള തോന്നൽ, മലദാരത്തിൻ്റെ അവിടെ ഇരിച്ചിൽ, ഈ ലക്ഷണങ്ങൾ സാധാരണഗതിക്ക് ഐ വി ഡി രോഗികൾ കാണിക്കാറുണ്ട്. ഇതേ തുടർന്ന് അല്ലെ ഇതിൻ്റെ കൂടെ തന്നെ മലത്തിൽ ബ്ലഡ് പോവുക, രക്തത്തിൻ്റെ സാന്നിധ്യം, അതുപോലെ തന്നെ മ്യൂക്കസ് ഇവ കാണുക, പഴുപ്പ് പോലെ പോവുക അല്ലെങ്കിൽ മൂക്കളെ പോലെ പോവുക, ഇതും ഐ വി ഡി രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷണമാണ് ഈ ക്രോൺസ് ഡിസീസ് അല്ലെ അൾസറേറ്റിക് കൊളൈറ്റിസ് ഉള്ളവർക്ക് വായ്പുണ്ണ് വരിക എന്നുള്ളത്. നമ്മൾ കാണാറുണ്ട് ചെറുപ്പക്കാരിലൊക്കെ കൂടെ വായ്പുണ്ണ് വരിക, വന്ന് മാറുക, പിന്നെയും വരിക, പിന്നെയും ഇത് ആവർത്തിച്ച് വരിക. ഇങ്ങനെയുള്ളവർക്ക് ഐ ബി ഡി അസുഖം, ക്രോൺസ് ഡിസീസോ അൾസറേറ്റിക് കൊളൈറ്റിസോ ഉണ്ടോ എന്ന് നമുക്ക് ക്ലിനിക്കലി, അതായത് രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നാവുന്നതാണ്. അതേ തുടർന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, പനി വിട്ടുമാറാതെ വരിക, അതുപോലെ ആൾക്ക് വെയിറ്റ് കുറയുക, ഭാരം കുറയുന്ന പോലെ അനുഭവപ്പെടുക, ഇതെല്ലാം ഐ ബി ഡി രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രായക്കാരെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ചെറുപ്പക്കാർ, രണ്ടാമത് പ്രായമുള്ള ആൾക്കാർ. പ്രായമുള്ളതെന്ന് വെച്ചാൽ 10-60 വയസ്സിന് മുകളിൽ, ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 10 to 30 വയസ്സുള്ള വരെയുള്ള പ്രായത്തിൽ. ഈ ചെറുപ്പക്കാരിൽ വരുമ്പോഴത്തേക്കും അല്ലെ കുട്ടികളുടെ ചെറുപ്പത്തിൽ വരുമ്പോഴത്തേക്കും അവരുടെ വളർച്ചയെ ഇത് ബാധിക്കും. വളർച്ചക്കുറവായിട്ട് രോഗികൾ പലപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. നമ്മൾ ഐ ബി ഡി രോഗം നിർണയം താരതമ്യേന പ്രയാസമാണ്. കാര്യം സാധാരണ ലക്ഷണങ്ങൾ അപഗ്രഥിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റിൽ ഈ ഐ ബി ഡി രോഗം നിർണയിക്കാൻ സാധ്യമല്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു വരിക, ബ്ലഡിൻ്റെ കൗണ്ട് കൂടുതലായിട്ട് പോവുക, അല്ലെങ്കിൽ സി ആർ പി കൂടുതൽ, ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കാണാം. പക്ഷേ രോഗനിർണയത്തിനായിട്ട് കൊളോണോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് തന്നെ പലപ്പോഴും വേണ്ടി വരും. ഈ കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടൽ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ക്യാമറ ട്യൂബ് മലദ്വാരം വഴി ഉള്ളിക്കിടത്തി വൻകുടലും ചെറുകുടലിൻ്റെ അഗ്രഭാഗം, ഇലിയം എന്ന് പറയുന്ന ഭാഗം നമുക്കിത് നോക്കാൻ വേണ്ടി സാധിക്കും. ഈ കൊളോണോസ്കോപ്പി മൂലമാണ് രോഗനിർണയം സാധാരണഗതിക്ക് നടത്തുന്നത്. ഈ കൊളോണോസ്കോപ്പിയിൽ വൻകുടലിലും ചെറുകുടലിലെ ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള അൾസറുകൾ കാണാൻ സാധിക്കും. ഈ അൾസറുകൾ അല്ലെങ്കിൽ തൊലി പോയപോലത്തെ പാടുകൾ, ചുമന്ന പാടുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗികളിൽ സാധാരണ നമ്മൾ അൾസറിൻ്റെ ഭാഗത്തുനിന്ന് ബയോപ്സി എടുക്കും. ഈ ബയോപ്സി വഴിയുള്ള പരിശോധനയിലാണ് രോഗം പലപ്പോഴും സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ രോഗം നമ്മൾ ആദ്യം സംശയിക്കണം, സംശയിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ വഴിയാണ്. അതിനുശേഷം രോഗനിർണയത്തിന് ആവശ്യമായ ടെസ്റ്റ്, അത് പലപ്പോഴും കൊളോണോസ്കോപ്പിയാണ്. ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രോഗം ഇതാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം ബയോപ്സി എടുത്തിട്ട് അത് കൺഫേം ചെയ്യുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഐ ബി ഡി എന്ന രോഗത്തിന് സാധാരണഗതിക്ക് നമുക്ക് ക്ലിനിക്കലി നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ്. പക്ഷേ ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് പറയുമ്പോൾ രോഗികൾക്കൊരു ആശങ്കയുണ്ട്. ഈ കൊളോണോസ്കോപ്പി ഒരു ടെസ്റ്റ് മലദാരത്തിൽക്കൊരു ക്യാമറ ട്യൂബ് കടത്തുമ്പോൾ അതൊരു ഭയത്തോടു കൂടിയാണ് പലരും കാണുന്നത്. പക്ഷെ ഞാൻ ഈ അവസരത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കൊളോണോസ്കോപ്പിയിൽ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ലക്ഷണം ഇല്ലെങ്കിലും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ കുടൽ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊളോണോസ്കോപ്പി ചെയ്യാറുണ്ട്. അത് അധികം സമയമെടുക്കുന്ന ഒരു ടെസ്റ്റല്ല. വേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാറില്ല. രോഗിക്ക് ആ ടെസ്റ്റിന് മുമ്പ് മരുന്ന് കുടിച്ച് വയറിളക്കണം. വയറിളക്കിയതിന് ശേഷമാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. കൊളോണോസ്കോപ്പി അത്യധികം ഭയമാണെങ്കിൽ അത് ചെറിയ സെഡേഷൻ വഴിയോ അല്ലെങ്കിൽ അനസ്തേഷ്യ വഴി ബോധം കെടുത്തിയിട്ടോ അത് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും കൊളോണോസ്കോപ്പി ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. ഐ ബി ഡി രോഗം നിർണ്ണയിക്കുന്നതിന് അതുതന്നെയാണ് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ടെസ്റ്റ്. ഇനി ഈ രോഗത്തിൻ്റെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു അസുഖമുണ്ട്, അതേക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിന് ഐ ബി എസ് എന്നാണ് പേര്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്നതിന് പൊതുവെ പറയും ഐ ബി എസ്. ഐ ബി എസ് താരതമ്യേന സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നതാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അപ്പോൾ ഈ ഐ ബി എസിൻ്റെ ലക്ഷണം നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം, പല ആൾക്കാർക്കും അത് വന്നിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം തോന്നും. നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകണം തോന്നും. പക്ഷേ ഐ ബി എസും ഐ ബി ഡിയും തമ്മിലൊരു

0: വ്യത്യാസം എന്ന് വെച്ചാൽ IBS-ൽ വയറിളക്കം ഈ പറയുന്ന പോലെ വയറ്റുവേദനയൊക്കെ വരാമെങ്കിലും എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും സാധാരണ IBS-ൽ നോർമലാണ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിൽ. എന്നാൽ IBD-യിൽ വ്യത്യാസങ്ങൾ വരാം, CRP കൂടുതൽ, ESR തുടങ്ങിയ ടെസ്റ്റുകൾ കൂടുതലായിരിക്കും. രണ്ടാമതായി കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ IBS രോഗികളിൽ കൊളോണോസ്കോപ്പി നോർമലായിരിക്കും, എന്നാൽ IBD രോഗികളിൽ കൊളോണോസ്കോപ്പിയിൽ നമ്മൾ വ്യക്തമായ മാറ്റങ്ങൾ, അൾസർ തുടങ്ങിയ മാറ്റങ്ങൾ കാണാം. ഇനി ഈ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രോഗനിർണയം നേരത്തെ ആക്കിയാൽ ചികിത്സയിൽ രോഗം റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത IBD-യിൽ കൂടുതലായിട്ടുണ്ട്. എന്നാൽ ക്രോൺസ് തുടങ്ങിയ അസുഖങ്ങളുടെ രോഗനിർണയം താമസിച്ചു പോയാൽ രോഗം കൂടുതലായിട്ട് വന്നാൽ കുടലിൽ ചുരുക്കം അനുഭവപ്പെടാം. കുടൽ ചുരുക്കം അനുഭവപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ, അതായത് കുടലിന് ബ്ലോക്ക് ആയിട്ടായിരിക്കും ചിലപ്പോൾ രോഗി ആശുപത്രിയിൽ എത്തുന്നത്, അല്ലെങ്കിൽ കുടലിന് പൊട്ടൽ വന്നിട്ടായിരിക്കും രോഗി ആശുപത്രിയിൽ എത്തുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലെത്തിയാൽ ശസ്ത്രക്രിയ മാത്രമായിരിക്കും അതിൻ്റെ പരിഹാരം. ഇപ്പം രോഗനിർണയം നേരത്തെ ആക്കിയാൽ, അതായത് ലക്ഷണങ്ങൾ വരുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിനോട് തുടക്കത്തിൽ തന്നെ രോഗി ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നതിന് തടയാൻ പറ്റും, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളും മറ്റും ഒഴിവാക്കാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് ഈ അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ അസുഖം നമ്മളൊരു ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു ഗുളികയോ വെച്ചോ മാറുന്നൊരു അസുഖമല്ല, നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. ഒരു വിദഗ്ധ ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചികിത്സ ചെയ്യണം. ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ ചികിത്സ എടുത്തെന്ന് വെച്ചാൽ ഈ അസുഖം മാറില്ല. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ചികിത്സ എടുക്കാൻ രോഗി മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും, അതായത് രോഗിയുടെ വർക്കിംഗ് ഡേയ്സ്, നമ്മുടെ ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഈ അസുഖം മൂലം ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവാം, അതുപോലെ സാമ്പത്തിക മരുന്നിനും ടെസ്റ്റിനും ഒക്കെ ആയിട്ട് ആവശ്യം വരാം. അങ്ങനെ ഒരു സാമ്പത്തികമായ വശവും അതിൻ്റെ അസുഖത്തിൻ്റെ ആഘാതവും രണ്ടും രോഗി അവരുടെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും ചികിത്സ മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് രോഗം കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഏറ്റവും നല്ല വഴി. പിന്നീട് ഒരു ചോദ്യം സാധാരണ രോഗികൾ ചോദിക്കുന്നത്, എത്ര നാൾ ഇതിൻ്റെ ചികിത്സ എടുക്കണം? 6 മാസം കൊണ്ട് തീരുമോ, 1 വർഷം കൊണ്ട് തീരുമോ? അങ്ങനെ വ്യക്തമായിട്ട് ടൈം പീരീഡ് പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ ക്രോൺസ് ഡിസീസിന് ആയുഷ്കാല ചികിത്സ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റിസിനും ചികിത്സ നീണ്ടു പോയേക്കാം. പക്ഷേ ഒരു 3-4 വർഷം കൊണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസ് രോഗികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തി രോഗിയെ ഒരു നിരീക്ഷണത്തിൽ വെക്കാൻ സാധിക്കും. അതൊരു നല്ല വശം തന്നെയാണ്. മാത്രമല്ല പുതിയ പല മരുന്നുകളും, അത് ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും, ഇപ്പോൾ ഈ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി അവൈലബിൾ ആണ്. മരുന്ന് താരതമ്യേന അതിന് ഒരു സേഫ്റ്റിയൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് അസുഖമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സയാണത്. അത് രോഗനിർണയത്തിന് ശേഷം ഒരു ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ അത് മരുന്ന് കഴിച്ച് സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോ എന്ന് കൃത്യമായി മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായി കൺട്രോളിലെത്തുകയും രോഗിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പിന്നെ മറ്റൊന്ന് സാധാരണ രോഗികൾ ചോദിക്കുന്ന, ഈ IBD രോഗികൾ ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണോ എന്നാണ്. ക്യാൻസറിൻ്റെ റിസ്ക് തീർച്ചയായിട്ടും IBD രോഗികളിൽ കൂടുതലാണ്. കാര്യം വർഷങ്ങൾ പഴക്കമാകും തോറും, ഒരു 10-12 വർഷത്തിന് മുകളിലോട്ട് ചെല്ലുമ്പം ക്യാൻസർ വരാനുള്ള സാധ്യത, വൻകുടൽ ക്യാൻസറാണ്, അതിനുള്ള സാധ്യത കൂടുതലായിട്ട് വരാം. അപ്പോൾ ഒരു 10-12 വർഷത്തിന് ശേഷം എല്ലാ 2 വർഷത്തിലും ഒരിക്കൽ ഈ IBD രോഗികൾ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കി ക്യാൻസർ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും മരുന്നുകൾ കഴിച്ച് അസുഖം റെമിഷൻ, അതായത് കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം നയിക്കുന്നതിന് വലിയ തടസ്സങ്ങളില്ല. ചികിത്സയിലൂടെ വളരെയധികം കൺട്രോളിൽ അസുഖം നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവ് വീട്ടുകാർക്കും രോഗിക്കും ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള മാനസിക സംഘർഷത്തിൽ പോകാതെ അസുഖമാണെന്നറിഞ്ഞാൽ പോസിറ്റീവ് വെൽബീയിങ്ങിൽ ജീവിക്കുകയാണെങ്കിൽ അസുഖം കൺട്രോൾ ചെയ്ത് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ

0: ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു സൗഹൃദം 2026 അന്താരാഷ്ട്ര സെമിനാർ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു സൗഹൃദം 2026 അന്താരാഷ്ട്ര സെമിനാർ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിൽ 3 ദിവസത്തെ സെമിനാർ. ശസ്ത്രക്രിയയുടെ പിതാവായ ആചാര്യ സുശ്രുതനെ ആദരിക്കുക, പരമ്പരാഗത ആയുർവേദ ശസ്ത്രക്രിയാ രീതികൾ ആധുനിക വൈദ്യശാസ്ത്രവുമായി സംയോജിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് യുവശക്തിയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് ബിർള ഇക്കാര്യം പറഞ്ഞത്. യുവാക്കളുടെ ഊർജം, കഴിവ്, നവീകരണം എന്നിവയാണ് വികസിത് ഭാരത് ദർശനം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഏറ്റവും ശക്തമായ അടിത്തറയെന്ന് ഓം ബിർള അറിയിച്ചു. സ്വയം പര്യാപ്തതയ്ക്ക് കഴിവുകളും സാങ്കേതികവിദ്യയും അനിവാര്യമാണെന്നും ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും കഴിവേറിയ രാജ്യമായി ഉയർന്നുവരാൻ യുവത പര്യാപ്തമാകുമെന്നും ഓം ബിർള വ്യക്തമാക്കി. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കമാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരതാ നിർമ്മാണം എന്ന പ്രമേയത്തിലാണ് കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ തൊഴിൽ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം. സാമൂഹിക സുരക്ഷ, തൊഴിൽ വിപണികളുടെ ഔപചാരികവൽക്കരണം, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും ഉൾപ്പെടുത്തലും വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ 4 മുൻഗണനാ മേഖലകളെക്കുറിച്ചാണ് ബ്രിക്സ് യോഗം ചർച്ച ചെയ്യുക. ഊർജ സഹകരണവും അതിർത്തി കടന്ന് വൈദ്യുതി വ്യാപാരവും ശക്തമാക്കാൻ ഇന്ത്യയും നേപ്പാളും ചർച്ച നടത്തി. നേപ്പാൾ ഊർജ ജലവിഭവ മന്ത്രി ബിരാജ് ഭക്തശ്രേഷ്ഠ, കേന്ദ്ര ഊർജ സെക്രട്ടറി പങ്കജ് അഗർവാൾ, അഡീഷണൽ വിദേശകാര്യ സെക്രട്ടറി മുനു മഹാവർ എന്നിവരുമായി കാഠ്മണ്ഡുവിലായിരുന്നു കൂടിക്കാഴ്ച. പരസ്പര സമൃദ്ധിക്കും സുസ്ഥിര ഊർജ വികസനത്തിനും ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ പ്രതിബദ്ധത ഇരുപക്ഷവും ചർച്ചകളിൽ ആവർത്തിച്ചു. അസമിലെ 6 ജില്ലകളിൽ പ്രളയ സാഹചര്യം ഗുരുതരമായി തുടരുന്നു. അസം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 99 ഗ്രാമങ്ങളിലെ 37,000-ത്തിലധികം ആളുകളാണ് പ്രളയക്കെടുതി നേരിടുന്നത്. 35,000-ത്തിലധികം ആളുകളെ ബാധിച്ച നോർത്ത് ലഖിംപൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ഈ വർഷത്തെ പ്രളയത്തിൽ ഇതുവരെ 4 പേർ മരിച്ചിട്ടുണ്ട്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് ആദ്യ ചരക്കു കപ്പലുകളുടെ കയറ്റുമതി കൊച്ചി തുറമുഖത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്നലെ വൈകിട്ട് വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ ഡോക്ടർ ടിജു ടിയാണ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത്. ആദ്യത്തെ ചരക്ക് കയറ്റുമതി ഏറെ അഭിമാനകരമാണെന്നും ഇത് ചരിത്ര മുഹൂർത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യ ചരക്കിൽ മറയൂർ ശർക്കര ഉൾപ്പെടെ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് കയറ്റി അയച്ചത്. സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിച്ച പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സംഘടിപ്പിച്ച ദ്വിദിന വെർച്വൽ ശില്പശാല സമാപിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയുടെ കീഴിൽ സംഘടിപ്പിച്ച ഈ ശില്പശാലയിൽ 7 സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ട പഞ്ചായത്തുകളാണ് വികസിത് ഭാരതത്തിന്റെ അടിത്തറയെന്ന് പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് വ്യക്തമാക്കി. പുതുതലമുറ സംരംഭകർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അവർക്കായി പുതിയ അവസരങ്ങൾ തുറന്നു നൽകാനും വിജയിച്ച സംരംഭകർ മുന്നോട്ട് വരണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൗധരി നിർദ്ദേശിച്ചു. നോയിഡയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒപ്റ്റിമൈസേഷൻ ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെന്റിന്റെ ആദ്യ അലുംനി മീറ്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 19 സംസ്ഥാനങ്ങളിൽ നിന്ന് 200-ഓളം സംരംഭകരും വ്യവസായ പ്രമുഖരും നയരൂപീകരണ വിദഗ്ധരും പങ്കെടുത്ത ചടങ്ങിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ബിസിനസ് വിപുലീകരിക്കുന്നതിന്റെ ആവശ്യകതയും ചർച്ച ചെയ്തു. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടിയതായി കേന്ദ്ര ഗവൺമെന്റ്. രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇന്നലെ വൈകിട്ടോടെ തീയതി നീട്ടിയത്. പാർട്ടിയിലെ തെറ്റുതിരുത്തൽ പ്രക്രിയയ്ക്കായി ബംഗാളിൽ വിശാല സംസ്ഥാന കമ്മിറ്റി ചേരുമെന്ന് CPIM ജനറൽ സെക്രട്ടറി

0: സെക്രട്ടറി എം എ ബേബി അറിയിച്ചു. അടുത്ത മാസം 28, 29, 30 തീയതികളിലാണ് യോഗം ചേരുകയെന്ന് ബേബി ന്യൂഡൽഹിയിൽ അറിയിച്ചു. പശ്ചിമബംഗാളിന്റെ ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് 8,500 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. കൊൽക്കത്തയിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, മുതിർന്ന മന്ത്രിസഭാംഗങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ. സംസ്ഥാനത്തിന്റെ പങ്കാളിത്തത്തോടെ അടുത്ത വർഷം മാർച്ചിൽ പഞ്ചായത്തുകൾ വഴി 12,000 കോടി രൂപയിലധികം ചെലവഴിക്കുമെന്നും ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തല അല്പസമയത്തിനകം തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തും. ലഹരി കേന്ദ്രങ്ങൾ കണ്ടെത്താനും വ്യാപനം തടയാനും നടത്തുന്ന സംയുക്ത നീക്കത്തിന്റെ ഭാഗമായാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. ലഹരിക്കെതിരെ തമിഴ്നാട് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും രമേശ് ചെന്നിത്തല കണ്ടിരുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായ കൊല്ലം കല്ലുംതാഴം ഫ്ളൈ ഓവറിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി ഷിബു ബേബി ജോൺ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. ഫ്ളൈ ഓവറും സമീപം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലവും യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഷിബു ബേബി ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപമായ നോക്കുവിദ്യ പാവകളിയെ ലോകശ്രദ്ധയിലേക്ക് നയിച്ച പ്രശസ്ത കലാകാരി മോനിപ്പള്ളി പങ്കജാക്ഷി കോട്ടയത്ത് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. നോക്കുവിദ്യ പാവകളി എന്ന അപൂർവ കലാരൂപത്തെ ജീവനോടെ നിലനിർത്തിയ അവസാനത്തെ കണ്ണികളിൽ പ്രമുഖയായിരുന്നു പങ്കജാക്ഷി. സംസ്കാരം പിന്നീട് നടക്കും. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലോവേനി തോമസിന്റെയും സംസ്കാരം ഇന്ന് വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ നടത്തും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ രാവിലെ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഈ മാസം 7-നാണ് എ സി തോമസും ലോവേനിയും 32-അംഗ സംഘത്തോടൊപ്പം വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പോയത്. ഫുക്വോക് ദ്വീപിന് സമീപം വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞ് ഇവരുൾപ്പെടെ 15 പേരാണ് മരിച്ചത്. കണ്ണൂർ പയ്യന്നൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ പറഞ്ഞു. പയ്യന്നൂർ എരമത്തെ വീട്ടിലെത്തി കുട്ടിയുടെ അച്ഛനെയും കുടുംബാംഗങ്ങളെയും കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാറും അംഗങ്ങളും കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്കൂളുകൾ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുമായി സംസാരിച്ച കമ്മീഷൻ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിച്ചു. പരിഹരിക്കേണ്ട വിഷയങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ കലക്ട്രേറ്റിന് മുന്നിൽ നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചു. ആശുപത്രി മാനേജ്മെന്റുകൾ, ടി ഒ മോഹനൻ എം എൽ എ, ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് ധാരണയുണ്ടാക്കിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഫ്രാൻസിനെതിരെ ആധികാരിക ജയത്തോടെ സ്പെയിൻ ഫിഫ ലോകകപ്പ് ഫൈനലിൽ പ്രവേശിച്ചു. ടെക്സസിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ 1-ആം സെമിഫൈനലിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് രാത്രി 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ അർജന്റീനയും ഇംഗ്ലണ്ടും 2-ആം സെമിയിൽ ഏറ്റുമുട്ടും. ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ 6 വിക്കറ്റിനെ തോൽപ്പിച്ചു. ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 262 റൺസ് എടുത്തു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 80 റൺസ് നേടി ടോപ് സ്കോററായി. പുറത്താകാതെ 57 റൺസ് നേടിയ അക്സർ പട്ടേലാണ് കളിയിലെ താരം. പരമ്പരയിലെ 2-ാം മത്സരം കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കൈറ്റ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബുകളുടെ ഈ വർഷത്തെ സംസ്ഥാന ജില്ലാതല അവാർഡുകൾ പ്രഖ്യാപിച്ചു. എഐ ലിറ്ററസി, റോബോട്ടിക് പരിശീലനം, ഡിജിറ്റൽ ഇൻക്ലൂഷൻ, സ്കൂളുകളുടെ സാമൂഹിക ഇടപെടലുകൾ തുടങ്ങിയ മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ഈ വർഷത്തെ പുരസ്കാരങ്ങൾ നിശ്ചയിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. സമയം

10:25 25:20 438.6 മീറ്ററിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ മീറ്ററിലുള്ള അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
1: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് യുവശക്തിയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാരിസ്ഥിതിക പഠനം നടത്താതെ അതിവേഗ റെയിലിന് ഭൂമി ഏറ്റെടുക്കില്ലെന്നും മുഖ്യമന്ത്രി. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് 5 തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് യുവശക്തിയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് ബിർള ഇക്കാര്യം പറഞ്ഞത്. യുവാക്കളുടെ ഊർജ്ജം, കഴിവ്, നവീകരണം എന്നിവയാണ് വികസിത് ഭാരത് ദർശനം സാക്ഷാത്കരിക്കുന്നതിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയെന്ന് ഓം ബിർള അറിയിച്ചു. സ്വയം പര്യാപ്തതയ്ക്ക് കഴിവുകളും സാങ്കേതികവിദ്യയും അനിവാര്യമാണെന്നും ഇന്ത്യയ്ക്ക് ലോകത്തിലെ ഏറ്റവും കഴിവേറിയ രാജ്യമായി ഉയർന്നുവരാൻ യുവത പര്യാപ്തമാകുമെന്നും ഓം ബിർള വ്യക്തമാക്കി. ഊർജ്ജ സഹകരണവും അതിർത്തി കടന്ന് വൈദ്യുതി വ്യാപാരവും ശക്തമാക്കാൻ ഇന്ത്യയും നേപ്പാളും

0: ചർച്ച നടത്തി. നേപ്പാൾ ഊർജ്ജ ജലവിഭവ മന്ത്രി ബിരാജ് ഭക്ത ശ്രേഷ്ഠ, കേന്ദ്ര ഊർജ്ജ സെക്രട്ടറി പങ്കജ് അഗർവാൾ, അഡീഷണൽ വിദേശകാര്യ സെക്രട്ടറി മുനു മഹാവർ എന്നിവരുമായി കാഠ്മണ്ഡുവിലായിരുന്നു കൂടിക്കാഴ്ച. സ്കിൽ ഇന്ത്യ മിഷന്റെ 11th വാർഷികം ഇന്ന് ആചരിക്കുന്നു. യുവാക്കൾക്ക് വ്യവസായ മേഖലയ്ക്ക് അനുയോജ്യമായ കഴിവുകൾ പകർന്നു നൽകി തൊഴിൽ സംരംഭകത്വം, സുസ്ഥിര ഉപജീവനമാർഗം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സ്കിൽ ഡെവലപ്മെന്റ് ആന്റ് എന്റർപ്രണർഷിപ്പ് മന്ത്രാലയം വിവിധ പദ്ധതികളിലൂടെ രാജ്യത്ത് 6 കോടിയിലധികം യുവാക്കളെ ഇതിനകം ശാക്തീകരിച്ചു. സ്കിൽ ഇന്ത്യ മിഷന് കീഴിൽ ഓരോ വർഷവും 1 കോടിയിലധികം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം നൽകി വരുന്നുണ്ട്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓഹരി കൈമാറ്റം എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കുകയാണെന്നും വിഴിഞ്ഞത്തെ സുരക്ഷാ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം തുടങ്ങുമെന്നും ഓരോ ഫയലുകളുടെയും അവസ്ഥ അറിയാൻ കഴിയുമെന്നും പദ്ധതികളുടെ മേൽനോട്ടം സാധ്യമാക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ കൃത്യമായ മാപ്പിംഗ് നടത്തി പദ്ധതി പ്രോട്ടോകോളിലൂടെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2027 പത്മ പുരസ്കാരത്തിന് നാമനിർദ്ദേശം നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഗവൺമെന്റിന് ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാരിസ്ഥിതിക പഠനം നടത്താതെ പ്രഖ്യാപിച്ച അതിവേഗ റെയിലിന് ഭൂമി ഏറ്റെടുക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട മന്ത്രിതല സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വരുമെന്നും അറിയിച്ചു. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ നടപടിയിൽ എസ്ഐടി റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ പരിഗണനയിലാണെന്നും ഡി ജി പി റിപ്പോർട്ട് പരിശോധിച്ച് ശുപാർശ നൽകിയാൽ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. പോലീസ് വാഹനമിടിച്ച് മരിച്ച സ്കൂൾ വിദ്യാർത്ഥി ജിനു രാജിന്റെ കുടുംബത്തിന് ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി. മന്ത്രി രമേശ് ചെന്നിത്തലയും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും തമ്മിൽ കൂടിക്കാഴ്ച ചെന്നൈയിൽ ആരംഭിച്ചു. ലഹരിക്കെതിരായ നീക്കങ്ങളിൽ തമിഴ്നാട് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായ കൊല്ലം കല്ലുന്താഴം ഫ്ലൈഓവറിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി ഷിബു ബേബി ജോൺ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. ഫ്ളൈഓവറും സമീപം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലവും യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഷിബു ബേബി ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചു. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടിയതായി കേന്ദ്ര ഗവൺമെന്റ്. രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇന്നലെ വൈകിട്ടോടെ തീയതി നീട്ടിയത്. പാലക്കാട്ടിൽ നിന്ന് ഫൈസൽ അലിമുത്ത്.
1: കർഷകരുടെ ആവശ്യപ്രകാരമാണ് തീയതി നീട്ടി നൽകിയിരിക്കുന്നത്. പോർട്ടൽ 6 തുറന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം രജിസ്ട്രേഷൻ 9 ആരംഭിച്ചത്. ഇതിനിടെ 2 അവധി ദിവസങ്ങൾ കൂടി വന്നതോടെ ഒട്ടേറെ കർഷകർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. തീയതി നീട്ടി നൽകിയതോടെ കൂടുതൽ കർഷകർക്ക് പദ്ധതിയിൽ ചേരാൻ അവസരം ലഭിക്കും. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് പദ്ധതിയിൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ ഇന്ന് വിധിച്ചേക്കും. പാലക്കാട്ട് 4th അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസിയായ ചെന്താമരാക്ഷൻ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2025 ജനുവരി 27 നാടിന് നടുക്കിയ ഇരട്ടക്കൊലപാതകം. ഇപ്പോൾ കിട്ടിയത് പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ വിധിക്കുന്നത് നാളത്തേക്ക് മാറ്റി. പാലക്കാട് 4th അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി നിർണയിച്ചത്. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലൊവേനി തോമസിന്റെയും സംസ്കാരം ഇന്ന് വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ നടത്തും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ രാവിലെ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്ത പ്രദേശത്ത് വിദഗ്ധ സമിതിയുടെ പരിശോധന തുടങ്ങി. കാലിക്കട്ട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, NCESS പ്രതിനിധി ശീലേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി വ്യാജ ഫോൺ കോൾ വന്ന സംഭവത്തിൽ എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. ഏതാനും ദിവസം മുമ്പാണ് വ്യാജ ഫോൺ കോൾ ലഭിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 5 തുറക്കും. നാളെ പൂജകൾ ഉണ്ടാകില്ല. കർക്കിടകം 1 മറ്റന്നാൾ മുതൽ നട അടയ്ക്കുന്ന ഈ മാസം

0: 1 വരെ പൂജകളുണ്ടാകും. തിരക്കൊഴിവാക്കാൻ വെർച്വൽ ക്യൂ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഭക്തർ ദർശനത്തിനെത്തണം. വിവിധ ഡിപ്പോകളിൽ നിന്ന് KSRTC ബസ് സർവീസ് നടത്തും. ഗ്രാമ പൈതൃകത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മ പുതുക്കി കോട്ടയത്ത് സംക്രമ വാണിഭമേളയ്ക്ക് നാളെ തുടക്കമാകും. ഇതോടനുബന്ധിച്ച് സംക്രാന്തി വിളക്കമ്പലത്തിൽ കർക്കിടക സംക്രമ ഉത്സവവും നാളെയാണ്. ചരിത്രപ്രസിദ്ധമായ പാക്കിൽ സംക്രമ വാണിഭം 17 ആരംഭിക്കും. കോട്ടയത്ത് നിന്ന് ദേവിക എസ് നായർ.
1: നഗരസഭയുടെ നേതൃത്വത്തിൽ സംക്രാന്തിയിൽ നടക്കുന്ന മേളയിൽ നാളെ ഉച്ചയ്ക്ക് കച്ചവടം ആരംഭിക്കും. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സംക്രാന്തി AKT ഭവനിൽ കൃഷിഭവനുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന കൺവെൻഷൻ മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5 മണിക്ക് സംക്രാന്തി സംക്രമ വാണിഭ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. സംക്രാന്തിയിൽ ഒരു ദിവസം മാത്രമാണ് മേള. അതേസമയം പാക്കിൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിന് എതിർവശത്തുള്ള പടനിലം മൈതാനത്ത് വെള്ളിയാഴ്ച മുതൽ 1 മാസത്തേക്ക് പാക്കിൽ വാണിഭം നടക്കും. കാർഷിക പണിയായുധങ്ങൾ, മൺചട്ടികൾ, ഇരുമ്പ് സാധനങ്ങൾ തുടങ്ങിയവയുമായി കച്ചവടക്കാരെത്തും.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ 2-ാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്നലെ രാത്രി 1-ാം സെമിയിൽ ഫ്രാൻസിനെതിരെ ആധികാരിക ജയത്തോടെ സ്പെയിൻ ഫൈനലിലെത്തി. ടെക്സസിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ. കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപമായ നോക്കുവിദ്യ പാവകളിയെ ലോകശ്രദ്ധയിലേക്ക് നയിച്ച പ്രശസ്ത കലാകാരി മോനിപ്പള്ളി പങ്കജാക്ഷി കോട്ടയത്ത് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. നോക്കുവിദ്യ പാവകളി എന്ന അപൂർവ കലാരൂപത്തെ ജീവനോടെ നിലനിർത്തിയ അവസാനത്തെ കണ്ണികളിൽ പ്രമുഖയായിരുന്നു അവർ. സംസ്കാരം പിന്നീട് നടത്തും. കണ്ണൂർ കുടിയാൻമല പൂപ്പറമ്പിൽ അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അസം സ്വദേശിയായ ഫിലിപ്പാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരി ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പിലെ വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കോഴിക്കോട് ജില്ലയിൽ പൊതുജനങ്ങൾക്ക് ഭീഷണിയായ ബോർഡുകളും ബാനറുകളും കമാനങ്ങളും ഉടൻ നീക്കം ചെയ്യണമെന്ന് തദ്ദേശ ഭരണവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ നിർദ്ദേശം നൽകി. ഫ്ളക്സ് ഉൾപ്പെടെ നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചും അനുമതിയില്ലാതെയും ബോർഡുകൾ സ്ഥാപിച്ചവർക്കെതിരെ പോലീസ് സഹായത്തോടെ നിയമനടപടി സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച ബോർഡുകളും ഹോർഡിംഗുകളും സ്ഥാപിച്ചവർ തന്നെ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. സ്വർണവില വർദ്ധിച്ചു. പവന് 560 രൂപ കൂടി 1,05,280 രൂപയായി. ഗ്രാമിന് 13,160 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് യുവശക്തിയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. പാരിസ്ഥിതിക പഠനം നടത്താതെ അതിവേഗ റെയിലിന് ഭൂമി ഏറ്റെടുക്കില്ലെന്നും മുഖ്യമന്ത്രി. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് 5 തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ഷോപ്പിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിനെ കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇന്ത്യയും

0: യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാറിലൂടെ ലക്ഷ്യമിടുന്നു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%ത്തിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18%ത്തോളവും തുകൽ പാദരക്ഷ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും 12% വരെയും ഈടാക്കിയിരുന്ന തീരുവ ഇതോടെ പൂർണ്ണമായും ഒഴിവായി. യുകെ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിക്കാൻ ഇത് മാർഗമൊരുക്കും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത ഇതിലൂടെ വർദ്ധിക്കുമെന്നും ഐടി, ബിസിനസ് സർവീസ് തുടങ്ങിയ രംഗങ്ങളിലെ ഇന്ത്യൻ നൈപുണ്യത്തിന് കരാർ പുതിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ യുകെയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ചടങ്ങിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: ഇന്ത്യ യുകെ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും ഇന്ത്യൻ കയറ്റുമതിക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൈൻ ഹുസൈദ് ചൂണ്ടിക്കാട്ടി. ഈ കരാർ സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ കേരളത്തിലെ പ്രധാന മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷ. മറയൂർ ശർക്കര, കപ്പ ചിപ്സ് എന്നീ ഇനങ്ങളാണ് യുകെയിലേക്കുള്ള ആദ്യ ചരക്കിൽ കയറ്റി അയക്കുന്നത്.
0: സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു.
2: പ്രോജക്റ്റ് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. കൃത്യമായി പ്രോജക്റ്റ് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്റ്റ് പ്രോട്ടോകോൾ ഉണ്ടാക്കി ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച നടന്നത്. തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെയും ശ്രീ രമേശ് ചെന്നിത്തല ബാംഗ്ലൂരിൽ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. യുവാക്കളുടെ ഊർജ്ജവും പ്രതിഭയും പുത്തൻ ആശയങ്ങളുമാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും ശക്തമായ അടിത്തറയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്കിൽ ഇന്ത്യ മിഷന് ഇന്ന് 11 വർഷം. രാജ്യത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ, സംരംഭകത്വം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവയ്ക്ക് അനുയോജ്യമായ നൈപുണ്യ പരിശീലനം നൽകുന്നതിന് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. യുവതലമുറയ്ക്ക് പ്രായോഗിക നൈപുണ്യങ്ങൾ ഉറപ്പുവരുത്തി അവരെ തൊഴിൽ ക്ഷമതയുള്ളവരാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മാതൃകാ പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ചെന്താമര കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ഫോർമോസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഹോർമോസിലൂടെ സഞ്ചരിക്കാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിലും ആക്രമണങ്ങൾ തുടരുമെന്നും അടുത്തയാഴ്ചയോടെ ഇത് ഇറാന്റെ ഊർജ്ജ നിലയങ്ങളിലേക്കും പാലങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഇതിനിടെ ഇറാന്റെ ഇസ്ലാമിക്

0: റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ബഹ്റിനിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തി. കുവൈറ്റിലെ അലിസലേം ബേസിൽ AQ-9 ഡ്രോണുകൾ വിന്യസിച്ചിരുന്ന ട്രംപ് ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി വിലയിരുത്തി വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസിലൂടെ കപ്പലുകളുടെ സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സംഘർഷ മേഖലയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി പ്രത്യേക ദൌത്യത്തിന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടക്കം കുറിച്ചു. കപ്പലുകളുടെ തത്സമയ നിരീക്ഷണം ഉറപ്പുവരുത്തുമെന്നും ഉന്നതതല അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. UN രക്ഷാസമിതി പരിഷ്കരിക്കുന്നതിലും ആഗോള സംഘർഷങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിലുമുണ്ടായ പരാജയം ഐക്യരാഷ്ട്രസഭയിലുള്ള ജനങ്ങളുടെ വിശ്വാസം കുറച്ചതായി ഇന്ത്യ. നിലവിലുള്ള ആഗോള യുദ്ധങ്ങളിലും തർക്കങ്ങളിലും അർത്ഥപൂർണമായി ഇടപെടാൻ രക്ഷാസമിതിക്ക് സാധിക്കുന്നില്ലെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് കുറ്റപ്പെടുത്തി. ഇത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കാനുള്ള സംഘടനയുടെ ശേഷിയെ ചോദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: The underlying reason for inadequacies of the Security Council is evident. An 80-year-old architecture designed for the 1940s is ill-equipped to address contemporary challenges. As a collective, the UN has not been able to move the needle on reforming the Security Council. The discussions so far have been limited to an endless cycle of prepared statements under the IGN framework. Action points 39 to 41 of the pact have largely remained on paper. This is untenable and must change.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17 പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കും. ജലന്ധർ കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച മറ്റ് 74 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. അമൃത്സറിനെ വാരാണസിയുമായി ബന്ധിപ്പിക്കുന്ന സന്ത് രവിദാസ് എക്സ്പ്രസ് പ്രധാനമന്ത്രി ചടങ്ങിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒഡീഷയിലെ വിശ്വപ്രസിദ്ധമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര നാളെ. രഥയാത്രയ്ക്കായി വിപുലമായ ക്രമീകരണങ്ങളും സുരക്ഷാ നടപടികളും പൂർത്തിയായി. രഥോത്സവത്തിൽ പങ്കെടുക്കാനായി രാജ്യത്തിനകത്തും വിദേശത്തു നിന്നുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പുരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് സ്പെയിൻ പരാജയപ്പെടുത്തിയത്. രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രകൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:15 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിന് കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. സ്കിൽ ഇന്ത്യ മിഷന്റെ 11 വാർഷികം ഇന്ന്. യുവാക്കൾക്ക് വ്യവസായ മേഖലയ്ക്ക് അനുയോജ്യമായ കഴിവുകൾ പകർന്നു നൽകി തൊഴിൽ, സംരംഭകത്വം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന് പരാതിയുണ്ടെന്നത് മാധ്യമ വാർത്ത മാത്രമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമനത്തിന് ശുപാർശ നൽകിയത് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയാണെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ വിധിക്കുന്നത് നാളത്തേക്ക്.

മാറ്റി. പാലക്കാട് നാലാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വാദം പൂർത്തിയാക്കിയ ശേഷം വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിയത്. മന്ത്രിയാക്കാമെന്ന് വാഗ്ദാനം നൽകി വ്യാജ ഫോൺ കോൾ വന്ന സംഭവത്തിൽ എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. ഏതാനും ദിവസം മുമ്പാണ് അവർക്ക് ഡൽഹിയിൽ നിന്ന് വ്യാജ ഫോൺ കോൾ വന്നത്. വ്യാജ ഫോൺ കോൾ വിഷയത്തിൽ അന്വേഷണം അതിന്റെ രീതിയിൽ നടക്കട്ടെ എന്ന് വിദ്യാ ബാലകൃഷ്ണൻ. കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രതികൾ രക്ഷപ്പെടാനത് കാരണമാകുമെന്നും MLA കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് വിദഗ്ധ സമിതിയുടെ പരിശോധന തുടങ്ങി. കാലിക്കറ്റ് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, NCESS പ്രതിനിധി ശ്രീലേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 560 രൂപ കൂടി, 1,05,280 രൂപയായി. ഗ്രാമിന് 13,160 രൂപയാണ് ഇന്നത്തെ വില. ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം സെമിഫൈനലിൽ ഇന്ന് അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പാട്ടുകളുടെ നമ്മൾ ഒരുമിക്കുന്ന ഒരു സംഗമവേള എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാം. ധാരാളം പേരെ വിളിക്കാനുണ്ട്. തുടക്കം മുതൽ തന്നെ സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വാട്സപ്പിൽ മെസ്സേജസ് ധാരാളമായി വരുന്നുണ്ട്. തീർച്ചയായും കഴിയുന്നത്ര പേരെ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയട്ടെ. 9400224440 9400224440 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. ഒരു ഗാനം കേട്ട ശേഷം നമുക്ക് തിരിച്ചു വരാം. നീ എത്ര ധന്യ എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പ് എഴുതി, ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: പോയി ഒരു മാത്ര വെറുതേ നിനച്ചു പോയി.
1: ഹലോ, നമസ്കാരം.
2: ഞാൻ സാർദിന്ദു ആണ്.
1: ആ, എവിടെയാ സ്ഥലം?
2: കുട്ടിക്കാട്ടൂർ പൈങ്ങോട്ടപ്പുറാണ്.
1: ആ ബിന്ദു, നമ്മള് മുമ്പ് പരിപാടിയിലൊക്കെ പങ്കെടുത്ത് സംസാരിക്കാറുണ്ടല്ലോ അല്ലേ?
2: ഓ, സാറ് കൊറേ, ഞാൻ സാറുള്ളപ്പം തന്നെ കൊറേ വിളിച്ചിരുന്നേ.
1: ആ, എനിക്ക് ഓർമ്മയുണ്ട്.
2: കിട്ടാത്തവർക്ക് മാറിക്കൊടുക്കാൻ വേണ്ടി സാറ് ഇങ്ങനെ പറഞ്ഞോട്.
1: ആ അല്ല, അതിനെന്താ?
2: എനിക്ക് ഭയങ്കര വിഷമമായി പോയി എന്നിട്ട് അന്ന്.
1: അല്ല അതല്ല, അല്ല
2: ഞാൻ
1: പറഞ്ഞതില് ഞാൻ പറഞ്ഞതിൽ വാസ്തവം ഉണ്ടെന്ന് ഇപ്പൊ ഈ പരിപാടി വീണ്ടും കേൾക്കുമ്പോ ബിന്ദുവിന് മനസ്സിലാവുന്നില്ലേ?
2: ബിന്ദുവിന്റെ നമ്പർ ഒന്ന് പറയുന്ന പറഞ്ഞു, അങ്ങനെ ഞാൻ സാറിന് നമ്പർ പറഞ്ഞു. അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു, ഇങ്ങനെ സാറിന്റെ നമ്പർ വാങ്ങി എന്തിനാണ്. അപ്പൊ മോൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒന്നും വിളിച്ചിട്ട് സാറ്
1: ബ്ലോക്ക് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായില്ലേ? ആകാശവാണിക്ക് അങ്ങനെ ആരെയും ബ്ലോക്ക് ചെയ്യാനൊന്നും പറ്റില്ല.
2: ഇന്നും ഇപ്പൊ എന്നോട് ഇതാ വിളിക്കാരും ചേച്ചി, നിങ്ങൾ വിളിക്കുമ്പോ ഇപ്പൊ സാറ് എടുക്കലുണ്ട്, അവർക്കൊക്കെ അറിയാം ബ്ലോക്ക് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇന്ന് തന്നും കൂടി ഞാൻ പറഞ്ഞു, അവരെ അറിയില്ല ഇന്നിപ്പൊ സാറ് വിളിക്കാന്നൊന്നും അറിയില്ല, ഞാൻ എന്നാലും ഹായ് ഇട്ടിക്കുന്നു.
1: നമുക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഒരേപോലെ പ്രിയപ്പെട്ടവരാണ്, നമുക്ക് ആരെയും അങ്ങനെ അകറ്റി നിർത്താനൊന്നും ഒരിക്കലും കഴിയില്ല. പക്ഷെ ഒറ്റ കാര്യം എന്താ വെച്ചാൽ,
2: വിഷമായി പോയി. ഞാൻ എല്ലാരോടും പറയുന്നു, സാറ് എന്തേന്നായിരിക്കും അങ്ങനെ ചെയ്ത്.
1: അല്ല അതല്ല, നമ്മളെ ഒരുപാട് പേര് വർഷങ്ങളായിട്ട് 8 വർഷം 10 വർഷം വരെ കാത്തു നിന്നവര് ആണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് മാത്രം കേട്ടോ.
2: എന്തായാലും
1: ഇപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി നമ്മളെ പഴയ പരിചയം പുതുക്കാനിടയായില്ലേ? ആ പരിചയം, ആകാശവാണിയായിട്ടുള്ള സൗഹൃദ ആകാശവാണി ഒരു കാലത്തും ആരുമായി മുറിക്കുക ഇല്ല, അങ്ങനെ ഇല്ല. ഓക്കെ, എന്തായാലും സന്തോഷം ബിന്ദു. ഞങ്ങളെ സ്നേഹാന്വേഷണം വീട്ടുകാരും മോനോടൊക്കെ പ്രത്യേകിച്ച് പറയൂ കേട്ടോ. ഓക്കെ, ആവശ്യപ്പെട്ട പാട്ട് നമ്മളെ മയൂഖത്തിലെ പാട്ടല്ലേ, ചുവരില്ലാതെ
2: കേട്ടോ.
1: എന്തായാലും നമ്മളെ പരിഭവ വിഷമൊക്കെ മാറി സ്ഥിതിക്കേ, പാട്ട് നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ഓക്കെ ഓക്കെ, സന്തോഷം കേട്ടോ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ വാട്സപ്പിലൊരു ഹായ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി നമ്പർ പറയട്ടെ. സന്ദേശങ്ങൾ കൂടുതലാണ് എങ്കിലും പുതിയതായി കേൾക്കുന്നവർക്ക് ആ നമ്പർ അറിയാതെ പോകരുതല്ലോ. 9400224440 9400224440 ഇതാണ് നമ്പർ. ഇതിലേക്കാണ് ഹൈഡൻ്റെത്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഇതാരാണ്, ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഞങ്ങൾ കൊയിലാണ്ടി എന്നാണ്.
0: ആ, കൊയിലാണ്ടി. എന്താ പേര്?
1: കൊയിലാണ്ടി, കൊല്ലം പിശാരിക്കാവിൻ്റെ അടുത്ത്.
0: അതെയോ? ആ ഹാ ഹാ ഹാ. പേരെങ്ങനെയാ?
1: തുഷാര.
0: തുഷാരയുടെ ഒപ്പം ഞങ്ങളിൽ ബാക്കി ആരൊക്കെ ഉണ്ട്?
1: ഞാന്, ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് മക്കളുണ്ട്, ഒരു പെങ്ങളുണ്ട് കൂടെ.
0: അതെയാ, എല്ലാരും കൂടി ഒരു ജോയിന്റ് ഫാമിലി.
1: അതെ അതെ.
0: ഭർത്താവ് അവിടെ ഉണ്ടോ?
1: ഓക്കെ.
0: എന്താ വിശേഷങ്ങൾ? ഉഷാറായിരിക്കുന്നു?
1: ഓ, കുഴപ്പമില്ലാണ്ട് പോകുന്നു.
0: അങ്ങനെ കേൾക്കുന്ന ഒരു സന്തോഷല്ലേ.
1: ഓ, വളരെ സന്തോഷം.
0: ഞങ്ങളുടെ ഇതുപോലെ ഞാൻ അതാ പറയുന്നത്, ഞങ്ങൾക്ക് ഉള്ള ഒരു ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു വിഷമം, ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ ഹായ്ക്കനുസരിച്ച് ആളുകളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കഴിയാൻ ഉള്ളൊരു സമയമല്ലല്ലോ, പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. സാറല്ല, പോട്ടെ. അത് എന്തെങ്കിലും ഒരു ഒരു ഭാഗം ചിലപ്പോൾ നമുക്കെല്ലാം ഒരേ തൃപ്തികരമായി ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരില്ലേ. പക്ഷെ ഞങ്ങളവിടെ പ്രിയ ശ്രോതാക്കളോടുള്ള ഞങ്ങളുടെ പ്രിയം അവിടെ ബാക്കിയുണ്ട്. അതിപ്പോൾ നേരത്തെ കോളിൽ നിങ്ങൾക്ക്
1: മനസ്സിലായിട്ടുണ്ടാവും.
0: ഓക്കെ ഓക്കെ. അല്ല, പാട്ട് പറഞ്ഞില്ലല്ലോ, ഏതാ വേണ്ടേ?
1: ബാലേട്ടല്ലേ?
0: ആ,
1: ഇന്നലെ
0: എന്റെ നെഞ്ചിലെയോ?
1: അപ്പൊ
0: അങ്ങനെ ഒരു സ്മൃതി ഉണ്ട് അല്ലേ? ഇപ്പൊ അച്ഛൻ പോയിട്ട് എത്രയായി?
1: അച്ഛൻ പോയിട്ട് ഇപ്പം 5 കൊല്ലത്തിന്റെ അടുത്തായി.
0: അതെ അല്ലേ.

0: ഈ പറഞ്ഞ പോലെ അതൊക്കെ നമുക്ക് ഒരു നോവാണ്, എല്ലാവർക്കും.
1: തീർച്ചയായും വലിയൊരു നോവാണ് അച്ഛൻ പറയുന്നത്.
0: പിന്നെ ചെയ്തു അല്ല, അതല്ല, അങ്ങനെ അല്ലാന്നല്ല ഞാൻ ഈ പറഞ്ഞ പോലെ അത്രയും വേണ്ടപ്പെട്ടവരും അത്രയും നമ്മളെ ജീവിതത്തോട് ചേർന്ന് നിന്നവരൊക്കെ ഇല്ലാതാക്കുന്ന ഒരു ശൂന്യത അങ്ങനെ തന്നെ നിൽക്കും. ആ എന്തായാലും ഇനിയിപ്പോ ആ ഒരു നല്ല കാര്യങ്ങളെ കുറിച്ച് ഓർക്കുക എന്നൊക്കെയല്ലേ നമുക്ക് പറ്റുള്ളൂ അല്ലേ. എന്തായാലും ആവട്ടെ, അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം നമ്മളെ ഭർത്താവിനോടും മക്കളോടും സഹോദരിയോടും ഒക്കെ പറയൂട്ടോ. എന്താ അവരുടെ പേരെന്താ, സഹോദരിയുടെ പേരെന്താ?
1: ദീപ.
0: ആ ദീപയോടൊക്കെ പ്രത്യേകം പറയൂട്ടോ.
1: ഓ തീർച്ചയായിട്ടും.
0: എന്നാ പാട്ട് കേട്ടല്ലോ.
1: ഓ തീർച്ചയായിട്ടും.
0: ഓക്കെ.

0: കാര്യങ്ങളെ കുറിച്ച് ഓർക്കുക എന്നൊക്കെയല്ലേ നമുക്ക് പറ്റുള്ളൂ അല്ലേ? എന്തായാലും ആവട്ടെ, അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം നമ്മുടെ ഭർത്താവിനോടും മക്കളോടും സഹോദരിയോടും ഒക്കെ പറയൂ കേട്ടോ. എന്താ അവരുടെ പേരെന്താ? സഹോദരിയുടെ പേരെന്താ?
1: ദീപ.
0: ആ ദീപയോടൊക്കെ പ്രത്യേകം പറയൂ കേട്ടോ.
1: എന്നാ
0: പാട്ട് കേട്ടല്ലോ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: ഹലോ
0: ആ ഹലോ,
1: ഹലോ,
0: ഇത് എത്ര കാലമായി വിളിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നു, കിട്ടുന്നില്ലല്ലോ.
1: കിട്ടുന്നില്ല സാർ, റേഞ്ച് പ്രശ്നമുണ്ടതാ.
0: അതെ, ഞങ്ങളിങ്ങനെ മോളിയോട്, മോളി എന്നാണോ പേര്?
1: അതെ,
0: മോളിയോടൊന്ന് രണ്ട് വാക്ക് മിണ്ടണം എന്ന് വിചാരിച്ചിട്ട് എത്ര കാലമായി.
1: ഓ
0: മോളി എങ്ങനെയല്ലേ വിചാരിക്കുന്നേ?
1: ഓ, കിട്ടിയ സന്തോഷത്തില്ല സാറേ.
0: ആകാശവാണിയുമായി രണ്ട് വാക്ക് പറയണം എന്ന് വിചാരിച്ചാലേ മോളിയും കാത്തിരിക്കുന്നേ അല്ലേ.
1: അതെ,
0: റേഞ്ച് ഒത്തു വന്നത് ഇപ്പോഴാണ്. ഓക്കെ, പറയൂ, എവിടെയാ സ്ഥലം?
1: ഇത് കുറ്റ്യാടിക്കടുത്തുള്ള സ്ഥലമാണ് സാർ.
0: എന്താ പേര്? സ്ഥലപ്പേര്?
1: വിലങ്ങാടെന്ന് കേട്ടിരുന്നു സാർ.
0: അയ്യോ, കേൾക്കാത്തവരുണ്ടോ? അത് വലിയൊരു
1: വിലങ്ങാടിനടുത്തുള്ള സ്ഥലമാണ്.
0: ആ ഹാ, വിലങ്ങാട് മുമ്പും നമുക്ക് അല്ല, ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നതിന് മുമ്പും നമുക്കറിയുന്ന ഒരു സ്ഥലമാണ്. കാരണം അതൊരു ഫോറസ്റ്റ് ഏരിയയും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമല്ലേ.
1: അതെ
0: അതെ അല്ല, അപ്പൊ ഇന്നാളുണ്ടായ പ്രശ്നത്തെ തുടർന്ന് അതൊരു വലിയ വിഷമമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. നിങ്ങളുടെ ആ പരിസരത്തുള്ളവരുടെയൊക്കെ ജീവിതത്തിനുണ്ടായ ഒരു ആഘാതം. ഓക്കെ, മോളി അവിടെ കുറെ കാലമായിട്ട് താമസിക്കുന്ന ആളാണോ? അതെ, എവിടെയാ മോളിയുടെ സ്വദേശം? എവിടെയാ?
1: അടുത്തന്നെയാണ്, കൈവേലി എന്ന് പറയും.
0: കൈവേലി, വടകര ആ അപ്പുറത്ത് കൈവേലി അല്ലേ?
1: അതെ,
0: ആ ഹാ ഹാ,
1: നാദാപുരം.
0: അതെ, കൈവേലി. ഓക്കെ, അപ്പൊ എന്തായാലും എന്നാണ് ഇപ്പൊ നമുക്ക് സംസാരിക്കാനൊക്കെ ഒരു അവസരം ഉണ്ട്. പാട്ടിനെ കാര്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നില്ല, ഏതാ പാട്ട് വേണ്ടേ?
1: ഇല്ല, ഇപ്പോ ജാനകി അമ്മയുടെ മിഴിയോരം നനഞ്ഞൊഴുകുന്നുള്ള പാട്ട്.
0: അത് നമ്മൾ ഇന്നലെ കൊടുത്തു,
1: ഇന്നലെ കേട്ട്.
0: ഒന്നും കൂടി കേട്ടൊരു ബോറല്ലേ. വേറൊരു പാട്ടായാലോ?
1: വേറെ ഏത് പാട്ടായാലും സാരമില്ല.
0: അല്ല, എന്നാ ജാനകി അമ്മയുടെ നമ്മളെ നാഥ, അത് മതിയോ?
1: അത് മതി, അത് മതി.
0: വേറെന്താ വിശേഷം? ഞങ്ങളിങ്ങനെ പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റുന്നോണ്ടേ, ഇനി ഒരു റൗണ്ട് കഴിയുമ്പോ വീണ്ടും വരും.
1: ഓ, പിന്നെ വിളിച്ചു നോക്കി
0: നിങ്ങളെ മറ്റേ ആ പൊതുവിജ്ഞാനം വർദ്ധിപ്പിച്ച ശേഷം ഇനി ഭാഷാ വിജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്.
1: ഇംഗ്ലീഷ് മാറ്റർസ്.
0: അതെ, ഉപകാരല്ലേ. അതുപോലെ നമ്മളെ നീതിബോധം വർദ്ധിപ്പിക്കാനും നീതി നിയമസാക്ഷരത വർദ്ധിപ്പിക്കാനും നമ്മളൊരു പരിപാടി തുടങ്ങിയില്ലേ പുതിയത്? ഓക്കെ, സന്തോഷം. എന്തായാലും ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു അറിഞ്ഞതിൽ സന്തോഷം കേട്ടോ. അപ്പോ നമുക്ക് ഈ പാട്ട് കേട്ടല്ലോ.
1: വീട്ടിലെല്ലാവരും
0: ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂട്ടോ.
1: ഓക്കെ,
0: മോളി, ബൈ.
1: ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഹലോ, നമസ്കാരം ജിതേന്ദ്രൻ.
1: നമസ്കാരം.
0: ഇത് പൊയിലൂര്, തലശ്ശേരി പൊയിലൂര് അല്ലേ?
1: തലശ്ശേരി പൊയിലൂര്.
0: ജിതേന്ദ്രൻ എങ്ങനെയാ, റേഡിയോ കൂടിയാണോ കേൾക്കുന്നത് അതോ ന്യൂസ് ഓൺ എയർ ആപ്പ് വഴിയാണോ?
1: റേഡിയോലേ.
0: റേഡിയോ കിട്ടുന്നുണ്ട് അവിടെ അല്ലേ?
1: റേഡിയോ ഉണ്ട്.
0: അപ്പൊ ഞങ്ങള് ഒരു കയ്യത്തും ദൂരത്ത് കണ്ണൂരും ഉണ്ട്.
1: കണ്ണൂരുണ്ടോ?
0: ഇടയ്ക്ക് അങ്ങോട്ട് മാറ്റുമോ?
1: കണ്ണൂരേക്കാ?
0: ഇല്ല, കോഴിക്കോട് തന്നെയാണ് നമ്മുടെ താല്പര്യം. ഒരല്പം റേഡിയോന്റെ അടുത്ത് മാറിയേക്കണേ,
1: കാരണം
0: നമ്മളെല്ലാരും പറയുന്ന ഒന്നിച്ചാണ് കേൾക്കുന്നത്. അവിടെ ഷോപ്പാണോ?
1: ടീ
0: ഷോപ്പാ അല്ലേ. ഉച്ചക്ക് ഊണിന്റെ പരിപാടികൾ ഉണ്ടോ?
1: ഊണുണ്ട്, ബിരിയാണി ഉണ്ട്,
0: എല്ലാ പരിപാടികളുണ്ട്. ടീ
1: പാൽക്കപ്പുണ്ട്.
0: അപ്പൊ എന്തായാലും ആ വഴിക്ക് വന്നവരൊക്കെ അവിടെ കയറിയിരിക്കും. ഇന്നിപ്പോ ഊണിന്റെ സമയം ആയില്ലേ, തിരക്ക് അങ്ങനെയല്ലേ? ഭക്ഷണത്തിന് എത്തിയോ? ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയോ?
1: വന്നുകൊണ്ടേയിരിക്കുന്നു.
0: അപ്പൊ നമ്മൾ ഇങ്ങനെ സംഭാഷണം മുന്നോട്ട് പോയാൽ അത് നമ്മളെ വർക്കിനെ ബാധിക്കുമോ? ആളുണ്ട് അല്ലേ? മാത്രല്ല, ഇത് റേഡിയോയിൽ കൂടെ പരിപാടി പോകുന്നു കേൾക്കുമ്പോ കേൾക്കുന്നവർക്ക്, ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരു ഉത്സാഹം കൂടും. അതെ അല്ലേ? പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പൊതുയിടങ്ങളിലൊക്കെ ആവുമ്പോ ആൾക്കാർക്ക് അതൊരു നല്ല എന്റർടൈൻമെന്റും ആണ്, കുറെ നമുക്ക് കുറെ വിജ്ഞാനം നൽകുന്ന കാര്യങ്ങളും വാർത്തകൾ അറിയാനുള്ള ഒരു മാർഗ്ഗം ഒക്കെ ആണല്ലോ. ജിതേന്ദ്രൻ കുറെ കാലമായിട്ട് അവിടെ തന്നെയാണോ ബിസിനസ്?
1: അല്ല, ഞാൻ ഈ മാസം തുടങ്ങിയതാണ്. ഈ മാസം 1st തുടങ്ങി.
0: ഓ, അതെയോ? ഓ, ശരി. അപ്പൊ പുതിയ ഷോപ്പാണ്?
1: പുതിയ ഷോപ്പാണ്.
0: അപ്പൊ എന്തായാലും പൊതുജന താല്പര്യം മാനിച്ചുകൊണ്ടാണ് നമ്മൾ റേഡിയോ വെച്ചിട്ടുണ്ട്. ആൾക്കാരെ വേണ്ട രീതിയിൽ പരിചരിക്കുന്നു, സൽക്കരിക്കുന്നു. ഓക്കെ, എന്തായാലും ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കാനും നമുക്ക് സംസാരിക്കാനിടയായതിൽ പ്രത്യേക സന്തോഷം.
1: സന്തോഷം.
0: ബിസിനസ് എല്ലാ രീതിയിലും അഭിവൃദ്ധിപ്പെടട്ടെ. നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങിയതല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും കേട്ടോ. ഒന്നാമനിലെ മാനത്തെ എന്നുള്ള പാട്ടല്ലേ ആവശ്യപ്പെട്ടെ? ഓക്കെ, കേട്ടാലോ.
1: അപ്പൊ
0: ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് കേൾക്കുന്നവരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം.
1: എല്ലാവരും കേൾക്കുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആയി ഈ പാട്ട്.
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം ചിത്രലേഖ.
1: ആ ഹലോ,
0: നമസ്കാരം ചിത്രലേഖനെ. അത്
1: ഹായ്
0: ഇടുമ്പോഴേക്കും വിളിക്കുന്നു വിചാരിച്ചില്ല.
1: സാറേ, ഞാൻ ഇപ്പൊ മോൻ എവിടെ ഉണ്ടായിരുന്നു, അപ്പൊ ഒന്ന് ഹായിട്ട് ഞാൻ ഇന്നിങ്ങനെ വിചാരിച്ചു, പെട്ടെന്ന് കിട്ടുന്നു വിചാരിക്കില്ല.
0: അതെ, എന്തായാലും എന്നാ എല്ലാവരും ഇതുപോലെ കാത്തിരിക്കുന്നവരാണ്, താല്പര്യമുള്ളവരാണ്.
1: ആദ്യമായിട്ടാണ് എനിക്കിത് കിട്ടിയത്.
0: അതല്ലേ, ഞങ്ങൾ അതിലൊരു സന്തോഷമുണ്ട്.
1: പിന്നെ മോന് ചെറിയ കൊച്ചുമോന് ഇവിടുന്ന് കുട്ടികളെ പരിപാടിയില്ല.
0: നമ്മളെ പൂക്കൂടാ, പൂക്കൂടാ പരിപാടി. അതിൽ വന്നിരുന്നോ, സ്കൂളിൽ നിന്ന് വന്നിരുന്നോ?
1: ഇല്ല, അങ്ങോട്ട് വന്നില്ല, സെൻട്രൽ സ്കൂളിലാ.
0: ആ, അപ്പം അതിൽ പങ്കെടുത്തിരുന്നു അല്ലേ?
1: ഞായറാഴ്ച പങ്കെടുത്ത്, വേറെ കിട്ടിയിട്ടേ ഇല്ല. അപ്പം
0: എന്തായാലും ഇപ്പൊ അച്ഛമ്മയ്ക്കാണ് ഇപ്പൊ ഇനി അടുത്ത ചാൻസ്.

0: കുഞ്ഞുമോൻ എത്ര എത്രാം ക്ലാസ്സിലാ?
1: മോൻ നാലില്.
0: ഓക്കെ, എവിടെയാ സ്ഥലം? എവിടെയാ?
1: ഞങ്ങൾ ഇവിടെ ദേശപുഷ്ണി കമ്മ്യൂണിറ്റി ഹാൾ ഒക്കെ.
0: ആ, ഇവിടെ തന്നെ ടൗൺ കുതിരവട്ടം. ആ ആ
1: കുതിരവട്ടം.
0: അതെ അതെ, മനസ്സിലായി. അവിടെ ലൈബ്രറി ആവശ്യങ്ങളിലൊക്കെ ആയിട്ട് പോകാറുണ്ടോ? അവിടെ ദേശഭൂഷണി പോകാറുണ്ടോ?
1: ലൈബ്രറിയിൽ? ഓ, ഞാൻ വനിതാ വേദിയിലുണ്ട്.
0: ആ, അപ്പൊ പിന്നെ പറയണ്ടല്ലോ.
1: ഞങ്ങൾക്ക് ഞായറാഴ്ച ഒരു കർക്കിട ഫെസ്റ്റ് ഉണ്ട്.
0: ആ, ഈ ആഴ്ച?
1: അത് അത് വലിയ കഴിഞ്ഞു. ഞായറാഴ്ച ഒന്നാം തീയതി അല്ല, ഞായറാഴ്ച അല്ലേ, വെള്ളിയാഴ്ച.
0: ആ, അത് മറ്റന്നാളല്ലേ?
1: ആ, മറ്റന്നാള്. അന്ന് ഇവിടെ ഇവിടെ വെച്ചിട്ട് പരിപാടിയൊക്കെ ഉണ്ട്.
0: അതെ. ആ, എന്തായാലും അന്ന് കർക്കിടക ഒന്നാണല്ലോ. നല്ല കാര്യം. ഇതൊക്കെ ഇങ്ങനത്തെ ചില ആചരണങ്ങൾക്ക് വേറൊരു നമുക്കൊരു എന്താ പറയുക, ശാരീരികമായും ഒക്കെ ഗുണപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിനൊരു കൂട്ടായ്മ എന്ന നിലയ്ക്കും നമ്മുടെ പല ശീലങ്ങളെ രൂപപ്പെടുത്തുന്നതിലൊക്കെ വലിയ പങ്കുണ്ടല്ലോ ഇതിനൊക്കെ. നല്ല കാര്യം. അതെ, പക്ഷെ ഇപ്പൊ കർക്കിടകത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മഴയില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ആ ദിവസം മഴയും നല്ലൊരു മഴ ഉണ്ടാവട്ടെ. കാരണം നമ്മള് കർക്കിടക ആവുമ്പോ പ്രത്യേകിച്ച് ആ ഒരു കാലാവസ്ഥ എല്ലാരും ആഗ്രഹിക്കുന്നു. വളരെ ആക്റ്റീവ് ആണെന്ന് ചുരുക്കം.
1: ചെറുപ്പത്തിലേ ഇങ്ങനെ തന്നെയാ കേക്കല്. അച്ഛനെ എപ്പോഴും ഇങ്ങനെ വന്ന് റേഡിയോ വെച്ചുകൊണ്ടിരുന്നു.
0: ചിത്രലേഖയുടെ മകന് താല്പര്യം ഉണ്ടോ എന്ന്
1: ചോദിക്കാം.
0: കേൾക്കും കേൾക്കും.
1: മോനോ കൊച്ചുമോനോ ഇഷ്ടാണോ അങ്ങനെ വാർത്തയോ ഇതൊക്കെ ചോദിക്കും. എന്നോട് പറയാം, അച്ഛമ്മ എപ്പോഴും വിളിച്ചു ചോദിക്കും.
0: നല്ല കാര്യം. അങ്ങനെ കുട്ടിക്ക് ആ ഒരു അന്വേഷണ ത്വരയുള്ളത് വളരെ നല്ല കാര്യം. കാരണം
1: അതൊരു കരിയർ ക്വിസിലേക്ക് വിളിച്ചു ചോദിക്കും.
0: എന്തായാലും നാലാം ക്ലാസ്സുകാരൻ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നുള്ളത് തന്നെ അതൊരു അതിന് റേഡിയോ അതിനൊരു പ്രേരണയായി എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം കേട്ടോ. ആ, അപ്പം അവൻ്റെ ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഒക്കെ തീർച്ചയായും നിങ്ങളൊക്കെ പരിപോഷിപ്പിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് അറിയാം. എന്നാലും അത് കുട്ടിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വായിക്കാനും പ്രത്യേകിച്ച് ലൈബ്രറി ആയിട്ടൊക്കെ നിങ്ങൾക്കൊക്കെ നല്ല ബന്ധമുണ്ടല്ലോ. അപ്പോൾ അവനെ വായനയിലും ഒക്കെ എന്താ പറയുക, അതിനൊരു അവസരം കൊടുക്കാനൊക്കെ നല്ല കുട്ടികളുടെ പുസ്തകം എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്താൽ നല്ല കാര്യമായിരിക്കും. ഓക്കെ, എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം. ഞങ്ങളെ സ്നേഹാന്വേഷണം കൊച്ചുമോനോട് ഉൾപ്പെടെ എല്ലാവരോടും പറയൂ. ആകാശദൂതിലെ പാട്ടില്ലേ പറഞ്ഞേ, കേൾക്കാം. ഓക്കെ, അപ്പോൾ കർക്കിടക ഫെസ്റ്റ് ഉഷാറാവട്ടെ ദേശഭൂഷണിയുടെ.
1: എല്ലാവർക്കും അവിടെ ലൈബ്രറിയിൽ എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം സാർ.
0: ഇത് ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഓ, ഞാൻ മാവൂരിനാണ്. ഞാൻ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്. കയ്യിൽ റേഡിയോ ഉണ്ട്. പിന്നെ അങ്ങോട്ട് അധികം വിളിക്കല്ലായിരുന്നു. മുമ്പ് കുറെ ഒരു അഞ്ചാറ് മാസം പോയി വിളിച്ചിരുന്നു, അപ്പൊ കിട്ടിയില്ല. പിന്നെ അങ്ങനെ പാട്ട് കേൾക്കും, ബാക്കി പരിപാടികളൊക്കെ കേൾക്കും.
0: ശരിയാ, ശരി. എന്തായാലും
1: രാവിലെ 6 മണിക്ക് തുറന്നാൽ പാട്ട് പരിപാടികൾ കേൾക്കും, പിന്നെ രാത്രി 11 മണിവരെ കേൾക്കും. അങ്ങനെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ.
0: ഇപ്പം വിരമിച്ച ആളാണോ? ജോലിയിൽ ഉണ്ടായിരുന്നാണോ?
1: അല്ല, ഞാന് പ്രൈവറ്റ് കമ്പനിയിൽ ഗോളി റയൻസിന്.
0: റയൻസിൽ ഉണ്ടായിരുന്നു അല്ലേ?
1: ഫൈബർ ഡിവിഷൻ.
0: ഫൈബർ ഡിവിഷൻ. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് മാവൂര് തന്നെയാണ് താമസിക്കുന്നത് അല്ലേ?
1: മാവൂര് തന്നെ. മാവൂര് സ്ഥിര താമസം മാവൂര് തന്നെയാണ്. വീടൊക്കെ
0: കോഴിക്കോട് സ്വദേശിയാണോ അതോ?
1: അതെ, മാവൂര് കോഴിക്കോട്.
0: അതല്ല, അല്ല, ഞാൻ ജോലിക്ക് ജോലിയായിട്ട് ഇവിടെ വന്നതാണോ അതോ അവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണോ?
1: അല്ലല്ല, അവിടെ തന്നെ.
0: ഓക്കെ, മനസ്സിലായി. ആ പ്രദേശത്തുള്ള ആളാണ്. ഇപ്പം നമ്മുടെ റയോൺസ് ഒക്കെ അവിടെ മറ്റ് സംരംഭങ്ങളൊന്നും തുടങ്ങാത്തത് കൊണ്ട് ചെറിയൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അല്ലേ? നിങ്ങൾക്കൊക്കെ അവിടെ കാണുമ്പോഴും
1: ബിൽഡിംഗൊക്കെ
0: ഡയലാപ്പിലേറ്റഡ് ആയിട്ട് വളരെ അങ്ങനെ ഒരു അങ്ങനെ കാലം അതിന് വല്ലാതെ വികൃതികൾ കാണിച്ച് നശിച്ചു തുടങ്ങി.
1: ഓഫീസും സെക്യൂരിറ്റി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ.
0: അപ്പോൾ ബാക്കി എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ? പകൽ നേരം റേഡിയോ എല്ലാം ഞാൻ വെച്ചാൽ വീട്ടിലല്ലാതെ എന്തെങ്കിലും?
1: കുറച്ച് പ്രായമായി പോകും.
0: അതെ അല്ലേ? ഓക്കെ. വീട്ടിലെ അടുത്ത് വേറെ മക്കളോ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടോ അതോ?
1: മക്കള് ഒരാൾ കൂടെ കൂടെ ഉണ്ട്.
0: ഉണ്ട്. ഓക്കെ. അപ്പൊ പിന്നെ അച്ഛനൊരു സഹായമായി.
1: വർക്ക് ചെയ്യാം
0: ആണോ?
1: ഒരാള് വിദേശത്ത്.
0: നമ്മളെ പഴയ കമ്പനിയിലുണ്ടായിരുന്ന കൂട്ടുകാരിയായിട്ടൊക്കെ ബന്ധമുണ്ടോ?
1: ഓ, ഫോണില് മിക്കവാറും ആൾക്കാരായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്.
0: പല പല കേരളത്തിന്റെ പല ഭാഗത്തുള്ള മനുഷ്യർ വന്ന് താമസിച്ചിരുന്ന ഒരു വലിയൊരു കോസ്മോപോളിറ്റൻ ടൗൺഷിപ്പ് പോലെ ആയിരുന്നു അത്.
1: തിരുവനന്തപുരത്തുള്ള
0: എന്നാലും ഇതിപ്പോ ഇത്രയും കാലായില്ലേ കമ്പനി അടച്ചിട്ട്? ഇപ്പൊ ഇത്രയും വർഷമായില്ലേ?
1: ഓ,
0: 78 വയസ്സായി. അതെ അതെ. എന്തായാലും നമുക്കിങ്ങനെ ഈ ഒരു പരിപാടിയിലൂടെ തുടർച്ചയിലാണ് നമ്മളും.
1: അതെ,
0: സന്തോഷം പരിചയപ്പെടാൻ.
1: റേഡിയോയിലിപ്പോ എന്തോ ഒരു തയ്യാറ് വരുന്നത്. റേഡിയോന് തയ്യാറാണോ അല്ലെങ്കിൽ സ്റ്റേഷന്റെ ആണോ?
0: അല്ല, എന്താ ഉദ്ദേശിക്കുന്നത്? കേൾക്കാൻ പറ്റാതെയാണോ?
1: കേൾക്കാൻ പറ്റാത്ത
0: അങ്ങനെ ഏതാ ട്രാൻസ്മിഷനിൽ തടസ്സം പോലെ തോന്നുന്നുണ്ടോ? നോക്കാട്ടോ.
1: കരകര ശബ്ദം
0: ആണോ? ഇനിയിപ്പോ പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ? അങ്ങനെ അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇപ്പൊ പീതാംബരേട്ടനാണ് അങ്ങനെ പറഞ്ഞു കേട്ടത്. നോക്കാം, എന്തായാലും അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന സ്ഥിതിക്ക് നോക്കാം. അല്ല, നമുക്കിങ്ങനെ ആൾക്കാർ ഫീൽഡിൽ നിന്നുള്ള അനുഭവങ്ങൾ പറയുമ്പോഴാണല്ലോ അതിൽ എന്തെങ്കിലും കാര്യകാരണങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുക. തീർച്ചയായും
1: ശബ്ദം മോശമാകുമ്പോൾ ഇടയ്ക്ക് പെട്ടെന്ന് നന്നാവും ചെയ്യും, അതുകൊണ്ട്
0: ചോദിച്ചതാ. പ്രക്ഷേപണത്തിന്റെ ആവാൻ വഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും
1: ഞാൻ പറഞ്ഞില്ലട്ടോ.
0: അതെ, എന്തായാലും അന്വേഷിക്കാം കേട്ടോ നമ്മള്.
1: ഓക്കെ.
0: അപ്പൊ ഞങ്ങൾക്ക് പാട്ട് വേണ്ടത് ജാനകിയമ്മയുടെ പാട്ടാണ് വേണ്ടത് അല്ലേ?
1: അതെ അതെ.
0: എന്നാ നമുക്ക് കാറ്റത്തക്കളിക്കൂടിലെ ഗോപികയെ കൊടുക്കാം.
1: പാട്ട് വേറെ പാട്ട് പറയിട്ടല്ല, എന്നാലും ജാനകിയമ്മയുടെ പാട്ട് കേൾക്കാൻ.
0: അതെ, തീർച്ചയായും. എന്നാലും എങ്കിലും നമുക്ക് കാറ്റത്തക്കളിക്കൂടിലെ ആ പാട്ട് കേൾക്കാം. ഗോപിക, കാവാലം നാരായണ പണിക്കരുടെ രചന, ജോൺസന്റെ സംഗീതം. അപ്പോൾ വിളിച്ചതിൽ സന്തോഷം. ഞങ്ങളുടെ സ്നേഹാന്വേഷണം എല്ലാവരോടും. ഓ, വെൽക്കം വെൽക്കം. ഓക്കെ.

0: ഹലോ, നമസ്കാരം മാലിനി.
1: ഓ നമസ്കാരം.
0: നവി മുംബൈയിൽ നിന്നാണ്.
1: അതെ അതെ.
0: നമ്മളെ പ്രോഗ്രാംസിൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജൊക്കെ കാണാറുണ്ട്. നമ്മൾ യോ ചോയ്സിലൊക്കെ പലപ്പോഴും പാട്ട് കേൾക്കാറുണ്ടല്ലോ അല്ലേ? ലൈവ് പ്രോഗ്രാമിൽ അധികം പങ്കെടുത്തിട്ടില്ല തോന്നുന്നു അല്ലേ?
1: ഇല്ല.
0: ആ, എന്തൊക്കെയാ വിശേഷം? മുംബൈ വിശേഷങ്ങൾ?
1: ഓ സുഖമായിട്ട് പോണു.
0: അവിടെ
1: മഴയില്ല.
0: അവിടെ കുറച്ച് വലിയ വെള്ളപ്പൊക്കത്തിന്റെ പ്രളയത്തിന്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ
1: കഴിഞ്ഞ ആഴ്ച? ഇവിടെ ഞങ്ങൾക്ക് നവിമുകയിലേക്ക് കുഴപ്പമൊന്നുമില്ല.
0: സെൻട്രൽ ബോംബെയിലാണോ?

0: ബോംബെയിലാണ്
1: ബോംബെയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: ആ ഹാ ഹാ അന്ന് പത്ര മഹാരാഷ്ട്രയിൽ മൊത്തത്തിൽ ഒരു കടുത്ത മഴയായിരുന്നു അല്ലേ?
1: അതെ അതെ, ഒരാഴ്ച. പക്ഷെ എന്തായി, ഇപ്പൊ അത് കഴിഞ്ഞപ്പോ രണ്ടു ദിവസം നാലു ദിവസമായി, ഇപ്പൊ തീരെ മഴയില്ല.
0: ആ നല്ല, ഇവിടെ കേരളത്തിലെ പോലെ തന്നെ വെയിലാണ് അല്ലേ?
1: അതെ അതെ, ഇപ്പൊ നല്ല വെയിലാണ്.
0: അവിടെ സെറ്റിൽ ചെയ്തിട്ട് കുറെ ആയോ?
1: ഞാനിവിടെ 35 വർഷമായി.
0: ഓ ശരി. അപ്പൊ കേരളത്തെ കേരളത്തെക്കാൾ കൂടുതൽ കാലം ഒരു പക്ഷേ ജീവിച്ചത് ബോംബെയിലായിരിക്കും.
1: അതെ അതെ ശരിക്കും.
0: നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ അതോ ഹസ്ബൻഡ് ആണോ?
1: ഹൗസ്
0: വൈഫാ അല്ലേ. അപ്പൊ അവിടെ തന്നെ അങ്ങ് നാട്ടിലെവിടെയാ?
1: ഗുരുവായൂര്.
0: ആ
1: ഇവിടെ ഒരു ഇന്ത്യൻ ന്യൂ ബൈക്ക് കമ്പനി എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ ജോലി ചെയ്യണം. മക്കളെ രണ്ട് ആൺകുട്ടികളാണ്. മൂത്താളുടെ കല്യാണം കഴിഞ്ഞു. രാഹുല്, ഭാര്യ അഞ്ജന, അവർ രണ്ടുപേരും ദുബായിൽ വർക്ക് ചെയ്യണു. ചെറിയാള് കാർത്തിക്.
0: അപ്പോ
1: ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ എസ് എസ് സിയുടെ അവസാനിക്കാറിയ ഒരു പേപ്പർ കൂടി, അങ്ങനെ പോകുന്നു.
0: അപ്പൊ മക്കളുടെ കാര്യം ഈ പറഞ്ഞ പോലെ കുടുംബമൊക്കെ ആയിട്ട് അങ്ങനെ ഉഷാറായി പോകുന്നു.
1: നാട്ടില് നമ്മള് ഞാൻ എനിക്ക് നാടിനോടാണ് ഇഷ്ടം. അപ്പൊ ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഇവിടെ ഓടി
0: പോകും.
1: പോവാറുണ്ട്. ഞങ്ങളിപ്പോ 3 മാസം നാട്ടിലായിരുന്നു.
0: നാട്ടില്
1: പോയിട്ട് ഇപ്പൊ ജൂണിലാണ് തിരിച്ചു വന്നത്. എന്താ പേര്?
0: എന്റെ പേര് ബോബി.
1: അവിടെ കോഴിക്കോട് തന്നെയാണ്?
0: അതെ അതെ, ഇവിടെ തന്നെ കോഴിക്കോടാ. പ്രോപ്പർ ഗുരുവായൂരാണോ?
1: ആ ഗുരുവായൂര്, തറവാട് ഗുരുവായൂരാണ് ഏട്ടന്റെ. പിന്നെ ഇപ്പൊ ഞങ്ങള് ചെമ്മണൂര് പറയും, കുന്നംകുളം കൊച്ചടുത്തായിട്ട്. അവിടെ ഇപ്പൊ ഞങ്ങള് വീട് വെച്ചു
0: നാട്ടിലെ. ചാട്ടുവളത്ത് അങ്ങോട്ട് പോയാ മതി.
1: അറിയൂല്ലേ,
0: നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോ ഏതാണ്ട് ഒരു ഭൂമിശാസ്ത്രമൊക്കെ പഠിച്ചു വെക്കണ്ടേ? ചാട്ടുകുളത്തെ കുറിച്ച് നമ്മളെ ടി ഡി രാമകൃഷ്ണൻ എഴുതിയിട്ടില്ലേ മറ്റേ പുസ്തകത്തില്?
1: എന്റെ ഹസ്ബൻഡും ഒരു ചെറുതായിട്ട് ഒരു എഴുത്തുകാരനാണ്.
0: അദ്ദേഹത്തിന്റെ പേരെന്താ?
1: ഉണ്ണികൃഷ്ണൻ. ഉണ്ണി ചങ്കത്താണ്.
0: അതെല്ലേ, കവിതയാണോ അതോ ഫിക്ഷൻ ആണോ, എന്താ എഴുതാറ്?
1: രണ്ടും എഴുതാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു ബുക്ക് ഇറക്കി, ദൈവം കേൾക്കുന്ന പ്രാർത്ഥന.
0: എന്തായാലും അങ്ങനെയുള്ള ഒരു അഭിരുചിയുള്ള ആളാന്ന് അറിഞ്ഞാൽ സന്തോഷം. അദ്ദേഹം ജോലി സ്ഥലത്തായിരിക്കുമല്ലോ അല്ലേ?
1: ജോലി സ്ഥലത്താണ്.
0: വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ.
1: ഓ പറയാം പറയാം, എന്തായാലും വിളിച്ചതില് വളരെ സന്തോഷം.
0: ആയിക്കോട്ടെ, താങ്ക് യു.
1: പങ്കെടുക്കാൻ പറ്റിയില്ല.
0: ഇത് ഞങ്ങളുടെ കഥയിലെ സ്വർണ്ണമുഖിലെ ജാനകമ്മയുടെ ഗാനം അല്ലേ? പി ഭാസ്കരൻ ജോൺസൺ ടീമിന്റെ പാട്ടാണ്. അപ്പൊ എല്ലാരും വീട്ടുകാരോടൊക്കെ ഞങ്ങൾ സ്നേഹാന്വേഷം പറയണേ, മോനോട് ചെറിയ ആളോടും മക്കളോട്.
1: ഓക്കെ,
0: പാട്ട് കേൾക്കാം കേട്ടോ. ഓ വെൽക്കം. ഓക്കെ ബൈ.

0: ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ കേൾക്കാം. പരിപാടിയിൽ ധാരാളം സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്, പലരെയും തിരിച്ചു വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും കഴിയുന്നത്ര പേരെ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. തുടർന്നും നിങ്ങളുടെ വിലയേറിയ സഹകരണം പ്രതീക്ഷിക്കുന്നു. സന്ദേശങ്ങൾ അയക്കണം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം രമ്യ ഹരിദാസ്, സാങ്കേതിക സഹായം ബിജു വി പി, നിധീഷ് ടി എ. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഇനി മിഡ് ഡേ ന്യൂസ്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ എം അനുജ കുമാർ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines. India-UK Comprehensive Economic and Trade Agreement comes into effect. Prime Minister Narendra Modi says it will give fresh momentum to India's farmers, entrepreneurs and MSMEs. Commerce and Industry Minister Piyush Goyal assures sensitive farm products including dairy, vegetables, edible oils are fully safeguarded under CETA. President Draupadi Murmu calls for adopting latest techniques in Ayurveda for greater good. India urges for UN Security Council reforms, warns inaction is eroding global public confidence. Red alert for heavy rain in Odisha today. And in FIFA World Cup, defending champions Argentina to take on England in the second semi-final at Atlanta Stadium tonight. And now the news in detail. Prime Minister Narendra Modi today said that the Comprehensive Economic and Trade Agreement, CETA, and the Agreement on Social Security, which came into force today, is a significant moment in the partnership of India and United Kingdom. Mr. Modi made these remarks while sharing a social media post of Union Commerce and Industry Minister Piyush Goyal. The Prime Minister added, the CETA

0: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 12-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ജയദേവ് കോട്ടയം. സംവിധാനം റൂബി ബാബു.
1: നീ ചിദംബരത്തിനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ?
2: പോയി, പക്ഷേ പെട്ടെന്ന് തന്നെ ഞാനിങ്ങ് തിരികെ പോന്നു.
1: അതെന്താ, എന്തു പറ്റി?
2: ചിദംബരം എന്നോട് ഡേവിഡിനെ പറ്റി തിരക്കി. ഡേവിഡ് ആരോഗ്യസ്വാമിയെ കുറിച്ച്.
1: ചിദംബരത്തിന് ആ പേരെങ്ങനെ കിട്ടി?
2: അറിയില്ല, ഞാനും ചോദിച്ചു, പക്ഷേ വ്യക്തമായി അതിന് ഉത്തരം പറഞ്ഞില്ല. മേഘയിലേക്ക് എത്തണമെങ്കിൽ ഡേവിഡിലൂടെ സഞ്ചരിക്കണമെന്നും പറഞ്ഞു.
1: വെറും അസംബന്ധം. 7 വർഷം മുമ്പ് കാണാതായ മേഘയും ആർ ജെ ഡേവിഡും തമ്മിൽ

0: എങ്ങനെ കണക്ട് ആകുമെന്നാണ്.
1: അതാണ് എനിക്കും മനസ്സിലാവാത്തത്.
2: ചിദംബരം ഡേവിഡിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡേവിഡ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നതും അയാൾക്ക് അറിയാമായിരിക്കും.
1: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി അയാൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കുമോ?

0: അയ്യോ വയ്യ, ചിരിച്ച് ചിരിച്ചൊരു വഴിയായിന്ന് പറഞ്ഞാ മതിയല്ലോ ചിദംബരം.
1: ലേഖ, നിങ്ങൾക്ക് ചിരി. ഞാൻ ഈ കണക്ഷൻസ് ഒക്കെ പറഞ്ഞ് സ്റ്റോറി ബിൽഡ് ചെയ്തപ്പോ താങ്കളുടെ ഇന്ത്യൻ എംപ്ലോയി ശരിക്കും ഞെട്ടിപ്പോയി.
0: എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി പോവുകയല്ലേ ചെയ്തത്?
1: അതെ, ഡേവിഡ് ആരോഗ്യസ്വാമിയെ പറ്റി ചോദിക്കാൻ എനിക്കൊരു ഓപ്പണിംഗ് ആവശ്യമായിരുന്നു. അതാണ് ഞാൻ മേഘയിലേക്കുള്ള വഴി ഡേവിഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരു കാച്ചു കാച്ചിയത്.

0: ഇന്ത്യൻ എംപ്ലോയി ശരിക്കും ഞെട്ടിപ്പോയി.
1: എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി പോവുകയല്ലേ ചെയ്തത്?
0: അതെ, ഡേവിഡ് ആരോഗ്യസ്വാമിയെ പറ്റി ചോദിക്കാൻ എനിക്കൊരു ഓപ്പണിംഗ് ആവശ്യമായിരുന്നു. അതാണ് ഞാൻ മേഘയിലേക്കുള്ള വഴി ഡേവിഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരു കാച്ച് കാച്ചിയത്.
1: പക്ഷേ ഡേവിഡിന്റെ കാര്യം പറഞ്ഞപ്പോ കാർ നിർത്തി ഇറങ്ങി പോകാൻ മാത്രം എന്താണുള്ളത്?
0: അതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അന്വേഷണത്തിനിടെ ഈ ഒരു രീതിയിലുള്ള സിറ്റുവേഷൻ വന്നപ്പോ അത് ഷെയർ ചെയ്യാമെന്ന് കരുതിയെന്നേ ഉള്ളൂ.
1: ഇനി ആ വഴിക്ക് അങ്ങ് പോയേക്കുമോ താങ്കളുടെ സുഹൃത്ത്?
0: സാധ്യതയില്ല. ഡേവിഡ് ഒരു ആർജെ ആയിരുന്നെന്നേ എനിക്കും അറിയുള്ളൂ. അതിൽ കൂടുതൽ അന്നയ്ക്കും ചിത്രയ്ക്കും അറിയുമെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനുമായി രണ്ടുപേരും വരും, അതുറപ്പാണ്.
1: നോക്കാം നമുക്ക്.
0: എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് ഈ ഓഫീസിൽ വെച്ച് അന്ന കാണണ്ട. സീ യു ലേറ്റർ.
1: ഓക്കേ, ബൈ.
0: എക്സ്ക്യൂസ് മീ, സൗണ്ട് ബോക്സ് സ്റ്റുഡിയോ?
2: ഇത് തന്നെ, കമിൻ.
0: താങ്ക് യു. പുറത്ത് സൈൻ ബോർഡൊന്നും കണ്ടില്ല, അതിനാൽ ചെറിയ സംശയം.
2: ആ, നേരത്തെ ഉണ്ടായിരുന്നു. അത് ഇളകിപ്പോയപ്പോൾ പുതിയത് വെക്കാനൊന്നും മിനക്കെട്ടില്ല.
0: ഓ, അപ്പോൾ മിസ്റ്റർ ധനപതി, റെക്കോർഡിസ്റ്റ്?
2: ഞാൻ തന്നെ. പറയൂ, എന്താണ് ആവശ്യം?
0: പറയാം. ഞാൻ ചിദംബരം, ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്. ഒരു ഡോക്യുമെന്ററിക്കായി എനിക്കൊരു വോയിസ് ഓവർ റെക്കോർഡ് ചെയ്യണമായിരുന്നു.
2: അതിനെന്താ? ആവശ്യമുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ റെഡിയാണോ? പിന്നെ നിങ്ങളുടെ ശബ്ദത്തിൽ തന്നെയാണോ വേണ്ടത്?
0: സ്ക്രിപ്റ്റ് റെഡിയാണ്, പക്ഷേ എന്റെ ശബ്ദം തന്നെ നൽകാൻ എനിക്കത്ര ധൈര്യമില്ല. കുറച്ചുകൂടി നല്ല ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റിനെ കിട്ടുമെങ്കിൽ. ആൻഡ് ഐ പ്രിഫർ എ ഫീമെയിൽ വോയിസ്.
2: ഓ, അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്തായാലും റെക്കോർഡിംഗ് നടക്കില്ല.
0: പിന്നെന്ത് ചെയ്യും?
2: ഞാൻ ചില വോയിസ് സാമ്പിളുകൾ കേൾപ്പിക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്യൂ. അതിനുശേഷം ആ വോയിസ് ആർട്ടിസ്റ്റിനെ വിളിച്ച് ചെയ്യിക്കാം.
0: അപ്പോ നാളെ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ?
2: മിക്കവാറും. വോയിസ് ആർട്ടിസ്റ്റിന്റെ ടൈമും ഒത്തുവരണമല്ലോ.
0: ശരിയാണ്. എങ്കിൽ ആ വോയിസ് സാമ്പിളുകൾ കേൾപ്പിക്കാമോ?
2: വരൂ, കൺസോൾ റൂമിലേക്ക് ഇരിക്കാം. ഇരിക്കൂ, ഞാൻ സിസ്റ്റം ഓൺ ചെയ്യട്ടെ.
0: ശരി. മിസ്റ്റർ ധനപതി, നിങ്ങൾ തന്നെയാണോ ഓണറും റെക്കോർഡിസ്റ്റും എല്ലാം? വേറെ സ്റ്റാഫുണ്ടോ?
2: അതെ, കൂടുതൽ ഷിഫ്റ്റ് ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ റെക്കോർഡിസ്റ്റിനെ ഹയർ ചെയ്യും, അത്ര തന്നെ. മിക്കവാറും ഒറ്റയ്ക്ക് തീർക്കാവുന്ന വർക്ക് ഞാൻ എടുക്കാറുള്ളൂ.
0: ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം കേൾക്കുന്നത്. വർക്ക് വരുമ്പോൾ വാരി പിടിക്കുന്നവരെ പറ്റിയാ ഞാൻ അറിഞ്ഞിട്ടുള്ളത്.
2: ഹാ, എങ്കിൽ ഇതൊരു പുതിയ അറിവാകട്ടെ. ഇതാ കേട്ടോളൂ, ഞാൻ ചില വോയിസ് സാമ്പിളുകൾ പ്ലേ ചെയ്യാം.

0: അത് കൊള്ളാം. ചിദംബരത്തിന് വല്ലതും റെക്കോർഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാ പോരായിരുന്നോ? പ്രൊഡക്ഷൻ ഹൗസിലെ സ്റ്റാഫിനെ വിട്ട് ഞാൻ ചെയ്യിച്ചു തരുമായിരുന്നല്ലോ.
1: ഓ ലേഖ, എനിക്കൊന്നും റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നില്ല.
0: പിന്നെ
1: ഇന്റർനെറ്റിൽ നിന്ന് കോപ്പി ചെയ്ത ഒരു വോയിസ് ഓവർ ടെക്സ്റ്റുമായി ഞാൻ ആ സ്റ്റുഡിയോയിലേക്ക് പോയി എന്നേ ഉള്ളൂ.
0: ഓ അങ്ങനെ. ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ, അതല്ലേ?
1: അത് തന്നെ.
0: എന്നിട്ട് ചെയ്തു കിട്ടിയോ?
1: നാളെയാണ് റെക്കോർഡിംഗ്. ആട്ടെ, നിങ്ങൾ മീഡിയക്കാർക്ക് പരസ്പരം അറിയാമായിരിക്കുമല്ലോ.
0: അറിയാം. പണ്ടൊക്കെ ഞങ്ങൾ അയാളെ വെച്ച് റെക്കോർഡിംഗ് ചെയ്യിച്ചിട്ടുള്ളതാണ്. പക്ഷേ
1: എന്താ പക്ഷേ?
0: ഈ റെക്കോർഡിസ്റ്റ് ധനപതിയില്ലേ, കക്ഷി റെഗുലർ അല്ല. ഇടയ്ക്ക് ആശാനങ്ങ് മുങ്ങും, പിന്നെ പൊങ്ങുന്നത് കുറെ നാള് കഴിഞ്ഞിട്ടായിരിക്കും. അത് കാരണം ഞങ്ങൾക്കും ബുദ്ധിമുട്ടായി. പിന്നെ പിന്നെ മറ്റ് സ്റ്റുഡിയോകളിലായി ഞങ്ങളുടെ വർക്കുകൾ കൊടുക്കുന്നത്. എന്നാലും ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല, ധനപതി ആളൊരു കിട്ടിലൻ റെക്കോർഡിസ്റ്റാണ്.
1: അതെനിക്കും തോന്നി, പക്ഷേ കക്ഷിക്ക് അങ്ങനെ ഒരുപാട്

0: ഒക്കെ ചെയ്യണമെന്നൊന്നും ഇല്ലെന്നാ തോന്നുന്നത്.
1: ശരിയായിരിക്കാം. പ്രിയപ്പെട്ട ആരുടെയോ ഒരു മരണമാണ് ആളെ തളർത്തിയതെന്ന് തോന്നുന്നു. മുൻപ് അങ്ങനെ എന്തോ ആരോ പറഞ്ഞു കേട്ടതുപോലെ.
0: ഓ, അങ്ങനെയാണോ? ആള് ഉള്ളു തുറക്കുമെന്ന് ഉറപ്പില്ല. എങ്കിലും നാളെ റെക്കോർഡിംഗ് കഴിഞ്ഞ് ഒന്ന് ശ്രമിച്ചു നോക്കാം. പിന്നെ വേറൊരു കാര്യം, റെക്കോർഡിങ്ങിനൊക്കെ ഒത്തിരി കാശാകുമോ?
1: ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ഇതൊന്നും അന്വേഷിച്ചില്ലേ? മണിക്കൂറിനാണ് ചാർജ്.

0: ഹാ ചിദംബരം, നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വോയിസ് ഓവർ റെക്കോർഡിംഗ് ഇതാ ഈ പെൻഡ്രൈവിലുണ്ട്.
1: ഓ, പെട്ടെന്ന് ചെയ്തല്ലോ. താങ്ക് യു.
0: അതെ, നിങ്ങൾ ഓക്കെ പറഞ്ഞ ആർട്ടിസ്റ്റ് രാവിലെ എത്തി, അതുകാരണം റെക്കോർഡിംഗ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അത് കേട്ടു നോക്കൂ, എന്തെങ്കിലും ചേഞ്ച് വേണോ?
1: ഓ, ആ എഫ് എം റേഡിയോ ജോക്കി തന്നെ വന്നു അല്ലേ? എന്തായാലും നിങ്ങളല്ലേ റെക്കോർഡ് ചെയ്തത്, പെർഫെക്റ്റ് ആയിരിക്കും.
0: ഓ, ഉറപ്പിക്കണ്ട, നിങ്ങളുടെ ടേസ്റ്റിനൊത്ത് വരിക എന്നതാണ് മുഖ്യം. കറക്ഷൻസ് ഉണ്ടെങ്കിൽ അവരെ വീണ്ടും വിളിക്കാം.
1: ശരി, ഞാനിത് എന്റെ ഡോക്യുമെന്ററി എഡിറ്റർക്ക് കൊടുക്കാം. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അറിയിക്കാം.
0: ആ, അത് മതി.
1: ആ, നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ വരൂ, ലഞ്ച് ടൈം ആയല്ലോ. നമുക്കൊരുമിച്ച് അടുത്തുള്ള റെസ്റ്റോറന്റിൽ വല്ലതും പോകാം.
0: ഓ നോ താങ്ക്സ്, ഞാൻ പുറത്തുനിന്ന് അങ്ങനെ കഴിക്കാറില്ല. അതുമല്ല, എനിക്കുള്ള ലഞ്ചുമായി എന്റെ ഭാര്യയെപ്പോൾ വരും? ഇതാ ബില്ല് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, റെക്കോർഡിംഗ് പ്ലസ് ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ.
1: ശരി ശരി, ഇതാ പൈസ. അല്ല, ചുമരിൽ വെച്ചിരിക്കുന്ന ഈ ഫോട്ടോ ആരാണിത്? എവിടെയോ കണ്ടതുപോലെ.
0: ഓ, അത് കാണാൻ സാധ്യതയില്ല, എന്റെ മകളുടെ ഫോട്ടോയാണത്.
1: ആ, എങ്കിൽ മുഖസാമ്യം കാരണം എനിക്ക് തോന്നിയതായിരിക്കും. നൈസ്. എത്രാം ക്ലാസ്സിലാ മകൾ പഠിക്കുന്നത്?
0: ഓ, അതൊരു പഴയ ഫോട്ടോയാണ്, ഇപ്പോഴവളില്ല.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 12-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചിദംബരം ജിജിൻ അതിയന്നൂർ, ധനപതി ജയദേവ് കോട്ടയം, സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 13-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ. ഗുലാം അലിയുടെ ഗസലുകൾ കേൾക്കാം.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:55. 438.6 മീറ്ററിൽ 684 kHz സായന പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ലോകകപ്പിൻ ഫുട്ബോൾ പകയുടെ കനലൊടുങ്ങാത്ത പോരിനൊടുവിൽ ലോകകപ്പ് കലാശപ്പോരിലേക്ക് ഗോളടിച്ചുകയറി സ്പെയിൻ. ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച് ആധികാരികമായി ഫൈനലിലെത്തിയ ഫ്രാൻസിനെതിരെ പൂർണ്ണാധിപത്യം പുലർത്തി മറുപടിയില്ലാത്ത രണ്ട് ഗോളിനായിരുന്നു ലാ റോജാസിന്റെ തേരോട്ടം. ലോകസിംഹാസനം തിരിച്ചുപിടിക്കാൻ സ്പെയിനിന് ഇനി ഒറ്റക്കളി ദൂരം മാത്രം. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇവർ അർജന്റീന ഇംഗ്ലണ്ട് രണ്ടാം സെമിഫൈനൽ വിജയികളെ നേരിടും. തുടർച്ചയായ മൂന്നാം ലോകകപ്പ് ഫൈനൽ ലക്ഷ്യമിട്ട് അമേരിക്കയിലെ ഡാലസ് സ്റ്റേഡിയത്തിലിറങ്ങിയ ഫ്രാൻസിന് ഒട്ടും താളം കണ്ടെത്താനായില്ല. സ്പെയിനിന്റെ പ്രതിരോധ തന്ത്രങ്ങൾക്കു മുന്നിൽ അപകടകാരികളായ കിലിയൻ എംബാപ്പെ, ഉസ്മാൻ ഡെംബലെ, മൈക്കൽ ഒലീസെ എന്നിവരടങ്ങുന്ന ആക്രമണ നിര പൂർണ്ണ നിഷ്പ്രഭരായി. 19-ാം പിറന്നാളിന്റെ തൊട്ടുപിറ്റേന്ന് ലമീൻ യമാൽ ഫ്രഞ്ച് പ്രതിരോധത്തിന് നിരന്തരം തലവേദന സൃഷ്ടിച്ചു. ആദ്യ ഗോളിന് വഴിയൊരുക്കിയത് യമാലിന്റെ മികച്ച മുന്നേറ്റമായിരുന്നു. 22-ാം മിനുട്ടിൽ മാർക്ക് കുക്കുറെല്ല നൽകിയ ക്രോസ് നിയന്ത്രിക്കാൻ ശ്രമിച്ച യമാലിനെ ഫ്രഞ്ച് ഡിഫൻഡർ ലൂക്കാസ് ഡിഗ്നെ ബോക്സിൽ ഫൗൾ ചെയ്തതിനെ തുടർന്ന് റഫറി സ്പെയിനിന് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു. കിക്ക് എടുത്ത മൈക്കൽ ഒയാർസബാൽ പന്ത് കൃത്യമായി വലയിലെത്തിച്ച് സ്പെയിനിന് ലീഡ് നൽകി. ലോകകപ്പിൽ താരത്തിന്റെ 5-ാം ഗോൾ. സ്പാനിഷ് ഡിഫൻഡർമാരായ പാവോ കുബാർസിയും ഐമെറിക് ലെപ്പോട്ടയും എംബാപ്പയെ വരിഞ്ഞുമുറുക്കിയതോടെ ഫ്രാൻസ് വിയർത്തു. ഡിഫൻഡർ വില്യം സാലിബയ്ക്ക് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നതും ഫ്രഞ്ചുകാർക്ക് വലിയ തിരിച്ചടിയായി. പകരം മാക്സെൻസ് ലാ ക്രൂയിക്സ് ആണ് കളത്തിലിറങ്ങിയത്. 37-ാം മിനുട്ടിൽ ഫാബിയൻ റൂയിസ് നടത്തിയ മുന്നേറ്റം പക്ഷേ എങ്ങുമെത്തിയില്ല. 41-ാം മിനുട്ടിൽ എംബാപ്പയിലേക്ക് വന്ന ഒരു അപകടകരമായ പന്ത് സ്പാനിഷ് ഗോൾ കീപ്പർ ഉനായ് സിമോൺ ഓടിക്കയറി തട്ടിയകറ്റി. ആദ്യ പകുതിയിൽ ഏകപക്ഷീയമായി സ്പെയിനിനൊപ്പം. 2-ാം പകുതിയിൽ ഫ്രഞ്ച് കോച്ച് ദിദിയർ ദശാംസ് തന്ത്രങ്ങൾ മാറ്റിനോക്കി. റാബിയോട്ടിന് പകരം മനു കൊനയെയും ബാർക്കോളയെ പിൻവലിച്ച് ഡെസിറെ ഡ്യൂവിനെയും കൊണ്ടുവന്നു. ഇതൊന്നും പക്ഷേ ക്ലച്ച് പിടിക്കാതെ പോയി. 58-ാം മിനുട്ടിൽ സ്പെയിൻ ലീഡ് ഇരട്ടിയാക്കി. പെഡ്രോ പെറോയും ഡാനി ഓൽമോയും തമ്മിലുള്ള മനോഹരമായ ഒരു 1-2 പാസിനൊടുവിൽ പോറോ തൊടുത്ത ഉഗ്രൻ ഷോട്ട് ഫ്രഞ്ച് ഗോൾ കീപ്പർ മൈക്ക് മൈനാനെ മറികടന്ന് വലയിൽ പതിച്ചു. 60-ാം മിനുട്ടിൽ യമാൽ പന്ത് വലയിലെത്തിച്ചെങ്കിലും ലൈൻസ്മാൻ ഓഫ്സൈഡ് വിളിച്ചതോടെ സ്പെയിനിന്റെ തോൽവിയുടെ ആഘാതം അല്പം കുറഞ്ഞു. മത്സരം അവസാന മിനുട്ടുകളിലേക്ക് കടക്കവേ ഫ്രഞ്ച് താരങ്ങളിൽ സമ്മർദ്ദമേറി വന്നു. ഇതിനിടെ ഫെറൻ ടോറസ്, നിക്കോ വില്യംസ്, പെഡ്രി, മൈക്കൽ മെറീനോ, മാർക്കോസ് ലോറന്റെ എന്നിവരെയും കളത്തിലിറക്കി സ്പെയിൻ. 85-ാം മിനുട്ടിൽ പന്ത് തട്ടിയെടുക്കാനുള്ള ശ്രമത്തിനിടെ സ്പാനിഷ് ഗോളി സിമോണിനെ ഫൗൾ ചെയ്ത എംബാപ്പയ്ക്ക് മഞ്ഞ കാർഡ്. 87-ാം മിനുട്ടിൽ അവസാന ശ്രമം. യമാലിൽ നടത്തിയ ഫൗളിൽ നിന്ന് പെനാൽറ്റി ബോക്സിന് തൊട്ടു പുറത്തുനിന്നും എംബാപ്പെ എടുത്ത ഫ്രീ

ഡെൽക്കിക്കും പക്ഷേ പിഴച്ചു. 2010 ശേഷം ആദ്യമായി സ്പാനിഷ് ആർമഡ ലോകകപ്പ് ഫൈനലിൽ. ഈ ലോകകപ്പിൽ കളിച്ച 7-ൽ 6 ഗോൾ വഴങ്ങാത്ത റെക്കോർഡ് കൂടി സൃഷ്ടിച്ചാണ് ഇവർ കളം വിട്ടത്. ഒരു കളിയും തോൽക്കാതെ വിരോചിതമായി ഫൈനലിലേക്ക് കയറിയ സ്പെയിനിനെ നേരിടാൻ ആരാണെത്തുക എന്ന് ഇന്നറിയാം. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 മുതൽ നടക്കുന്ന 2 സെമിഫൈനലിൽ മുൻ ലോക ജേതാക്കളായ ഇംഗ്ലണ്ടിനെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നേരിടും. ഫുട്ബോൾ മൈതാനങ്ങളെ എക്കാലത്തെയും തീപിടിപ്പിച്ച ചരിത്രം പറയാനുണ്ട് അർജന്റീന ഇംഗ്ലണ്ട് മത്സരങ്ങൾക്ക്. ഇക്കുറി അപരാജിതരായാണ് ഇരു ടീമിന്റെ സെമിഫൈനൽ പ്രവേശനം. തുടർച്ചയായി 2 ലോക കിരീടങ്ങൾ നേടുന്ന പരിശീലകനെന്ന ചരിത്രം ലയണൽ സ്കലോണിയുടെ വിളിപ്പാടകലയുണ്ട്. എങ്കിലും അർജന്റീനയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ലെന്നാണ് ഫുട്ബോൾ വിശാരദരുടെ പക്ഷം. ലോക കിരീടവും 2 കോപ്പയും നേടി ജൈത്രയാത്ര തുടരുന്ന ഇവർ ഇക്കുറി അത്ര വമ്പന്മാരോടൊന്നും മുട്ടാതെയാണ് സെമിയിൽ കടന്നിരിക്കുന്നത്. നോക്കൌട്ടിൽ കാബോവേർഡയോടും ഈജിപ്റ്റിനോടും വിറച്ചാണ് ജയിച്ചത്. ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലാൻഡ് ലോക ചാമ്പ്യന്മാരെ എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ലയണൽ മെസ്സി ഉൾപ്പെടെ അണിനിരക്കുന്ന ടീമാണിതെന്ന ഓർമ്മ വേണം. അപ്പുറത്ത് 6-5 ജയവും ഒരു സമനിലയുമാണ് ഈ ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ സമ്പാദ്യം. ഏത് സാഹചര്യത്തിനനുസരിച്ചും തന്ത്രങ്ങൾ മാറ്റാൻ ശേഷിയുള്ള തോമസ് തുഹേലിന് കീഴിലെത്തുന്ന ഇംഗ്ലീഷ് സംഘത്തിന് അതിവേഗ തീരുമാനങ്ങളുമായി കളിയുടെ ഗതി മാറ്റിയെടുക്കുന്ന സ്കലോണിയെ തളയ്ക്കാൻ കഴിയുമോയെന്ന് കണ്ടറിയണം. മെസ്സിയും ഇംഗ്ലീഷ് സൂപ്പർ താരം ഹാരി കെയ്നും ആദ്യമായാണ് ദേശീയ കുപ്പായത്തിൽ മുഖാമുഖമെത്തുന്നത്. പ്രായത്തെയും തോൽപ്പിക്കുന്ന പോരാട്ട വീര്യവുമായി ഇരുവരും ഗോൾ വേട്ട തുടരുകയാണ്. ഈ ലോകകപ്പിൽ ഇതുവരെ കളിച്ച 6-5 മെസ്സി സ്കോർ ചെയ്തിരുന്നു. ആകെ നേടിയത് 8 ഗോളുകളും 2 അസിസ്റ്റും. കെയ്ൻ ആവട്ടെ 6 ഗോളുമായി തൊട്ടുപിന്നിലുണ്ട്. മുന്നേറിയും ഇറങ്ങിക്കളിച്ചും നട്ടെല്ലാവുന്ന മെസ്സി തന്നെയാണ് അർജന്റീനയുടെ കരുത്ത്. കുതിച്ചുപായുന്ന ജൂഡ് ബെല്ലിംഗ്ഹാമിനൊപ്പം ഏത് പ്രതിരോധവും പൊളിക്കാൻ അപ്പുറത്ത് കെയ്നുമുണ്ട്. തീർന്നില്ല കളിമേനയുന്ന മധ്യനിര 1-1 കേമം. എൻസോ ഫെർണാണ്ടസിനൊപ്പം മാക് അലിസ്റ്ററും ഡിപോളും ലിയാൻഡ്രോ പരേഡസും നയിക്കുന്ന അർജന്റീനയും ഡെക്ലൻ റൈസ്, എലിയറ്റ് ആൻഡേഴ്സൺ, ബെല്ലിംഗ്ഹാം, ബുക്കായോസാഗ എന്നിവരുടെ ഇംഗ്ലണ്ട്, ക്രിസ്റ്റ്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ് എന്നിവർക്കൊപ്പം വിങ്ങുകളിൽ മൊളിന ടെഗ്ലിയാഫിക്കോ സഖ്യത്തെയും അർജന്റീനയുടെ പ്ലേയിംഗ് 11-ൽ പ്രതീക്ഷിക്കാം. മാർക്ക് ഗുഹി, എസ്രി കോൻസ എന്നിവർക്കൊപ്പം റീസ് ജെയിംസ്, നിക്കോ ഒറിലി എന്നിവർ ഇംഗ്ലണ്ടിനായും കോട്ട കിട്ടും. ഗോൾ വലയ്ക്കു കീഴിൽ ചേരാത്ത കൈകളുമായി എമിലിയാനോ മാർട്ടിനസും ഇംഗ്ലീഷ് പോസ്റ്റിൽ ജോർഡൻ പിക്ഫോർഡും ഉണ്ടാവും. ഇതൊരു ഫുട്ബോൾ മത്സരം മാത്രമാണെന്നും അതിനപ്പുറം ഒന്നുമല്ലെന്നായിരുന്നു സെമിഫൈനലിനെക്കുറിച്ച് അർജന്റീന കോച്ച് ലയണൽ സ്കലോണിയുടെ പ്രതികരണം. ഇംഗ്ലണ്ട് മികച്ച കോച്ചുള്ള ശക്തരായ എതിരാളികളാണ്. സെമിഫൈനൽ പോലുള്ള വലിയ വേദിയിലെത്താൻ കഠിനാധ്വാനം അനിവാര്യമാണ്. അവസാന തുള്ളി വിയർപ്പുവരെ ഒഴുക്കി വിജയിക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ നേരിടുന്നത് കടുത്ത വെല്ലുവിളിയാണെന്ന് ഇംഗ്ലീഷ് കോച്ച് തുഹേൽ സമ്മതിച്ചു. കളിക്കാർ ശാരീരികമായും മാനസികമായും ഈ മത്സരത്തിനായി പൂർണ്ണ സജ്ജരാകേണ്ടതുണ്ട്. ടൂർണമെന്റ് ഫുട്ബോളിൽ ചെറിയ കാര്യങ്ങൾ പോലും നിർണായകമാണ്. മികച്ച പരിശ്രമത്തിലും ടീം സ്പിരിറ്റിലും തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ധനം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. ഗാനരചന PK ഗോപി, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനമിനി രാത്രി 8:40 കേൾക്കാം.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400024440.
3: 9400024440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചാക്യാർ കൂത്ത്, അവതരിപ്പിക്കുന്നത് കലാമണ്ഡലം മാണി വാസുദേവ ചാക്യാർ, മിഴാവ് വിനീത് വാസുദേവ്.

പണ്ട് ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ തൻ്റെ പരമഭക്തന്മാരായ പാണ്ഡവന്മാരെ അനുഗ്രഹിക്കണം എന്നീ പ്രകാരം നിശ്ചയിച്ച് പാണ്ഡവന്മാരാകട്ടെ വനവാസ കാലഘട്ടത്തിങ്കൽ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ദുര്യോധന മഹാരാജാവ് പാണ്ഡവന്മാരെ കാട്ടിൽ സുഖമായിട്ട് വസിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞ് അതിനുശേഷം ചാരന്മാരായ ആ കാട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ ദുര്യോധനൻ്റെ അവസ്ഥയാകട്ടെ, കൗന്ദേയാനവബുദ്ധ്യ സിദ്ധ്യദശനോപായൻ കുരൂണാം പതി ശ്രീ

കുരുക്കളുടെ പതിയായിട്ടുള്ള ദുര്യോധന മഹാരാജാവാകട്ടെ, പാണ്ഡവന്മാര് കാട്ടിൽ സുഖമായിട്ട് കഴിഞ്ഞുകൂടുന്നു എന്നുള്ള വാർത്ത എങ്ങനെയോ അറിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വേണ്ടത്? നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് പോയാൽ പാണ്ഡവന്മാർ സ്ഥിതി കൂടും, സകല മൃഗങ്ങളും ഭക്ഷിച്ച് പാണ്ഡവന്മാരുടെ കഥ അങ്ങനെ കഴിയും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പാണ്ഡവരവിടെ സുഖമായിട്ട് കഴിയുന്നു എന്ന് കേൾക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, അതോ വാർത്തകൾ തെറ്റായിട്ട് പ്രചരിച്ചിരിക്കുന്നതാണോ എന്ന് അറിവില്ല. ഇപ്പം ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഇവിടെ കുറച്ച് പേരുണ്ടല്ലോ, അതിൽ ഒന്ന് രണ്ട് പേരെ കാട്ടിലേക്ക് പറഞ്ഞയക്കാം, എന്നിട്ട് ആ പാണ്ഡവരുടെ അടുത്ത് ചെന്നിട്ട് എന്താ ഇപ്പോൾ പാണ്ഡവരുടെ

നിജസ്ഥിതി എന്ന് ഒന്നറിഞ്ഞു വരാനായിട്ട് പോണം എന്ന് പറഞ്ഞിട്ട് ദുര്യോധനനാകട്ടെ ഒന്ന് രണ്ടാൾക്കാര് പാണ്ഡവന്മാർ വസിച്ചും കൊണ്ടിരിക്കുന്ന കാട്ടിലേക്ക് പറഞ്ഞയച്ചു. ദുര്യോധനൻ്റെ ചാരന്മാരായിട്ടുള്ള ആൾക്കാരാ. അവര് കാട്ടിൽ ചെന്നു, എടോ നമുക്കിപ്പോൾ വാർത്തകൾ രഹസ്യമായിട്ടാണ് അറിയേണ്ടത്, നേരാമണ്ണം ചോദിച്ചാൽ അവർ പറഞ്ഞോളണം എന്നില്ല. അപ്പോൾ ഇതിലിപ്പോൾ എവിടെയാണ് ഇപ്പോൾ ഇവർ ഈ പാണ്ഡവന്മാർ താമസിക്കുന്നത്? എന്തായാലും ഹർമ്മ്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചെറിയ പർണശാലകളാവാനോ സാധ്യത. എടോ എന്താ എടോ എന്നൊക്കെ വിളിച്ചത്? ദാ ഭാഗത്തായിട്ട് ഒരു പർണശാല കാണുന്നുണ്ട്, നമുക്ക് അവിടെ ഇന്ന് പോയിട്ട് ഒന്ന് അന്വേഷിച്ചു വരാം എന്ന് പറഞ്ഞ് ഈ ദുര്യോധനൻ പറഞ്ഞയച്ചതായ ചാരന്മാർ പർണശാലയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ അവിടെ ആ പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ ധർമ്മപുത്രർ എന്ന് വേണ്ട സകലരും കൂടിയിട്ടുണ്ട്. എടോ ദാ ആരൊക്കെയോ വരുന്നുണ്ട്, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ? കൊടുക്കാം, ഇവിടെയൊക്കെ കാലായോ? ഭക്ഷണമൊക്കെ കാലായിട്ടുണ്ട്. എന്നാ ഇവരിപ്പം അധികം പേരൊന്നും ഇല്ലാലോ, ഇവർക്ക് ഭക്ഷണം കൊടുക്കുക തന്നെ എന്ന് നിശ്ചയിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു. ഭക്ഷണം കൊടുത്തു നോക്കിയപ്പോൾ എന്താ, സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഓരോന്നിൻ്റെയും രുചി ആരോചിക്കുമ്പോൾ ആ നാട്ടിലേക്കാൾ പരമാനന്ദമായിട്ടുള്ള ഭക്ഷണം. സ്വതവേ ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഈ മായം കലർന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ. എന്നാൽ ഇത് ഈ കാട്ടിൽ ലഭ്യമായിട്ടുള്ള ഈ ഭക്ഷണം വളരെ അധികം നന്നായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പോകുമ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇത് ഈ പാചകം ചെയ്യുന്ന ദേണക്കാർ ഇവിടെ കാണുമല്ലോ, അവരെയും കൂടി ക്ഷണിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാം. അവിടെ പോയാൽ നമുക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാമല്ലോ. ഒന്ന് അങ്ങനെയാവാം, നമുക്ക് അവരോട് ചോദിക്കാം. അതാ ഒന്ന് രണ്ടുപേര് അവിടെ ഇവിടെയൊക്കെ നടക്കണ്ടേ? എന്താ നിങ്ങളെങ്ങനെ ഇവിടെ ഇങ്ങനെ കിടന്ന് നടക്കണത്? ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള നടത്താം. ഓ എന്തായാലും നന്നായി. ആട്ടെ, ഇവിടെ ഇപ്പം ദേഹണ്ണം ആരാ, എങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ദഹിക്കണത്? ഈ ദഹനത്തിന് വേണ്ട ഇന്ധനങ്ങൾ വിറകായാലും എന്തായാലും ആ പാചകം ചെയ്യാനുള്ള ഇന്ധനം അതൊക്കെ എവിടെ നിന്നാണ് കിട്ടണത്? ആ ആ ആ ആ എടോ ഇക്കൂട്ടർക്ക് വിവരമൊന്നും അറിയില്ല എന്നാണ് തോന്നണത്. ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാണ് ഈ കാട്ടിൽ? ഇവിടെ ഇന്ധനവും ഒന്നുമില്ല. ഈ വിറക് എന്നൊക്കെ പറയുമ്പോൾ മരക്കമ്പുകളാണ്, പിന്നെ അതും വേണ്ട ഇവിടെ. എന്താച്ചാൽ ഭഗവാൻ ആദിത്യ ഭഗവാൻ പ്രസാദിച്ചൊരു പാത്രം കൊടുത്തിട്ടുണ്ട്, അത് ഈ വനവാസകാലത്തെങ്കൽ എത്ര പേര് വന്നാലും അവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഈ പാത്രത്തിൽ നിന്ന് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ പാചകവാതകമോ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഭക്ഷണം പാചകം ചെയ്യാനുള്ള ഇന്ധനമോ ഇതൊന്നും വേണ്ട. പിന്നെയോ പാത്രങ്ങൾ വേണ്ട, പിന്നെ ദഹണക്കാർ വേണ്ട. ഇങ്ങനെയുള്ളതായ സവിശേഷതകൾ ഈ പാത്രത്തിനുണ്ട്. ഇതങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടില്ല, ചോദിച്ചാലൊന്നും കിട്ടാൻ മാർഗമില്ല. പാണ്ഡവന്മാർ കാട്ടിൽ പോയപ്പോൾ കൃഷ്ണഭക്തയായിട്ടുള്ള പാഞ്ചാലി ഭഗവാനെ കൃഷ്ണ ഒരു മാർഗം കാട്ടിത്തരണേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആലോചിച്ചു, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? പാഞ്ചാലി, ഇപ്പോൾ ഞാൻ വിചാരിച്ചാൽ പെട്ടെന്നൊരു മാർഗം എന്ന് പറയണതില്ല. ഏതായാലും ധർമ്മപുത്രരൊക്കെ നിരീക്കുകയാണെങ്കിൽ ആദിത്യ ഭഗവാനെ പ്രസാദിച്ചാൽ ആദിത്യ ഭഗവാനിൽ ഇത് എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ട് ആദിത്യ ഭഗവാനെ സേവിക്കുക എന്ന് നിശ്ചയിച്ച് ആ പാണ്ഡവന്മാരാകട്ടെ ആദിത്യ ഭഗവാനെ ഘോരമായിട്ട് തപസ്സു ചെയ്ത് പ്രസാദിച്ച് മുമ്പിൽ പ്രത്യക്ഷനാക്കി. ആ എന്താ പാണ്ഡവന്മാർ ഈ കാട്ടിൽ വന്നുകൂടിയിട്ട് എന്നെ ഇങ്ങനെ ഇത്ര കാര്യമായിട്ട്? അതല്ല, ഇവിടെ ഇപ്പോൾ ഭക്ഷണമൊക്കെ കിട്ടണം വെച്ചാൽ ഒരു മാർഗവും ഇല്ല, അതിനെന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തണം. ഞങ്ങളാച്ചാൽ കുറച്ച് പേരുണ്ട്, എല്ലാവർക്കും ഭക്ഷണം വേണ്ടേ? അതിനിപ്പോൾ ഈ കാട്ടിൽ നിന്ന് എവിടേക്കാണ് പോകേണ്ടത് എന്നൊന്നും അറിയില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തണം. ആ എന്നാൽ ഞാൻ ഒരു മാർഗം നിർദ്ദേശിക്കാം. എന്താ വെച്ചാൽ വേറൊന്നുമല്ല, നിങ്ങൾ ഏതായാലും വേണ്ടപ്പെട്ട ആൾക്കാരാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾ

നിങ്ങൾക്ക് ഒരു പാത്രം തരാം. ഈ പാത്രത്തിൽ എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതെന്താണെന്ന് വെച്ചാൽ എത്ര പേര് വന്നാലും ഭക്ഷണം കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാലും അത് കൃഷ്ണ ഭക്തയായിട്ടുള്ള പാഞ്ചാലിക്കാണ് ഞാൻ ഈ പാത്രം കൊടുക്കുന്നത്. അതുകൊണ്ട് പാഞ്ചാലിയുടെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ആ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ മറ്റൊരു സവിശേഷത എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ പാത്രം എപ്പോഴാണോ ഭക്ഷണം കഴിക്കുന്നത് അതിന് തൊട്ട് മുമ്പായിട്ട് എടുത്തു വയ്ക്കുക. എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് വിഭവവും അതിലുണ്ടാവും. ഇപ്പോൾ താൻ എന്താ നിരീക്ഷണേ, അടപ്രഥവൻ, ഓ അടപ്രഥവൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ അടപ്രഥവൻ ഉണ്ടാവും. തനിക്ക് എന്താ ഉദ്ദേശം, എനിക്ക് പരിപ്രഥവനാ, ഓ അപ്പോൾ പരിപ്രഥവനല്ലേ താല്പര്യം, ഓ പരിപ്രഥവൻ ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ പരിപ്പുണ്ടാവും. അടയും പരിപ്പും എന്ത് വേണ്ട, എന്താണോ മധുരമായിട്ട് വേണ്ടപ്പെട്ട ആ പായസം എന്ന്, പഞ്ചാര പായസം താല്പര്യമുണ്ടോ, എനിക്കത്ര താല്പര്യമൊന്നുമില്ല, ദാ ഇരിക്കണ വിദ്വാൻ അങ്ങനല്ല, പഞ്ചാര പായസമാണ് താല്പര്യം. എടോ തനിക്ക് എങ്ങനെയാണ് പഞ്ചാര പായസം, എനിക്ക് വളരെ പ്രിയമാണ്, എന്തെങ്കിലും കിട്ടാൻ മാർഗമുണ്ടോ, ഓ ഈ പാത്രം എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അല്ല, അപ്പോൾ എനിക്കൊരു സംശയം, ഈ പഞ്ചാര പായസവും അടപ്രഥവനും പരിപ്രഥവനും നിങ്ങൾ പറയുന്ന പോലെ ഇപ്പോൾ ചക്കപ്രഥവനും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് ഈ കൂട്ടത്തിലുണ്ട്, ഇവരൊക്കെ വിചാരിക്കുന്ന ഓരോരോ പ്രഥമനാണെങ്കിൽ ഇതൊക്കെ കൂടി ഒരു പാത്രത്തിലുണ്ടാകുമ്പം സ്വാദ് വ്യത്യാസം ഉണ്ടാവില്ലേ, ഏയ് അതൊന്നും ഉണ്ടാവില്ലടോ, അതിൻ്റെ യഥാർത്ഥ രുചി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇപ്പോൾ പഞ്ചാര പായസം എന്ന് വെച്ചാൽ അതിൻ്റെ രുചി ഉണ്ടാവും, പരിപ്രഥവനാണെങ്കിലോ ഒട്ടൊരു കുറവും ഉണ്ടാവില്ല, അതിൻ്റെ ആ രുചി ഉണ്ടാവും. ഇനി എന്താണ് പായസം ഉണ്ടാക്കാൻ വിചാരിച്ചത് വെച്ചാൽ, ആ പായസം ഇപ്പോൾ പരിപ്പായാലും അടയായാലും ഇതിലൊന്നും ഒരു മായവും കലർന്നിട്ടില്ല, അതിൻ്റെ യഥാർത്ഥ രുചിയോട് കൂടിയിട്ട് നമുക്ക് ഭക്ഷിക്കാം. പക്ഷേ എല്ലാം ഒരു പാത്രത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അല്ല, അപ്പോൾ ഒരു കാര്യം സംശയമുണ്ടല്ലോ, ഈ ചോറിൻ്റെ കൂടെ അവിയൽ വേണമെച്ചാൽ വല്ല ഉപായമാണ്, ഒരു വ്യത്യാസമില്ല, നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന പാത്രം ഉണ്ടല്ലോ, അല്ലെങ്കിൽ പാഞ്ചാലി കൊണ്ടുവയ്ക്കുന്ന പാത്രം, അതെങ്ങനെ എടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ, ഈശ്വര ഇതിലിപ്പോൾ അവിയൽ ഉണ്ടാവണേ എന്ന് വിചാരിച്ചാൽ അവിയലുണ്ടാവും. അല്ല, അപ്പോൾ എനിക്കൊരു സംശയം, അങ്ങനെയല്ല, ഈ കുറുക്കിയ കാളൻ കിട്ടുമോ, കുറുക്കിയ കാളനോ, കാളം കുറുക്കിയതായാലും ഓരോഴിച്ച് കൂട്ടാനായാലും എന്താണ് താല്പര്യം നിങ്ങൾ വിചാരിച്ചാൽ അതിൽ കിട്ടില്ല. പിന്നെ എന്ത് വേണം, പാഞ്ചാലി നിരീക്ഷണം. അപ്പോൾ പാഞ്ചാലി മനസ്സരുത്തി വിചാരിച്ചാൽ ആ കാളൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ കാളൻ ഉണ്ടാവും, മോരൊഴിച്ച് കൂട്ടാനാണെന്ന് വെച്ചാൽ അങ്ങനെ, അതെന്ത് വേണമെങ്കിൽ ഉണ്ടാവും. അപ്പോൾ സാമ്പാറുണ്ടാവുമോ, കേട്ടോ ഇത് തന്നോട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയണോ, സാമ്പാറുണ്ടാവും. പിന്നെ ഉപ്പിലിട്ടതോ ഏതാ തനിക്ക് താല്പര്യം, നാരങ്ങയാണോ അതോ കടുമാങ്ങിയാണോ, എന്താ താല്പര്യം, കടുമാങ്ങിയോടാണ് താല്പര്യം, അപ്പോൾ കടുമാങ്ങ ഉണ്ടാവട്ടെ എന്ന് ഇരിച്ചാൽ മതി. തനിക്കെങ്ങനെയാ, എനിക്ക് ഈ വടുപ്പിളി നാരങ്ങ തരവോ, ഒരു കുറവുമില്ല, അതിനൊക്കെ ഉപായമുണ്ട്. അപ്പോൾ നാരങ്ങാക്കറി ഉണ്ടാവും, നാരങ്ങാക്കറി ഉണ്ടാവും. ഉപ്പിലിട്ടതിന് ഒരു കുറവുണ്ടാവില്ല, ഉപ്പിലിട്ടെന്നാ പറയുക, ഇപ്പം അതിനെന്തോ ഒരു ഭാഷയുണ്ട്, എന്താ അച്ചാറെന്നോ മറ്റോ അല്ലേ, അങ്ങനെയല്ല, ഉപ്പിലിട്ടെന്നാണ് സ്വതവേ പറയുക. അതുണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ ഉണ്ടാവും. അപ്പോൾ ഏത് പാത്രത്തിൽ, അതേപോലെ പ്രഥമൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ പാത്രത്തിൽ നിന്ന് തന്നെ ഉണ്ടാവും. ഏയ് അതെങ്ങനെയാണോ നേരിയാവുക, പരിപ്രഥവനും അതുപോലെ തന്നെ അടപ്രഥവനൊക്കെ ഉണ്ടാവുന്ന പാത്രത്തിൽ നിന്ന് ഉപ്പിലിട്ടത് കടുമാങ്ങ ഉണ്ടാവുക, നാരങ്ങ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് രുചിക്കാൻ പറ്റുമോ, അതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുമോ, വിചാരിച്ച് ഉണ്ടാവും. അപ്പോൾ പാഞ്ചാലി വിചാരിക്കണം മാത്രം, നിങ്ങളൊന്നും മനസ്സിൽ കരുതിയിട്ട് ഒരു കാര്യമില്ല. എന്താ ആദിത്യ ഭഗവാനാ ആ പാഞ്ചാലിയുടെ ഭക്തി അല്ലെങ്കിൽ പാണ്ഡവരുടെ ഭക്തി കണ്ടിട്ട് പ്രസാദിച്ച് കൊടുത്തിട്ടുള്ള ഈ പാത്രം, ഇനിയിപ്പോൾ വേറെ ആര് കരുതിയാലും അതിലൊരു വിഭവം ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. എത്ര പേരും ഇപ്പോൾ 10 ആൾക്കാ ഭക്ഷണം വേണ്ടതെന്ന് വെച്ചാൽ 10 ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാവും. അതിപ്പോൾ കാളൻ, ഓലൻ, എരിശേരി, ഉപ്പിലിട്ടത്, പപ്പടം, പഴം, പായസം, ഇങ്ങനെ എന്ത് വിഭവമാണോ ഇതൊക്കെ ഉണ്ടാവും. പിന്നെയോ, പിന്നെ എത്ര പേർക്ക് വേണമെന്ന് പറയുക, 4 ആൾക്കാണോ, 5 ആൾക്കാണോ, 100 ആൾക്കാണോ, 10,000 ആൾക്കാണോ, എത്ര പേർക്ക് വേണമെന്ന് പറഞ്ഞാൽ അത്രയും പേർക്കുള്ള ഭക്ഷണം ഉണ്ടാവും. പാത്രം ഒന്നേ ഉള്ളൂ. അപ്പോൾ ഈ പാത്രത്തിൻ്റെ പ്രത്യേകത മനസ്സിലായി കാണുമല്ലോ. എന്താ അത്, ഈ

പ്രത്യേകിച്ച് പറയാച്ചാൽ അടയായാലും അടപ്രഥവനായാലും മാങ്ങാക്കറിയായാലും ഓലനായാലും കാളനായാലും ഏത് വിഭവം ഉണ്ടാവണം വെച്ചാലും ഈ ഒരു പാത്രത്തിൽ നിന്നേ ഉണ്ടാവുള്ളൂ. വേറെ പാത്രങ്ങളൊന്നും അവിടെ ഇല്ല, കാണാൻ തരാവില്ല. പിന്നെ ദഹണക്കാർ ഒരൊറ്റ ആളെയും ഇവിടെ കാണാൻ പറ്റില്ല ദഹണക്കാരെ. പിന്നെയോ പ്രത്യേകിച്ച് അത് കത്തിച്ച് പാകാക്കണമൊന്നും കാണാൻ പറ്റില്ല. പാഞ്ചാലി നിരീക്ഷിച്ചാൽ ആ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാവും. ഇങ്ങനെ ദുര്യോധനൻ പറഞ്ഞ് അയച്ചിട്ടുള്ള ചാരന്മാർ ഒരു ദിവസം ഭക്ഷണം കഴിച്ചു. എന്താച്ചാ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ. ഈ പറയണതൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. ഒക്കെ ഒരു ബഹുവാക്കായിട്ടേ കണക്കൂട്ടാൻ പറ്റുള്ളൂ. ഇതൊന്നും ഉണ്ടാവും തോന്നില്ല. അടപ്രഥവനും നാരങ്ങാക്കറിയും കടുമാങ്ങയും അവയിലൊക്കെ ഒരു പാത്രത്തു നിന്നുണ്ടാവേ എന്നാവതൊന്നും അറിയണം എന്ന് നിരീക്ഷിച്ചു. ആട്ടെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ എത്ര പേരുണ്ട്? ഞങ്ങൾ മൂന്നാൾ. എന്നാ കുളിച്ച് എല്ലാം കഴിഞ്ഞ് വന്നോളൂ. ഇപ്പോൾ കുളിക്കാനുള്ള എണ്ണ ഏതാവേണ്ട വെച്ചാൽ അതാ കുളി നടക്കുന്നതായിട്ടുള്ള നിക്കൽ അവിടെ തയ്യാറാക്കിയുണ്ട്. കുളിച്ചാതി ഗുഗ്ഗിള് കുളിച്ചാതി ഏതെണ്ണ വേണമെന്ന് വിചാരിച്ചാൽ അവിടെ ഉണ്ടാവും. കാച്ചെണ്ണ പച്ചെണ്ണ എന്ത് വേണമെന്ന് വിചാരിക്കും. പാകപ്പൊടിയൊക്കെ വേണേ ഉണ്ട് കേട്ടോ. തേച്ച് സുഖമായിട്ട് കുളിക്കാം. ആ കുളി കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഭക്ഷണം തയ്യാറായിട്ടുണ്ടാവും. എന്നാൽ പൊക്കോളൂ എന്ന് പറഞ്ഞ് ദുര്യോധനൻ കാട്ടിലെ സ്ഥിതി അറിയാനായിട്ട് പറഞ്ഞയച്ചിട്ടുള്ള ചാരന്മാർ സുഖമായിട്ട് ആ സമീപത്തുള്ള നദിയിൽ പോയിട്ട് കുളിച്ചു. കുളിച്ചു നോക്കിയപ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള ജല, നല്ല വെള്ളം. ആ കുളിച്ചാതിയുണ്ട്, എണ്ണകൾ പലതരത്തിലുള്ള കാച്ചെണ്ണയുണ്ട്, പച്ചെണ്ണയുണ്ട്. ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് സുഖമായിട്ട് കുളിയൊക്കെ കഴിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോന്നു. അവിടുന്ന് പോന്ന് ഇനിയിപ്പോൾ ഭക്ഷണത്തിന് ഇല വയ്ക്കുമോ? എന്താ അതിൻ്റെ സ്ഥിതി? ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നോ? ഉവ്വ്, ഞാൻ ഇരിക്കാം എന്ന് പറഞ്ഞിരുന്നു. നോക്കിയപ്പോൾ ഇവിടെയല്ല ഇരിക്കേണ്ടത്, ദാ അങ്ങോട്ട് പ്രവേശിക്കാം. ചെന്ന് നോക്കിയപ്പോൾ എന്താ അവിടെ ഒരു ഭാഗത്തായിട്ട് ഇലയിട്ട് സകല വിഭവങ്ങളും വിളമ്പി കാത്തിരിക്കുക. ഇനിയിപ്പോൾ ചോറങ്ങോട് വിളമ്പുക, അതിൻ്റെ കൂടെ എന്താ വേണമെന്ന് വെച്ചാൽ അതങ്ങോട്ട് വിളമ്പുക. അത്രയും കാലതാമസമുള്ളൂ. ഇരുന്നോളൂ, എല്ലാവരും ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അവിടെ ഇങ്ങോട്ട് ഇരുന്നു. ആ ഇലയുടെ മുമ്പിൽ അവിടെ ഇങ്ങോട്ട് ഇരുന്നു എന്ന് മാത്രമല്ല, അതിന് വേണ്ടതായിട്ടുള്ള ഉപകറികളൊക്കെ ഒഴിച്ചു. കൂട്ടിക്കഴിച്ച് ചോറ് കഴിച്ച് സാമ്പാറെല്ലാറടിച്ച് ഉപ്പേരി ഉപ്പിലോട്ടൊക്കെ പതിച്ച് അങ്ങോട്ട് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ആയി കേട്ടോ, നല്ല രുചി. രുചി എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ രുചിയുടെ പേരിലുള്ള പല കാര്യങ്ങളും ഭക്ഷണത്തിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ഒരു രുചി ഉണ്ടാവില്ല, എടുത്ത് കളയാനേ കൊള്ളുള്ളൂ. വെറും ഒരു പരസ്യം എന്നല്ലാണ്ട് എന്തപ്പം ഇതിനൊക്കെ പറയുക? പക്ഷെ ഇത് അങ്ങനെയല്ല, വിചാരിച്ച എന്തിയല്ല, നല്ല രുചിയുള്ള കൂട്ടത്തിലാണ് ഓരോരോ വിഭവം. തൻ്റെ അഭിപ്രായത്തിൽ അവിയൽ നന്നായിട്ടുണ്ടോ? എന്താ എടോ, നമ്മളെ ദേണക്കാരൻ ഉണ്ടാക്കുന്നേക്കാൾ കേമ ഈ അവിയൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ഓലൻ്റെ സ്ഥിതി എന്താ? ഓലനോ ബഹുവിശേഷമുണ്ട്. ഇത്ര നല്ലൊരു ഓലൻ നമ്മളവിടെ ആരും ഉണ്ടാക്കാൻ പറ്റിയ ദേണക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ തൻ്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായത്തിൽ പറയാൻ വെച്ചാൽ ഞാൻ മുഖസ്തുതി പറയല്ലോ കേട്ടോ, കടുമാങ്ങ ഇത്ര കേമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരൊറ്റ ആളും നാട്ടിലില്ല. അത്ര കേമ, അത്ര കേമാണ്. തന്നു രുചിച്ചു നോക്കുക കടുമാങ്ങയൊക്കെ കഴിച്ചു. ഓ, പരമാർത്ഥമാണ് കേട്ടോ, കടുമാങ്ങ നന്നായിട്ടുണ്ട്. പിന്നെ തൻ്റെ അഭിപ്രായത്തിൽ കൂട്ടുകറി എങ്ങനെയാ? കൂട്ടുകറിയൊക്കെ നോക്കട്ടെ. ആ വിശേഷമായിട്ടുണ്ട്. ഇങ്ങനെ വിഭവങ്ങളൊക്കെ കൂട്ടിക്കഴിച്ച് ആ ചോറൊക്കെ കഴിച്ച് എന്താണോ അതിൻ്റെ അസ്ഥിത, ഈ ഒന്നുമില്ല വായുവിൻ്റെ അസ്ഥിതിയൊക്കെ കുറേശ്ശെ. അതല്ല, ഈ ഭക്ഷണം കഴിക്കുമ്പോഴേ വെറുതെ കിട്ടുകയെന്നും കരുതിയിട്ട് വലിച്ചു വാരി കഴിച്ചാൽ ഇങ്ങനെ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ആ ഇനി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നോളൂ, തനിക്ക് വിശ്രമമുണ്ടായി, വിശ്രമമാവാം എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിച്ച് കഴിഞ്ഞു കൂടുമ്പോളാണ് നേരെ ശിയായിരിക്കണു. ഇനിയിപ്പോൾ എന്താണോ ഉപായം, ഇനിയിപ്പോൾ എന്താ ഉപായം എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നാൽ എവിടെ എത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ കഴിച്ചു കൂട്ടാം. ഇന്നത്തെ ഇവിടെ ദിവസം കഴിച്ചു കൂട്ടിയിട്ട് നാളത്തെ ഭക്ഷണവും കൂടി കഴിഞ്ഞിട്ട് പോകും. കാരണം ഇന്നിങ്ങനെയാണ്, നാളത്തെ അഭിപ്രായം എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഒരു ദിവസം ഭക്ഷണമൊക്കെ നന്നായി എന്ന് കരുതിയിട്ട് നാളെ ഇപ്പം നന്നായിക്കൊള്ളുന്നില്ല. കൂടിയില്ല ധീ, വക്രബുദ്ധിയായിട്ടുള്ള ദുര്യോധനൻ പറഞ്ഞയച്ചിട്ടുള്ള ചാരന്മാർ ഉച്ച നേരം ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ആലോചിച്ചെടോ, എനിക്ക് തീരെ നടക്കാൻ വയ്യാണ്ട് ആയിട്ടുണ്ട്, പ്രായാധിക്യമുണ്ട്. ഭക്ഷണം ചെലുത്തിയപ്പോൾ അതിലെ രുചിയുടെ കേമത്തം കൊണ്ട് കുറച്ച് കൂടിയോ എന്നൊരു

ശങ്ക. ഏതായാലും ഇന്നിനിയിപ്പോൾ യാത്ര ചെയ്യാൻ നിർവാഹമില്ല, അതുകൊണ്ട് ഇവിടെ കഴിച്ചു കൂട്ടാം എന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം അവിടെ കഴിച്ചു കൂട്ടി പിറ്റേ ദിവസം നേരത്തെ പോവാല്ലേ. ഏ പോവാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആ ഭക്ഷണം ഇന്നലത്തെ പോലെയാവില്ല ഇന്ന്, കാരണം ഇന്നലെ ഒരു പ്രത്യേക രുചിക്ക് അയിന് വെച്ചിട്ട് ഇന്ന് ആ രുചി കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പം ആദ്യത്തെ ദിവസമൊക്കെ നന്നാവും, രണ്ടാം ദിവസമൊക്കെ ആവുമ്പോൾ മോശമാവും. അതുപോലെ ആദ്യത്തെ പന്തിക്കൊക്കെ നല്ല ഭക്ഷണം കിട്ടും, പിന്നീട് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഭക്ഷണമൊക്കെ മോശമായി എന്ന് വരും. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ ദിവസം ഈ ഉച്ചനേരത്തെ ഭക്ഷണം ഇവിടെ ഇങ്ങോട്ട് കഴിക്കുക. ഇവിടെ കഴിച്ചിട്ട് ഏതായാലും ഉച്ചഭക്ഷണം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ, അത് മതിയോ? മതി, എങ്ങനെ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് കരുതിയിട്ട് അതിൻ്റെ കൂടെ ഉറക്കം കൂടി നടിക്കരുത്, അല്ലെങ്കിൽ ഉറക്കം ഉണ്ടാവരുത്. ഉറക്കം വന്നാൽ കാര്യമൊക്കെ അത്യപകടം.

ദിവസമൊക്കെ നന്നാവും, രണ്ടാം ദിവസമൊക്കെ ആവുമ്പോൾ മോശവും. അതുപോലെ ആദ്യത്തെ പന്തിക്കൊക്കെ നല്ല ഭക്ഷണം കിട്ടും, പിന്നീട് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഭക്ഷണമൊക്കെ മോശമായി എന്ന് വരും. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ ദിവസം ഈ ഉച്ചനേരത്തെ ഭക്ഷണം ഇവിടെ ഇങ്ങോട്ട് കഴിക്കുക. ഇവിടെ കഴിച്ചിട്ട് ഏതായാലും ഉച്ചഭക്ഷണം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? അത് മതിയോ? മതി, എങ്ങനെ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് കരുതിയിട്ട് അതിൻ്റെ കൂടെ ഉറക്കം കൂടി നടിക്കരുത്, അല്ലെങ്കിൽ ഉറക്കം ഉണ്ടാവരുത്. ഉറക്കം വന്നാൽ കാര്യമൊക്കെ അത്യപകടമാവില്ലേ ഇല്ലേ? അപ്പം അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ഉറങ്ങണ്ട. തന്നോടാ പറഞ്ഞ് ഇരുന്ന് ഉറങ്ങണ്ട. ഏയ്, ഇരുന്ന് ഉറങ്ങില്ല. ഏതായാലും അപ്പോൾ ഇന്നത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ? മതി മതി, കാരണം ഇന്നലത്തെ പോലെ ആവില്ല. എന്തായാലും ഇന്ന് വിഭവങ്ങൾ ഒന്നോ രണ്ടോ എണ്ണം കൂടുതലുണ്ടാവും, മാത്രമല്ല ഇന്നത്തെ രുചിയാവുകയില്ല, വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ അതേ ഇന്നലെ ഭക്ഷണം കഴിച്ച ആൾക്കാരല്ലേ ഇന്നിപ്പോൾ എന്താ രുചി വ്യത്യാസം എന്ന് കാര്യങ്ങളൊക്കെ അറിയാം. പോയിട്ട് കുളിച്ചു വന്നോളൂ. ദുര്യോധനം പറഞ്ഞുള്ള ചാരന്മാർ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു. ഇങ്ങനെ രണ്ടാമത്തെ ദിവസമായപ്പോൾ അവിടെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് കുളി കാര്യാദികൾ വേണ്ട കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രാഥമിക കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. വന്നു ആയിരിക്കാം, ഭക്ഷണത്തിനായിട്ട് ഇരിക്കാം എന്ന് പറയേണ്ട താമസം ഭക്ഷണത്തിനായിട്ടിരുന്നു. ഭക്ഷണത്തിനായിട്ട് എടോ, ഈ അവിയൽ ഇന്നലെ ഉണ്ടായില്ലേ? കടുമാങ്ങ ഇന്നലെ ഉണ്ടായില്ലേ? പപ്പടം വട്ടം കുറഞ്ഞോ? പപ്പടം ഇല്ലെങ്കിൽ വട്ടം ഉണ്ടാവില്ല എന്നാ പറയുക. പപ്പടമൊക്കെ വട്ടമൊക്കെ ഉണ്ട്, പപ്പടം ഇല്ലെങ്കിൽ എന്ത് സദ്യയോടോ? വട്ടം മോശമായി എന്ന് പറയില്ലേ? ഇന്നലത്തേക്കാൾ വട്ടം കുറവാണോ കൂടുതലാണോ? അതേ ആകൃതിയിലുള്ള പപ്പട, ഒരു കുറവുമില്ല, ഒരു വ്യത്യാസവും ഇല്ല. നല്ല ഒന്നാം തരം പപ്പടം, വലിയ പപ്പടമുണ്ട്, ചെറിയ പപ്പടമൊക്കെ ഉണ്ട്. ഇങ്ങനെ പപ്പടമൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചിലർക്കൊരു സംശയം, പഴമല്ലേ പഴമുണ്ട്? ആ പഴവും പപ്പടവും പരിപ്പും കൂടി കൂട്ടി ഒരൊറ്റ കഴിച്ചിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. ഇനി കയ്യൊക്കെ കഴുകി വരാം. കയ്യൊക്കെ കഴുകി വന്നു. ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഇന്നലത്തേക്കാൾ ഒന്നും കൂടി ഭേദമായിട്ടുണ്ട് ഭക്ഷണമൊക്കെ. ഇങ്ങനെയാണ് ഇവിടെ ഓരോ ദിവസവും രുചി കൂടി കൂടി കൂടി വരും. അപ്പോൾ ഈ വേറൊരു സംശയമുണ്ട്, ഇങ്ങനെ വരുമ്പോൾ നാളെപ്പോൾ എന്താ? നാളെ രുചി വ്യത്യാസം ഉണ്ടാവും, വിഭവങ്ങളൊക്കെ ഉണ്ടാവും, കാളനും ഓലനും എരിശ്ശേരിയും ഒക്കെ ഉണ്ടാവും, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നാളത്തേക്ക് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? എടോ, നമ്മളിവിടെ ഉണ്ടുറങ്ങാനല്ല വന്നിരിക്കണത്. അല്ല, കാര്യം എനിക്കറിയാം, സുഖമായിട്ട് ഭക്ഷണം കാട്ടിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്ര സുഖമായിട്ട് ഭക്ഷണം കിട്ടുന്ന ഒരിടം ഈ കാട്ടിൽ വേറെ എവിടെയും കാണാൻ തരാവില്ല. അതും ഈ കാട്ടിൽ, കാട്ടിൽ ദുഷ്ടമൃഗങ്ങൾ ആന കുതിര ഒക്കെ ഉണ്ട്, ആന ഓടിയെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇവിടേക്ക് ആനയൊക്കെ വരിക, വന്നപ്പോൾ ഈ ഊണൊക്കെ കഴിച്ചിരിക്കുമ്പം ആന വന്നാൽ ഓടാൻ നിർത്തിയില്ല. അല്ലടോ, എൻ്റെ ചോദ്യങ്ങളല്ല, ഇവിടെ ഒരു അഞ്ചാറ് ആന വന്നാൽ, അഞ്ചാറ് ആനകൾ പ്രത്യേകിച്ച് വിശേഷമായിട്ടുള്ള കാട്ടാന വന്നാൽ നമ്മളെന്ത് കാട്ടാന? എടോ, അങ്ങനെയല്ല, ആന വന്നാൽ ഓടണ്ടേ? ആന വന്നാൽ ആന ഓടിക്കുള്ളൂ, നമ്മൾ ഓടേണ്ടി വരില്ല, നമ്മളെ കഥയൊക്കെ കഴിഞ്ഞു വരും. അല്ല, എന്നാലും ഭക്ഷണം കഴിച്ചിങ്ങനെ കൂടുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ദിവസം കൂടി ഇവിടെ കഴിച്ചു കൂട്ടണമെന്നുണ്ട്. എടോ, താനും ഇവിടെ ചോദിക്കും, ഞാൻ പോവും, ഞാൻ പോയിട്ട് ദുര്യോധനൻ്റെ അടുത്ത് നിന്നിട്ട് വിവരം അറിയിക്കും. കാരണം ദുര്യോധന മഹാരാജാവാണ് കാട്ടിലെ പാണ്ഡവന്മാരുടെ അവസ്ഥ എന്താണ് എന്ന് അറിയാനായിട്ട് നമ്മളെ പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പോൾ കാട്ടിൽ പോയിട്ടുള്ള ആ പാണ്ഡവർ സിദ്ധി കൂടിയോ പാണ്ഡവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ എന്നറിയാനായിട്ടല്ലേ നമ്മളിവിടെ വന്നത്. ഇപ്പം ഇവിടുത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ പോവാൻ തോന്നണില്ല. എന്നാൽ ഒരു കാര്യം ചെയ്താലോ, അവിടെ നാട്ടിൽ പോയിട്ട് തിരിച്ചവിടെ വരിക. അവിടെ പോയിട്ട് ദുര്യോധന മഹാരാജാവിനെ കണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വന്നാലോ? അപ്പം അതിന് നമ്മളെ സമയത്തിന് ഇവർ ഭക്ഷണം തരുമോയെന്ന് അറിയില്ല. അതെവിടെ അവിടെ പോയിട്ട് തിരിച്ചുകൂടെ വന്നാൽ നമുക്കിങ്ങോട്ട് പ്രവേശനം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ദുര്യോധനൻ്റെ ചാരന്മാരായിട്ട് വന്നിരിക്കുക, യഥാർത്ഥ സ്ഥിതി അറിഞ്ഞാൽ ഇവന്മാർ നമ്മളെ വെറുതെ വിടില്ല. അപ്പം അതുകൊണ്ട് ഒരു കാര്യം, എങ്ങനെങ്കിലും പോവുക എന്ന് പറഞ്ഞ്
ദുര്യോധനൻ

ചാരന്മാരായിട്ടുള്ള ആൾക്കാരെ ദുര്യോധന മഹാരാജാവിൻ്റെ സമീപത്തു നിന്നും സമീപത്ത് നിന്നിട്ട് എറാൻ ആ എന്തായി എന്താ പോനാ കാട്ടിൽ പോയില്ലേ കാട്ടിൽ പോയി എന്താപ്പാ കാട്ടിലത്തെ സ്ഥിതി കാട്ടിൽ നാട്ടിലേക്കാൾ പരമാനന്ദ എന്താ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയോ കാട്ടിലുള്ള മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയെന്ന് മാത്രമല്ല കാട്ടിലിപ്പോൾ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കണ്ട് കാട്ടിലുള്ള ആനകൾ കടുവകൾ തുടങ്ങിയിട്ടുള്ളതായ ജീവജാലങ്ങൾ മുഴുവൻ നാട്ടിലേക്ക് പോവുക അവിടെ ആവാസസ്ഥിതി അടക്കം തകരാറിലായിട്ടുണ്ട് അപ്പോൾ മൃഗങ്ങൾക്ക് അവിടെ കാട്ടിൽ താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് കുടിയേറിപ്പാർക്കുക അപ്പം അതുകൊണ്ട് അവിടെ കാട്ടിൽ ഞങ്ങൾ പോയി പോയി നോക്കിയപ്പോൾ അനവധി ദൂരം പിന്നിട്ടു അവിടെ നിന്നും ഒന്നും കാണാനില്ല ഒരു കെട്ടിടം പോലുമില്ല അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടെത്തി എന്താ കണ്ടെത്തിയത് ഒരു പർണശാല ആ ഒരു പർണശാലയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ അവിടെയുള്ളതായിട്ടുള്ള ഓരോരുത്തരായിട്ട് ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് വന്നു ആ ഇങ്ങോട്ട് വരാം നിങ്ങളെവിടുന്നാ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരികയാണ് എന്താണാവോ ഇവിടെ പാണ്ഡവന്മാരെവിടെയോ താമസിക്കുന്നുണ്ട് എന്ന് കേട്ടു ആ ഇത് ഇവിടെ തന്നെയാണ് പാണ്ഡവന്മാർ ഓഹോ അപ്പം അതൊക്കെ ഒന്ന് അറിയാനായിട്ട് വന്നതാ നിങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞോ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ വിവരം ദുര്യോധന മഹാരാജാവ് പറഞ്ഞു കാട്ടിലേക്കാൾ പരമാനന്ദാണ് നാട്ടിൽ എന്ന് മാത്രമല്ല നാട്ടിലേക്കാൾ സുഖമാണ് കാട്ടിൽ എന്നൊക്കെ പറയുന്നുണ്ട് ചാരന്മാരിൽ നിന്നും കാട്ടിലേക്ക് പോയിട്ടുള്ള പാണ്ഡവന്മാർ സുഖമായിട്ട് കഴിഞ്ഞു എന്ന് കേൾക്കുന്നതായിട്ടുള്ള വിവരം ചാരന്മാരാകട്ടെ ദുര്യോധനനോട് അറിയിച്ചപ്പോൾ കുടിലധീ വക്രബുദ്ധിയായിട്ടുള്ള ദുര്യോധന മഹാരാജാവാകട്ടെ ആ ചാരന്മാരുടെ വിവരം കേട്ടു വിവരങ്ങൾ കേട്ടപ്പോൾ നമുക്കിപ്പോൾ ഇനി കാട്ടിലേക്ക് ഒന്ന് പോണം അതിന് പറ്റിയ കള്ളന്മാർ വേണം കള്ളന്മാരോ അതെ അതെങ്ങനെയുള്ളവരാ നല്ല നല്ല കള്ളന്മാരായിക്കോട്ടെ ആ കാട്ടിൽ ഒരു പാത്രോ എന്തോ കിട്ടിയെന്ന് കേൾക്കുന്നുണ്ട് ആ പാത്രം പല ലോഹങ്ങളെ കൊണ്ടുള്ള പാത്രങ്ങൾ ഉണ്ട് അപ്പോൾ സ്വർണം കൊണ്ടുള്ള പാത്രമുണ്ട് വെള്ളി കൊണ്ടുള്ള പാത്രമുണ്ട് പല ലോഹങ്ങളെ കൊണ്ടുള്ള പാത്രങ്ങളുണ്ട് ഇതിപ്പോൾ എന്ത് പാത്രമാണെന്നുള്ളത് ഇവർ പറഞ്ഞില്ല സ്വർണ്ണമാണോ വെള്ളിയാണോ ഇനി ഇരുമ്പ് കൊണ്ടുള്ള പാത്രമാണോ രത്നങ്ങളെ കൊണ്ട് മറ്റോ ആണോ നിർമ്മിച്ചിരിക്കുന്നത് ഇതൊന്നും അറിയില്ല ഏതായാലും ആ പാത്രം ഒന്ന് കിട്ടണം അതിനെന്താ ഉപായം നല്ല നല്ല കള്ളന്മാരെ പറഞ്ഞയക്കുക അതെന്താ അവിടെ കാട്ടിൽ പോയിട്ട് ആ പാത്രം മോഷ്ടിച്ചു കൊണ്ടുവന്നാൽ മതി ഇനിയിപ്പോൾ നല്ല കള്ളന്മാരാരാന്ന് വെച്ചാൽ നമ്മളാരെങ്കിലും സത്യം പറയുമോ ഇല്ല എന്താ കള്ളന്മാർ പലതരത്തിൽ പല ഭാഗത്തുണ്ടെന്നാണ് കേൾക്കണത് ഇപ്പോൾ ആരാധനാലയങ്ങളിൽ പോലും കള്ളന്മാരുള്ള കാലമാണല്ലോ അപ്പോൾ നമുക്ക് പറ്റിയ കള്ളന്മാർ എവിടുന്നാണ് കിട്ടുക ദാ ഒരു വിദ്വാനെ കണ്ടു എടാ തനിക്കെങ്ങനെയാ എനിക്ക് സമയവും കാലമൊക്കെ ഉണ്ട് ഞാൻ ആ സമയത്തെ മോഷ്ടിക്കുക പതിവുള്ളൂ ആ മോഷണം എന്ന് പറഞ്ഞാൽ ഏതായാലും നല്ല കള്ളന്മാരായ നിലയ്ക്ക് താൻ എന്താ കട്ടിരിക്കണത് ഞാൻ ഒരു കൗപീനം അയ്യേ താനെന്താടോ ഞാൻ മോഷ്ടിച്ചിരിക്കണത് വെറുതെ ഒന്നും അല്ലാത്ത ഒരു മാലിയ എങ്ങനെയുള്ള മാലിയ സ്വർണഹാരം ആ തൻ്റെ അഭിപ്രായം എന്താ ഞാൻ മോഷ്ടിച്ചിരിക്കണത് വെള്ളി കൊണ്ടുള്ള ഒരു പാദസ്വരം അയ്യേ ഇതൊന്നല്ല വേണ്ടത് അവിടെ കാട്ടിൽ പാണ്ഡവന്മാരെ ഒരു പാത്രം കിട്ടിയെന്നോ ഒക്കെ കേൾക്കുന്നത് അത് ഇപ്പോൾ എന്ത് പാത്രമായാലും പാഞ്ചാലിയുടെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ആ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാവില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് പാഞ്ചാലിയുടെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ആ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാവില്ല എങ്കിൽ ആ പാത്രം മോഷ്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ അപ്പോൾ അവർക്കില്ലാണ്ടാവും അവർക്കില്ലാണ്ടായാലോ അവർ ആ കാട്ടിൽ സിദ്ധി കൂടും അതുകൊണ്ട് എന്താ വേണ്ടത് ഇങ്ങനെ ആലോചിച്ച് ദുര്യോധന മഹാരാജാവാകട്ടെ പറഞ്ഞു വച്ചിരിക്കുന്ന ചാരന്മാരുമായി ഉത്തരപ്രത്യുത്തര വചനങ്ങളെ കൊണ്ട് ഗർവിത ഹൃദയന്മാരായിട്ട് അയവടവർത്തി പൂതം ചെയ്തു അപ്രകാരം

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ചാക്യാർ കൂത്ത്. അവതരിപ്പിച്ചത് കലാമണ്ഡലം മാണി വാസുദേവ ചാക്യാർ, മിഴാവ് വിനീത് വാസുദേവ്.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ധമാൽ എന്ന ചിത്രത്തിൽ ആശാ ഭോസ്ലെ, അമിത് കുമാർ എന്നിവർ പാടിയത്. ഗാനരചന സമീർ.

അടുത്ത ഗാനം ലവ് യാത്രി എന്ന ചിത്രത്തിൽ ആത്തിഫ് അസ്ലം പാടിയത്. ഗാനരചന ഷബ്ബീർ അഹമ്മദ്, സംഗീതം തനിഷ്ക് ബാഗ്ചി.

0: ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യഗാനം ലുലു കിഷോറിന്റെ വരികൾക്ക് കെ കുഞ്ഞിരാമൻ സംഗീതം നൽകി, വിജയൻ കോവൂർ പാടിയത്.

0: ആകാശവാണി സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
3: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും, പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരത്തെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക്, അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക്, 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതം

0: അവരുടെ ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Valsa Williams.

0: Social media post, Dr. Jaishankar said during the meeting they discussed opportunities for research in clean and green energy technologies. The U.S. reimposed a naval blockade on Iran and intensified its airstrike campaign today in retaliation for Tehran's attacks on ships trying to pass through the Strait of Hormuz. Iran's paramilitary Revolutionary Guard threatened today to halt all energy exports from West Asia over the blockade. In FIFA World Cup football, defending champions Argentina will take on England in the second semi-final match at Atlanta in the US tonight. The match is scheduled to begin at 12:30 a.m. Indian time. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Lakshadweep Vrittantam.
2: ലക്ഷദ്വീപിലെ ആദിവാസി ജനവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലവിലുണ്ടായിരുന്ന ഭൂമി കൈമാറ്റ നിയമങ്ങളിൽ വിപുലമായ ഭേദഗതികൾ വരുത്താൻ ലക്ഷദ്വീപ് ഭരണകൂടം ഔദ്യോഗികമായി നീക്കമാരംഭിച്ചു. 1964 ലക്ഷദ്വീപ് മിനിക്കോയ് അമിന്ദിവി ദ്വീപുകളുടെ നിയന്ത്രണ നിയമത്തിലാണ് പുതിയ മാറ്റങ്ങൾ വരുത്താൻ ലക്ഷ്യമിടുന്നത്. ഇതിനായി തയ്യാറാക്കിയ ഭേദഗതി നിയമാവലി ലക്ഷദ്വീപ് ഭരണകൂടം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അംഗീകാരത്തിനും വിജ്ഞാപനത്തിനുമായി സമർപ്പിച്ചു. ലക്ഷദ്വീപ് ഡിസ്ട്രിക്ട് കളക്ടർ ശിവം ചന്ദ്ര ഒപ്പുവച്ച കത്തിലൂടെയാണ് ശുപാർശകൾ കൈമാറിയത്. കാർഷിക ഭൂമിയുടെ വിനിയോഗത്തിൽ കൂടുതൽ സുതാര്യതകൾ കൊണ്ടുവരാനും ഭൂമി തുണ്ടുതുണ്ടുകളായി പോകുന്നത് തടയാനുമാണ് ഈ നീക്കമെന്നാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഔദ്യോഗിക വിശദീകരണം. പുതിയ ഭേദഗതി പ്രകാരം ലക്ഷദ്വീപിലെ കാർഷിക ഭൂമികൾ വിൽപ്പന നടത്തണമെങ്കിൽ ഇനി മുതൽ ജില്ലാ കളക്ടറുടെ മുൻകൂർ അനുമതികൾ നിർബന്ധമാകും. വ്യവസായ സംരംഭങ്ങൾ, വിദ്യാഭ്യാസപരമോ ജീവകാരുണ്യപരമോ ആയ സ്ഥാപനങ്ങൾ, സഹകരണ കൃഷി സംഘങ്ങൾ എന്നിവയ്ക്കോ അല്ലെങ്കിൽ അംഗീകൃത കാർഷികേതര ആവശ്യങ്ങൾക്കായോ വേണ്ടി ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ ജില്ലാ കളക്ടറുടെ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി മുതൽ അനുമതികൾ ലഭിക്കുകയുള്ളൂ. പ്രസ്തുത ഭൂമി കൈമാറ്റ നിബന്ധനകൾ ഉദ്യോഗസ്ഥർക്ക് അമിതമായ അധികാരങ്ങൾ നൽകുന്നവയാണെന്നും ഇത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും ദ്വീപിലെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ആശങ്ക പ്രകടിപ്പിച്ചു. ലക്ഷദ്വീപിൽ ഭിന്നശേഷിയുള്ളവർക്കായി ഇലക്ട്രോണിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. തണൽ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപ് സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ സഹായ സഹകരണത്തോടെ നാഷണൽ ഷെഡ്യൂൾ ട്രൈബ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സാമൂഹിക ഉത്തരവാദിത്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭിന്നശേഷിയുള്ളവർക്കായി അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഇലക്ട്രോണിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തത്. സോഷ്യൽ വെൽഫെയർ വകുപ്പ് ഡയറക്ടർ ശ്രീമതി സുഷിത ബൈജു മുഖ്യ അതിഥിയായി വീൽ ചെയറുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. പ്രാഥമികമായി 16 വീൽ ചെയറുകൾ വിതരണം ചെയ്യാൻ സാധിച്ചതായും തുടർന്ന് 19 കൂടി നൽകുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും തണൽ ചെയർമാൻ മൗലാന പറഞ്ഞു. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓഫീസർ പി കോയ, തണൽ ഓർഗനൈസർ പി സലീം ഉൾപ്പെടുന്നവർ ചടങ്ങിൽ സംസാരിച്ചു. ലക്ഷദ്വീപിൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ദ്വീപുകളിലും ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. നിലവിൽ ലക്ഷദ്വീപിൽ 200 ഡെങ്കിപ്പനി രോഗബാധിതർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും നിലവിലെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പ് അറിയിച്ചു. കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നതിനായി വിപുലമായ ശുചീകരണ ക്യാമ്പയിനുകൾ, രോഗനിർണയ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയിലൂന്നിയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്ന് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം സ്റ്റേറ്റ് നോഡൽ ഓഫീസറായ ഡോക്ടർ നിഷാദ് ഖാൻ അറിയിച്ചു. ഭാരതത്തിൽ ചരക്കു സേവന നികുതി അഥവാ GST നടപ്പിലാക്കിയതിന്റെ 9 വാർഷികം പൂർത്തിയാക്കുന്ന വേളയിൽ രാജ്യത്തെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നിന്നും നൽകിയ നികുതി സംഭാവനകൾ ശ്രദ്ധേയമാവുന്നു. കഴിഞ്ഞ 9 ഔദ്യോഗിക കണക്കുകൾ പരിശോധിക്കുമ്പോൾ ലക്ഷദ്വീപിൽ നിന്നും ശരാശരി വാർഷിക GST വരുമാനം 21.11 കോടി രൂപയാണ് രേഖപ്പെടുത്തിയത്. 2011 സെൻസസ് പ്രകാരം വെറും 64,473 മാത്രം ജനസംഖ്യയുള്ള ലക്ഷദ്വീപിലെ പ്രതിശീർഷ നികുതി സംഭാവന ജനസംഖ്യാ അനുപാതം വെച്ചു നോക്കുമ്പോൾ മറ്റിതര വലിയ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന തോതിലാണെന്ന് വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം വിനോദസഞ്ചാര മേഖലയിൽ വന്ന പുതിയ ഉണർവും ഡിജിറ്റൽ ബില്ലിംഗ് സംവിധാനങ്ങളുടെ കൃത്യമായ നടത്തിപ്പുമാണ് ഇത്രയും മികച്ച നികുതി സമാഹാരം സാധ്യമാക്കിയതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ പരിവർത്തനം വരുത്തി പുതിയ കോഴ്സുകൾ അനുവദിച്ചുകൊണ്ട് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കടമത്ത് ദ്വീപിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ് കൂടാതെ അന്ത്രോത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് BSc സൈക്കോളജി, BWOC ഫുഡ് പ്രോസസ്സിംഗ് പ്രിസർവേഷൻ എന്നീ പുതിയ കോഴ്സുകളാണ് അനുവദിച്ചിരിക്കുന്നത്. ഉത്സവ ലഹരിയാർന്ന ആവേശത്തോടെയാണ് ലക്ഷദ്വീപിലെ ഫുട്ബോൾ ആരാധകരും ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ 2026 വരവേറ്റത്. പ്രിയ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, നെയ്മർ

0: എന്നിവരുടെ കൂറ്റൻ കട്ടൌട്ടുകളും മഴക്കാല മുൻകരുതലുകളുടെ ഭാഗമായി വലിയ സ്ക്രീനുകളിൽ മത്സരങ്ങൾ പ്രദർശിപ്പിക്കാൻ വിശാലമായ പന്തലുകളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. വേൾഡ് കപ്പ് ആരംഭിച്ചതോടെ കവരത്തി ദ്വീപിലെ എല്ലാ ടർഫുകളും ബീച്ചുകളും ദ്വീപിലെ ഏക ഗ്രൗണ്ടായ സ്കൂൾ സ്റ്റേഡിയവും എല്ലാ പ്രായത്തിലുള്ള ഫുട്ബോൾ താരങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഫുട്ബോളിൽ ആൺകുട്ടികളെക്കാൾ ഒട്ടും മോശമല്ല തങ്ങളെന്ന് തെളിയിച്ചുകൊണ്ട് കവരത്തി ഫുട്ബോൾ ടീമിലെ പെൺതാരങ്ങളും പരിശീലനത്തിന്റെ തിരക്കിലാണ്. വനിതാ ഇന്റർനാഷണൽ സുബ്രതോ മുഖർജി ക്വാളിഫൈയിങ് മത്സരങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇവരുടെ തയ്യാറെടുപ്പ്.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും. വിളകളുടെ മഴക്കാല കുമിൾ രക്ഷയ്ക്ക് ബോഡോ മിശ്രിതവും കുഴമ്പും ലഘുപ്രഭാഷണം. അടുക്കളമുറ്റത്തെ കോഴിവളർത്തലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ഷസ്ന മുഹമ്മദ് അലി സംസാരിക്കുന്നു. ഏഴ് 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8:00 റിയൽ FM പോഡ്കാസ്റ്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം, ഇന്റർവെൽ, തുടങ്ങാം ചെറുതായി പ്രത്യേക പരിപാടി. 9:30 രവിവാസരേയ അഖിൽ ഭാരതീയ സംഗീത് സഭ, പണ്ഡിറ്റ് കൈലാഷ് ചന്ദ് ശർമ്മ ഫ്ലൂട്ട്. 11:00 ലളിതഗാനം.

നാളത്തെ പരിപാടികൾ: നാളെ രാവിലെ 6 മണിക്ക് വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി സേതുമാധവൻ. 6:10 അറിയിപ്പുകൾ. തുടർന്ന് കാവ്യാഞ്ജലി, ബാലാമണിയമ്മയുടെ കവിത മഴവെള്ളത്തിൽ, ആലപിക്കുന്നത് സ്മിത പി മേനോൻ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, നീതിയും നിയമവും. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ വിനിത എ സംസാരിക്കുന്നു. പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, എസ് ഹരീഷ് എഴുതിയ നോവൽ പട്ടുനൂൽപ്പുഴു. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില. എട്ട് ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 സുവർണമലരുകൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 9:45 വാർത്താ തരംഗിണി, 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 നാടൻപാട്ടുകൾ, നിഷ പന്തരങ്ങാടിയും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ. ആറ് മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 കമ്പോളവില നിലവാരം, കാലാവസ്ഥ. 7:35 വനിതാവേദി, മലബാർ മെഡിക്കൽ കോളേജ് ജനറൽ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിത്താര ദേവ് സംസാരിക്കുന്നു, അവസാന ഭാഗം. 8:00 ദിൽ സേ ദിൽ തക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

8:40-നും 10:30-നും ചലച്ചിത്ര ഗാനങ്ങൾ, 9:15-ന് വിദ്യാഭ്യാസ രംഗം, 9:30-ന് നാടകം, 11:00-ന് ലളിതഗാനം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇനി 6:20-ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ, തുടർന്ന് 6:30-ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമിക്കൺപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യ യുകെ സഹകരണത്തിലെ സുപ്രധാന നിമിഷമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുകെയിൽ താൽക്കാലിക ജോലികൾ ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സാമൂഹിക സുരക്ഷാ കരാർ പിന്തുണ നൽകും. ഇന്ത്യൻ സംരംഭങ്ങളുടെ മത്സരശേഷി ഇതിലൂടെ വർദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 99% ഇന്ത്യൻ കയറ്റുമതിക്കും യുകെ വിപണിയിൽ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഇളവ് ലഭിക്കും. യുകെയിൽ താൽക്കാലിക ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇരട്ട സംഭാവനകളിൽ 5 വർഷം വരെ ഇളവ് സാമൂഹിക സുരക്ഷാ കരാർ പ്രകാരം ലഭിക്കും. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര സാമ്പത്തിക കരാർ കേരളത്തിലെ വ്യവസായങ്ങൾക്കും ഏറെ ഗുണകരമാകുന്നു. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി രംഗത്ത് പ്രതിസന്ധി നേരിടുമ്പോൾ യുകെ വിപണിയിൽ അവസരങ്ങൾ തുറന്നു കിട്ടുന്നത് കേരളത്തിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനകരമാണെന്ന് ഫിക്കി കേരള ചെയർ സേവിയോ മാത്യു ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: യുകെയിൽ നിരവധി പ്രവാസി മലയാളികൾ ഉള്ളതിനാൽ പുതിയ കരാർ കേരളത്തിൽ നിന്നുള്ള ഭക്ഷ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഏറെ ഗുണകരമാകും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയിലാണ് കേരളത്തിലെ ഭക്ഷ്യ വ്യവസായ മേഖലയിലെ വലിയൊരു പങ്ക് സംരംഭങ്ങളും എന്നത് ഈ കരാറിന്റെ ഗുണം കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായകമാകും. സമുദ്രോൽപ്പന്ന മേഖല, ടെക്സ്റ്റൈൽസ്, പാദരക്ഷകൾ എന്നിവയാണ് കരാർ മൂലം കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്ന മറ്റ് പ്രധാന മേഖലകൾ. കരാർ പ്രാബല്യത്തിൽ വന്ന ആദ്യ ദിനം തന്നെ ഇതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള സമുദ്രോൽപ്പന്നങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും കയറ്റി മതി ചെയ്തതും കരാർ ഭാവിയിൽ ലഭ്യമാക്കാൻ പോകുന്ന നേട്ടങ്ങളുടെ സൂചനയാണ്.
1: രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. 127,500 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ആഗോള സെമി കണ്ടക്ടർ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രിസഭായോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് മാധ്യമങ്ങളോട് പറഞ്ഞു. 62,500 കോടി രൂപ ചെലവിൽ മൊബൈൽ ഫോൺ നിർമ്മാണ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. അടുത്ത 5 വർഷം കൊണ്ട് മൊബൈൽ ഫോൺ നിർമ്മാണം 39,00,000 കോടിയിലേക്ക് ഉയർത്താനും 60,000 തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. കേരള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. ഭൂമിയുടെ ലഭ്യത, യാത്രക്കാരുടെ സാധ്യത, സാമ്പത്തിക സാധ്യത എന്നിവ സംബന്ധിച്ച സമഗ്ര വിവരങ്ങൾ ഇല്ലാത്തതിനാൽ ഇത് പൂർണ്ണമായ റിപ്പോർട്ടല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങൾ നടത്താതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനും ഫയൽ തീർപ്പാക്കൽ വേഗത്തിലാക്കുന്നതിനുമായി ഡാറ്റ അധിഷ്ഠിത ഗവേണിംഗ് സംവിധാനം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ ദൌത്യവുമായി സഹകരിക്കാൻ മുഖ്യമന്ത്രി വിജയ് ഉടൻ തന്നെ കേരളത്തിലെത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു.
3: കേരള തമിഴ്നാട് ബോർഡറുകളിൽ പോലീസിനെ വിന്യസിക്കുന്നതും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ഷെയറിംഗും ഇൻഫർമേഷൻ ഷെയറിംഗിനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. എല്ലാ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തുന്നതിനെ പറ്റി അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലേക്ക് വരണം. മോഹൻലാൽ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി VD സതീശനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പരിപാടി ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.

0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കരാർ പ്രകാരം പദ്ധതിയുടെ നടത്തിപ്പും പരിപാലനവും മാത്രമാണ് അദാനി ഗ്രൂപ്പിനുള്ളതെന്നും തുറമുഖം പൂർണ്ണമായും കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലാണെന്ന വസ്തുത വിസ്മരിക്കരുതെന്നും മുഖ്യമന്ത്രിക്കെഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ സംരക്ഷിക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാന വഖഫ് ബോർഡിനെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്കി ഹൈക്കോടതി. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിനെതിരെ BJP നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. അടുത്ത ബുധനാഴ്ച സർക്കാരിന്റെയും വഖഫ് ബോർഡിന്റെയും വാദം കോടതി കേൾക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. കർക്കടകം ഒന്നായ മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസത്തിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: ഇന്ന് രാത്രിയിലെ അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലുതും കടുത്തതുമായ വൈരങ്ങളിലൊന്നിന്റെ പുതിയ അധ്യായമാണ്. ഒരു വശത്ത് ലയണൽ മെസ്സിയുടെ ചിറകിലേറി ഒരു കിലിനൻ സ്ക്വാഡ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, ജൂലിയൻ അൽവാരസ്, എമിലിയാനോ മാർട്ടിനസ്, ലോകത്തെ വിറപ്പിച്ച പോരാളിക്കൂട്ടം. മറുവശത്ത് ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കായോ സാക്ക, കോൾ പാൽമർ ഇംഗ്ലണ്ടിന്റെ സ്വപ്നങ്ങൾക്ക് കരുത്താകുന്ന സൂപ്പർ താരനിര. 3 ലോക കിരീടങ്ങളുമായി അർജന്റീന. 1966 ശേഷം വീണ്ടും ലോകം കീഴടക്കാൻ കാത്തിരിക്കുന്ന ഇംഗ്ലണ്ട്. ഈ മത്സരം ലോകകപ്പ് ഏറ്റവും ഉയർന്ന സുരക്ഷാ ഭീഷണിയുള്ള മത്സരങ്ങളിലൊന്നായി അധികൃതർ കണക്കാക്കി കഴിഞ്ഞു. കാരണം ഇത് 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, 2 രാജ്യങ്ങളുടെ പതിറ്റാണ്ടുകൾ നീണ്ട ഫുട്ബോൾ ബലാബലം വീണ്ടും കൊമ്പ് കോർക്കുകയാണ്.
0: വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ലൌനി ദമ്പതികളുടെ സംസ്കാരം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ നടന്നു. ജൂബിലി മന്ദിരത്തിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാരം. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോചാരം അർപ്പിച്ചു. കോഴിക്കോട് കക്കോടിയിൽ 2 താഴ്ചയുള്ള ഭൂഗർഭ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസതടസ്സമുണ്ടായി ഒരു തൊഴിലാളി മരിച്ചു. പാലത്ത് സ്വദേശി സിറാജാണ് മരിച്ചത്. ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും പുറത്തെത്തിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TE സിദ്ദിഖ് മറ്റന്നാൾ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷക തോട്ടങ്ങൾ സ്ഥാപിക്കും. ദേശീയ തലത്തിൽ നടന്ന ഓൾ ഇന്ത്യ നൌ സൈനിക് ക്യാമ്പിൽ റണ്ണേഴ്സ് അപ്പ് സ്ഥാനം നേടി കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് ടീമിനെ കൊച്ചി സദേൺ നേവൽ കമാൻഡിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. മഹാരാഷ്ട്രയിലെ ലോണാവലിയിൽ 17 NCC ഡയറക്ടറേറ്റുകൾ തമ്മിൽ നടന്ന മത്സരങ്ങളിലാണ് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റണ്ണേഴ്സ് അപ്പ് സ്ഥാനം കരസ്ഥമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0ക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന്

0: കെഎസ്ഇബി. നെന്മാറ ഇരട്ട കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, നമസ്കാരം. വാർത്താ വീക്ഷണം. നയതന്ത്ര മികവിൽ ത്രിരാഷ്ട്ര സന്ദർശനം, പങ്കാളിത്തം ശക്തമാക്കി ഇന്ത്യ. തയ്യാറാക്കിയത് KC അനിൽകുമാർ. അവതരണം അമൃത വൈശാഖ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ കഴിഞ്ഞതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇന്തോനേഷ്യ സന്ദർശനം. പസഫിക് ഏഷ്യൻ മേഖലയിലെ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക, പ്രതിരോധ, സാംസ്കാരിക സഹകരണം വർദ്ധിപ്പിക്കുക എന്നത് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. ഉഭയകക്ഷി ചർച്ചകളും പ്രവാസി കൂടിക്കാഴ്ചകളും വഴി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സ്വാധീനവും സൌഹൃദവും പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ സന്ദർശനങ്ങൾ സഹായകമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായി നിലവിലുള്ള വ്യാപാര കരാറുകൾ കൂടുതൽ ശക്തമാക്കാനും ന്യൂസിലാൻഡുമായി പുതിയ വാണിജ്യ സാധ്യതകൾ തുറക്കാനും സന്ദർശനം വഴിയൊരുക്കി. ഉഭയകക്ഷി ബന്ധം ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഘട്ടത്തിൽ എത്തിനിൽക്കുന്ന അവസരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയ സന്ദർശനം. ജനാധിപത്യ മൂല്യങ്ങൾ, പൊതുവായ താൽപര്യങ്ങൾ, സ്വതന്ത്രവും സുരക്ഷിതവുമായ ഇൻഡോ പസഫിക് മേഖല എന്നിവയിലാണ് ഈ ബന്ധം കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ തന്റെ 3-ാമത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിലൂടെ പ്രധാനമന്ത്രി നയതന്ത്ര തലത്തിൽ ഒരു ഹാട്രിക് നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന മന്ത്രം മുൻനിർത്തി ഭാവി സജ്ജമായ ഒരു വികസിത ഭാരതത്തിനായുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ് അദ്ദേഹം ഈ സന്ദർശനത്തിൽ പങ്കുവച്ചത്. മെൽബണിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ആതിഥേയത്വം വഹിച്ച 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാന ദൌത്യം. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, സൈബർ നൂതന സാങ്കേതിക വിദ്യകൾ, ബഹിരാകാശം, സിവിൽ ആണവോർജ്ജം, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാൻ ധാരണയായി. ഓസ്ട്രേലിയയിൽ നിന്ന് ദീർഘകാലത്തേക്ക് യുറേനിയം ലഭ്യമാക്കാനുള്ള നിർണായക കരാറുകൾ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത് ഇന്ത്യയുടെ ഹരിത ഊർജ്ജ ലക്ഷ്യങ്ങൾക്ക് കരുത്തുപകരുന്ന വലിയ വഴിത്തിരിവായി. ആണവോർജ്ജ സഹകരണ കരാറിന്റെ അന്തിമ ഭരണ ക്രമീകരണങ്ങൾ പൂർത്തിയായതോടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ദീർഘകാല യുറേനിയം ഇറക്കുമതിക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇതിനു പുറമെ പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനമായി. ഓസ്ട്രേലിയയിലെ പുതിയ സർവകലാശാല ശാഖകൾ ബംഗളൂരുവിലും ഗുരുഗ്രാമിലും പ്രവർത്തനം ആരംഭിച്ചതോടെ വിദ്യാഭ്യാസ സംയോജന രംഗത്ത് അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഊർജ്ജസ്വലരായ ഇന്ത്യൻ പ്രവാസികളാണ് ഭാവിയിലേക്കുള്ള ഈ പങ്കാളിത്തത്തിന്റെ ജീവനാഡിയെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൽബനീസി വ്യക്തമാക്കി. ഇന്ത്യയിലേക്കുള്ള LNG വിതരണത്തിൽ ഓസ്ട്രേലിയയും ഓസ്ട്രേലിയയിലേക്കുള്ള ഇന്ധന വിതരണത്തിൽ ഇന്ത്യയും വഹിക്കുന്ന പ്രധാന പങ്ക് ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്നു. ഊർജ്ജ മേഖലയുടെ എല്ലാ തലങ്ങളിലും നിക്ഷേപാവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഇരു രാജ്യങ്ങളും ആവർത്തിച്ച് വ്യക്തമാക്കി. പ്രമുഖ നിക്ഷേപക സ്ഥാപനമായ ഓസ്ട്രേലിയൻ സൂപ്പർ ഇന്ത്യയിൽ നടത്തുന്ന 500 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മെൽബണിൽ കമ്പനി CEO പോൾ സ്ട്രോഡാണ് ഈ വലിയ നിക്ഷേപം പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും പരിഷ്കാരങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലുള്ള വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ പ്രതിഫലനമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. മെൽബണിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനൊപ്പം ഓസ്ട്രേലിയ ഇന്ത്യ CEO ഫോറത്തെയും ഇക്കണോമിക് റോഡ് മാപ്പ് ബിസിനസ് പരിപാടിയെയും അഭിസംബോധന ചെയ്യവേ ഇന്ത്യ ഓസ്ട്രേലിയ പങ്കാളിത്തം വലിയ മാറ്റങ്ങളോടെ ഹൈടെക് യുഗത്തിലേക്ക് കടന്നതായി നരേന്ദ്രമോദി വ്യക്തമാക്കി. 2030 ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു റോഡ് മാപ്പും അദ്ദേഹം അവതരിപ്പിച്ചു. ഇന്ത്യയിലെ ദീർഘകാല നിക്ഷേപക സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ നിക്ഷേപകരെ ക്ഷണിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം കേവലം സമാന്തരമായ ഒരു സൌഹൃദത്തിനപ്പുറം ആഴത്തിലുള്ള പങ്കാളിത്തത്തിലേക്കും ഭാവിക്കനുയോജ്യമായ സഖ്യത്തിലേക്കും മാറിയതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വ്യക്തമാക്കി. ഓസ്ട്രേലിയയിലെ മാൽവെൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി എന്ന ചരിത്രം കുറിച്ച സ്വീകരണ ചടങ്ങിൽ തിങ്ങി നിറഞ്ഞ ജനസഞ്ചയത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാബോ സുബിയോന്തോയുമായി ജർക്കാത്തയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾ ഇരു രാജ്യങ്ങളുടെയും ഭാവി സ്വപ്നങ്ങൾക്ക് കരുത്തുപകരുന്നതായിരുന്നു. ഇന്തോനേഷ്യയുടെ സുവർണ ഇന്തോനേഷ്യ ദർശനവും ഇന്ത്യയുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യവും ഒരുമിച്ച് കൈകോർത്ത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യസുരക്ഷ, സമുദ്ര സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ എന്നിവ ചർച്ചയിൽ പ്രധാനമായിരുന്നു. പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനും ഇരു നേതാക്കളും ധാരണയായി. ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിലെ സഹകരണത്തിലൂടെ എയർ ടു എയർ മിസൈൽ സഹകരണ കരാറിലൂടെയുമുള്ള രാജ്യരക്ഷാ സഹകരണത്തിന്റെ പുരോഗതിയെ അവർ സ്വാഗതം ചെയ്തു. ഭീകരവാദത്തിന്റെ എല്ലാ രൂപങ്ങളെയും ഇരു നേതാക്കളും

0: ശക്തമായി അപലപിച്ചു. 2026-27 ഇന്ത്യ ഇന്തോനേഷ്യ സാംസ്കാരിക വിദ്യാഭ്യാസ നയതന്ത്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂരിന്റെ ആദ്യ വിദേശ ക്യാമ്പസ് ഇന്തോനേഷ്യയിൽ സ്ഥാപിക്കുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ആസിയാൻ മേഖലയിലുടനീളമുള്ള വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ക്യാമ്പസ് പ്രയോജനം ചെയ്യും. ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദം ശക്തമാക്കുന്നതിനും സ്വതന്ത്രവും സുഗമവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും നിയമാധിഷ്ഠിതവുമായ ഒരു ഇന്തോ പസഫിക് മേഖലയ്ക്കായി ഇന്തോനേഷ്യയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി അറിയിച്ചു. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം നരേന്ദ്രമോദി സ്വന്തമാക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാബോ സുബിയോന്തോയിൽ നിന്ന് പ്രധാനമന്ത്രി ബിൻതാങ് ആദിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ എന്ന പരമോന്നത സിവിലിയൻ ബഹുമതി ഏറ്റുവാങ്ങി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള യോഗ്യകാർത്തയിലെ പ്രബനൻ ക്ഷേത്ര സമുച്ചയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. ക്ഷേത്ര സമുച്ചയത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണ പുനരുദ്ധാരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഫലകം ഇരു നേതാക്കളും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ന്യൂസിലാൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാൻഡിലേക്കുള്ള തന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു നാഴിക കല്ലാണെന്നും അത് ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ഉണർവ് നൽകുമെന്നും വിശേഷിപ്പിച്ചു. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണിന്റെ സാന്നിധ്യത്തിൽ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും 5 പ്രധാന ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രതിരോധം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ടൂറിസം, കായികം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനാണ് ഈ കരാറുകൾ. 2030 ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യം. ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങളും കടന്നുവന്നു. അന്താരാഷ്ട്ര വേദികളിൽ പരസ്പര സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് ഇരു പ്രധാനമന്ത്രിമാരും ഉറപ്പു നൽകി. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് സമുദ്ര വ്യോമപാതകളിലെ സഞ്ചാര സ്വാതന്ത്ര്യവും കടലിന്റെ മറ്റ് നിയമപരമായ ഉപയോഗങ്ങളും ഉറപ്പാക്കണമെന്ന് ഇരു പ്രധാനമന്ത്രിമാരും ആവശ്യപ്പെട്ടു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും ന്യൂസിലാൻഡും നിലപാട് കടുപ്പിച്ചു. 2025 ഏപ്രിലിൽ പഹൽഗാമിലും നവംബറിൽ ചുവപ്പുകോട്ടയ്ക്ക് സമീപവുമുണ്ടായ ആക്രമണങ്ങളെ ഇരു നേതാക്കളും കടുത്ത ഭാഷയിൽ അപലപിച്ചു. ഭീകരവാദത്തോട് യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രിമാർ ഭീകരതയുടെ സാമ്പത്തിക സ്രോതസ്സുകളും ഓൺലൈൻ ശൃംഖലകളും ഇല്ലാതാക്കാൻ ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണും സംയുക്തമായി പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായും ബിസിനസ് പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തി. അടിസ്ഥാന സൌകര്യ വികസനം, സിവിൽ വ്യോമയാനം, ഹരിത ഊർജം, ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാൻ ന്യൂസിലാൻഡ് നിക്ഷേപകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഓക്ലൻഡിലെ സ്പാർക്ക് അരീനയിൽ 10,000-ത്തിലധികം ഇന്ത്യൻ പ്രവാസികൾ പങ്കെടുത്ത കൂട്ടായ്മയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലെ പ്രധാന ആകർഷണം. ചടങ്ങിൽ സംസാരിച്ച ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ന്യൂസിലാൻഡിന്റെ വളർച്ചയ്ക്ക് ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകളെ പ്രകീർത്തിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനവും രാഷ്ട്ര നേതാക്കളുമായുള്ള ശക്തമായ ആശയവിനിമയവും നൂതന കരാറുകളും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് പുതിയ ഊർജം പകരും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. തയ്യാറാക്കിയത് KC അനിൽകുമാർ. അവതരണം അമൃത വൈശാഖ്.
1: ആകാശവാണി കോഴിക്കോട്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

പ്രിയപ്പെട്ട വയലും വീടും ശ്രോതാക്കളെ നമസ്കാരം. വിളകളുടെ മഴക്കാല കുമിൾ രക്ഷയ്ക്ക് ബോഡോ മിശ്രിതവും കുഴമ്പും ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം. പണ്ടുകാലം മുതൽക്കേ കുമിൾ രോഗങ്ങളിൽ നിന്നും വിളകളെ രക്ഷിക്കുന്ന കുമിൾ നാശിനികളാണ് ബോഡോ മിശ്രിതവും ബോഡോ കുഴമ്പും. തോട്ടവിളകളായ തെങ്ങ്, കമുക്, കൊക്കോ, റബ്ബർ, സുഗന്ധവിളകളായ കുരുമുളക്, ജാതി എന്നിവയെ മഴക്കാലത്ത് ബാധിക്കുന്ന ഒട്ടുമിക്ക കുമിൾ രോഗങ്ങൾക്കും ബോഡോ മിശ്രിതവും കുഴമ്പും ഫലപ്രദമായി ഉപയോഗിക്കാം. പച്ചക്കറി വിളകളിലെ വള്ളിയുണക്കം, ചുവടുവീക്കം എന്നിവയെ നിയന്ത്രിക്കാനും ഈ മിശ്രിതം മണ്ണിൽ ഉപയോഗിക്കാം. തുരിശും ചുണ്ണാമ്പും ചേർത്ത് വളരെ എളുപ്പത്തിൽ ഈ മിശ്രിതം തയ്യാറാക്കാം. ശരിയായ അളവിലും രീതിയിലുമാവണം ഇത് തയ്യാറാക്കേണ്ടത്. വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. 3 ചേരുവകളാണ് ഈ മിശ്രിതത്തിന്റെ കാതൽ: തുരിശ്, ചുണ്ണാമ്പ്, വെള്ളം. ചെമ്പുകലർന്ന സംയുക്തമായ തുരിശ് തെളിച്ചു കഴിയുമ്പോഴേക്കും ചെടിയുടെ ഉപരിതലമാകെ ഒരു സംരക്ഷിത കവചം തീർക്കും. ഈ കവചം കടന്ന് കുമിളുകൾക്ക് സസ്യശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇതിൽ തന്നെയുള്ള ചെമ്പിന്റെ അയോണുകളും സൾഫറും പരസ്പരം പ്രവർത്തിച്ച് ഒരു സങ്കീർണ പദാർത്ഥമായി മാറി ചെടിയുടെ സസ്യരസത്തിൽ പ്രവേശിക്കുകയും അവിടേക്ക് കടന്നു വരാനിടയുള്ള കുമിളിന്റെ പ്രവർത്തനശേഷി തന്നെ തടയുകയും ചെയ്യും. ബഹുവിധ പ്രവർത്തന തലങ്ങളിലൂടെ കുമിളിനെ നിർവീര്യമാക്കാൻ കഴിവുള്ളതിനാൽ കുമിളുകൾക്ക് ബോഡോ മിശ്രിതത്തോട് പ്രതിരോധം തീർക്കുക എന്നത് അത്ര എളുപ്പമല്ല. ഉപയോഗിക്കുന്ന തുരിശിന്റെയും ചുണ്ണാമ്പിന്റെയും പരിശുദ്ധിയും തയ്യാറാക്കുന്ന രീതിയും ആശ്രയിച്ചാണ് മിശ്രിതത്തിന്റെ വീര്യം കണക്കാക്കുന്നത്. ബോഡോ മിശ്രിതം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയാം ഒരു ഗാനം കേട്ടതിനു ശേഷം.

0: ബോഡോ മിശ്രിതം തയ്യാറാക്കുന്നതിനായി 1 കിലോ തുരിശ് 50 ലിറ്റർ വെള്ളത്തിൽ ഒരു മൺപാത്രത്തിലോ പ്ലാസ്റ്റിക് ബക്കറ്റിലോ ലയിപ്പിക്കണം. 1 കിലോ ചുണ്ണാമ്പ് 50 ലിറ്റർ വെള്ളത്തിൽ വേറെ ലയിപ്പിക്കുകയും വേണം. തുരിശിലായിനി ചുണ്ണാമ്പു ലായിനിയിലേക്ക് സാവധാനം ഒഴിച്ച് ഇളക്കണം. ഒരു സ്റ്റീൽ കത്തി മിശ്രിതത്തിൽ മുക്കി ചെമ്പിന്റെ അംശം കൂടുതലാണോ എന്ന് മനസ്സിലാക്കുകയും വേണം. അങ്ങനെയായാൽ ചുണ്ണാമ്പു ലായിനി ചേർത്ത് ഈ അളവ് ക്രമപ്പെടുത്താം. ബോഡോ മിശ്രിതം തയ്യാറാക്കിയ ഉടൻ തന്നെ സസ്യങ്ങളിൽ ഉപയോഗിക്കുകയാണ് നല്ലത്. എന്നാൽ കുറച്ചു ദിവസം കൂടെ ഈ മിശ്രിതം സൂക്ഷിച്ചു വെക്കണമെങ്കിൽ 50 മുതൽ 100 ഗ്രാം വരെ പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് ഇവ കേടുകൂടാതെ സൂക്ഷിക്കാം. നമ്മുടെ ഒട്ടുമിക്ക പ്രധാന വിളകളുടെയെല്ലാം രക്ഷകനാണ് ബോഡോ മിശ്രിതം. തെങ്ങ്, റബ്ബർ, കമുക്, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ജാതി, ഗ്രാമ്പു, കറുവ, സർവസുഗന്ധി, കുടംപുളി, കൊക്കോ, കാപ്പി, കൈതച്ചക്ക തുടങ്ങി നമ്മുടെ വിളകൾക്ക് കുമിഴ് രോഗങ്ങളിൽ നിന്നും എന്നേക്കും രക്ഷ നേടാൻ ബോഡോ മിശ്രിതം ഒരു പടച്ചട്ട തന്നെയാണ്. ബോഡോ മിശ്രിതം തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എല്ലായ്പ്പോഴും പുതിയ ലായിനി വേണം ഉപയോഗിക്കാൻ. തയ്യാറാക്കിയ ദിവസം തന്നെ തളിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം. ബോഡോ മിശ്രിതം തയ്യാറാക്കാൻ ഇരുമ്പ് കൊണ്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. മൺപാത്രങ്ങളോ മരം കൊണ്ടുണ്ടാക്കിയ വീപ്പകളോ പ്ലാസ്റ്റിക് പാത്രങ്ങളോ മാത്രം ഉപയോഗിക്കാം. വെള്ളരിവർഗ വിളകളിലും നെല്ലിലും ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കാൻ പാടില്ല. ശരിയായ അളവിലും രീതിയിലും തയ്യാറാക്കിയ ബോഡോ മിശ്രിതം മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഫലം തരുകയുള്ളൂ. ബോഡോ മിശ്രിതം തന്നെ കുഴമ്പ് രൂപത്തിൽ നിർമ്മിക്കുന്നതാണ് ബോഡോ കുഴമ്പ്. 10% വീര്യത്തിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇതിനാവശ്യമായ വസ്തുക്കളാണെങ്കിലോ, ഇതിന് ആവശ്യമായ വസ്തുക്കൾ തുരിശ് 1 കിലോ, ചുണ്ണാമ്പ് 1 കിലോ, വെള്ളം 10 ലിറ്റർ. തുരിശും ചുണ്ണാമ്പും 5 ലിറ്റർ വീതം വെള്ളത്തിൽ വെവ്വേറെ ലയിപ്പിക്കണം. തുരിശിലായിനി ചുണ്ണാമ്പു ലായിനിയിലേക്ക് വീഴ്ത്തി നല്ലതുപോലെ ഇളക്കി ചേർക്കുകയും വേണം. തെങ്ങിന്റെ കൂമ്പുചീയൽ, റബ്ബറിന്റെ പട്ടചീയൽ, കുരുമുളകിന്റെ ദ്രുതവാട്ടം എന്നിവയ്ക്കെതിരെയും മരങ്ങളുടെ വിള്ളലുകളിലും ഫംഗസ് ബാധ തടയുന്നതിനുമൊക്കെ ഇത് ഉപയോഗിക്കാം. വൃക്ഷശിഖിരങ്ങൾ കോതി മാറ്റുമ്പോഴുണ്ടാകുന്ന മുറിപ്പാടുകളിൽ പുരട്ടുന്നതിനും ബോഡോ കുഴമ്പ് ഉപയോഗിക്കാം. വിളകളുടെ മഴക്കാല കുമിഴ് രക്ഷയ്ക്ക് ബോഡോ മിശ്രിതവും കുഴമ്പും. ഇതേക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. അടുക്കളമുറ്റത്തെ കോഴി വളർത്തലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെറ്റിനറി സർജൻ ഡോക്ടർ ഷെസ്ന മുഹമ്മദ് അലി സംസാരിക്കുന്നത് കേൾക്കൂ.
1: കുട്ടികളിലെ പ്രോട്ടീൻ അപര്യാപ്തതയ്ക്ക് ലോകാരോഗ്യ സംഘടന ശുപാർശ

ചെയ്ത ഭക്ഷണമാണ് കോഴിമുട്ട. മനുഷ്യ ശരീരത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു പൂർണ്ണ പ്രോട്ടീൻ ഭക്ഷണമായ കോഴിമുട്ട കേരളീയരുടെ ഇഷ്ടഭക്ഷണവുമാണ്. നമ്മുടെ സംസ്ഥാനത്ത് പ്രതിദിനം ഏകദേശം 1.15 കോടി കോഴിമുട്ടകൾ ആവശ്യമുണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാകട്ടെ 30 ലക്ഷം മാത്രവും. വീട്ടുവളപ്പിലെ കോഴി വളർത്തലിലൂടെയാണ് കേരളത്തിലെ മുട്ടയുൽപാദനത്തിൽ പ്രധാന പങ്കും വരുന്നത്. പക്ഷേ പ്രതീക്ഷിച്ച മുട്ടയുൽപാദനം സാധ്യമാകാത്തത് കർഷകരെ അലട്ടുന്ന വലിയ പ്രശ്നമാണ്. എന്നാൽ പരിപാലനത്തിൽ ചില മുൻകരുതലുകൾ സ്വീകരിച്ചാൽ ഈ ഉൽപാദനക്കുറവിനെ നമുക്ക് ഫലപ്രദമായി മറികടക്കാവുന്നതാണ്. കോഴികളെ വളർത്തുന്ന രീതിക്കനുസരിച്ച് വേണം അവയുടെ ജനുസുകളെ തിരഞ്ഞെടുക്കാൻ. കേജ് സിസ്റ്റം അല്ലെങ്കിൽ കൂടുകളിൽ കോഴികളെ വളർത്തുമ്പോൾ BV380, ഇന്ദുബ്രോ, ILM90, ഹൈലൈൻ തുടങ്ങി കേജ് ജനുസുകളെ വളർത്തണം. ഇത്തരം കോഴികൾ വർഷത്തിൽ 300-ലധികം മുട്ടകൾ നൽകുന്നു. പക്ഷേ ഈ ജനുസുകൾ ഒരിക്കലും അഴിച്ചുവിട്ട് വളർത്തുന്ന വീട്ടുമുറ്റത്തെ കോഴി വളർത്തലിൽ ഉപയോഗിക്കരുത്. അടുക്കള മുറ്റത്തെ കോഴി വളർത്തലിൽ ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, വനരാജ എന്നീ ജനുസുകളാണ് നല്ലത്. ഈ കോഴികൾ വർഷത്തിൽ 160 മുതൽ 230 മുട്ടകൾ വരെ ഉൽപ്പാദിപ്പിക്കുന്നു. കോഴികൾക്ക് നൽകുന്ന തീറ്റ മുട്ടയുൽപാദനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. നമ്മുടെ മുട്ടയുൽപാദന കുറവിന് പ്രധാന കാരണവും തീറ്റയിലെ പ്രശ്നങ്ങളാണ്. അടുക്കള മുറ്റത്തെ കോഴി വളർത്തലിൽ നമ്മളിൽ പലരും അരി, ഗോതമ്പ്, ചോറ് എന്നിവ മാത്രം കൊടുത്ത് വളർത്തുന്നവരാണ്. അന്നജം ധാരാളം അടങ്ങിയ ഇത്തരം തീറ്റകൾ മാത്രം കൊടുത്ത് വളർത്തുമ്പോൾ കോഴികൾ തടിച്ചു വരികയും അതിന്റെ വയറിന്റെ അടിഭാഗത്തും അണ്ടാശയത്തിനു ചുറ്റും കൊഴുപ്പടിഞ്ഞുകൂടി മുട്ടയുൽപാദനത്തിൽ കാര്യമായ കുറവുണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരം തീറ്റകൾ ഊർജ്ജസമ്പുഷ്ടമെങ്കിലും അതിൽ പ്രോട്ടീന്റെ അളവ് വളരെ കുറവാണ്. മുട്ടക്കോഴി തീറ്റയിൽ 15 മുതൽ 18% വരെ പ്രോട്ടീൻ അടങ്ങിയെങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച മുട്ടയുൽപാദനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അടുക്കള മുറ്റത്തെ കോഴി വളർത്തലിൽ വീട്ടിലെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ, അരി, ഗോതമ്പ് എന്നിവയോടൊപ്പം ദിവസേന 30 മുതൽ 50 ഗ്രാം വരെ വിപണിയിൽ ലഭ്യമായ ലെയർ തീറ്റകൾ കൂടെ ഉൾപ്പെടുത്തണം. വീട്ടിലുപയോഗിക്കുന്ന മത്സ്യത്തിന്റെ അവശിഷ്ടങ്ങൾ പ്രോട്ടീൻ സമ്പുഷ്ടമായതിനാൽ അവ കോഴികൾക്ക് നൽകുന്നത് മുട്ടയുൽപാദനത്തെ സഹായിക്കുന്നു. മത്സ്യം ഉപ്പില്ലാതെ ഉണക്കിപ്പൊടിച്ച് തീറ്റയിൽ ഉൾപ്പെടുത്തുന്നതും പരമാവധി മുട്ടകൾ ലഭിക്കാൻ സഹായിക്കുന്നു. എന്നാൽ കൂടുകളിൽ മാത്രം കോഴിയെ വളർത്തുമ്പോൾ അരി, ഗോതമ്പ് മുതലായ തീറ്റകൾ ഒഴിവാക്കി വിപണിയിലെ ലെയർ തീറ്റകൾ നൽകണം. എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച മുട്ടയുൽപാദനം സാധ്യമാകൂ. കാൽസ്യം മുട്ടയുൽപാദനത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ്. ഒരു കോഴിമുട്ടയിൽ 2 ഗ്രാം കാൽസ്യം അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഒരു കോഴിയുടെ എല്ലിൽ പരമാവധി 12 ഗ്രാം കാൽസ്യമാണ് ലഭ്യമായിട്ടുള്ളത്. അതായത് 6 കോഴിമുട്ടയ്ക്ക് ആവശ്യമായ കാൽസ്യം മാത്രമേ ഒരു കോഴിയുടെ ശരീരത്തിലുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് തന്നെ കാൽസ്യം തീറ്റയിൽ കുറയുമ്പോഴാണ് കോഴികൾ തോൽമുട്ടകൾ ഇടുന്നതും പിന്നീട് മുട്ടയിടാതാവുന്നതും. കാൽസ്യം അടങ്ങിയ ധാതുലവണ മിശ്രിതം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം 5-ാമത്തെ മാസം മുതൽ തീറ്റയിൽ ഉൾപ്പെടുത്തണം. വെളിച്ചവും മുട്ടയുൽപാദനവും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകാശം കോഴിയുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ഉദ്ദീപിപ്പിക്കുകയും അതുവഴി മുട്ടയുൽപാദനം കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പകൽ ദൈർഘ്യം കുറഞ്ഞ നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ മുട്ടയുൽപാദനം കുറയുന്നത്. മുട്ടയിടുന്ന കോഴിക്ക് ദിവസേന ശരാശരി 16 മണിക്കൂർ വെളിച്ചം ലഭിച്ചാലേ നമുക്ക് പരമാവധി ഉൽപാദനം സാധ്യമാവും. ഇതിനായി മുട്ടയിടുന്ന പ്രായമായ 22-ാമത്തെ ആഴ്ച മുതൽ 30 ലക്സ് ബൾബിട്ട് ആഴ്ചയിൽ 15 മിനിറ്റ് എന്ന തോതിൽ കുറേശ്ശെ കൂട്ടിവന്ന് പരമാവധി 16 മണിക്കൂർ പ്രകാശം നൽകുന്നത് മുട്ടയുൽപാദനത്തെ സഹായിക്കുന്നു. രോഗങ്ങൾ ഉൽപാദനത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ അവലംബിച്ചാൽ മാത്രമേ മുട്ടയുൽപാദന കുറവ് തടയാനാവൂ. വിരിഞ്ഞ ദിവസം ഹാച്ചറുകളിൽ മാരക്സ് രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതാണ്. അതിനുശേഷം ആദ്യത്തെ ആഴ്ചയിൽ കോഴി വസന്തയ്ക്കുള്ള ലെസോട്ട വാക്സിൻ സ്പ്രേ രൂപത്തിലോ കണ്ണിലും മൂക്കിലും ഉറ്റിച്ചോ നൽകണം. 2-ാമത്തെ ആഴ്ചയിൽ IBD രോഗത്തിനുള്ള പ്രതിരോധ വാക്സിൻ കുടിവെള്ളത്തിൽ നൽകാം. തുടർന്ന് 4-ാമത്തെ ആഴ്ച ഈ രോഗത്തിന്റെ പ്രതിരോധ മരുന്ന് ഒരിക്കൽ കൂടി കുടിവെള്ളത്തിൽ നൽകണം. 6 മുതൽ 8 ആഴ്ചയിൽ പ്രായമാകുമ്പോൾ കോഴി വസന്തയ്ക്കുള്ള R2B വാക്സിൻ ചിറകിനടിയിൽ ഇഞ്ചക്ഷൻ രൂപത്തിലും നൽകണം. പിന്നീട് ഓരോ 3 മാസം കൂടുമ്പോഴും കോഴി വസന്തയ്ക്കുള്ള ലെസോട്ട വാക്സിൻ സ്പ്രേ രൂപത്തിൽ നൽകിയാൽ ഈ രോഗം പൂർണ്ണമായും പ്രതിരോധിക്കാം. അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികൾക്ക് മാസത്തിലൊരിക്കൽ ആൽബൻഡസോൾ പോലുള്ള വിരമരുന്ന് നൽകുന്നതും മുട്ടയുൽപാദനത്തെ സഹായിക്കുന്നു. കോഴി കർഷകർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് കോഴികൾ പരസ്പരം കൊത്തുക എന്നത്. വെന്റ് പെക്കിംഗ് എന്ന ഈ പ്രശ്നം നേരത്തെ കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ മരണത്തിന് വരെ കാരണമാവുന്നു. പരസ്പരം കൊത്തൽ അഥവാ പെക്കിങ്ങിന്റെ പ്രധാന കാരണം തീറ്റയിലെ പോഷകക്കുറവാണ്. മെഥിയോണിൻ പോലുള്ള അമിനോ ആസിഡുകൾ തീറ്റയിൽ കുറവ് വരുമ്പോൾ ഈ രോഗത്തിന് കാരണമാവുന്നു. കൂട്ടിൽ ആവശ്യത്തിന് സ്ഥലമില്ലാത്തതും സഞ്ചാര സ്വാതന്ത്ര്യക്കുറവും ഉപ്പിന്റെ കുറവ്, മുട്ടയിടുമ്പോൾ പിറകുവശത്തെ രക്തം കലരുന്നതും എല്ലാം തന്നെ കൊത്തൽ രോഗത്തിന് കാരണമാവുന്നു. കൂട്ടിൽ അമിതമായ വെളിച്ചം, പുതിയ കോഴികളെ കൂട്ടിലേക്ക് കൊണ്ടുവരിക, മുട്ടയിടാൻ പ്രത്യേകം പെട്ടി ഒരുക്കാതിരിക്കൽ, വിവിധ പ്രായത്തിലുള്ള കോഴികളെ ഒന്നിച്ച് കൂട്ടിലിടൽ, വിവിധ നിറത്തിലുള്ള കോഴികളെ ഒന്നിച്ച് കൂട്ടിലിടൽ എന്നിവയൊക്കെ കോഴികൾ തമ്മിൽ പരസ്പരം കൊത്താൻ കാരണമാവുന്നു. കോഴികൾക്ക് നൽകുന്ന തീറ്റയിൽ ഊർജ്ജസമ്പുഷ്ടതയോടൊപ്പം അമിനോ ആസിഡ് ധാതുലവണങ്ങൾ
നാരുകൾ എന്നിവ ശരിയായ രീതിയിൽ

0: ഉൾപ്പെടുത്തണം. തീറ്റയിൽ ധാരാളം പച്ചപ്പുല്ല് ഉൾപ്പെടുത്തുന്നത് രോഗസാധ്യത കുറയ്ക്കുന്നു. കൂട്ടിൽ അമിതമായ ചൂടും വെളിച്ചവും ഒഴിവാക്കേണ്ടതാണ്. കോഴികൾക്ക് കൂട്ടിൽ കൃത്യമായ അളവിൽ സ്ഥലം കൊടുക്കണം. തിങ്ങിപ്പാർക്കുന്ന അവസ്ഥയുണ്ടാവരുത്. അതോടൊപ്പം കൂട്ടിൽ വാഴയുടെ കണ്ട അല്ലെങ്കിൽ മാണം ചെറിയ കഷ്ണങ്ങളാക്കിയിടുന്നതും ഈ ദുശീലം തടയാൻ നല്ലതാണ്. അടുക്കള മുറ്റത്തെ കോഴി വളർത്തലിൽ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് കോഴികൾ മുട്ടകൾ കൂട്ടിൽ ഇടാതിരിക്കുക എന്നത്. ജനിതക ശാസ്ത്രത്തിലൂടെ പുതിയ കോഴികളും അത്യുൽപാദന ജനസുകളും ഉണ്ടാക്കിയെടുത്തെങ്കിലും കോഴികളിൽ ഇപ്പോഴും മുട്ടയിടൽ എന്നത് സ്വസ്ഥവും വെളിച്ചക്കുറവുള്ള സ്ഥലത്തും ഒളിച്ചും ചെയ്യുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ മുട്ടയിടാനായി കൂടുകളിൽ നെസ്റ്റ് ബോക്സ് അഥവാ പ്രത്യേക പെട്ടി ഒരുക്കേണ്ടതാണ്. ഇതിനായി 4 മുതൽ 5 കോഴികൾക്ക് ഒരു പെട്ടി എന്ന കണക്കിൽ 40x40 cm വലിപ്പമുള്ള പെട്ടികൾ ഒരുക്കാം. ഇതിനകത്ത് ചകിരികൾ നിറയ്ക്കുന്നതും പെട്ടികൾ വൃത്തിയായി വെക്കുന്നതും മുട്ട കൂട്ടിൽ തന്നെ ഇടാൻ സഹായിക്കുന്നു. ചില കോഴികൾ മുട്ടകൾ കൊത്തി കുടിക്കാറുണ്ട്. പലപ്പോഴും ഇത് തീറ്റയിലെ പോഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ തീറ്റകൾ നൽകിയാൽ പ്രശ്നം പരിഹരിക്കാം. എങ്കിലും ചില കോഴികളിൽ ഇതൊരു ദുശീലമായി വളരാറുണ്ട്. അത്തരം കോഴികളെ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ഇത്തരത്തിൽ കോഴി വളർത്തലിൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയാൽ സംസ്ഥാനത്തിനാവശ്യമായ മുട്ടകൾ നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാം. ഓർക്കുക, കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് മുട്ടകൾ കയറ്റുമതി ചെയ്തൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഒരുമിച്ച് ആ പഴയകാല പ്രതാപം നമുക്ക് വീണ്ടെടുക്കാം.
1: അടുക്കളമുറ്റത്തെ കോഴി വളർത്തലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് വെറ്റിനറി സർജൻ ഡോക്ടർ ഷെസ്ന മുഹമ്മദലി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ

0: വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ പുഷ്പങ്ങളിലൊന്നാണ് ജമന്തി. ലളിതമായ കൃഷിരീതിയിലും ഏത് കാലാവസ്ഥയിലും ഇത് കൃഷി ചെയ്യാം. വളരെ വേഗത്തിലുള്ള പുഷ്പിക്കലും വിവിധ നിറത്തിലും വലുപ്പത്തിലും ഗുണമേന്മയുള്ള പുഷ്പങ്ങളും ഇവയുടെ വാണിജ്യപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാക്കിയിട്ടുണ്ട്. ആഫ്രിക്കൻ, ഫ്രഞ്ച് എന്നീ രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന ജമന്തി പ്രചാരത്തിലുണ്ട്. ഇവയുടെ സങ്കര ഇനങ്ങളായ റെഡ്, ഗോൾഡ്, ഷോബോട്ട്, റെഡ് സെവൻ സ്റ്റാർ എന്നിവ ഇവയുടെ പ്രധാന ഇനങ്ങളാണ്. പശിമയുള്ള മണ്ണിലാണ് കൂടുതലും ജമന്തി വളരുന്നതെങ്കിലും ഏത് പ്രദേശത്തിലും ജമന്തി കൃഷി ചെയ്യാം. പാടശേഖരങ്ങളിലും ജമന്തി കൃഷി ചെയ്യാവുന്നതാണ്. വിത്തുകൾ ഉപയോഗിച്ചാണ് തൈകൾ ഉണ്ടാക്കുന്നത്. പാകമായ പൂക്കളാണ് വിത്തുകളായി ഉപയോഗിക്കുന്നത്. നഴ്സറിയിൽ വിത്ത് മുളപ്പിച്ചതിനുശേഷം തൈകൾ പറിച്ച് കൃഷിസ്ഥലത്ത് നടാവുന്നതാണ്. നഴ്സറിയിൽ ഉറുമ്പിന്റെ ശല്യമുണ്ടാകാതെ നോക്കണം. 1.5 × 1.5 നീളത്തിലും വീതിയിലും 1 മീറ്റർ ഉയരത്തിലുമാണ് നഴ്സറികൾ ഉണ്ടാക്കേണ്ടത്. 30 കിലോഗ്രാം കാലിവളവും 1/2 കിലോഗ്രാം രാസവളവും സംയോജിപ്പിച്ച് മണ്ണിൽ ഇട്ടുകൊടുക്കണം. വിത്തുകൾ 7.5 സെന്റിമീറ്റർ അകലത്തിൽ നിരകളായി വിതയ്ക്കണം. ഇവയെ കാലിവളം ഉപയോഗിച്ച് മൂടി നല്ലവണ്ണം നനച്ചതിനുശേഷം മുളപ്പിച്ച ചെടികൾ 1 മാസത്തിനകം മാറ്റി നടാം. നന്നായി കാലിവളം ചേർത്ത് ഒരുക്കിയ മണ്ണിൽ വേണം ജമന്തി കൃഷി ചെയ്യാൻ. കൃഷിസ്ഥലത്ത് 112:60:60 എന്ന തോതിൽ NPK വളങ്ങൾ നൽകുന്നതും നല്ലതാണ്. ഫ്രഞ്ച് മാരിഗോൾഡ് 30×30 സെന്റിമീറ്റർ അകലത്തിലും ആഫ്രിക്കൻ ഇനം 45×45 സെന്റിമീറ്റർ അകലത്തിലും വേണം കൃഷിയിടത്തിൽ നട്ടുകൊടുക്കുവാൻ. തൈകൾ നട്ടതിനുശേഷം ആവശ്യത്തിന് നനച്ചുകൊടുക്കാം. 30 മുതൽ 45 ദിവസങ്ങൾക്ക് ശേഷം നൈട്രജൻ വളം പ്രയോഗിക്കാവുന്നതാണ്. ഇതോടൊപ്പം മണ്ണ് കിളയ്ക്കുകയും ആവശ്യമില്ലാത്ത ഇലകളും തലപ്പുകളും നുള്ളുകയും ചെയ്യണം. മണ്ണിന്റെ ഈർപ്പം, കാലാവസ്ഥ എന്നിവ പരിഗണിച്ച് 4 മുതൽ 6 ദിവസം കൂടുമ്പോൾ നനച്ചുകൊടുക്കാം. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് തൈകൾ നട്ട് 30 മുതൽ 45 ദിവസങ്ങൾക്ക് ശേഷം തലപ്പുകൾ നുള്ളുന്നത് നന്നായിരിക്കും. കീടങ്ങളുടെ ആക്രമണം ജമന്തിക്ക് വളരെ കുറവാണ്. പുൽച്ചാടികൾ, തണ്ടുതുരുപ്പൻ പുഴു എന്നിവ ചിലപ്പോൾ ആക്രമിക്കാറുണ്ട്. നീർവാർച്ച കുറവുള്ള മണ്ണിൽ വേരുചീയലിന് കാരണമാകാറുണ്ട്. വേരുചീയൽ തടയുന്നതിന് മാലത്തിയോൺ, കാർബാറിൻ എന്നിവ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചുകൊടുക്കാം. ചെടിയകലം പാലിക്കുകയും മണ്ണിന്റെ ഘടന അനുസരിച്ച് കൃഷിരീതികൾ അവലംബിക്കുകയും ചെയ്താൽ രോഗങ്ങളിൽ നിന്നും ചെടിയെ സംരക്ഷിക്കാം. തൈകൾ മാറ്റി നട്ട് 2 മാസത്തിന് ശേഷം പൂക്കൾ വിളവെടുക്കാം. പൂർണ്ണ വളർച്ചയെത്തിയ പൂക്കൾ വൈകുന്നേരങ്ങളിൽ ഞെട്ടുകളോടെ വേണം വിളവെടുക്കാൻ.
1: ഇതോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ സമാപിക്കുന്നു.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി! അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 24,100 രൂപ, വടകര 25,030 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 14,000 രൂപ, വടകര 15,500 രൂപ. നാളികേരം 1,000 പാലക്കാട് 24,500, പൊന്നാനി 17,500, കോഴിക്കോട് 17,460 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 4,700 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി

എക്സ്പ്രസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 24,100 രൂപ, വടകര 25,030 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 14,000 രൂപ, വടകര 15,500 രൂപ. നാളികേരം 1,000 പാലക്കാട് 24,500, പൊന്നാനി 17,500, കോഴിക്കോട് 17,460 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 4,700 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 27,000, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000, മാനന്തവാടി 3,600 രൂപ. അടയ്ക്ക 1,000 പാലക്കാട് 3,750 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിൻ്റലിന് 7,000 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് കോഴിക്കോട് പഴയത് 37,000, കോഴിക്കോട് പുതിയത് 37,000. പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 38,000. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500 രൂപ, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 28,500, കോഴിക്കോട് 26,000, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 19,800 രൂപ, മാനന്തവാടി പുതിയത് 11,600 രൂപ. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 4,200, കോഴിക്കോട് 5,400, മാനന്തവാടി പാണ്ടി 4,800. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,500, കോഴിക്കോട് 13,500 രൂപ. കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 740 രൂപ, മാനന്തവാടി ലഗോൺ 750. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,700, കോഴിക്കോട് 4,400, മാനന്തവാടി 4,750 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,500, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 3,800, മഞ്ചേരി 4,000, കോഴിക്കോട് 4,000, മാനന്തവാടി 2,600 രൂപ. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18,300, പാലക്കാട് മട്ട 4,800, ബോധന 3,750 രൂപ. അരി മാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 18,700 രൂപ, മട്ട 4,700, കുറുവ 4,500 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,700, പൊന്നി 3,900, പാലക്കാടൻ ചെയ 4,300, AP1 4,200, ബോധന 3,900. അരി ചിറ്റൂർ ക്വിൻ്റലിന് മട്ട 4,800, AST 4,000, പൊന്മണി 4,000, വെള്ളപ്പൊന്നി 5,800. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7,400, മാനന്തവാടി 7,200. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2,550. നിങ്ങൾ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ മഴയോ ഇടിമിന്നലോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി.

0: ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ സൗഹൃദം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ UK സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമിക്കോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2nd semi ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. വാർത്തകൾ വിശദമായി. സമൂഹത്തിന്റെ നന്മയ്ക്കായി ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ സൗഹൃദം 2026 സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആയുർവേദത്തിന്റെ ആഗോള നിലവാരത്തിനായി ആയുഷ് മന്ത്രാലയം ലോകാരോഗ്യ സംഘടനയുമായി സഹകരിക്കുന്നുണ്ടെന്നും ഡിജിറ്റൽ ഹെൽത്ത് സംയോജനവും കൃത്യമായ ഡോക്യുമെന്റേഷനും ആയുർവേദത്തിന്റെ ആഗോള അംഗീകാരം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: यहाँ उपस्थित युवा विद्यार्थियों तथा प्रोफेशनल लाइफ की शुरुआत कर रहे शोधकर्ताओं से मैं ये कहना चाहूंगी कि आयुर्वेद का भविष्य आपके हाथों में है. आप सभी को जिज्ञासा, सत्वनिष्ठा और वैज्ञानिक दृष्टिकोण के साथ व्यवहारिक शोध और अपने क्षेत्रों में श्रेष्ठ साक्ष्य निर्माण के मार्ग पर आगे बढ़ना.
0: ഇന്ത്യയും UKയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും നിലവിൽ വന്നത് ചരിത്രപരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ കർഷകർക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണ് പുതിയ സാമ്പത്തിക പങ്കാളിത്ത കരാറെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാങ്കേതിക വിദ്യ, സേവനം എന്നീ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താനും ഇന്ത്യൻ പ്രതിഭകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനും ഇത് സഹായിക്കും. UKയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സാമൂഹിക സുരക്ഷാ കരാർ വലിയ പിന്തുണയാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും ഇന്ത്യയും UKയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഈ കരാറുകൾ വിപണി വികസനത്തിനും വ്യാപാര സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പ്രൊഫഷണലുകൾക്ക് കൂടുതൽ തൊഴിൽ സ്വാതന്ത്ര്യം ലഭ്യമാക്കുന്നതിനും സഹായകരമാകുമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. UKയിലുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സുപ്രധാനമായ ഇളവുകൾ നൽകുന്നതിനൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ UK സമഗ്ര വ്യാപാര കരാർ നിലവിൽ വന്നതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിക്ക് ആദ്യ ദിനം തന്നെ തുടക്കമായി. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന ചരക്കുകളാണ് ആദ്യമായി UKയിലേക്ക് അയച്ചത്. UKയിലെ മലയാളി സാന്നിധ്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ചെറുകിട ഇടത്തരം ഭക്ഷ്യ സംസ്കരണം, സമുദ്രോൽപ്പന്നം, ടെക്സ്റ്റൈൽസ്, പാദരക്ഷ തുടങ്ങിയ മേഖലകൾക്ക് ഈ കരാർ വൻ നേട്ടമാകും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായി മുംബൈയിലെ നവശിവ തുറമുഖത്ത് നിന്നും UKയിലേക്ക് കയറ്റുമതി ചരക്കുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. 7 പ്രമുഖ കയറ്റുമതിക്കാരുടെ ചരക്കുകളായ രാസവസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ്, പ്ലാസ്റ്റിക്കുകൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, എൻസൈമുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയാണ് കയറ്റി അയച്ചത്. ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നും ഇന്ന് UKയിലേക്ക് വിവിധ ചരക്കുകൾ കയറ്റി അയച്ചു. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമിക്കോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷം കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കൂടാതെ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ 14,447 കോടിയിലധികം രൂപയുടെയും 10,998 കോടി രൂപയുടെയും 2 എലിവേറ്റഡ് കോറിഡോറുകൾക്ക് അനുമതിയായി. ഒഡീഷ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്കും യൂറിയ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഫോർ യൂറിയ 2026 നയത്തിനും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചു.
2: മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം ഇസ്മേ 62,500 കറോഡ് രൂപീസ് കാ ലേ ഔട്ട് ഹുവാ. ആപ് സബ് ജാൻതേ ഹൈ കി ഇൻ 10 വർഷോ മേ മാസീവ് ചേഞ്ച് ആയാ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് മേ 7 ഗുണാ മാനുഫാക്ചറിംഗ് ബഡി, പ്രൊഡക്ഷൻ ബഡാ ഓർ 11 ഗുണാ എക്സ്പോർട്ട് ബഡാ 2014 കെ കമ്പാരിസൺ മേ. ഓർ ഭാരത് ജോ മൊബൈൽ ഫോൺ ഇമ്പോർട്ടർ ഥാ ആജ് നെറ്റ് എക്സ്പോർട്ടർ ബൻ ഗയാ ഹൈ ഓർ സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചർ.

0: മാനുഫാക്ചറർ ബൻ ഗയാ ഭാരത് മൊബൈൽ ഫോൺ കാ.
1: ഇന്ത്യയിലെ ആദ്യ മലിനീകരണ രഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിന്ദിനും സോണിപത്തിനുമിടയിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർവികസിപ്പിച്ച ജിന്ദ് റെയിൽവേ സ്റ്റേഷൻ, മെഡിക്കൽ കോളേജ്, അംബാല ഡിവിഷനിലെ മറ്റ് നാല് സ്റ്റേഷനുകൾ എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൂടാതെ കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക് രാജ്യത്തിന് സമർപ്പിക്കുകയും സിഖ് മ്യൂസിയത്തിന് തറക്കല്ലിടുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി ചണ്ഡിഗഡ് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിലെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം ജലന്ധറിലേക്ക് തിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിലെ ലഹരിവിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തികളിൽ പരിശോധന കർശനമാക്കാനും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഇരു സംസ്ഥാനങ്ങളും ധാരണയായി. ദൌത്യത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന മെഗാ പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, നടൻ മോഹൻലാൽ എന്നിവർക്കൊപ്പം വിജയും പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ യൂറോപ്യൻ പാർലമെന്റിന്റെ അന്താരാഷ്ട്ര വ്യാപാര സമിതി അധ്യക്ഷൻ ബെൻഡ് ലാംഗയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷത്തെയും വ്യവസായങ്ങൾക്കും ജനങ്ങൾക്കും വൻ അവസരങ്ങൾ നൽകുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ബെൽജിയം സന്ദർശിക്കുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യൂറോപ്യൻ യൂണിയൻ കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തി. ഹരിത ഊർജ്ജ സാങ്കേതിക വിദ്യകളിലെ സഹകരണം ചർച്ച ചെയ്തു. തുടർന്ന് ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രിബോട്ടുമായി ചേർന്ന് പ്രഥമ ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയ്ക്ക് അദ്ദേഹം സഹ അധ്യക്ഷത വഹിച്ചു. പ്രതിരോധം, തുറമുഖങ്ങൾ, സെമി കണ്ടക്ടറുകൾ എന്നിവയിലെ സഹകരണവും പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളും ഇതിൽ ചർച്ചയായി. സുതാര്യതയിലൂടെയും ഉത്തരവാദിത്വത്തിലൂടെയും നല്ല ഭരണം ഉറപ്പാക്കുന്നതിൽ നിയമനിർമ്മാണ സഭകൾ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. മികച്ച നേതാക്കളെ രൂപപ്പെടുത്തുന്ന ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിദ്യാലയങ്ങളാണ് നിയമനിർമ്മാണ സഭകളെന്ന് അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75th വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച വിധായി ഗൌരവ് യാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഓം ബിർള. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. US നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സൈനിക ബാരക് തകർന്ന 7 സൈനികർ കൊല്ലപ്പെട്ടതായും 200-ലധികം പേർക്ക് പരിക്കേറ്റതായും ഇറാൻ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രത്യാക്രമണങ്ങളിൽ 30-ലധികം പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനുമേൽ US നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എല്ലാ ഊർജ്ജ കയറ്റുമതിയും തടയുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. പലസ്തീനിൽ സ്പെഷ്യാലിറ്റി ആശുപത്രി, കൃത്രിമ അവയവ ഫിറ്റ്മെന്റ് സെന്റർ, വൊക്കേഷണൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ 3 പ്രധാന പദ്ധതികൾ ആരംഭിക്കാനുള്ള ഇന്ത്യൻ തീരുമാനത്തെ ഫലസ്തീൻ സ്വാഗതം ചെയ്തു. കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലെ ഈ പ്രഖ്യാപനത്തിനും ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീന് പൂർണ്ണ അംഗത്വം നൽകാൻ ഇന്ത്യ നൽകുന്ന പിന്തുണയ്ക്കും ഡൽഹിയിലെ ഫലസ്തീൻ എംബസി നന്ദി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഹൃദം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ UK സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,27,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി കോഴിക്കോട്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. യുവവാണിയിൽ ഇന്നാദ്യം ഒരു ലളിതഗാനമാണ്, പാടിയത് ഭൈരവി.

ഭൈരവി പാടിയ ലളിതഗാനമാണ് ഇതുവരെ കേട്ടത്. യുവവാണിയിൽ അടുത്തതായി ശ്വേത അനന്തശിവൻ അവതരിപ്പിച്ച വയലിൻ വാദനം.

0: അനാമിക കാർത്തികേയൻ അവതരിപ്പിച്ച ശാസ്ത്രീയ സംഗീതമാണ് ഇതുവരെ കേട്ടത്.
1: യുവവാണിയിൽ അവസാനമായി ഹരികൃഷ്ണൻ BH അവതരിപ്പിച്ച അഷ്ടപതി കേൾക്കാം.

0: ഹരികൃഷ്ണൻ ബി എച്ച് അവതരിപ്പിച്ച അഷ്ടപതിയാണ് ഇതുവരെ കേട്ടത്.
1: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിൽ സിതാര കൃഷ്ണകുമാർ പാടിയത്. ഗാനരചന ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. സംഗീതം എം ജയചന്ദ്രൻ.

0: ആകാശവാണി കോഴിക്കോട്.
1: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
2: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
3: എഴുത്ത്, വ്യക്തി, സമൂഹം. പ്രശസ്ത സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രനുമായി ഫഹദ് റാസ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
4: മനുഷ്യനൊരാമുഖം, സമുദ്രശില എന്നീ രണ്ടു നോവലുകളിലൂടെയും ഒട്ടേറെ ചെറുകഥകളിലൂടെയും മലയാള സാഹിത്യത്തിലും സാംസ്കാരിക മേഖലയിലും വളരെ സജീവ സാന്നിധ്യമായ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം.
5: നമസ്കാരം.
4: സിദ്ധിയും സാധനയും എന്ന പേരിലൊരു പുസ്തകമുണ്ട്, നോവലിന്റെ രചനാതന്ത്രങ്ങളെക്കുറിച്ച് പി കെ ബാലകൃഷ്ണൻ എഴുതിയ ഒരു നോവൽ. അതേ കാര്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് താങ്കളുടെ ഒരു പ്രഭാഷണവും കേട്ടിട്ടുണ്ട്. ഒരു എഴുത്തുകാരനാകാൻ ഏറ്റവും നിർബന്ധമുള്ള രണ്ട് കാര്യങ്ങൾ സർഗസിദ്ധിയും സാധനയുമാണ് എന്ന്. സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരനിലേക്ക് താങ്കൾ വളരുന്നത്, ആ ഒരു സർഗസിദ്ധി സ്വയം ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ആദ്യത്തെ ഒരു അനുഭവം എന്തായിരുന്നു?
5: കൃത്യമായിട്ട് അങ്ങനെ ഒരു അനുഭവമായിട്ട് ഓർമ്മയില്ല, പക്ഷേ കുട്ടിക്കാലം മുതലേ സർഗാത്മകമായ എല്ലാത്തിനോടും ഇഷ്ടമുണ്ടായിരുന്നു. ഭയങ്കര പാട്ട് കേൾക്കുമ്പോൾ ഇഷ്ടമാണ്, ചിത്രം കാണുമ്പോൾ ഇഷ്ടമാണ്, അതിനൊക്കെ അനുകരിക്കാനുള്ളൊരു ടെൻഡൻസി എനിക്കുണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ. ഒരു പാട്ട് കേട്ട് അങ്ങനെ പാടി നോക്കുക, ഒരു റേഡിയോ നാടകം കണ്ടതിനകത്ത് ഡയലോഗ് വെറുതെ അങ്ങനെ അനുകരിച്ച് പറയുക. ഈ കലാപരമായിട്ടുള്ള സർഗാത്മകമായ സംഗതികളോട് ഭയങ്കര ആഭിമുഖ്യം എനിക്കുണ്ടായിരുന്നു. പിന്നെ എഴുത്താണ് ഞാൻ ഏറ്റവും അവസാനം പരീക്ഷിച്ചും തിരിച്ചറിഞ്ഞായ കാര്യം. ബാക്കി ഞാൻ വിചാരിച്ച് ഞാൻ പാട്ടുകാരനായി തീരുന്നതായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് വലിയൊരു ആഗ്രഹം. ഞാൻ സ്കൂളിലൊക്കെ ലളിതഗാനത്തിന് ഫസ്റ്റായിരുന്നു. 10,000 കുട്ടികളുള്ള ഒരു വലിയ സ്കൂളായിരുന്നു എൻ്റെ, പടിഞ്ഞാറക്കടുങ്ങൽ ഗവൺമെൻറ് ഹൈസ്കൂൾ. അവിടെ സാധാരണക്കാരും ശരാശരിക്ക് താഴെയുള്ള കുട്ടികളാണ് എല്ലാവരും, എന്നുവെച്ചാൽ സാമ്പത്തികമായിട്ട് പോലും. അപ്പോൾ അവിടെ ഞാനൊരു മുറിമുക്കൻ രാജാവായിരുന്നു. ചിത്രരചനയ്ക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടും, പാട്ടിന് സമ്മാനം കിട്ടും, നാടകം എഴുതി അവതരിപ്പിക്കും അതിന് സമ്മാനം കിട്ടും, ക്ലാസ്സിൽ പഠിക്കാനൊക്കെ ഞാൻ ഫസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ നിലവാരം മതിയായിരുന്നു അവിടെ ഒന്നാവാനാവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുകഥ അല്ലെങ്കിൽ നോവൽ അങ്ങനെയുള്ള സാഹിത്യ രൂപങ്ങൾ അതിനേക്കാൾ ഷൈൻ ചെയ്യാൻ സ്കൂൾ തലത്തിലൊക്കെ മറ്റ് ഇടപാടുകളായിരുന്നു. ഇപ്പം ഒരു മിമിക്രി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നാടകത്തിൽ അഭിനയിച്ചാൽ കഥ എഴുതണമെന്ന് ആരും അവിടെ വില വയ്ക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള, ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ. ഞാൻ കഥാപ്രസംഗമൊക്കെ ഇപ്പോൾ സമ്മാനം മേടിച്ചിട്ടുള്ള ആളാണ് സ്റ്റേജിൽ.
4: കലകളെല്ലാം
5: പറ്റിയിട്ടുണ്ട്. പിന്നീട് ഓരോന്നിനെയും ഡീപ്പായിട്ട് അറിയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മനസ്സിലായി നമ്മളെക്കാൾ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. ഉദാഹരണത്തിന് ഞാൻ സെൻറ്റ് ആൽബർട്സ് കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. അവിടെ പതിവ് പോലെ ഞാൻ സ്കൂളിൽ ചെയ്തതുപോലെ അവിടെയും യൂത്ത് ഫെസ്റ്റിവൽ വന്നപ്പോൾ ഞാൻ ലളിതഗാനത്തിന് പേര് കൊടുത്തു. ഒരു കരിമുട്ടിൻ്റെ കഥയാണ് നീ എന്നൊരു പാട്ടൊക്കെ പഠിച്ച് പാടാനായിട്ട് പോയി. സ്കൂളിൽ എനിക്ക് ആ പാട്ട് പാടി സമ്മാനം പലവട്ടം കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കോളേജിലെത്തുമ്പോൾ എണ്ണം കുറയുമല്ലോ, കുട്ടികളുടെ എണ്ണം കുറയും. അപ്പോൾ ആദ്യത്തെ 2-3 പേരുടെ പാട്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ അസ്തമിച്ചു പോയി, കാരണം അതിഗംഭീരമായിട്ട് പാടുന്നു. എനിക്കങ്ങനെ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങനെ പാടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ എൻ്റെ ഒരു ലുട്ടിലൊടുക്ക് പാട്ടൊക്കെ കേമാണെന്ന് വിചാരിച്ചു കിടന്നൊരു കാലമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര നമസ്കാരം തോന്നിപ്പോയി അവരോട്. അത് ഞാനത് മനസ്സരിച്ചില്ല. എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ അവിടുന്ന് മുങ്ങിക്കളഞ്ഞു, കാരണം എനിക്ക് ലജ്ജ കൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം ഞാൻ എത്രമാത്രം പരിമിത വിഭവനാണ് സംഗീതത്തിലും ആലാപനത്തിലും എന്നൊക്കെ എനിക്ക് ആദ്യമായിട്ട് ബോധ്യം വരും. ഞാൻ കടുങ്ങല്ലൂർ എന്നൊരു ഗ്രാമത്തിൽ നിന്ന് എറണാകുളം സെൻറ്റ് ആൽബർട്സ് കോളേജ് മഹാനഗരത്തിൽ പോയി പഠിക്കാൻ പോയ കുട്ടിയാണ്. സെക്കൻഡ് ഗ്രൂപ്പാണ് പഠിച്ചിരുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ വേറെ ട്യൂഷൻ പഠിച്ചിരുന്നത്, ഏതൊരു ഡോക്ടർ ഓർ എഞ്ചിനീയർ എന്നുള്ള മട്ടിൽ. ആ ഘട്ടത്തിലാണ് ഞാൻ വായന, അതുവരെ നമ്മൾ സിലബസിൽപ്പെട്ട വായനകളൊക്കെ ഉള്ളൂ. ഇപ്പോൾ സി വി രാമയുടെ പുസ്തകം നമുക്ക് നോ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അതെല്ലാം തിരഞ്ഞെടുത്ത് വായനയല്ല, കിട്ടുന്നത് കൊണ്ടേ വായിക്കുക എന്നുള്ളതാണ്. പക്ഷേ പ്രീ ഡിഗ്രി കാലത്ത് ചില അധ്യാപകർ, എൻ്റെ ചില സുഹൃത്തുക്കളുടെ പിതാക്കന്മാർ, അങ്ങനെ സാഹിത്യത്തെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കുറച്ച് ആളുകൾ എനിക്ക് ഇതര കലകളിലുള്ള കഴിവ് വെച്ചിട്ട് എന്നെ ഇങ്ങനെ സാഹിത്യത്തിലേക്ക് വായിപ്പിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ദസ്തദസ്കിയൊക്കെ വായിക്കുന്നത്. കരമസോ ബ്രദേശം ഞാൻ ഇംഗ്ലീഷിലാണ് കഷ്ടപ്പെട്ട് ആദ്യം വായിച്ചത്,
4: സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്,
5: സ്കൂളിൽ അല്ല പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. പിന്നീടാണ് എൻ്റെ വിവർത്തനം മലയാളത്തിൽ ദാമോദരൻ്റെ വായിച്ചത്.
4: അതാണ് ഏറ്റവും സ്വാധീനിച്ച പുസ്തകം എവിടെ പറഞ്ഞിട്ടുണ്ട്,
5: പ്രധാനപ്പെട്ട ഒരു പുസ്തകം അതാണ്. ദസ്തദസ്കിയാണ് മൊത്തത്തിൽ അതിനെ തന്നെ, കരമസോ ബ്രദേശാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് പറയാം. അപ്പോൾ അങ്ങനെ സിദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ മനുഷ്യനും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ മനുഷ്യനിലും, മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും, മനുഷ്യന് സാധിക്കുന്ന എല്ലാ മേഖലകളുടെയും

0: സിദ്ധിയുടെ ചെറിയ അളവ് ഉള്ളിലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആസ്വദിക്കുന്നത്. നമ്മൾ എല്ലാവരും ആസ്വാദകരാണല്ലോ. എല്ലാത്തിൻ്റെ ആ സിദ്ധിയുടെ എലമെൻ്റ് തന്നെയാണ് നമ്മളെ. ഇപ്പോൾ മലയാളം MA പഠിക്കുമ്പോൾ നമ്മളത് പ്രത്യേകം പഠിക്കും. അതായത് കാരയത്രി പ്രതിഭ, ഭാവയത്രി പ്രതിഭ എന്ന് പറഞ്ഞ രണ്ട് പ്രതിഭകളെ പറ്റി പറയും. രാജശേഖരൻ എന്ന് പറഞ്ഞ പഴയ ഒരു, അതായത് കാരയത്രി പ്രതിഭയാണ് സൃഷ്ടിക്കുവാനുള്ള, ടു ക്രിയേറ്റ് എന്നുള്ള ആ പ്രതിഭാശക്തി. അതുപോലെ തന്നെ പ്രധാനമാണ് ഭാവയത്രി പ്രതിഭ എന്ന് പറയും. അതായത് ഇത് ആസ്വദിക്കാനുള്ള പ്രതിഭയും തത്തുല്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒന്ന് വലുതും ഒന്ന് ചെറുതുമല്ല. ആസ്വദിക്കുന്നവൻ താഴെ തറയിലും മറ്റവൻ സദസ്സിലും അങ്ങനെയല്ല, വേദിയിലുമല്ല, തുല്യമാണ്. പക്ഷെ നമ്മൾ ഇതിനാണ് നമ്മൾ ഊന്നിൽ കൊടുക്കുന്നതെന്നനുസരിച്ച് അത് വളർന്നു വരികയാണ് ചെയ്യുക നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ.
1: മാതൃഭൂമിയിലെ കഥാമത്സരം ആണ് താങ്കളുടെ എഴുത്ത് ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒരു വലിയൊരു വഴിത്തിരിവായി വരുന്നത്. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന ചെറുകഥയിലൂടെ അന്ന് ആ ഒരു പ്രായത്തിൽ ആ ഒരു കഥാമത്സരത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ കേരളത്തിലെ വായനക്കാരിലേക്ക് എത്തിയ താങ്കൾ ഇന്ന് മാതൃഭൂമിയുടെ പത്രാധിപർ അല്ലെങ്കിൽ എഡിറ്ററായിട്ട്, ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്ററായിരിക്കുന്നു. അപ്പോൾ ഇന്ന് വായനക്കാരെ അല്ലെങ്കിൽ എഴുത്തുകാരെ സൃഷ്ടിക്കുന്ന ഒരു എഡിറ്ററായി നിൽക്കുന്ന ഈ ഒരു പരിണാമം, ആ ഒരു കാലഘട്ടത്തിലുള്ള താങ്കളുടെ എഴുത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എത്രത്തോളം മാറിയിട്ടുണ്ട്?
0: അതൊരു പ്രവാഹം പോലെയാണ്. നമ്മൾ വെറുതെ ചില ഒഴുക്കുകളിൽ പെട്ടാൽ നമുക്ക് നീന്തേണ്ട ആവശ്യമില്ല. എതിരെ നീന്തുമ്പോൾ മാത്രമേ നമുക്ക് നീന്തേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം ഞാൻ മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായിട്ടാണ് ജോലിക്ക് ചേർന്നത്. MA കഴിഞ്ഞിട്ട് ഞാൻ LLB ചേർന്നിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ്റെ നിർബന്ധപ്രകാരം ഞാൻ LLB പഠിക്കാനായിട്ട് ചേർന്നു, ഗവൺമെൻറ് കോളേജിൽ റെഗുലർ കോഴ്സായിട്ട്. പക്ഷെ അപ്പോഴാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അതിഭീകരമായി വരികയും എന്തെങ്കിലും ഒരു ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം, ഞാൻ ഈ LLB പിന്നെയും 3 വർഷം പഠിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് മാതൃഭൂമിയിലെ പ്രൂഫ് റീഡർമാരുടെ ഒഴിവുണ്ടെന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് പത്രത്തിൽ കണ്ടത്. അങ്ങനെയാണ് ഞാൻ മാതൃഭൂമിയിൽ എഴുതി. അന്ന് എൻ്റെ മനസ്സിൽ കുട്ടികൃഷ്ണമാരായിരുന്നു ചെയ്ത ജോലിയെന്നൊന്നും എൻ്റെ മനസ്സിലില്ല. ഒരു ജോലി ചെയ്യാൻ കിട്ടുക, നമ്മുടെ ആവശ്യത്തിനുള്ള പൈസ നമ്മൾ ഉണ്ടാക്കുക, വെറുതെ ഇനിയും പഠിച്ചിട്ട് MA മലയാളം ഫസ്റ്റ് റാങ്ക് മേടിച്ച ആൾ LLB പഠിച്ചിട്ടൊരു കാര്യമില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറെങ്കിൽ പ്രൂഫ് റീഡർ എന്നുള്ള പോസ്റ്റിലേക്ക് വന്നത്. പക്ഷെ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു നിമിത്തം ആയിട്ട് തോന്നിയിരുന്നു. കുട്ടികളുടെ കഥാമത്സരത്തിൻ്റെ സമ്മാനം മേടിക്കാനാണ് ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട്ടേക്ക് വന്നത്. അന്ന് കോഴിക്കോട് വരുമ്പോൾ മാതൃഭൂമിയുടെ കെട്ടിടമൊക്കെ കാണുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു കസേരയിലിരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അറ്റൻഡറോ ക്ലർക്കോ അല്ലെങ്കിൽ അങ്ങനെ പത്രാധിപർ എന്നുള്ള മട്ടിലൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ചെറിയ ജോലിയായിട്ട് ഇവിടെ കിട്ടിയിരുന്ന നല്ല അന്തരീക്ഷമാണല്ലോ, പുസ്തകങ്ങൾ വായിക്കാം, എഴുത്തുകാരെ കാണാം, നേരിട്ട് കാണാം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നേ ഉള്ളൂ. പിന്നെ 2 വർഷം കഴിയുമ്പോഴേക്കും മാതൃഭൂമി ബാലഭൂമി എന്ന് പറഞ്ഞ കുട്ടികളുടെ ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കാൻ അതിൻ്റെ ആലോചന വന്നപ്പോൾ പുതിയ സബ് എഡിറ്റർമാരെ അതിനകത്തേക്ക് വേണം എന്ന് വന്നപ്പോഴാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എന്നെ MT വാസുദേവൻ സാറായിരുന്നു അന്ന് പീരിയോഡിക്കൽസിൻ്റെ എഡിറ്റർ, അദ്ദേഹത്തിന് എന്നെ മുൻപരിചയം ഉണ്ട്. ഈ കഥ എഴുതിയ കുട്ടി എന്നുള്ള മട്ടിലും എൻ്റെ കഥകൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടുള്ള ഒരു പത്രാധിപർ എന്നുള്ള മട്ടിലും അദ്ദേഹത്തിന് എന്നെ പരിചയമുള്ളതുകൊണ്ട് എനിക്കത് എളുപ്പമായിരുന്നു ബാലഭൂമിയിലെ സബ് എഡിറ്ററായിട്ട് ജോലിക്ക് കിട്ടാനായിട്ട്. അവിടെ 10-15 വർഷത്തോളം ഞാൻ കുട്ടികളുടെ പ്രസിദ്ധീകരണത്തിൽ ഇരുന്നു. നേരത്തെ പറഞ്ഞ ഒഴുക്ക് ഞാനതാ പറഞ്ഞു, എൻ്റെ മക്കള് 15 വയസ്സാവുന്ന പ്രായം വരെയും ഞാൻ ബാലസാഹിത്യം എഴുതുകയും വായിക്കുകയും പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്ന ജോലിക്കാരനായിരുന്നു. അവർ മുതിർന്നപ്പോഴാണ് ഞാൻ പിന്നീട് ഞാനും മുതിർന്നത്. ഞാൻ വാരാന്ത പതിപ്പിൻ്റെ ചുമതലയിലേക്ക് മാറി 6-7 വർഷം അവിടെ ഇരുന്നു. പിന്നെ ഇപ്പോൾ അവസാനത്തെ 6-7 വർഷമായിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ചുമതല ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലതാണ്. നമുക്കത് ഇതിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അധികമായൊരു കണ്ണുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ആ കുട്ടിയായിരുന്നു, ഞാൻ ആ വായനക്കാരനായിരുന്നു, ഞാൻ ആ ശുഭാപ്തി വിശ്വാസമില്ലാത്ത ആ ആദ്യകാല എഴുത്തുകാരനായിരുന്നു. അപ്പം എനിക്ക് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു രചന വരുമ്പോൾ എനിക്ക് ആ കണ്ണിലൂടെ കൂടിയും അതിനെ കാണാൻ സാധിക്കും.
1: ഇപ്പോൾ അത്തരം കഥാമത്സരങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ അതിലൂടെ പുതിയ എഴുത്തുകാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പറഞ്ഞ പ്രവാഹത്തിൻ്റെ ഭാഗമായിരിക്കാം ഭാവിയിൽ അവരും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ എഴുത്ത് വായിക്കുമ്പോൾ താങ്കളൊക്കെ എഴുതി തുടങ്ങിയ അല്ലെങ്കിൽ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന സാഹിത്യത്തിൽ നിന്നും വ്യത്യസ്തമായൊരു ശൈലിയിലേക്ക് നമ്മുടെ സാഹിത്യം വളരുന്നുണ്ട് അല്ലെങ്കിൽ മാറുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടോ?
0: അത് വളരുകയാണോ എന്നറിയില്ല, അത് മാറി നടക്കലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എഴുത്ത് ആത്യന്തികമായിട്ടൊരു കലാവസ്തുവാണ് എന്നൊരു ബോധത്തിൽ ഉണ്ടായിരുന്ന ഒരു തലമുറയിലെ അംഗമാണ് ഞാൻ. എഴുത്തുകാരൻ എന്ന് പറഞ്ഞൊരു കലാകാരനാണ്, ഈസ് ആൻ ആർട്ടിസ്റ്റ് എന്നുള്ള ബോധ്യം നമുക്ക് നന്നായിട്ടുണ്ട്, അന്നുണ്ട് ഇന്നുണ്ട്. പക്ഷെ പുതിയ കാലത്തിൻ്റെ എഴുത്തുകാർ, അവരെ ഞാൻ ചെറുതാക്കിയോ മോശമാക്കിയോ പറയുകയല്ല, അവരുടെ ധാരണയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എഴുത്തൊരു കലാപ്രവർത്തനമാണ് എന്ന് പലപ്പോഴും പലർക്കും തോന്നുന്നില്ല.
1: ഇത് തമ്മിലുള്ളൊരു ഉദാഹരണം എന്തെങ്കിലും ഒരു ഇത് പറയാൻ കഴിയുമോ?
0: അതായത് കവിതയാണല്ലോ വാക്കുകൊണ്ട് സൃഷ്ടിക്കാൻ പറ്റുന്ന ഏറ്റവും അത്ഭുതകരമായ വിദ്യ എന്ന് പറയുന്നത്. കവിത എഴുതാൻ പറ്റാത്തതിൻ്റെ നിരാശയുള്ളവരാണ് കഥാകൃത്തും നോവലിസ്റ്റൊക്കെ ആയി മാറുന്നത്. കാരണം അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്താണ് നമ്മൾ ഈ സ്വർണത്തിൽ ചെമ്പ് ചേർത്തിട്ട് ആഭരണം ഉണ്ടാക്കുന്ന പോലെയാണ് കവിത എന്ന് പറയുന്ന തനിപ്പൊന്നിൽ ചെമ്പും ഒക്കെ ചേർത്തിട്ട് നമ്മൾ കഥയും നോവലും ഒക്കെ എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കാവ്യാത്മകത എന്ന് പറയുന്നത് സർഗസിദ്ധിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അസൽ കവി ആവണമെങ്കിൽ നേരത്തെ പറഞ്ഞ സിദ്ധി എന്നൊരു സംഗതി വേണം. അപ്പോൾ ആ

0: കവിത പഴയ കാലത്ത് പറയും, നാടകാന്തം കവിത്വം. വലിയൊരു കവിക്ക് നാടകം എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. കവിത്വത്തിന്റെ അന്തമാണ് നാടകം എന്നാണ് അതിന്റെ ശരിക്കും അന്വയം. നാടകാന്തം കവിത്വം എന്നാണ് പറയുന്നതെങ്കിലും അതിന്റെ അന്വയം തിരിച്ചാണ്. അതിനർത്ഥം ഈ കവിത്വം എന്ന് പറയുന്ന എലമെന്റ് ഏറിയും കുറഞ്ഞും അതിന്റെ വൈഭവം പ്രകാശിപ്പിച്ചും മിനുക്കിയും മറ്റ് സാഹിത്യ രൂപങ്ങളിലും വേണം എന്ന് തന്നെയാണ്. പുതിയ തലമുറയുടെ പുസ്തകങ്ങൾ ഒരുപാട് ചെലവഴിക്കുന്നത് നമ്മൾ കാണുന്നു, സമ്മാനങ്ങൾ കിട്ടുന്നത് ഒക്കെ നല്ലതാണ്. കാരണം പുതിയ ആളുകളെ വായനയിലേക്ക് കൊണ്ടുവരാൻ, ഒന്നും വായിച്ചിട്ടില്ലാത്ത കുറച്ച് പേരെങ്കിലും വായനയിലേക്ക് എത്തിക്കാനൊക്കെ സഹായിക്കും. പക്ഷെ അതിൻ്റെ കാലാതീതമായി ഒരു കലാവസ്തു എന്നുള്ള നിലയ്ക്ക് അത് നിൽക്കുമോ എന്ന് വെച്ചാൽ അത് എഴുതിയവർക്ക് പോലും വലിയ ഉറപ്പൊന്നുമില്ല. അവരത് പ്രതീക്ഷിക്കുന്നില്ല. കലയാവട്ടെ കാലാതീതവുമായിട്ടാണ് സംവദിക്കുന്നത്. കല എന്ന് നമ്മളൊരു സംഗതി നമ്മൾ അതിന് നോക്കിയത് കല എന്ന് പറയണമെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് അതിനർത്ഥം അത് കാലാതീതം ആണെന്നാണ്. നമ്മുടെ ജന്മം കഴിഞ്ഞാലും നമ്മുടെ തലമുറ പൊഴിഞ്ഞാലും 100 വർഷം കഴിഞ്ഞാലും അത് അതിൻ്റെ മൂല്യത്തിൽ തന്നെ നിൽക്കും എന്നുള്ള ഒരു തോന്നലാണല്ലോ, പ്രതീതിയാണ് കല സൃഷ്ടിക്കുന്നത്. മഹാന്മാരായ കലാകാരന്മാരെ പറ്റി പറയുമ്പോൾ, മഹത്തായ കലയെ പറ്റി പറയുമ്പോൾ നമ്മുടെ പ്രാഥമിക ധാരണ അതാണ്, അത് നിലനിൽക്കും എന്നുള്ളതാണ്. പക്ഷേ പുതിയതിൻ്റെ എഴുത്തുകളിൽ പലതും നിലനിൽപ്പിനെ പറ്റി അവർക്ക് തന്നെ, ഈ തൽക്കാല നിലനിൽപ്പല്ലാതെ സർവകാല നിലനിൽപ്പിനെ പറ്റി അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒന്നിനെപ്പറ്റി അവർ ആഗ്രഹിക്കുന്നില്ല. അതുണ്ടാവണമെങ്കിൽ ഈ കലയെപ്പറ്റിയുള്ള ഈ അടിസ്ഥാന ബോധ്യം ആവശ്യമാണ്. എഴുത്ത് എന്ന് പറയുന്നത് കലയല്ലാതെ മറ്റൊന്നുമല്ല, എഴുത്തുകാരൻ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് അല്ലാതെ മറ്റാരുമല്ല എന്നുള്ള തോന്നല വേണ്ടത്.
1: പക്ഷേ ഈ ഒരു ദൗത്യം ഒരു എഴുത്തുകാരൻ, അതോടൊപ്പം തന്നെ ഇപ്പോൾ പുസ്തകമാണെങ്കിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന പ്രസാധകനെ സംബന്ധിച്ചും ഇത് കാലാതീതമായി നിൽക്കേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്തം രണ്ടുപേർക്ക് കൂടിയുള്ളതാണ്. പക്ഷേ ഈ രണ്ടുപേരും വിറ്റഴിക്കപ്പെടുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുവരുന്നുണ്ട് തോന്നുന്നുണ്ടോ?
0: ഉറപ്പായിട്ടുണ്ട്. അത് ലോകം കച്ചവടത്തിൻ്റെ ഒരു ലോകമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് രാമമോഹൻ ബാലിയത്ത് അതിനെ പരപ്പനങ്ങാടി എന്നാണ് പറയുക. ലോകം ഒരു അങ്ങാടിയായി മാറിയിരുന്നു, അങ്ങാടിയായിട്ട് പരന്നുപോയിരിക്കുന്നു ലോകം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പുസ്തക ചന്ത എന്നുള്ള വാക്ക് ഒരിക്കലും കോയിൻ ചെയ്യപ്പെടാൻ പറ്റാത്തൊരു പദ ചേർച്ചയാണ്. കാരണം പുസ്തകവും ചന്തയായിട്ട് ബന്ധമില്ലെന്നാണ് നമ്മുടെ കുട്ടിക്കാലത്ത്. ഇപ്പോൾ പുസ്തകം എടുക്കാതെ പോകുന്ന കുട്ടിയുടെ അമ്മ നീ എന്താ ചന്തയിലേക്കാണോ പോകുന്നതെന്നുള്ള ചോദ്യത്തിൻ്റെ അർത്ഥം പുസ്തകവും ചന്തയും വിപരീത പദങ്ങളാണെന്നാണ് ഒരു ധ്വനിയുണ്ടല്ലോ എന്നത്. എന്നാൽ പിന്നീട് പുസ്തക ചന്ത എന്നൊരു വാക്ക് പ്രചാരത്തിൽ വന്നു. മത്സ്യം വിൽക്കുന്നത് പോലെ, കളിപ്പാട്ടം വിൽക്കുന്നത് പോലെ, വാ ഇതെടുത്താലും 1.5 രൂപ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന മട്ടിൽ പുസ്തകങ്ങളും വിൽക്കുന്ന ഒരു കാലം വന്നു. അത് വിപണനത്തിൻ്റെ ഒരു പുതിയ കാലം സൃഷ്ടിച്ച ഒരു മാറ്റമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വിപണനത്തിൻ്റെ മോഹവലയത്തിൽ പെട്ട് വായിക്കുന്ന ഏത് തരം പുസ്തകവും ഒരുപക്ഷെ അതിലൊരു 10% യഥാർത്ഥ പുസ്തകങ്ങളിലേക്കും യഥാർത്ഥ വായനയിലേക്കും നയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
1: വിപണി കീഴടക്കിയ ഈ സാഹിത്യ ലോകത്ത് ഒരു സാഹിത്യകാരൻ എന്ന രീതിയിൽ താങ്കളുടെ നിലനിൽപ്പിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ താങ്കൾ വിപണിക്ക് വേണ്ടി മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ?
0: അത് പറ്റില്ല. അതൊരു പ്രകൃതമാണത്. നമ്മൾ പണത്തിനെയാണോ നമ്മൾ വിലവയ്ക്കുന്നത്? പ്രസിദ്ധിയാണോ വിലവയ്ക്കുന്നത്? അതോ അജ്ഞാതമായൊരു സ്ഥലത്ത് നമ്മുടെ പുസ്തകം വായിച്ചിരുന്ന ശേഷം ഓഹ് എന്ന് പറയുന്ന ഒരു നെടുവീർപ്പിനെയാണോ വിലവയ്ക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം.
1: അതെ,
0: ധാരാളം വിറ്റുപോകുന്ന, നമ്മൾ കലാമൂല്യമില്ലെന്നോ അല്ലെങ്കിൽ ആഴമില്ലെന്നോ പറയുന്ന ഒരു രചന നിർവഹിക്കുന്ന ഒരാൾക്ക് ഷേക്സ്പിയറിനെ പോലെ എഴുതാൻ കഴിവുണ്ടായിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ എഴുതുന്നതല്ലല്ലോ. പുതിയ സിനിമയിലെ പാട്ട് എഴുതുന്നവരൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും പുതിയ കാലം ഇതാണ് ആവശ്യപ്പെടുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി കൊടുക്കണു എന്നാണ്. അപ്പോൾ അവരോട് ഞാൻ മനസ്സുകൊണ്ട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ വയലാറിനെ പോലെ ഒരു പാട്ട് എഴുതി എനിക്ക് രഹസ്യമായിട്ട് കാണിച്ചിരുന്നോ? അവർക്കതിന് സാധിക്കുന്നില്ല, അവർക്ക് സാധിക്കുകയില്ല. അവർ മറിച്ച് കളവ് പറയുകയാണ് ചെയ്യുന്നത്, ഞങ്ങൾ വിപണിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം പത്മരാജനാണ്. വിപണിക്ക് വേണ്ടിയിട്ട് എഴുതുമ്പോഴും അദ്ദേഹത്തിലെ ക്രിയേറ്റീവായിട്ടുള്ള സിനിമയുടെ കാര്യം പറയുമ്പോൾ
1: അതെ അതെ
0: ഗംഭീരമായിട്ടുള്ള ആശയങ്ങൾ, ശരിക്കും കലാമൂല്യമുള്ള ആശയങ്ങൾ,
1: നേരത്തെ പറഞ്ഞ കാലാതിവർത്തിയായുള്ള
0: സംഗതികൾ മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. നിലാവ് കാണുമ്പോൾ എന്ത് നല്ല നിലാവ് എന്ന് തോന്നണമെങ്കിൽ അവനൊരു കവിഹൃതയുള്ള ആളായിരിക്കണം. അപ്പം അത് കാഴ്ചയുടെ വ്യത്യാസമാണ് എന്ന് തോന്നുന്നു.
1: ഇപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്വന്തം പേരിനേക്കാൾ വലിയ ഒരു സർഗ സൃഷ്ടി ഉണ്ടാക്കുക എന്നുള്ളത്, അത് കൂടുതൽ ആളുകൾ വായിക്കുക, നേരത്തെ പറഞ്ഞ കാലാതിവർത്തിത്വം ഉള്ള ഒരു സർഗ സൃഷ്ടി നിർമ്മിക്കാനാവുക, പുരസ്കാരങ്ങൾ നേടുക, ഇതെല്ലാം ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ്. ആദ്യത്തെ നോവലിലൂടെ തന്നെ അതെല്ലാം സാധിച്ചെടുത്ത ഒരാളാണ് താങ്കൾ. ഇപ്പോൾ മനുഷ്യനൊരാമുഖം എന്നൊരു നോവൽ വരുന്നു, അത് താങ്കളുടെ ആദ്യത്തെ നോവലാണ് എന്നിരിക്കെ തന്നെ അതിന് നേടാവുന്ന എല്ലാ പുരസ്കാരങ്ങളും പ്രശസ്തിയും വായനയും അത് നേടിക്കഴിഞ്ഞു. അതേസമയം താങ്കളുടെ ഒരു ചെറുകഥയുടെ ഒരു പേരാണ് മനുഷ്യനെ ഒരു ആമുഖത്തിൻ്റെ
0: 1-ാം അധ്യായം.
1: 1-ാം അധ്യായം, അത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണല്ലോ താങ്കൾ എഴുതുന്നത്, ഈ നോവലിനും ഒരുപാട് മുൻപ്. അപ്പോൾ ഈ നോവൽ പെട്ടെന്ന് ഒരു ചെറിയ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതല്ല എന്നുള്ളൊരു തോന്നൽ, അങ്ങനെ ഒരു ചെറുകഥ നേരത്തെ വന്നിരുന്നു എന്ന് അറിയുമ്പോൾ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു നോവലിൻ്റെ പ്രക്രിയ ഒരു സർഗസൃഷ്ടിയും ഒറ്റ ദിവസം കൊണ്ട് ചിന്തയിൽ നിന്നുണ്ടാവുന്നതല്ല, നമുക്കെല്ലാം അറിയാം. വർഷങ്ങൾ

0: ഒരു കാത്തിരിപ്പ് അതിലുണ്ടാവും. എന്നാലും താങ്കളുടെ മനസ്സിൽ അന്ന് അങ്ങനെ ഒരു കഥ മനസ്സിൽ കാണണമെങ്കിൽ, അതിനങ്ങനെ ഒരു പേരിടണമെങ്കിൽ, ഇങ്ങനെ ഒരു നോവൽ വരും എന്നുള്ളൊരു തീർച്ച താങ്കൾക്ക് തന്നെ ഉണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ?
1: കഥകൾ എഴുതി തുടങ്ങിയ കാലം മുതലുള്ള ഒരു ആഗ്രഹമാണ് ഒരു നോവൽ നമുക്ക് എഴുതണം എന്നുള്ളത്. എൻ്റെ ആയുസ്സിനെ പറ്റി എനിക്ക് കുട്ടിക്കാലം പോലെ ചില സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഞാൻ ആസ്തമ രോഗിയൊക്കെ ആയിരുന്നു. എൻ്റെ ജാതകം നോക്കിയ ജ്യോത്സ്യം ഞാൻ 22 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞ് അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കായിരുന്നു കുട്ടിക്കാലം മുതൽ. അപ്പോൾ ഞാൻ ഏതാണ്ട് 22 വയസ്സിൽ തീർന്നു പോകുന്ന ഒരാളായിട്ട് സ്വയം കരുതുകയൊക്കെ ചെയ്ത ആളാണ്. അതുകൊണ്ട് ആ സമയത്ത് കേൾക്കാനുള്ള പാട്ടുകൾ മുഴുവൻ കേൾക്കുകയും വായിക്കാനുള്ള പുസ്തകങ്ങൾ മുഴുവൻ വായിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ തുടർന്നു, 22 വയസ്സിന് ശേഷവും ഞാൻ തുടർന്നു. അപ്പോൾ ഫഹദ് പറഞ്ഞ മനുഷ്യനാമുഖം എന്ന നോവലിൻ്റെ 1-ാം അധ്യായം എന്ന ചെറുകഥയ്ക്ക് മുമ്പ് നോവൽ സംഗ്രഹം എന്ന പേരിൽ എൻ്റെ ഒരു ചെറുകഥയുണ്ട്. അത് മനുഷ്യനാമുഖം എന്ന നോവലിൻ്റെ ഒരു സിനോപ്സിസ് ആണ്. അത് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന നോവൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും, ഇന്നത്തെ കഥാപാത്രം ഇത്ര പേരുണ്ടാവും, അല്ലെങ്കിൽ അത് ഇത്ര കാലത്തെ കഥയായിരിക്കും, അതിൻ്റെ ചില സന്ദർഭങ്ങൾ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നൊരു ചെറുകഥയാണ് അത്. ഞാൻ എഴുതി വെച്ചെന്ന് വെച്ചാൽ ഈ ഐഡിയ പുറത്തു പോരുത്, എൻ്റേതായിട്ട് തന്നെ കിടക്കണം അന്ന് വെച്ച് എഴുതി വെച്ചു. കാരണം ഞാൻ മരിച്ചു പോയാലും ഇതിങ്ങനെ ഉണ്ടാവണമല്ലോ എന്ന് ചോദിച്ചിട്ട്, എന്നിട്ട് ഞാൻ മരിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മനുഷ്യനാമുഖം നോവൽ എഴുതാൻ ആരംഭിച്ചു. അതിനകത്ത് ഒരധ്യായം എഴുതി. അത് എഴുതിയപ്പോഴും എനിക്ക് പേടി, കാരണം ഇത് മുഴുവൻ വലിയ ബൃഹത് നോവലാണ് മനസ്സിലുള്ളത്, അത് മുഴുവൻ എഴുതി തീർക്കാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ അത് ചെറുകഥയായിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് നോവലിന് ഇടാൻ ഉദ്ദേശിച്ച പേര് തന്നെ 2, അത് മനുഷ്യനാമുഖം എന്ന നോവലിൻ്റെ 1-ാം അധ്യായം എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ അത് എഴുതി.
0: അത് ഏത് വർഷമാണ് പുറത്തു വരുന്നത്?
1: അത് എനിക്ക് തോന്നുന്നത് 2000-ലാണ്, 2001-ലോ 2002-ലോ ആ സമയത്താണ്. ഈ പുതിയ മില്ലനിയത്തിൻ്റെ തുടക്കത്തിലാണ്. അതിന് VP ശിവകുമാർ കേളി പുരസ്കാരം കിട്ടി. അതൊരു അന്നത്തെ ഒരു പ്രസിദ്ധമായ പുരസ്കാരമാണ്. ആ അവാർഡ് എനിക്ക് തന്നത് സുഗതകുമാരി ടീച്ചറാണ്. അവർ പറഞ്ഞു, ഞാൻ വയസ്സിയായി, ഞാൻ അത്ര കാലം ജീവിച്ചിരിക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ ഇവൻ ചെറുപ്പക്കാരനാണ്, മനുഷ്യനാമുഖം എന്ന നോവലിൻ്റെ 1-ാം അധ്യായം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു നോവലായിട്ട് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് വായിക്കാൻ ഞാൻ ഉണ്ടാവില്ലെങ്കിലും അതങ്ങനെ നടക്കട്ടെ എന്നാണ് എനിക്ക് യുവാവിനോടുള്ള അഭ്യർത്ഥന എന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു ആശീർവാദം പോലെ തോന്നി. പിന്നെയാണ് ഞാൻ അത് ക്രമത്തിൽ അത് എഴുതാൻ തുടങ്ങിയത്. അതായത് ഇത് മുഴുമിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ജോലി തിരക്കിനിടയിൽ, നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ബാലഭൂമിയിലായിരുന്നു. അപ്പോൾ പകൽ മുഴുവൻ ജമ്പൻ തുമ്പൻ എന്നൊക്കെയുള്ള കഥാപാത്രങ്ങളുടെ പേരുകളിൽ, ജിംബാലു അങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു മാജിക് മാലു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാള്, വൈകുന്നേരങ്ങളുടെ സമയങ്ങളിൽ രാത്രി ഭാര്യയും മകൾ ഉറങ്ങിയതിന് ശേഷമാണ് മനുഷ്യനാമുഖം എഴുതിക്കൊണ്ടിരുന്നത്. അത്ഭുതകരമായ കാര്യം എന്ന് വെച്ചാൽ അത് പൂർത്തിയാക്കി മാതൃഭൂമി ആഴ്ചപ്പപ്പിന് കൊടുക്കുകയും അത് അതിൻ്റെ ആദ്യത്തെ അധ്യായം അച്ചടിച്ച് വരുന്ന മാതൃഭൂമി ആഴ്ചപ്പിൻ്റെ കവറ് സുഗതകുമാരി ടീച്ചറായിരുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളെപ്പറ്റി ടീച്ചറായിട്ടുള്ള ഒരു വലിയ അഭിമുഖമായിരുന്നു അതിനകത്ത് പ്രധാന കണ്ടന്റ്, ഒന്ന് മുഖലേഖനം. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ ഒരു കാട്ടിലൂടെ നടന്നു വരുന്ന മനോഹരമായ പടമായിരുന്നു. അതിൻ്റെ മുകളിലെ ഒരു ചെറിയ തലയായിട്ട് എൻ്റെ തലയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടീച്ചറെ വിളിക്കുകയും, ടീച്ചറെ ഞാനത് എഴുതിയിട്ടോ ഈ ലക്കം ഞാൻ കണ്ടു, മോനെ അത് ഞാൻ കണ്ടു, ഈ ലക്കം തുടങ്ങി നന്നായി. അപ്പോൾ ഞാൻ ഈ ആശീർവാദം ഓർമ്മിപ്പിച്ചു. അപ്പോൾ അത് ഒരു നിമിത്തം പോലെ അത് അങ്ങനെ
0: അവരത് ഓർക്കുന്നുണ്ടായിരുന്നോ?
1: ഓർക്കുന്നുണ്ടായിരുന്നു. ആ കഥ അവർക്ക് ഇഷ്ടമുള്ള കഥയായിരുന്നു. എന്നെ അല്ലാതെ കഥകൾ വായിച്ചിട്ടുള്ള ആളാണ് ടീച്ചർ.
0: അപ്പോൾ ആ ഒരു നോവലിൻ്റെയൊക്കെ ഭൂമിക നമ്മൾ നോക്കുമ്പോൾ താങ്കളുടെ തന്നെ ഒരു ഭൂമികയിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് താങ്കൾക്ക് പരിചിതമായ ഒരു സ്ഥലം ആവണം എന്നുള്ളത് കൊണ്ട് തന്നെയാണോ അതോ?
1: അത് 100 വർഷത്തെ കഥയാണ് മനുഷ്യനാമുഖം.
0: അതെ.
1: അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ കാലവും കാലാന്തരവും കാണിക്കുന്ന ഒരു പുസ്തകം എഴുതുമ്പോൾ നമുക്ക് അതിന് ഒരു മാതൃക ഉള്ളിലുണ്ടാവണം നല്ലതാണ്. കാരണം എനിക്ക് കൈവിട്ടു പോകും. നമുക്ക് മുഴുവനും ഫാൻറ്റസിക്ക് ഒരു സ്കെലിട്ടൺ ഉണ്ടാവണം നല്ലതാണ്. ആ സ്കെലിട്ടണിൽ നമ്മൾ മാംസം നിറച്ച്, ജീവൻ നിറച്ച്, ഊതി ജൈവിക സത്തയായിട്ട് നോവലിനെ നമ്മൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതിന് എൻ്റെ സ്വന്തം നാടിനെ ഞാൻ മാതൃകയാക്കിയിട്ട്, എന്ന് വെച്ചാൽ ഒരു 30%. അവിടുത്തെ എൻ്റെ ബന്ധുത്വത്തിൽപ്പെട്ട ആളുകളാണ് അവിടുത്തെ മിക്കവാറും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അവരെ ആ സിറ്റീസ് നോവലിൽ കൊണ്ടുവരുന്ന അപകടമായിരിക്കും, പിന്നെ അങ്ങോട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. മാറി നിന്ന് നോക്കിയാൽ ഒരുപാട് ഓർത്തോർത്തിച്ചിരിക്കാവുന്ന കഥാപാത്രങ്ങളൊക്കെയാണ്. പക്ഷേ ചില കാലത്തിൻ്റെ ചില കെട്ടുപാടുകളിൽ പെട്ടുപോയ പാവം മനുഷ്യരാണ് അവർ. കേരളത്തിൻ്റെ ഒരു പ്രതിനിധാന സ്വഭാവത്തിലാണ് ഞാൻ തച്ചനക്കര എന്ന പേര് മാറ്റിയിട്ടിട്ട്, കടുങ്ങല്ലൂർ എന്നുള്ള സ്ഥലത്തിന് തച്ചനക്കര എന്നൊരു പേര് സങ്കല്പിച്ചിട്ട് അങ്ങനെ അതിനെ മാറ്റി പണിത്. എൻ്റെ കുടുംബത്തിലെയും എൻ്റെ നാട്ടിലെയും മനുഷ്യരുടെ DNA എടുത്തിട്ട് മാറ്റി പണിതാണ് അതിനെ കഥാപാത്രമായിട്ടുള്ളത്. അത് അവർക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, ഇത് ഞാനാണെന്ന് അവരൊരിക്കലും പറയില്ല. അപ്പോൾ അങ്ങനെ അത് എൻ്റെ ഒരു 100 വർഷത്തിൻ്റെ ദീർഘമായ കഥ പറയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൂർവ്വ മാതൃക ഉള്ളിലുള്ളത്. ഉദാഹരണം, ഒരു നാറാപിള്ള എന്ന് പറഞ്ഞൊരു കഥാപാത്രം സൃഷ്ടിക്കുമ്പോൾ അത് എൻ്റെ മുത്തച്ഛനെ പറ്റി കേട്ട് കേൾവി, ഞാൻ മുത്തച്ഛനെ നേരിട്ട് കണ്ടിട്ടില്ല, അപ്പോൾ അദ്ദേഹത്തെ പറ്റി കേട്ട് കേൾവികളിൽ ഊന്നിക്കഴിഞ്ഞാൽ എനിക്കത് കുറച്ചുകൂടി സ്വാഭാവികമായിട്ട് ചെയ്യാൻ സാധിക്കും. മുത്തച്ഛനിലുള്ള ഞാൻ എനിക്ക് പുറത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു അതിനൊരു വേണ്ടി ചെയ്തത് അതാണ്.
0: നമുക്ക് നമ്മുടെ സാഹിത്യത്തെ സംബന്ധിച്ചും ലോക സാഹിത്യത്തെ പൊതുവിലും വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് വിവർത്തനങ്ങൾ. ഇപ്പോൾ മലയാളത്തിൽ വിവർത്തനം കാര്യമായി തുടങ്ങിയിട്ടൊരു 100 കൊല്ലേ ആയിട്ടുള്ളൂ. പാവങ്ങളിലൂടെയാണ് മലയാളികൾ വിവർത്തനങ്ങളിലേക്ക് കൂടുതലായിട്ട്

0: വരുന്നത്. ഇപ്പൊ താങ്കളുടെ ഈ ഒരു പുസ്തകം കേരളത്തിന്റെ ഒരു 100 വർഷത്തെ ചരിത്രം എന്ന് പറയുമ്പോൾ, ഇത് എ പ്രിഫേസ് ടു മാൻ എന്ന പേരിൽ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത് കേരളത്തിന് പുറത്തുള്ള ആളുകൾ വായിക്കുമ്പോൾ അതിൻ്റെ വിവർത്തനം എത്രത്തോളം താങ്കൾ കണ്ട മലയാളത്തിൽ താങ്കളുടെ മനസ്സിൽ രൂപം കൊണ്ട ആ ഒരു കഥയോട് നീതി പുലർത്താൻ കഴിഞ്ഞു?
1: എൻ്റെ മനുഷ്യനാമുഖം 5 ഭാഷകളിലേക്ക് വിവർത്തനം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രഞ്ചിലേക്ക് എൻ്റെ വിവർത്തനം ഒരാൾ ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. കാശ്മീരി ഭാഷകളിലേക്ക് ഒരാൾ വിവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഹിന്ദി ഭാഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തെലുങ്കിലും ഇംഗ്ലീഷിലും കന്നഡത്തിലും തമിഴിലും അത് വന്നു കഴിഞ്ഞു, പുസ്തകം വന്നു കഴിഞ്ഞു. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു

0: ഒരു സിസ്റ്റമാണത് അവിടെ. നമ്മുടെ ഈ സമ്മാനം കിട്ടുന്ന പുസ്തകങ്ങളും മറ്റ് ഇന്ത്യക്കാർ മുഴുവൻ വായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പ്രധാനം ഭഗത് ചോദിച്ച പോലെ പ്രധാനപ്പെട്ട ഒരു സംഗതി അതിന് വന്ന ഇംഗ്ലീഷ് വിവർത്തനമാണ്. കാരണം ഇപ്പോൾ ഫ്രഞ്ചിലേക്ക് വിവർത്തനെങ്കിൽ ഇംഗ്ലീഷ് വേണം അവർക്ക്. അപ്പോൾ അത് ലോകം അറിയാനായിട്ട് ഇംഗ്ലീഷിൽ വരണം തന്നെ നല്ലത്. പ്രിഫേസ് ടു മാൻ ഹാർപ്പർ കോളിൻസ് ആണ് പ്രസിദ്ധപ്പെടുത്തിയത്. അതിൻ്റെ ഡോക്ടർ ഫാത്തിമയാണ് അത് വിവർത്തനം ചെയ്തത്. അത് പുറത്ത് വന്നതിന് ശേഷം നമ്മൾ പ്രതീക്ഷിച്ച പോലെ അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടമൊന്നും അങ്ങനെ വായിക്കാനൊന്നും ഇല്ല നമ്മുടെ. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഇംഗ്ലീഷിൽ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ആരാധക വൃന്ദമോ അല്ലെങ്കിൽ വായനക്കാരോ ഉണ്ടായതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ പെട്ടിട്ടില്ല. എനിക്ക് കിട്ടില്ല, രണ്ടോ മൂന്നോ പതിപ്പത് ഇറങ്ങി. ഇംഗ്ലീഷ് വായിച്ചു എന്ന് എന്നെ അറിയിച്ചവർ മലയാളികൾ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് വിവർത്തനം കൊണ്ട് അതിനെന്ത് നേട്ടം ഉണ്ടായിന്ന് എനിക്ക് അറിഞ്ഞുവിടപ്പെട്ട
1: ഒരു ലേഖനം ഈ അടുത്ത് വായിച്ചിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ ഉള്ളതുപോലെയുള്ള വേറിട്ട ശബ്ദങ്ങൾ പലപ്പോഴും മലയാളത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്ന ലേഖകൻ പറയുന്നുണ്ട്. ഇപ്പോൾ ബാനു മുഷ്താഖിനെ പോലെ അല്ലെങ്കിൽ ഗീതാഞ്ജലി ശ്രീയെ പോലെ ഉള്ള പ്രാദേശിക ഭാഷയിൽ എഴുതുന്നവർക്ക് തന്നെ അന്തർദേശീയ പുരസ്കാരങ്ങളെല്ലാം ലഭിക്കുന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു ശബ്ദം മലയാളത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഈ കാലഘട്ടത്തിൽ സംശയമാണ് എന്ന് അതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ബഷീറോ എസ് കെയോ അല്ലെങ്കിൽ എം ടി ഒ ഉണ്ടായിരുന്നത് പോലെ അതിനെ ഒരു ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റർ എന്ന രീതിയിൽ കൂടി താങ്കൾ എങ്ങനെയാണ് അത്തരം വാദങ്ങളെ വിലയിരുത്തുന്നത്?
0: ധാരണയില്ലാത്തൊരു വാദമായിരുന്നു തോന്നുന്നു. കാരണം നമ്മൾ ഇത് എല്ലാം പഴയകാലത്തിൻ്റെ മഹത്വം എന്നുള്ള സംഭവമില്ല. ഭാഷ പ്രത്യേകിച്ചും സാഹിത്യം കലകളൊക്കെ പ്രത്യേകിച്ചും ഉണ്ടായി വന്നതിൽ നിന്ന് കൂടുതൽ മികവിലേക്കാണ് എല്ലാം പോവുക. അല്ലാതെ മോശമായി പോകുന്നൊരു പരിപാടിയില്ല. അത് അറിവില്ലായ്മയാണ്. അവസാനത്തെ മഹാകവി, അവസാനത്തെ മഹാചിത്രകാരൻ എന്നൊക്കെ പറഞ്ഞ മണ്ടത്തരാണ്. അങ്ങനെയില്ല. ക്രിയേറ്റിവിറ്റിക്കൊരളവുണ്ട്. അത് എല്ലാ കാലത്തും അതിലൂടെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും.
1: ഒരു സാഹിത്യകാരൻ ആ സർഗ സൃഷ്ടിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം ഉണ്ട് കേട്ടോ. ഇപ്പോൾ താങ്കളുടെ രണ്ടാമത്തെ നോവൽ സമുദ്രശില വായനക്കാരനെ സംബന്ധിച്ച് പോലും ഒരല്പം ഡിസ്റ്റർബിംഗ് ആണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്തരം അനുഭവങ്ങളിലൂടെ പോകുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് അറിയുമ്പോൾ ഒരു മാനസിക സംഘർഷം. എന്നാൽ വർഷങ്ങളോളം ഈ കഥാപാത്രങ്ങളെ മനസ്സിൽ കൊണ്ട് നടന്ന് അത് എഴുതാൻ എടുക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ സംഘർഷം അതിനേക്കാൾ എത്രയോ വലുതാണ്. താങ്കൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രയാസം ഈ രചനാ വേളകളിൽ അനുഭവിക്കുന്നുണ്ടായിരുന്നോ?
0: ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ കഠിനമായ രോഗപീഡയുള്ള ഒരാളായിരുന്നു ഞാൻ മുമ്പ് തന്നെ. പക്ഷേ എഴുത്ത് ഒരു ശമനൌഷധമാണ് ഇതിനൊക്കെ. നമ്മുടെ ആന്തരിക സംഘർഷങ്ങൾക്ക് ഒരു ശമനം കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ സർഗാത്മകത. നമ്മുടെ സംഘർഷങ്ങളെ നമ്മൾ അക്ഷരങ്ങളിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്, ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത്. നോവലിൻ്റെ എഴുത്തിന് അങ്ങനെ പലവട്ടം മനുഷ്യനാമോദിൻ്റെ പ്രത്യേകിച്ചും ഇപ്പോൾ നാറാവിള മരിക്കുന്ന സന്ദർഭം, നാറാവിളയുടെ മകൻ ചന്ദ്രനുമായിട്ട് സത്രത്തിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്ന സന്ദർഭമൊക്കെ എഴുതിയതിന് ശേഷം ഞാൻ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ 4 ദിവസം. പനിയും ചുമയൊക്കെ ആയിട്ടാണ്, പക്ഷെ ശരീരം ക്ഷീണിക്കും. മനസ്സുപോലെ ഈ കളിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് എഴുതാൻ ശരിക്കും. അതൊരു ശാരീരിക അധ്വാനം കൂടിയാണ്. നമ്മൾ കൈവിരലുകൾ മാത്രമല്ല ചലിക്കുന്നത്, ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ക്ഷീണവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ എഴുത്തിൻ്റെ സമയത്തുണ്ട്. ഞാൻ ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കൂടിയാണ് എൻ്റെ എഴുത്ത് ഇത്രയും കുറച്ചത്. 10-35 വർഷത്തെ എഴുത്ത് ജീവിതത്തിൽ ഞാൻ 2 നോവലുകളും 28-29 ചെറുകഥകളും മാത്രമേ എഴുതിയിട്ടുള്ളൂ. എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സംഘർഷം സഹിക്കാൻ പറ്റത്തുണ്ട്. അത് കൗതുകരമായ സംഭവം ഉണ്ടായത് ഗൾഫിൽ നിന്ന് ഒരാൾ വായിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ 2 നോവലും വായിച്ചു, 2-ാമത്തെ നോവലും കൂടി വായിച്ചപ്പോൾ താങ്കളുടെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിക്കുകയാണ്. ഒരു അപേക്ഷയുണ്ട്, താങ്കൾ ഇങ്ങനെ അധികം എഴുതരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് ഒരു ആശംസയായിട്ട് എടുക്കാമോ, അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുക, പ്രശംസയാണോ വിമർശനമാണോ എന്ന് അറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇങ്ങനെ 2-3 പുസ്തകങ്ങൾ എഴുതി, അതിനകത്ത് ഒരു പുസ്തകം എഴുതുമ്പോൾ 48-ാമത്തെ വയസ്സിൽ അദ്ദേഹം പറഞ്ഞു ഇതെന്നെ കൊണ്ടേ പോകുള്ളൂടാന്ന് പറഞ്ഞു. 18 വയസ്സുള്ള ഞാൻ അന്ന് ലഘുവായിട്ടാണ് എടുത്തത്. പക്ഷേ അത്ഭുതം, 1 വർഷം തയ്യണേനും പച്ച മരിച്ചുപോയി. കാരണം ആ കൃതികൾ അങ്ങനെയുള്ളതാണ് ഇന്ന് വായിക്കുമ്പോൾ അറിയാം. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ ഇങ്ങനെ ഉപദേശിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 48 വയസ്സിൽ അങ്ങനെ മരിച്ചുപോയ ഗംഭീരനായ ആളാരാ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, പറഞ്ഞു സി എൻ ശ്രീകണ്ഠനായിരുന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ ലങ്കാലക്ഷ്മി, സാഗേതം, കാഞ്ചനസീത എന്നുള്ള അദ്ദേഹം നാടകത്രയങ്ങളുടെ ആ ഘട്ടത്തിൽ അവസാന നാടകം എഴുതുമ്പോഴാണ് മകൻ ഉണ്ണികൃഷ്ണനോട് ഇത് പറഞ്ഞത്.
1: അത്തരത്തിലുള്ള രചനകൾ നടത്താൻ കഴിയുക എന്നുള്ളതൊരു എഴുത്തുകാരൻ്റെ വലിയൊരു സിദ്ധി തന്നെയാണ്. എന്നാൽ ഇന്നിപ്പോൾ നേരത്തെ നമ്മൾ വിപണി സ്വാധീനിക്കുന്ന എഴുത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇനി അത്ര തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് AI വരികയാണ്. അത് വലിയ രീതിയിൽ സൃഷ്ടികളെ പോലും സ്വാധീനിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ആഴ്ചപ്പതിപ്പിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് താങ്കൾ, അതൊരു വെല്ലുവിളിയായിട്ടാണോ കാണുന്നത് അതോ അതൊരു സാധ്യതയായിട്ടാണോ കാണുന്നത്?
0: എഴുത്തുകാരനെ സഹായിക്കാൻ പറ്റും AIക്ക്. ഇപ്പോൾ വിവരശേഖരണം എന്ന് പറയുന്ന സംഗതി, ഇപ്പോൾ നമ്മൾ 100 വർഷത്തെ ചരിത്രമുള്ള ഒരു നോവൽ എഴുതുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ തപ്പേണ്ടി വരും. AI വരുമ്പോൾ നമുക്കിപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ ഒരു രാജകീയ ഭരണത്തിലെ ചില ക്രമങ്ങൾ ചോദിച്ചാൽ ഉടനെ തരുമെങ്കിൽ നമുക്ക് നല്ലതല്ലേ. പക്ഷെ അതിനപ്പുറത്തേക്ക് എഴുത്തിലൊന്നും സഹായിക്കാൻ പറ്റില്ല.

0: എഴുത്ത് എന്ന് പറയുന്നത് ഒരു സൃഷ്ടി ആണല്ലോ. യന്ത്രത്തിന് അങ്ങനെ സൃഷ്ടിക്കാൻ സാധിക്കില്ല. യന്ത്രം ഉള്ളതിനെ ക്രമപ്പെടുത്തിയിട്ട് പുറത്തേക്ക് ഛർദ്ദിക്കുന്ന ഒരു സാധനം മാത്രമാണ്. എഐയുടെ ഏറ്റവും മാക്സിമം ഉപലബ്ധി അത് തന്നെയാണ്. മനുഷ്യഭാവനയ്ക്ക് സാധിക്കുന്ന അൾട്ടിമേറ്റായിട്ടുള്ള ചില, ഇപ്പോൾ മേഘസന്ദേശം, മേഘങ്ങളെ കാണുമ്പോൾ കൊമ്പുകുത്തി കളിക്കുന്ന ആനക്കുട്ടിയാണെന്ന് തോന്നിയിട്ട് കാളിദാസന് തോന്നുന്ന ആ പ്രചോദനത്തിൻ്റെ ഒരു അംശം പോലും ഒരു യന്ത്രത്തിന് അങ്ങനെ തോന്നുന്നില്ല.
1: ഇല്ല,
0: ഒറിജിനൽ ജീനിയസുകളുടെ പൂക്കാലമാണ് ഇനി വരാതിരിക്കുന്നത്. യന്ത്രങ്ങൾ ഇത്രയും മാക്സിമം എത്തുമ്പോൾ അതിന് മീതെ ഇവൻ തൻ്റെ സങ്കല്പത്തിൻ്റെ വിമാനങ്ങൾ പറപ്പിക്കും.
1: എല്ലാ കാലത്തും ആകാശവാണിയുമായി അടുത്ത് നിൽക്കുന്ന ഒരാളാണ് താങ്കൾ. അപ്പോൾ താങ്കളുടെ ആ ഒരു ബന്ധം ആരംഭിക്കുന്നത് ഈ സംഗീതത്തോടുള്ള താല്പര്യത്തിൽ നിന്നാണോ?
0: പാട്ട് കേൾക്കുന്നില്ല. ഞാൻ യേശുദാസിനെ പറ്റി ദാസ് ക്യാപിറ്റൽ എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്.
1: അതെ,
0: അത് യേശുദാസിനോടുള്ള എൻ്റെ ഒരു ഹൃദയാദരം രേഖപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ഞാൻ ആകാശവാണിയിൽ കാഷ്വൽ അനൗൺസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എൻ്റെ യൗവനത്തിൻ്റെ ആരംഭത്തിൽ. വാക്കിനോടുള്ള എൻ്റെ പ്രണയം ശരിക്കും റേഡിയോ പഠിപ്പിച്ചതെന്ന് എനിക്ക്. അത് ഉച്ചരിക്കപ്പെടുമ്പോൾ ശബ്ദങ്ങളിലൂടെ ആണ്. ഞാൻ അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകത്തിൽ നല്ല ശ്രദ്ധേയമായൊരു വാചകം, റേഡിയോയെ പുകഴ്ത്തുന്ന ഒരു വാചകമാണ്. അദ്ദേഹം പറയുന്നു, ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ്, ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്നു, ഐ പ്രിഫർ റേഡിയോ ടു ടെലിവിഷൻ ബിക്കോസ് ഇൻ റേഡിയോ ദ ഇമേജസ് ആർ മോർ ക്ലിയർ എന്നാണ്. അതിൻ്റെ ആഴത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ശബ്ദത്തിലൂടെ നമ്മുടെ മനസ്സ് സൃഷ്ടിച്ചെടുക്കുന്ന ഇമേജുകൾ കുറേ കൂടി ശക്തമാണെന്നാണ്. എൻ്റെ ഭാവനയെ വളർത്തിയതിൽ, എന്നെ ക്രിയേറ്റീവ് ആക്കിയതിൽ ഒരു വലിയ ശതമാനം കടപ്പാട് എനിക്ക് ആകാശവാണിയോടുണ്ട്.
1: ആകാശവാണിയിൽ എത്തിയതിനും ഇവിടെ ഇത്രയും നേരം നമ്മുടെ ശ്രോതാക്കളുമായി സംസാരിച്ചതിനും വളരെ നന്ദി. താങ്ക് യു.
0: താങ്ക് യു.
2: പ്രശസ്ത സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രനുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്,
4: റിയൽ വോയ്സസ്, റിയൽ സ്റ്റോറീസ്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഇന്ന് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്താണെന്ന് ശ്രദ്ധിക്കാം. നികുതി വെട്ടിപ്പുകാരിൽ നിന്നും കള്ളപ്പണക്കാരിൽ നിന്നും പിഴയും ക്രിമിനൽ നടപടികളും ഒഴിവാക്കി നികുതി സർക്കാരിന് നൽകാൻ അവസരം ഒരുക്കുന്നതായിരുന്നു പദ്ധതി. ഇങ്ങനെ ലഭിക്കുന്ന തുക പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. 2016 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 2016 ഡിസംബർ മുതൽ 2017 മാർച്ച് വരെ ഈ പദ്ധതിക്ക് സാധുതയുണ്ടായിരുന്നു. പിന്നീട് പാവപ്പെട്ടവരുടെ വരുമാനം ഇല്ലാതാകുന്നത് തടയാനും

0: അവർക്ക് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപം തുടങ്ങാനും താഴെ തട്ടിലുള്ളവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാനും ആവശ്യമായ ഭക്ഷണം നൽകാനും ഒക്കെയായി. പിന്നീട് ഈ പദ്ധതിയെ വിപുലീകരിക്കുകയുണ്ടായി. ഏകദേശം 19.4 കോടി കുടുംബങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട്. നികുതി വെട്ടിപ്പുകാരിൽ നിന്ന് കള്ളപ്പണം തിരികെ കൊണ്ടുവരാനാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ആദ്യം ആരംഭിച്ചതെങ്കിലും COVID-19 എന്ന മഹാമാരിയുടെ സമയത്ത് ഗവൺമെന്റ് ഈ പദ്ധതിയിലൂടെയും മറ്റു വിവിധ പദ്ധതികളിലൂടെയും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലുൾപ്പെടെയുള്ള പല ദുരിതാശ്വാസ പാക്കേജുകളും പ്രഖ്യാപിക്കുകയുണ്ടായി. തുടക്കത്തിൽ വിപുലീകരണത്തിന്റെ ഭാഗമായി 1000 രൂപയുടെ ദുരിതാശ്വാസ പാക്കേജ് കൊണ്ടുവരികയും 3 മാസത്തേക്കാണ് പദ്ധതി ആദ്യം ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും 2020 നവംബർ വരെ ഈ പദ്ധതി വീണ്ടും നീട്ടുകയുണ്ടായി. കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക തകർച്ചകളെ നേരിടാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പദ്ധതി കൂടിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഈ പദ്ധതി വഴി ഒരു വ്യക്തിക്ക് 5 കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ്, ഒരു കുടുംബത്തിന് 1 കിലോഗ്രാം പരിപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ എല്ലാ മാസവും സൗജന്യമായി നൽകിയിരുന്നു. അന്ത്യോദയ അന്നയോജന വഴി മുൻഗണന കുടുംബ റേഷൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ പദ്ധതി പ്രകാരം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ടായിരുന്നു. 80 കോടി വ്യക്തികൾ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 66% ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഓരോരുത്തർക്കും അവരുടെ നിലവിലെ അർഹതയുടെ ഇരട്ടി ലഭിക്കുകയുണ്ടായി. ഈ അധിക ഭാഗം സൗജന്യമായി തന്നെ നൽകി വന്നു. പ്രോട്ടീൻ ലഭ്യത ഉറപ്പാക്കാൻ കുടുംബങ്ങൾക്ക് 1 കിലോ പയറുവർഗ്ഗങ്ങൾ വീതം നൽകി. COVID-19 പ്രതിരോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയും ഈ പാക്കേജിന് കീഴിൽ കൊണ്ടുവന്നു. നഗരത്തിലെയും ഗ്രാമങ്ങളിലെയും പാവപ്പെട്ടവർക്ക് ഭക്ഷ്യസാധനങ്ങളും മറ്റും റേഷൻ കടകളിലൂടെ നൽകുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി, ജൻധൻ അക്കൗണ്ടുള്ള പാവപ്പെട്ട വനിതകൾക്ക് 500 രൂപ വീതം നൽകുന്ന പദ്ധതി, ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയവ ലഭ്യമാക്കൽ തുടങ്ങി ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ആരോഗ്യ ഇൻഷുറൻസിൽ ആരോഗ്യ പ്രവർത്തനത്തിനിടെ മരണമടഞ്ഞ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപ വീതമാണ് ഇൻഷുറൻസ് തുക ഏർപ്പെടുത്തിയത്. 22 ലക്ഷം ആരോഗ്യ പ്രവർത്തകരെ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, സ്വകാര്യ ആശുപത്രി ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ളവർ, പ്രാദേശിക നഗര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, കരാർ, പ്രതിദിന വേതനം കൈപ്പറ്റുന്നവർ, അഡ്ഹോക്ക്, ഔട്ട്സോഴ്സ് ജീവനക്കാർ എന്നിവരുൾപ്പെടെയുള്ള പൊതുജനാരോഗ്യദാതാക്കൾ, സംസ്ഥാനങ്ങൾ അഥവാ കേന്ദ്ര ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നവർ, കേന്ദ്ര സംസ്ഥാന യൂണിയൻ ടെറിട്ടറികൾ എയിംസ് എന്നിവയുടെ സ്വയംഭരണ ആശുപത്രികൾ, കേന്ദ്ര മന്ത്രാലയങ്ങളുടെ INA കൾ ആശുപത്രികൾ എന്നിവ ഈ സ്കീമിൽ ഉൾപ്പെടുന്നു. ഈ ആരോഗ്യ പ്രവർത്തകരെ കൂടാതെ സഫായി കർമ്മചാരികൾ, വാർഡ് ബോയ്സ്, നഴ്സുമാർ, ആശാ പ്രവർത്തകർ, ടെക്നീഷ്യന്മാർ, ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ ജീവനക്കാർക്കും ഈ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുകയുണ്ടായി. 100-ൽ താഴെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും കുറഞ്ഞ വേതനം കൈപ്പറ്റുന്ന ജീവനക്കാരുടെ തൊഴിൽ തടസ്സം ഇല്ലാതാക്കുന്നതിനും ഒക്കെ പദ്ധതി വിപുലീകരണം വഴി സാധിച്ചു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. സമൂഹത്തിന്റെ നന്മയ്ക്കായി ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സൗഹൃദം 2026 സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയും UKയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും നിലവിൽ വന്നത് ചരിത്രപരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ കർഷകർക്കും ചെറുകിട ഇടത്തരം സംരംഭകർക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണ് പുതിയ സാമ്പത്തിക പങ്കാളിത്ത കരാറെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ UK സമഗ്ര വ്യാപാര കരാർ നിലവിൽ വന്നതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിക്ക് ആദ്യ ദിനം തന്നെ തുടക്കമായി. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന ചരക്കുകളാണ് ആദ്യമായി UKയിലേക്ക് അയച്ചത്. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,27,500 കോടി രൂപയുടെ സെമിക്കോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്ര മന്ത്രിസഭായോഗം

0: അംഗീകാരം നൽകി. 5 വർഷ കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിന്ദിനും സോണിപ്പത്തിനുമിടയിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിലെ ലഹരിവിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തികളിൽ പരിശോധന കർശനമാക്കാനും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ധാരണയായി. കേരള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയുടെ ലഭ്യത, യാത്രക്കാരുടെ സാധ്യത, സാമ്പത്തിക സാധ്യത എന്നിവ സംബന്ധിച്ച് സമഗ്ര വിവരങ്ങളില്ലാത്തതിനാൽ ഇത് പൂർണ്ണമായ റിപ്പോർട്ടല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ സംരക്ഷിക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാന വഖഫ് ബോർഡിനെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്കി ഹൈക്കോടതി. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിന് എതിരെ BJP നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. കർക്കിടക മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി T.സിദ്ദീഖ് മറ്റന്നാൾ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷക തോട്ടങ്ങൾ സ്ഥാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ വൈകുന്നേരം 5:30. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റിനാണ് വിജയിച്ചത്. നെല്ല് സംഭരണത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും 90.91 കോടി രൂപ ലഭിച്ചതിനെ തുടർന്ന് ജൂലൈ 16 മുതൽ കർഷകർക്ക് PRS വായ്പാ പദ്ധതി പ്രകാരം നെല്ല് സംഭരണത്തിനായുള്ള തുക വിതരണം SBI കാനറ ബാങ്കുകൾ മുഖേന പുനരാരംഭിക്കും. കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ച തുക ബാങ്കുകൾക്ക് സപ്ലൈകോ തിരിച്ചടച്ചതിനെ തുടർന്നാണ് കർഷകർക്കുള്ള തുക വിതരണം പുനരാരംഭിക്കാനായത്. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ധന്യ എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും സംഘവും പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജെറി അമൽദേവ്.

0: റോബോട്ടിക് ആൻഡ് സയൻസ് ലാബ് കിറ്റ് കൊള്ളാം, നല്ല ഐഡിയ ആണ്. മറ്റേ നോക്കട്ടെ, കെമിക്കൽ ഫ്രീ ഹോം ഫേസ് ക്രീം, അതും കൊള്ളാം. പക്ഷേ ഇതിൻ്റെ പ്ലാനിൽ എഴുതിയിരിക്കുന്നത് 800,000 രൂപ എടുക്കണം, ബാങ്ക് ലോൺ എടുക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ്. ഈ ക്രീമിനാണെങ്കിൽ ബ്രാൻഡ് നെയിം ഉണ്ടാക്കണം, ലോഗോ രജിസ്റ്റർ ചെയ്യണം, അതുവഴി വിപണി പിടിക്കണം. ഈ ഒരു ബിസിനസ് രീതി ഒരു ട്രഡീഷണൽ ബിസിനസ് രീതിയാണ്. അതായത് നമ്മൾ ആദ്യം പ്ലാൻ ഉണ്ടാക്കുന്നു, പിന്നീട് ലക്ഷക്കണക്കിന് രൂപ ലോൺ ഉണ്ടാക്കുന്നു, കൂട്ടുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴി കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നു, പ്രോഡക്റ്റ് മൊത്തത്തിലുണ്ടാക്കി വിപണി പിടിക്കാൻ നോക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഒരു പ്രശ്നം, ഇത് വിപണിയിൽ എത്തിക്കഴിയാൻ നേരത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ആളുകൾക്ക് ഇതൊന്നുമല്ല ആവശ്യം. അപ്പോൾ നമ്മളിത് തിരിച്ചറിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് സമയവും പൈസയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും.
1: അയ്യോ, അപ്പോൾ ഈ പ്ലാൻ കുഴപ്പമാണോ സാറേ? ഇനി സാർ എന്താ പറയുന്നത്, ഇതെങ്ങനെ ചെയ്യണം എന്നാണ്?
0: അതായത് ഇപ്പോൾ ലോകത്ത് എല്ലായിടത്തും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലീൻ സ്റ്റാർട്ടപ്പ് മോഡൽ ഒരു മെത്തേഡാണ്. എല്ലായിടത്തും ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യാൻ ശ്രമിക്കുന്ന സാധനം ലീൻ സ്റ്റാർട്ടപ്പ് മോഡലാണ്.
2: ലീൻ സ്റ്റാർട്ടപ്പ് അതെന്താ സാറേ?
0: അതായത് നമ്മൾ ഏറ്റവും കുറഞ്ഞ പണവും സമയവും ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ് ഐഡിയ വിപണിയിൽ വിജയിക്കുമോ എന്ന് വാലിഡേറ്റ് ചെയ്യുന്ന രീതിയാണ്.
2: സാർ, ഈ ചെലവ് ചുരുക്കി പ്രോഡക്റ്റ് ഇറക്കിയാലേ അതിന് ക്വാളിറ്റി ഒക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ? അതൊക്കെ നമ്മുടെ ബ്രാൻഡ് അപ്പം ആളുകൾ വാങ്ങിക്കുമോ?
0: അങ്ങനെയല്ല ആണ് ടീച്ചറെ, ലീൻ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറയ്ക്കുക എന്നല്ല. നമ്മൾ ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ കുറേ അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കും, അതൊഴിവാക്കുക എന്നുള്ള രീതിയാണ് ലീൻ സ്റ്റാർട്ടപ്പ്. ലീൻ സ്റ്റാർട്ടപ്പിൽ എറിക് റീസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവന്ന ബിൽഡ് മെഷർ ലേൺ എന്നൊരു ലൂപ്പുണ്ട്. ഒരു വലിയ ഫാക്ടറി ആയിട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു MVP, അതായത് മിനിമം വയബിൾ പ്രോഡക്റ്റ്.
1: മിനിമം വയബിൾ പ്രോഡക്റ്റോ, അതെന്താ സാറേ?
0: അതായത് മിനിമം വയബിൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ടീച്ചർ കാണിച്ച ഈ സോപ്പിൻ്റെ ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, ഈ സോപ്പിനകത്ത് ഏറ്റവും മുന്തിയ ബ്രാൻഡ് ഇറക്കുന്ന ഒരു സോപ്പിനെ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അവർ പറയുന്നു. കണ്ടോ, ഇതിൽ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോപ്പ്, ഫേസ് ക്രീമിൽ പാരബൻ ഫ്രീ ആയിട്ടുള്ളത്, പല ഫ്രേഗ്രൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ പറഞ്ഞ പ്രൊജക്റ്റിലുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എന്നാൽ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ രൂപം. അതായത് ടീച്ചർ ലക്ഷങ്ങൾ മുടക്കി 10 തരത്തിലുള്ള ക്രീമുകളും സോപ്പുകളും ഉണ്ടാക്കി വലിയ പാക്കേജിങ്ങിൽ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ നോക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ വിറ്റഴിയാൻ സാധ്യതയുള്ള മിനിമം വയബിൾ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉൽപ്പന്നത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ എന്നാൽ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ രൂപം. ഇപ്പം ടീച്ചർ തന്ന സോപ്പിൻ്റെ കഥ ഞാൻ നോക്കട്ടെ. അപ്പം ഇതിനകത്തൊരു 10-20 സോപ്പുകളുടെ ശ്രേണി പറയുന്നുണ്ട്, പലതരം നിറത്തിലുള്ളത്, മണത്തിലുള്ളതൊക്കെ. നമുക്കതൊന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഈ ആൻറ്റി ഓക്സിഡൻറ് സോപ്പ്, ഇത് മാത്രം ആദ്യം നിർമ്മിക്കാൻ നോക്കും. ഇതിനായി വലിയ പരസ്യങ്ങളോ മെഷീനറിയോ ഒന്നും ആവശ്യമില്ല. സാധാരണ ലളിതമായ കവറുകളിൽ പാക്ക് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും ഒക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തു നോക്കുക. ഇതാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ MVP.
2: സാർ, ഇങ്ങനെ ചെയ്താലേ നമ്മുടെ ബിസിനസ് വളരുമോ?
0: അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബിൽ മെഷർ ലേൺ എന്ന് പറയുന്ന ലൂപ്പിൻ്റെ രണ്ടാമത്തെ ഘട്ടം. നമ്മളിത് നിരീക്ഷിക്കണം. നമ്മൾ കൊടുത്ത സാമ്പിളുകളിനെ പറ്റി ആളുകൾ എന്ത് പറയുന്നത് നോക്കുക. അവർ വെറുതെ പുകഴ്ത്തുകയാണോ, അതോ അവർ റിപ്പീറ്റ് കസ്റ്റമേഴ്സാണോ, അതായത് അവർ പിന്നെയും അത് മേടിക്കുന്നുണ്ടോ, അവരുടെ യഥാർത്ഥ ഫീഡ്ബാക്ക് എന്താണ്. ഇതിനെയാണ് നമ്മൾ കസ്റ്റമർ വാലിഡേഷൻ എന്ന് പറയുന്നത്. ആളുകൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുകയും വീണ്ടും ചോദിച്ചു വരികയും ചെയ്താൽ മാത്രം ഇത് പതുക്കെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുക. ആ പോയിന്റിൽ നമ്മൾ ഈ ആശയത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. ചിലർക്ക് ചിലപ്പോൾ മറ്റൊരു നിറം വേണമെന്നുണ്ടാവാം, പെട്ടെന്ന് കീറാൻ പാകത്തിന് വേണമെന്നുണ്ടാകാം. അങ്ങനെ എന്താണോ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന കാര്യം, ആ ദിശയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. ഇതിനെ ബിസിനസ് ഭാഷയിൽ പിവറ്റ് എന്ന് പറയും.
2: നമ്മുടെ ഫിസിക്സിലെ പിവറ്റ് പോലെ തന്നെ ഒരു വസ്തു തിരിയുന്ന കേന്ദ്രബിന്ദു. അതായത് സാർ, വിപണിയുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ബിസിനസിന്റെ ഡയറക്ഷൻ മാറ്റണം അല്ലേ?
0: കറക്റ്റ്.
2: സാർ, ഈ ബിസിനസ് പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന സയൻസ് കിറ്റിന്റെ കാര്യത്തിലെ MVP

0: ഇതാണ്.
1: ഞാൻ നോക്കുകയാണെങ്കിൽ ടീച്ചറെ, ഇത് വളരെ എളുപ്പമാണ്. ടീച്ചറിൻ്റെ സുഹൃത്ത് 500,000 രൂപ മുടക്കി 50 പരീക്ഷണങ്ങളുള്ള വലിയൊരു ബോക്സ് കിറ്റ് ഉണ്ടാക്കുന്നതിന് പകരം കുട്ടികൾക്ക് ഏറ്റവും കൗതുകം തോന്നുന്ന വെറും 2 പരീക്ഷണങ്ങൾ മാത്രമുള്ള ഒരു മിനി കിറ്റ് ഉണ്ടാക്കുക. അതിനായിട്ട് വലിയ കാർഡ്ബോർഡ് ബോക്സുകളോ ലക്ഷങ്ങൾ വിലയുള്ള ബ്രാൻഡിങ്ങുകളോ ഒന്നും വേണ്ട. സാധാരണ സിപ്ലോ കവറുകളിൽ ആവശ്യമായ സാധനങ്ങൾ കൃത്യമായ അളവിൽ വയ്ക്കുക. എന്നിട്ടൊരു 5 മിനിറ്റുള്ള ഞാനാണെങ്കിൽ ഒരു ഫ്രീ വീഡിയോ ലിങ്ക് കൊടുക്കും, ഒരു QR കോഡോ ഒക്കെ ചേർത്ത് കൊടുക്കും. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നമ്മുടെ

0: സാധാരണ സിപ്ലോ കവറുകളിൽ ആവശ്യമായ സാധനങ്ങൾ കൃത്യമായ അളവിൽ വയ്ക്കുക. എന്നിട്ടൊരു 5 മിനിറ്റുള്ള ഞാനാണെങ്കിൽ ഒരു ഫ്രീ വീഡിയോ ലിങ്ക് കൊടുക്കും, ഒരു QR കോഡോ ഒക്കെ ചേർത്ത് കൊടുക്കും. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് അയച്ചു കൊടുക്കും, താല്പര്യമുള്ളവർ ഇത് മേടിക്കുമോ എന്നറിയാനായിട്ട്.
1: ഓ, അപ്പോൾ അവരത് കുട്ടികൾക്കൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ കുട്ടികൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർക്കത് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം അല്ലേ?
0: കറക്റ്റ്, ടീച്ചർ പറഞ്ഞതാണ് ശരി. അതായത് പാരൻസ് ഇത് മേടിച്ച് നൽകാൻ താല്പര്യം കാണിക്കുകയും കുട്ടികൾ അടുത്ത കിറ്റ് എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുകയും ചെയ്താൽ നമ്മുടെ ഐഡിയയ്ക്ക് ഒരു മാർക്കറ്റുണ്ട്. അതിനെ പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയും. ഈ പോയിന്റിൽ നമുക്ക് ധൈര്യമായിട്ട് ബാങ്കിൽ പോയി ലോൺ എടുക്കാം. ബാങ്കിനോട് പറയും, എൻ്റെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, എൻ്റെ ആവശ്യക്കാരുണ്ട്, ഞാൻ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയ സാധനം ആരും മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നഷ്ടം തുച്ഛമായ പൈസയാണ്. നമ്മൾ ലക്ഷങ്ങൾ ലോൺ എടുത്ത് വലിയൊരു ബിസിനസ് തുടങ്ങിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ പിവറ്റ് ചെയ്യാം, വേറെ ഏതെങ്കിലും ഒരു കിറ്റിലേക്ക് ഇത് പിവറ്റ് ചെയ്യാം. ആദ്യത്തെ കിറ്റ് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് രണ്ടാമത്തെ കിറ്റിലേക്ക് പിവറ്റ് ചെയ്യാം.
2: ഷോ, സൂപ്പർ ഐഡിയ ആണ് സാറേ. സാറിനെ ഇപ്പൊ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ കാര്യം ഒന്നും മനസ്സിലാവില്ലായിരുന്നു. ഈ ലീൻ മോഡൽ അനുസരിച്ച് ചെയ്യുമ്പോ എന്തായാലും ബിസിനസ് പരാജയപ്പെട്ടാ പോലും വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടാം.
1: പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ വലിയ പരസ്യങ്ങളോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോ ഒന്നും നമ്മൾ വലിയ തുക ചെലവാക്കേണ്ടി വരില്ലേ? തുടക്കത്തിൽ ആളുകൾ എങ്ങനെ നമ്മളെ വിശ്വസിച്ച് ഇത് വാങ്ങിക്കും?
0: അങ്ങനെയല്ല ടീച്ചറെ, നമ്മൾ ലീൻ മാർക്കറ്റിംഗ് മോഡലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ലക്ഷ്യം വയ്ക്കേണ്ടത് ഏർലി അഡോപ്റ്റേഴ്സിനെയാണ്. അതായത് നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും, അതുകൊണ്ടാണ് ഞാൻ സുഹൃത്തുക്കളും പരിചയക്കാരും എന്ന് ആദ്യമേ തന്നെ പറഞ്ഞത്, അവർ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരും. ഇവർ നൽകുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റിനെ മെച്ചപ്പെടുത്തുക.
2: ഈ ലീൻ സ്റ്റാർട്ടപ്പ് മോഡല് അച്ചടി ചെറുകിടക്കാർക്ക് മാത്രമാണോ അനുയോജ്യം? വലിയ കമ്പനികൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
0: വലിയ വലിയ കമ്പനികൾ ഇത് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ മോഡലിന് ഇത്രയും വാലിഡേഷൻ കിട്ടിയത്. നമുക്ക് പരിചയമുള്ള ലോകം ഭരിക്കുന്ന ഇപ്പോൾ മെറ്റ, അതായത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പാരന്റ് കമ്പനി, ഡ്രോപ്പ് ബോക്സ്, ഊബർ, Airbnb, ഇങ്ങനത്തെ ഭീമൻ ആഗോള കമ്പനികളൊക്കെ ലീൻ മോഡലിലൂടെ ഉണ്ടാക്കിയതാണ്. ഡ്രോപ്പ് ബോക്സ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ ഈ പ്രോഡക്റ്റിൻ്റെ കോഡിംഗ് പോലും പൂർത്തിയാക്കിയിരുന്നില്ല. ഒരു 3 മിനിറ്റ് ആനിമേഷൻ വീഡിയോ ഉണ്ടാക്കി ആളുകളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വന്നാൽ നിങ്ങൾ ഉപയോഗിക്കുമോ? അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ആ ഞങ്ങൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞ് സൈൻ ചെയ്തപ്പോഴാണ് ആ എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവർ പൈസ മുടക്കിയത്. അതായത് മാർക്കറ്റിന് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോവുക.
1: ഷേ, ഇത് അതിശയം തന്നെ അല്ലേ? എന്ന് മാത്രമല്ല, ആലോചിച്ച ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ് എന്നും തോന്നും.
0: അതെ. അപ്പോ ടീച്ചർമാരുടെ ഇപ്പൊ 2 ഫയലുണ്ടല്ലോ. നിങ്ങള് വീട്ടിൽ പോയിട്ട് ഈ ബിസിനസിന്റെ MVP എന്തായിരിക്കണം, ഇതുപോലെ എന്തായാലും പറ്റില്ല, ഇപ്പോൾ സുഹൃത്തുക്കളോട് സംസാരിച്ച് ഇത് മാറ്റി പ്ലാൻ ചെയ്ത് ലളിതമായ ഒരു MVP എഴുതി ഉണ്ടാക്കിയാൽ ഈ പ്രശ്നം നമുക്ക് തീർന്നു.
2: ഉറപ്പായിട്ടും സർ, എന്തായാലും ഇപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നു.
0: അതാണ്, നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ട് അന്ധമായിട്ടുള്ള റിസ്കുകളൊന്നും എടുക്കാൻ പാടില്ല. ഇത് പഠിച്ചു തന്നെ ചെയ്യുക. ഫെയിൽ ഫാസ്റ്റ് ലേൺ ഫാസ്റ്റർ, അതായത് വേഗത്തിൽ പരാജയപ്പെടുക, അതിൽ നിന്ന് അതിവേഗം പഠിച്ച് മുന്നേറുക. അപ്പോൾ സുഹൃത്തിൻ്റെ സ്റ്റാർട്ടപ്പുകൾക്ക് എല്ലാവിധ ആശംസകളും. വിജയിച്ച് എനിക്ക് എന്തെങ്കിലും തരണേ?
3: തുടങ്ങാം ചെറുതായി. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, സെവിൽ ജിഹാൻ, ഐശ്വര്യ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് MK. ഇന്റർവെൽ.
4: സപ്ത സഹോദരിമാർ,
3: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ.
4: ആസാം,

ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തുകൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്. സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു. AD 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻ സാങ് 11-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്. 1228 AD ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 6 നൂറ്റാണ്ടോളം ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാൻഡും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്നമായ ആസാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിങ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കേറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ബ്രഹ്മചാരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

അടുത്ത ഗാനം ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ജെറി അമൽദേവ്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനം. പി പി ശ്രീധരനുണ്ണിയുടെ വരികൾക്ക് ഹരിപ്പാട് കെ പി എൻ പിള്ള സംഗീതം നൽകി, ചന്ദ്രിക ഗോപിനാഥ് പാടിയത്.

ലളിതഗാനം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.